ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 5 മണി കഴിഞ്ഞു 58:56. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 19, കൊല്ലവർഷം 1201, മേടം 26, 2026 മെയ് 9 ശനിയാഴ്ച.

ഇപ്പോൾ ഇന്നലെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ജി കെ രാമമോഹൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജുവലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യചാലകം. IVF ചികിത്സയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പെരിന്തൽമണ്ണ മൌലാന ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും IVF സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ അഷ്ന അസീസ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൌരോദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പണ്ടിക്കാർ റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീശേരി ആയുരാരോഗ്യം. കുട്ടികളിലെ അഡിനോയിഡ് എന്ന രോഗത്തിനുള്ള കാരണങ്ങളും ലക്ഷണങ്ങളും. വട്ടത്തൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസ്രീൻ ഫസൽ ഉച്ചാരക്കടവ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. ആറ്റൂർ രവിവർമ്മയുടെ മോക്ഷമോ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം കാവാലം ശ്രീകുമാർ. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പണ്ടിക്കാർ റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തമണ്ണ സൈബർ ജാലകം. 8:15 BRGC AJ

റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചരണി, മഞ്ചേരി, രസമുകുളം. 8:20 മൗലാന ഐ വി എഫ് മൗലാന ഹോസ്പിറ്റൽ പെരുന്നമണ്ണ ഗാനമാധുരി. 8:23 ഡോക്ടർ പ്രിൻസ് ഏപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം. 8:25 ചിത്രമഞ്ചേരി, തത്സമയ ഫോൺ ഇൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മുഖാമുഖം, ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണിയുമായി മുനി റാമിയൂർ നടത്തുന്ന അഭിമുഖം ആദ്യഭാഗം. 9:55 ഇന്നത്തെ പരിപാടികൾ. എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 10:00 യുവവാണി. 10:30 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, കഥാനേരം, കൊച്ചുവരയിതിന്റെ ബൈബിൾ അവതരണം സുധീർ ബാബുവെ. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 ഹലോ യൂത്ത്, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. 12:00 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10 ഇശൽ, 12:25 ചാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ഓർമ്മയിലൊരു പാട്ട്. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 5:00 ജനപഥം, സ്പോൺസേഡ് പരിപാടി. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇപ്പോൾ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 4:16. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: as the majority. Meanwhile, the IUML headed by Professor Khader Mohideen has said that his party has not given a letter of support to TVK. In another surprising move, the meanwhile AMMK party leader TTV Dhinakaran approached the governor and submitted a letter of support from S. Kamraj, the lone MLA elected from Mannagudi, to make AIADMK General Secretary Edappadi Palaniswamy as the new Chief Minister. External Affairs Minister Dr. S. Jayashankar met Guyanese Health Minister and discussed the progress of India-Guyana health ties. Dr. Jayashankar, who is on a three-nation visit to the Caribbean, met Health Minister Dr. Frank Anthony on a stopover at Georgetown in Guyana. Dr. Jayashankar was in Jamaica on the first leg of his tour, then went to Suriname and will be in Trinidad and Tobago for the final leg of his visit. US President Donald Trump has announced a three-day ceasefire between Russia and Ukraine, noting that the temporary truce coincides with Russia's Victory Day celebrations commemorating the then-Soviet Union's role in the World War II. In a post on Truth Social, Mr. Trump said the ceasefire would take place from 9th to 11th of May and would include a suspension of all kinetic activity between the two countries. Mr. Trump stated that the request for the temporary truce was made directly by him and noted that the agreement will also include a prisoner exchange involving 1,000 prisoners from each side. The standoff over the Strait of Hormuz has intensified after Iran rejected a US-backed draft resolution at the United Nations Security Council, calling it flawed and politically motivated. Tehran argued that the proposal will legitimize unlawful actions rather than help resolve the conflict. Iran said the only path towards stability is ending the war, lifting the US maritime blockade on Iranian ports and restoring normal shipping through the Strait of Hormuz. The draft resolution, backed by the United States along with Bahrain, Saudi Arabia, UAE, Kuwait and Qatar, seeks to protect the freedom of navigation in one of the world's most critical energy corridors. Washington has accused Iran of threatening commercial shipping and destabilizing maritime traffic. Israel and Lebanon will resume negotiations with 2 days of intensive talks facilitated by the U.S. on 14th of May and 15th of May. U.S. State Department said delegations from both countries will meet in order to form a comprehensive peace and security agreement that substantively addresses the core concerns of both countries. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജി കെ രാംമോഹൻ.
2: കൂട്ടായ്മ പിൻബലമാണ് ശക്തിയും. കൂട്ട് പക്ഷേ ഒരളവോളം ബാധ്യതയാണ്. അതിന് പിൻബലമുണ്ടാവില്ല ലക്ഷ്യവും. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് കൂട്ടായ്മയിലാണ്. അതിന് ഉപാധികളില്ല. ഉള്ളത് പാരസ്പര്യമാണ്, സ്നേഹവും. കൂട്ടായ്മ എന്നു മുതലുണ്ടായി? എന്തായാലും മനുഷ്യർ സാമൂഹ്യ ജീവിയായി തീർന്ന അന്നു മുതൽ കൂട്ടായ്മയും രൂപപ്പെട്ടിട്ടുണ്ടാവണം. സൗഹൃദത്തിന്റെ ഉദാത്ത ഭാവമാണ് കൂട്ടായ്മ. സൗഹൃദം വ്യക്തിത്വത്തെ പുഷ്ടിപ്പെടുത്തും. രോഗത്തെ പ്രതിരോധിക്കുന്ന അത് ദീർഘായുസ്സുണ്ടാവാൻ സഹായിക്കും. ഇത് വെറും വാക്കല്ല, ശാസ്ത്രീയ നിരീക്ഷണങ്ങളിലൂടെയും വസ്തുനിഷ്ഠമായ പഠനങ്ങളിലൂടെയും ആർജിച്ച ആത്യന്തിക സത്യം ആണ്. അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പാലിയേറ്റീവ് കെയർ ഫലപ്രദമായി നടപ്പാക്കിയ ഇന്ത്യയിലെ തന്നെ ഏക സംസ്ഥാനമാണ് കേരളം. 1993 പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കൂട്ടായ്മ ഉടലെടുക്കുന്നത്. ഇതിനു മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിലെ ഡോക്ടർ സുരേഷ് കുമാറും പാലിയം ഇന്ത്യയിലെ ഡോക്ടർ MR രാജഗോപാലുമാണ്. തുടക്കത്തിൽ ഒരു അയൽക്കൂട്ട നെറ്റ്വർക്ക് പടുത്തുയർത്തുകയാണ് ഇവർ ചെയ്തത്. തുടർന്ന് പാലിയേറ്റീവ് കെയറിലൂടെ പൊതുജന സഹായം ഉറപ്പുവരുത്തുകയും കിടപ്പ് രോഗികൾക്ക് പ്രത്യാശയും പ്രതീക്ഷയും പകർന്നു നൽകുകയും ചെയ്തു. രോഗം തളർത്തി ഒറ്റപ്പെട്ടു പോയവർക്ക് പാലിയേറ്റീവ് കെയർ വളണ്ടിയർമാർ നൽകുന്ന സേവനങ്ങൾ തികച്ചും

0: സൗജന്യമാണ് എന്ന് ഓർക്കണം. 4000-ലധികം വോളണ്ടിയർമാരും ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമൊക്കെ ഉൾച്ചേർന്ന ഈ പ്രസ്ഥാനം ഓരോ മലയാളിയുടെയും അഭിമാനമാണ്. കൂട്ടായ്മയുടെയും സ്നേഹബന്ധങ്ങളുടെയും ശക്തി നമുക്ക് മനസ്സിലാകുന്നത് പാലിയേറ്റീവ് കെയർ പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കുമ്പോഴാണ്. എത്ര ചെറിയൊരു ജീവിതമാണ് നമ്മുടേത്, അതിനിടയിൽ വീണുകിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഹൃദയശുദ്ധിയോടെ നെഞ്ചേറ്റുക, അതിന് നന്മ നിറഞ്ഞ സ്നേഹക്കൂട്ടായ്മകൾ നമ്മളെ തീർച്ചയായും സഹായിക്കും.
1: ജി കെ രാംമോഹൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9447209123. ആകാശവാണി 102.7 മഞ്ചേരി FM.

ട്രെയിൻ നമ്പർ 126 ചെന്നൈ മംഗളൂരു മെയിൽ 6:28, 120 തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി 6:44, 165:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48, 163:08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 563:22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.

0: ഇന്ന് മെയ് 9 ചരിത്രത്തിൽ ഇന്നാണ്. 1866 ഭാരതീയ സ്വാതന്ത്ര്യസമരത്തിന്റെ ആദ്യകാല മുൻനിര നായകൻ ഗോപാൽകൃഷ്ണ ഗോഖലെ ജനിച്ചത്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ കൂടിയായ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിൽ ചരിത്രപരമായ പങ്കുവഹിച്ചു. പാശ്ചാത്യ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളിൽ പാണ്ഡിത്യമുള്ള അദ്ദേഹത്തെ ജോൺ സ്റ്റുവർട്ട് മിൽ, എഡ്മണ്ട് ബർഗ് എന്നീ രാഷ്ട്രമീമാംസകർ സ്വാധീനിച്ചു. 1912 ദക്ഷിണാഫ്രിക്കൻ സന്ദർശനകാലം തൊട്ടേ മഹാത്മാഗാന്ധിയുടെ ചരിത്ര രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് രൂപം നൽകുന്നതിൽ ഗോഖലെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ജ്ഞാനപ്രകാശ് എന്ന പേരിൽ അദ്ദേഹം മറാത്ത ഭാഷയിൽ ദിനപത്രവും പ്രസിദ്ധീകരിച്ചിരുന്നു.
1: ചരിത്രപഥം.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ:
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
0: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാ

0: ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: പി ഡി എം സി അല്ലെങ്കിൽ പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതിക്ക് pdmc.da.gov.in

0: DA.gov.in/kerala.mis എന്ന വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാൻ ഇപ്പോൾ കഴിയും. കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 60:40 അനുപാതത്തിൽ ധനസഹായം നൽകുന്ന ഈ പദ്ധതി സ്ഥാപിക്കുന്നതിന് ചെറുകിട നാമമാത്ര കർഷകർക്ക് ചെലവിന്റെ 55% മറ്റുള്ളവർക്ക് 45% സർക്കാർ സബ്സിഡി നൽകുന്നു. ഫോറസ്റ്റ് റിസർവ് ആക്ട് പട്ടയമുള്ള കർഷകർക്ക് 90% വരെ ആനുകൂല്യങ്ങൾ ലഭിക്കും. അപേക്ഷയ്ക്കായി ആധാർ കാർഡ്, ഭൂ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് ആവശ്യമായ രേഖകൾ. ഈ വർഷം ഓൺലൈനിനൊപ്പം കൃഷി എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റിൽ ഓഫ്ലൈൻ അപേക്ഷകളും സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 1800-425-2512 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാം. ആവർത്തിക്കാം, 1800-425-2512. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18-ന് ചക്ക വിളവെടുപ്പ്, അനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും, ഈ മാസം 21-ന് ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, ഈ മാസം 23-ന് നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26-ന് കുരുമുളക് കൃഷി എന്നതിലും, 30-ന് ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്നീ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദമായ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 8891540778. ആവർത്തിക്കാം: 8891540778. വയനാട് പൂക്കോടിലെ കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രായോഗിക പരിശീലന പരിപാടി പാൽ പൊലിമ 2026 നടത്തുന്നു. ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന പരിപാടിയിൽ പേട, പനീർ, പനീർ അച്ചാർ, തൈര്, ലസ്സി, ഫ്ലേവേർഡ് മിൽക്ക്, കുക്കീസ്, നെയ്, സിപ്പപ്പ് എന്നീ പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഈ മാസം 10-ന്, അതായത് നാളെയാണ് രജിസ്ട്രേഷൻ അവസാനിക്കുന്നത്. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താൽപര്യപ്പെടുന്നവർ 8886623621 അല്ലെങ്കിൽ 8547014842 എന്നീ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് പേരുകൾ രജിസ്റ്റർ ചെയ്യാം. 1000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. നമ്പറുകൾ ആവർത്തിക്കാം: 8086623621. മറ്റൊരു നമ്പർ 8547014842.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ:
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555-0424.
4: കാലാവസ്ഥ അറിയിപ്പ്. വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തിയായി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇപ്പോൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

0: കാസർഗോഡ് കൊണ്ടോട്ടി
1: ദൃഷ്ടി
2: പ്രായോജകർ
0: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കുറഞ്ഞ ചെലവിൽ പ്രഗൽഭ നേത്ര രോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ
3: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ
4: മോനെ ഞാൻ കൊണ്ടോട്ടി അൽ റിഹാൻ കന്നാശുപത്രിയിൽ നിന്ന് തിമിർ ഓപ്പറേഷൻ ചെയ്തില്ലേ അപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം
3: ഓപ്പറേഷനോ നല്ല വേദന എടുത്തുണ്ടാവില്ലേ
4: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ അത് ചെയ്തു കഴിഞ്ഞാ ഇപ്പൊ തന്നെ വീട്ടിക്ക് പോരാം
0: അൽ റിഹാൻ കന്നാശുപത്രി
2: ദൃഷ്ടി.
5: ബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. മണിപ്പൂരിൽ വൻ ആയുധശേഖരം പിടികൂടി. മലപ്പുറം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലും ഹെഡ് പോസ്റ്റ് ഓഫീസിലും ബോംബ് ഭീഷണി. പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയില്ല. പച്ചടി ഇരട്ടക്കൊല. പ്രതി പിതാവിനെയും കൊലപ്പെടുത്തിയതായി സംശയം. പ്രദേശത്ത് പരിശോധന. സെർവർ തകരാർ. ആധാർ അധിഷ്ഠിത സേവനങ്ങൾ മുടങ്ങി. ജീവനക്കാരുടെ പഞ്ചിംഗ്, റേഷൻ വിതരണം എന്നിവയെ ഉൾപ്പെടെ ബാധിച്ചു. ഹോർമുസിൽ വെടിയുതിർത്ത് യുഎസ് ഇറാൻ സേനകൾ. യുഎഇയിൽ വീണ്ടും ഇറാൻ ആക്രമണം. ഭീതിയായി ഹാൻറ്റോവൈറസ്. 3 മരണം. 5 രാജ്യങ്ങളിൽ അതിജാഗ്രത. ഐപിഎല്ലിൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് ജയം. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സിനുള്ള ഇന്ത്യൻ ടീമിൽ 3 മലയാളികൾ. ഏഷ്യ കപ്പ് അണ്ടർ 17 വനിതാ ഫുട്ബോളിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ക്വാർട്ടറിൽ കടന്നു.
1: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റിഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
1: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
6: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നുമല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി. നീ ഒന്ന് സമാധാനിക്കും.
8: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു. പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ല എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
7: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400181000.
5: സ്വർണം പവന് 240 രൂപ കുറഞ്ഞ്. 111960 രൂപയായി. തങ്കം 10 ഗ്രാമിന് 149600 രൂപ. വെള്ളി കിലോയ്ക്ക് 263400 രൂപ. റബ്ബർ RSS 4 25500 രൂപ. റബ്ബർ RSS 5 25100 രൂപ. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 25800 രൂപ. വടകര 25600 രൂപ. മാനന്തവാടി 26800 രൂപ. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് അടുത്തപടി 14500. വടകര 15500. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 4200. നാളികേരം 1000. പാലക്കാട് 24000. പൊന്നാനി 18000. കോഴിക്കോട് 17720. മഞ്ചേരി ക്വിന്റലിന് 5800. മാനന്തവാടി ക്വിന്റലിന് 5600. കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6000. കോഴിക്കോട് കൊയിലാണ്ടി 9000. റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 24800. മാനന്തവാടി 23500. ഏലം പച്ച കിലോഗ്രാമിന് കോഴിക്കോട് 2600. മാനന്തവാടി 3300. പുൽത്തൈലം അടയ്ക്ക് 1000. പാലക്കാട് 3600. പൊന്നാനി 4000. കോഴിക്കോട് കിൻഡലിന് 9000. മഞ്ചേരി കിൻഡലിന് 7500. കോഴിമുട്ട 100. കോഴിക്കോട് ലഗോൺ 600. മാനന്തവാടി ലഗോൺ 620. വെറ്റില 100. തിരൂര് 40 രൂപ. കയറച്ചക്ക കിൻഡലിന് മാനന്തവാടി 3800. കോഴിക്കോട് 4700. പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4420. കോഴിക്കോട് 4300. മാനന്തവാടി 4350. മഞ്ഞൾ കിൻഡലിന് കോഴിക്കോട് 16000. മാനന്തവാടി 16000. നേന്ത്രക്കായ കിൻഡലിന് പാലക്കാട് 2300. മഞ്ചേരി 2200. കോഴിക്കോട് 3300. മാനന്തവാടി 2900. അരി കോഴിക്കോട് കിൻഡലിന് മീഡിയം ജീരകശാല 17800. പാലക്കാട് മട്ട 4600. ബോധന 3600. നെല്ല് കിൻഡലിന് പാലക്കാട് പൊന്നി, ക്ഷമിക്കണം, മാനന്തവാടി മട്ട 2500. കടല കിൻഡലിന് കോഴിക്കോട് 6500. മാനന്തവാടി 7000. അരി ചിറ്റൂർ കിൻഡലിന് മട്ട 4800. AST 4000. പൊന്മണി 4000. വെള്ളപ്പൊന്നി 6000. അരി മാനന്തവാടി കിൻഡലിന് ഗന്ധകശാല 18400. മട്ട 4600. കുറുവ 4200. നിലക്കടല

0: ക്വിന്റലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,000, കോഴിക്കോട് 11,800. ശർക്കര ക്വിന്റലിന് കോഴിക്കോട് 5,400, മാനന്തവാടി പാണ്ടി 5,350. ഉണക്കക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,600. പച്ചക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,300, മാനന്തവാടി 2,500. ഇഞ്ചി ക്വിന്റലിന് മാനന്തവാടി പുതിയത് 6,500. ചുക്ക് ക്വിന്റലിന് പാലക്കാട് 27,500, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500. പുകയില മീനും പാളയം ക്വിന്റലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 35,000. കൊട്ടപ്പാക്ക് ക്വിന്റലിന് കോഴിക്കോട് പഴയത് 38,000, കോഴിക്കോട് പുതിയത് 38,000, മാനന്തവാടി പഴയത് 36,000.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
0: ഇനി ചലച്ചിത്ര ഗാനം കേൾക്കാം. ബീന എന്ന ചിത്രത്തിൽ യേശുദാസും അമ്പിളിയും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം കണ്ണൂർ രാജൻ.

ഇന്ന് രാവിലെ 8:25 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 04832950300, മറ്റൊരു നമ്പർ 29508000. ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇന്ന് രാവിലെ 8:25.

ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 43:15. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് നിർണായക ചർച്ചകൾ ന്യൂഡൽഹിയിൽ തുടരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാനത്തെ മുതിർന്ന പാർട്ടി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചർച്ചകളിൽ പങ്കെടുക്കാൻ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ഇന്നലെ തന്നെ ഡൽഹിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് നിരീക്ഷകരായ മുകുൾ വാസ്നിക്ക്, അജയ് മാക്കൻ എന്നിവർ എംഎൽഎമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. ചർച്ചകൾ പൂർത്തിയാക്കി സമവായത്തിൽ എത്താനായാൽ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടായേക്കും. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി മന്ത്രിസഭ രാവിലെ 11 സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാർ, എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ആഭ്യന്തരമന്ത്രി അമിത്ഷാ

0: ഷയുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷിയോഗം സുവേന്ദു അധികാരിയെ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. യോഗത്തിന് ശേഷം സുവേന്ദു അധികാരി ബംഗാൾ ഗവർണർ ആർ എൻ രവിയെ കണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നേതാവായി തിരഞ്ഞെടുത്തതിനെ തുടർന്ന് സുവേന്ദു അധികാരിയുടെ ജന്മനാടായ പൂർബ മേദിനിപ്പൂരിലും സ്വന്തം മണ്ഡലമായ നന്ദിഗ്രാമിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ സൃഷ്ടിച്ച ഭയത്തിനെതിരെയാണ് ജനങ്ങൾ ബിജെപിക്ക് അനുകൂലമായി വിധിയെഴുതിയതെന്ന് നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം അമിത്ഷാ പറഞ്ഞു. ഗവൺമെന്റ് രൂപീകരണത്തിന് ശേഷം കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കേസിലും സന്ദേശ് ഖരിയിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിലും അന്വേഷണം നടത്താൻ തീരുമാനമെടുക്കുമെന്ന് സുവേന്ദു അധികാരി അറിയിച്ചു.
1: പുതുച്ചേരിയിൽ എൻഡിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ്നാഥിനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം എംഎൽഎമാരുടെയും കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. നേരത്തെ എൻഡിഎ സഖ്യകക്ഷികളുടെ യോഗം ചേർന്ന് രംഗസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തമിഴ്നാട്ടിൽ തമിഴക വെറ്ററിക്കടകം നേതാവ് വിജയിന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ ടി വി കെയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ഇതോടെ ഇന്ന് ടി വി കെ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. ഇന്നലെ രണ്ടാം തവണയും ഗവർണറെ കണ്ട വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
2: മുസ്ലിം ലീഗ് തമിഴക വെട്ടിക്കഴകത്തെ പിന്തുണയ്ക്കുന്നതായി കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീൻ വാർത്താക്കുറിപ്പിലാണ് അറിയിച്ചത്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെയാണ് പിന്തുണച്ചതെന്നും ടി വി കെയെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ചിട്ടില്ലെന്നും വാർത്താക്കുറിപ്പ് വ്യക്തമാക്കി. വിജയിനെ പിന്തുണയ്ക്കുന്ന വിടുതലൈ ചിരുതൈകൾ കക്ഷി ഇന്ന് ടി വി കെയെ പിന്തുണച്ച് കത്തു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അമ്മ മക്കൾ മുന്നേറ്റ കഴകം നേതാവ് ടി ടി വി ദിനകരൻ ഗവർണറെ കണ്ട് പാർട്ടിയുടെ ഏക എം എൽ എ എസ് കാമരാജ് അണ്ണാ ഡി എം കെ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പിന്തുണച്ച് കത്ത് നൽകി. നേരത്തെ എ എം എം കെ തമിഴക വെട്ടിക്കഴകത്തെ പിന്തുണച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഡി എം കെ പ്രസിഡന്റ് എം കെ സ്റ്റാലിൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഗവൺമെന്റ് രൂപീകരണം വൈകുന്നത് മൂലം തമിഴ്നാട്ടിൽ രാഷ്ട്രപതി ഭരണത്തിന് ഇടവരുത്തരുതെന്ന് സ്റ്റാലിൻ ഗവർണറോട് ആവശ്യപ്പെട്ടു.
1: ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 വരെ കേസുകൾക്ക് ഓരോ പ്രത്യേക കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. മറ്റു കേസുകളൊന്നും ഇത്തരം പ്രത്യേക കോടതികളെ ഏൽപ്പിക്കരുതെന്നും വിചാരണ തുടർച്ചയായ ദിവസങ്ങളിൽ നടത്തണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. എൻ ഐ എ കേസുകൾ വർഷങ്ങൾ നീണ്ടുപോകുന്നുവെന്ന ആശങ്കയെ തുടർന്നാണ് കോടതി സ്വമേധയാ കേസ് പരിഗണിച്ചത്. റഷ്യയ്ക്കും ഉക്രൈനുമിടയിൽ 3 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തിങ്കളാഴ്ച വരെ ഇരു രാജ്യങ്ങളും എല്ലാത്തരം ആക്രമണങ്ങളും നിർത്തിവയ്ക്കും. രണ്ടാം ലോക മഹായുദ്ധത്തിലെ റഷ്യയുടെ മെയ് 9 വിജയാഘോഷ ദിനത്തോടൊപ്പമാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പരിഹാരത്തിന് അമേരിക്ക തയ്യാറാക്കിയ കരട് പ്രമേയം ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇറാൻ നിരസിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപരമാക്കാൻ ലക്ഷ്യമിടുന്ന നിർദ്ദേശങ്ങളാണ് പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ടെഹ്റാൻ കുറ്റപ്പെടുത്തി. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം കെ സച്ചിദാനന്ദൻ രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവെച്ചിട്ടുണ്ട്. ഇരുവരും രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് ഇമെയിലിൽ അയച്ചു. കെഎസ്ആർടിസിയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്നീ രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. ആദായ നികുതി നിയമം 2025 കുറിച്ച് പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വാപീഠവും അമൃതപുരി ക്യാമ്പസും അദ്ദേഹം സന്ദർശിച്ചു. യുഡിഎഫിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. വിദ്യാഭ്യാസം പോലെ ഗൌരവമേറിയ വകുപ്പുകൾ ദേശീയ പാർട്ടികളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഐഎസ്എൽ ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ

0: ഒഡീഷയ്ക്ക് ജയം. ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് ഒഡീഷ ജയിച്ചത്. ഇന്ന് എഫ് സി ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. ഗോവയിൽ വൈകിട്ട് 5:00 മത്സരം. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സി ബംഗളൂരു എഫ് സിയെ നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. ഇന്ത്യ എഫ് സി അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ചൈനയിലെ സുഷോയിൽ നടന്ന അവസാന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ലെബനനെ മറുപടിയില്ലാത്ത 4 ഗോളിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തൃശൂർ ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കാൻ ജില്ലാതല അവലോകന യോഗം ചേർന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല.
0: വയലാർ രാഘവർമ്മ സാംസ്കാരിക വേദി മലയാള ചലച്ചിത്ര സംവിധായകൻ എം കൃഷ്ണനായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം ഇന്ന് നടൻ മധുവിന് സമർപ്പിക്കും. വൈകിട്ട് നിയുക്ത എംഎൽഎ കെ മുരളീധരൻ നടൻ മധുവിന്റെ വീട്ടിലെത്തി പുരസ്കാരം കൈമാറും. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 പേരെ എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് അവയവ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ഒട്ടേറെ രേഖകളും പിടിച്ചെടുത്തു. 8th സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ഉൾപ്പെടെ 9 ചിത്രങ്ങളുണ്ട്. നിപിൻ നാരായണൻ സംവിധാനം ചെയ്ത കാത്തിരിപ്പ്, ശ്രീകൃഷ്ണൻ കെ പിയുടെ റോക്ക്, ഷിഹാബ് ഓങ്ങല്ലൂരിന്റെ റെക്കോർഡ് ഡാൻസ് എന്നിവയാണ് ചിത്രങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ. കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളെ കാണും. പശ്ചിമബംഗാളിൽ സുബേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ തമിഴക വിട്ടറി കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6:00 കഴിഞ്ഞു 55 മിനിറ്റ് 6 സെക്കൻഡ്.

0: എഫ്എം ശുഭദിന പരിപാടികളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യം
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന, കാൽമുട്ടിന്റെ തേമാനാച്ച കൂടി കൂടി വരിക, എന്തപ്പോ ചെയ്യാ?
3: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ചാ മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവൂ, ആശ്വാസമായി.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: സാക്ഷരതാ മിഷന്റെ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. ഈ മാസം 25 വരെയാണ് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യേണ്ടത്. 25-നകം രജിസ്ട്രേഷൻ സാധ്യമാകാത്തവർക്ക് ഈ മാസം 26 മുതൽ അടുത്ത മാസം 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും അടുത്ത മാസം 5 മുതൽ 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാവുന്നതാണ്. 4-7 തുല്യതയ്ക്ക് ഫീസില്ല. രജിസ്ട്രേഷൻ ഫീസും കോഴ്സ് ഫീസും ഉൾപ്പെടെ 10-ാം തരത്തിന് 1950 രൂപയും ഹയർ സെക്കൻഡറി 1-ാം വർഷത്തിന് 2600 രൂപയുമാണ് ഫീസ്. സാക്ഷരതാ മിഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ചെലാൻ ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖകളിൽ ഫീസ് അടയ്ക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക്

0: രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാവും. ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് കോഴ്സ് ഫീസും രജിസ്ട്രേഷൻ ഫീസും സൌജന്യമാണ്. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലാണ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് നടക്കുന്നത്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരകന്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പ്രവേശനം സംബന്ധിച്ച വിശദവിവരങ്ങൾ പ്രോസ്പെക്ടസ്, കോഴ്സ് കലണ്ടർ, അപേക്ഷാ ഫോറം, ചെലാൻ തുടങ്ങിയവ സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0491-2505-179. മറ്റൊരു നമ്പർ 9447840644. നമ്പറുകൾ ആവർത്തിക്കാം: 0491-2505-179, 9447840644. കുറ്റിപ്പുറം കെൽട്രോൺ ടൂൾ റൂം കം ട്രെയിനിംഗ് സെന്റർ നടന്ന വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സി എൻ സി മില്ലിംഗ് ഓപ്പറേറ്റർ, സി എൻ സി ലേത്ത് ഓപ്പറേറ്റർ എന്നിവയാണ് കോഴ്സുകൾ. ITI പ്ലസ് ടു ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പറുകളുണ്ട്: 0494-2697188, 9895106748. കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാന്റ് സയൻസസ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശാസ്ത്ര സമീക്ഷ എന്ന പേരിൽ ശാസ്ത്രാവബോധ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ മാസം 19 മുതൽ 23 വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണിവരെ നടക്കുന്ന ശില്പശാലയിൽ ഓരോ ദിവസവും 100 വിദ്യാർത്ഥികൾക്കാണ് അവസരം. 4 വിഷയങ്ങളിൽ വിദഗ്ധരുമായ ചർച്ചകൾ, മാർഗനിർദ്ദേശങ്ങൾ, പരിശീലനം, ഗാർഡനിലെ വിവിധ സസ്യസംരക്ഷണ വിഭാഗങ്ങളും ഗവേഷണ ലബോറട്ടറികളും കാണുന്നതിനുള്ള അവസരം തുടങ്ങിയവ ഉൾപ്പെടും. ഫോൺ നമ്പറുണ്ട്: 0495-2430-9939. കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടവിക്കോട്, കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: ശനി രാവിലെ 8:23
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരായി റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
4: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
4: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
4: അലോഹ ഹോസ്പിറ്റൽ.

0: പ്രിയപ്പെട്ടവരെ, സമയം 7 മണി കഴിഞ്ഞ് 27 സെക്കൻഡ്. ഇനി ഇന്നത്തെ ചിന്താവിഷയം അരിസ്റ്റോട്ടലിന്റെ വാക്കുകളാണ്. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പ് നിറഞ്ഞവയാണ്, ഫലം മധുരമുള്ളതും. അരിസ്റ്റോട്ടലിന്റേതാണ് ഈ വാക്കുകൾ. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പ് നിറഞ്ഞവയാണ്, ഫലം മധുരമുള്ളതും. ഇനി ഇന്നത്തെ ചോദ്യം, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ചോദ്യം ആവർത്തിക്കാം, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിനായി കാത്തിരിക്കുക FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
2: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഭൂമിതൻ പൂമുഖമുറ്റത്ത് കുങ്കുമപ്പൂക്കളം തീർക്കുന്ന പൊന്നുഷസേ. ONV കുറുപ്പ് രചിച്ച ഈ ഗാനത്തിന്റെ സംഗീതം KPSE ചന്ദ്രശേഖരൻ, പാടിയത് B അരുന്ധതി.

0: ബി അരുന്ധതി ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം കെ പി എസ് സി ചന്ദ്രശേഖരൻ.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555024.
8: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
9: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരുള്ളൂ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
12: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
11: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
13: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
14: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
13: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ID കാർഡുമായി വരൂ.
14: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
15: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിലെ

0: വീട്ടിലും സോളാർ.
1: സോളറിന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ. നമുക്കും വേണ്ടേ സോളാർ?
2: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
1: വീട്ടിലൊരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
2: അതെങ്ങനെ?
1: ഒരു ആശ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
2: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
3: മലപ്പുറം റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗം ഈ മാസം 19 രാവിലെ 10:30 മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി പ്ലസ് ടു SSLC യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 7994449314. പണ്ടിക്കാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ സെന്ററിൽ സൗജന്യ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി ഡിപ്ലോമ 2 വർഷം പൂർത്തിയാക്കിയവർ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞുള്ള 3 വർഷ ഡിപ്ലോമ പ്ലസ് വെബ് മൊബൈൽ മേഖലയിൽ 1.5 വർഷത്തെ ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയം എന്നീ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9495999704.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.

0: ട്രെയിൻ നമ്പർ 163:08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 20:910 പോർബന്തർ തിരുവനന്തപുരം എക്സ്പ്രസ് 1:08 വൈകി 8:06, 22:610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 563:22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം

0: ചൂടകറ്റാൻ ഏസ് വേണം. എന്നാൽ കീശ കാലിയാകദേശി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐ ക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
5: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐ ക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
6: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
7: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
6: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
7: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
8: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
9: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആന്റ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
10: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
11: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മോഡൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
12: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തര. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
9: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
10: ദൃശ്യം കണ്ണാശുപത്രി.
13: IVF ചികിത്സയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പെരിന്തൽമണ്ണ മൌലാന ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും IVF സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ അഷ്ന അസീസ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം.
14: IVFനെക്കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകൾ ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വന്ധ്യതാ ചികിത്സ വഴി ഉണ്ടാകുന്ന കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാം എന്നത്. ഇത് തീർത്തും തെറ്റിദ്ധാരണയാണ്. സ്വാഭാവിക ഗർഭധാരണം വഴി ജനിക്കുന്ന കുഞ്ഞുങ്ങളും ചികിത്സ വഴി ജനിക്കുന്ന കുട്ടികളും തമ്മിൽ ജനിതക വൈകല്യങ്ങളുടെ കാര്യത്തിലോ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലോ കാര്യമായ വ്യത്യാസം കാണപ്പെടാറില്ല. അവർ സാധാരണ കുഞ്ഞുങ്ങൾ തന്നെയാണ്. രണ്ടാമതായി, ഏതു പ്രായക്കാർക്കും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് ഒരു

0: തെറ്റിദ്ധാരണയാണ്. കാരണം ART നിയമപ്രകാരം, അതായത് കൃത്രിമ ഗർഭധാരണമായ IUI, IVF എന്നീ ചികിത്സകൾ സ്വീകരിക്കുവാൻ എല്ലാ പ്രായക്കാർക്കും സാധ്യമല്ല. സ്ത്രീയുടെ പ്രായം 21 വയസ്സിന് മുകളിലും 50 വയസ്സിന് താഴെയുമാകണം. പുരുഷന്റെ പ്രായം 21 വയസ്സിന് മുകളിലും 55 വയസ്സിന് താഴെയും ആയിരിക്കണം. പേഷ്യൻസ് ചോദിക്കുന്ന സംശയമാണ്, IVF ചെയ്താൽ 100% ഇരട്ട കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. IVFന്റെ ഭാഗമായ എംബ്രിയോ ട്രാൻസ്ഫർ, അതായത് ഭ്രൂണം നിക്ഷേപിക്കുന്ന പ്രക്രിയയിൽ സാധാരണയായി പേഷ്യന്റിന്റെ ഫാക്ടേഴ്സ് അനുസരിച്ച് 1-2 ഭ്രൂണങ്ങളെ നിക്ഷേപിക്കാറുണ്ട്. ഇത് ഇരട്ട കുട്ടികൾ ആകണം എന്ന ചിന്താഗതിയിലല്ല, IVFന്റെ സക്സസ് റേറ്റ് കൂട്ടുവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ 2 ഭ്രൂണങ്ങളും ഒട്ടിപ്പിടിച്ച് വളരുകയാണെങ്കിൽ ഇരട്ട കുട്ടികളാകാം. 1 മാത്രമാണ് ഒട്ടിപ്പിടിച്ച് വളരുന്നത് എങ്കിൽ സിംഗിൾ പ്രഗ്നൻസിയും ആകാം. ആരോഗ്യമുള്ള ഒരു പ്രഗ്നൻസിയും ഒരു ബേബിയും ലഭിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. IVFന്റെ വിജയസാധ്യതകളെക്കുറിച്ചും ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. 100% വിജയസാധ്യത പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്നല്ല IVF. ഇതിന്റെ വിജയസാധ്യത പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സ്ത്രീയുടെ പ്രായം, അണ്ഡങ്ങളുടെയും ബീജങ്ങളുടെയും ക്വാളിറ്റി, ഭ്രൂണത്തിന്റെ ക്വാളിറ്റി, യൂട്രസിന്റെ ഘടന, IVF ചെയ്യുന്ന ലാബിന്റെ ക്വാളിറ്റി എന്നിങ്ങനെ. അതുകൊണ്ടുതന്നെ 100% സക്സസ് പറയുവാൻ വേണ്ടി സാധിക്കില്ല. 50-60% വരെയാണ് മിക്ക സെന്ററുകളിലും വിജയസാധ്യത എന്നതാണ് വാസ്തവം. ഇത് ഓരോ പേഷ്യന്റിനനുസരിച്ചും വ്യത്യാസവും വരാം.
1: IVF ചികിത്സയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ മൌലാന ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും IVF സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ അഷ്ന അസീസ്.
2: ദൃശ്യൻ കന്നാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ഷേറ്റ്വേ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NEBH അംഗീകാരത്തോടെ ദൃശ്യം കന്നാശുപത്രി.
4: ETU എഡ്യൂക്കേഷൻ മാർട്ട്, മഞ്ചേരി തോലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
5: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
4: ETU സീതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
6: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് ACകളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് AC സെയിൽ.
7: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ AC പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന AC വിൻഷീൽഡ് സൗജന്യം.
6: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
2: NES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
8: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
9: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
10: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
9: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
10: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
9: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
10: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
8: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: ഫോൺ 0483280500.
11: എന്താ ചെങ്ങായി എന്റെ കാൽമുരി കെട്ടൊക്കെ?
12: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
11: ഈ എന്തിനാണ് പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്?
13: മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
2: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
14: എന്റെ പഞ്ചാര ഓറഞ്ച് മരം, യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
15: റോട്ടിലൂടെ ഓടിപ്പോയി അപ്പന്റെ കാല് കെട്ടിപ്പിടിച്ച് കരയാൻ എനിക്ക് ആഗ്രഹം തോന്നി. ഞാൻ ഈ പറഞ്ഞത് മോശമായിപ്പോയി, ശരിക്കും ശരിക്കും ചെറ്റത്തരം എന്ന് അപ്പനോട് പറയാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ അങ്ങനെ അവിടെ നിന്നു, എന്തു ചെയ്യണം എന്നറിയാത്ത പോലെ. ഞാൻ കിടക്കയിലായിരുന്നു, അതേ മൂലയിൽ ശൂന്യമായി ഒന്നുമില്ലാതെ ഇരിക്കുന്ന എന്റെ ഷൂ നോക്കിക്കൊണ്ട് നിയന്ത്രണമില്ലാതെ ആടിയൊലയുന്ന എന്റെ മനസ്സുപോലെ ശൂന്യമായി. എന്റെ നല്ലവനായ ദൈവമേ, ഞാൻ എന്തിനാണത് ചെയ്തത്? അതും ഈ ദിവസം. എല്ലാം ദുഃഖമയമായിരുന്നിട്ടും ഞാനത് കുറെ കൂടി തരം താഴ്ത്തിയത് എന്തിന്? ഉച്ചഭക്ഷണ സമയത്ത് ഞാൻ എങ്ങനെ അപ്പന്റെ മുഖത്ത് നോക്കും? ഫ്രൂട്ട് സലാഡ് വിഴുങ്ങാൻ പോലും എനിക്കാവില്ല. എന്റെ മനസ്സിൽ സിനിമാ സ്ക്രീൻ പോലെ വലിപ്പമുള്ള വലിയ തുറിച്ചു നോക്കുന്ന കണ്ണുകൾ ഒട്ടിപ്പിടിച്ചു നിന്നു. ഞാൻ കണ്ണടച്ചു, എന്നാലും വലിയ വലിയ കണ്ണുകൾ കണ്ടു. ഷൂ മിനുക്കുന്ന പെട്ടിയെ ഞാൻ എന്റെ മടമ്പ് കൊണ്ട് ഒന്ന് തോണ്ടി. അപ്പോ എനിക്കൊരു സൂത്രം തോന്നി. ഇത്രയും തരം താഴ്ന്ന എന്റെ

0: പെരുമാറ്റത്തിന് മാപ്പ് തരാൻ, അപ്പനെ പ്രേരിപ്പിക്കാൻ എനിക്കൊരു പക്ഷെ പറ്റും. ഞാൻ ടോട്ടോക്കയുടെ പെട്ടിയിൽ നിന്ന് കറുത്ത ഷൂ പോളിഷ് കടം വാങ്ങി. എന്റേത് തീരാറായിരുന്നു. ഞാൻ ആരോടും ഒരു വാക്കും മിണ്ടിയില്ല. പെട്ടിയുടെ ഭാരം തെല്ലുമറിയാതെ ദുഃഖത്തോടെ ഞാൻ തെരുവിലൂടെ നടന്നു. അപ്പന്റെ കണ്ണുകളിൽ ചവിട്ടി നടക്കും പോലെ എനിക്ക് തോന്നി. അപ്പന്റെ കണ്ണുകൾക്കകം മുറിവേൽപ്പിച്ച് വേദനിപ്പിച്ചുകൊണ്ട്. തലേന്നത്തെ പാതിരാ കുർബാനയും അത്താഴവും കാരണമായിരിക്കാം മുതിർന്നവരൊക്കെ ഉറങ്ങുക തന്നെയാണെന്ന് തോന്നുന്നു. നേരം പുലർന്നു വരുന്നേ ഉള്ളൂ. തെരുവ് തങ്ങൾക്ക് കിട്ടിയ സമ്മാനങ്ങൾ പരസ്പരം കാണിച്ചു കൊടുക്കുന്ന കുട്ടികളെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് എന്നെ ഒന്നുകൂടി വഷളാക്കി. അവരൊക്കെ നല്ല കുട്ടികൾ. അവരാരും ഞാൻ ചെയ്ത തെറ്റൊരിക്കലും ചെയ്യാനിടയില്ല. കഷ്ടപ്പാടും വിശപ്പും എന്ന ബാറിന്റെ അടുത്ത് ഞാൻ നിന്നു. ഒരാളെ കിട്ടുമായിരിക്കാം ഇവിടെ. ക്രിസ്മസിനു പോലും അത് തുറന്നിരിക്കുന്നു. ആ ബാറിന് ഈ കുറ്റപ്പേര് കിട്ടിയതിൽ അത്ഭുതമില്ല. പൈജാമയിട്ട് വെറും സ്ലിപ്പറുകളും ചെരുപ്പുകളുമിട്ട ആളുകളാണ് പുറത്തേക്ക് വരുന്നത്. ഒരു യഥാർത്ഥ ഷൂ ആർക്കുമില്ല. ഒരുവനും. ഞാൻ പ്രാതൽ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒട്ടും വിശന്നേയില്ല. എന്റെ വിശപ്പിനേക്കാൾ വലുതായിരുന്നു എന്റെ വേദന. ഞാൻ റുവാ ദോ പ്രോഗ്രസോവിലേക്ക് നടന്നു. ചന്ത മുഴുവൻ കറങ്ങി. സി യു റോസംബർഗിന്റെ പേസ്ട്രി കടയ്ക്ക് മുന്നിലുള്ള റോട്ടിൽ ഞാനിരുന്നു. ഒന്നുമില്ല. മണിക്കൂറുകൾ ഒന്നൊന്നായി കടന്നുപോയി. ഒരു ടോസ്റ്റോ പോലും എനിക്ക് കിട്ടിയില്ല. പക്ഷേ കിട്ടണം. എനിക്കത് വേണം. കിട്ടിയേ തീരൂ. ചൂട് കൂടിക്കൂടി വന്നു. പോളിഷ് പെട്ടിയുടെ സ്ട്രാപ്പ് എന്റെ തോളിൽ മുറുകി വേദനിക്കുന്നതിനാൽ ഞാനത് ഇടയ്ക്കിടെ സ്ഥാനം മാറ്റിക്കൊണ്ടിരുന്നു. എനിക്ക് നാവ് വരണ്ടു. മാർക്കറ്റിലെ ജലധാരയിൽ നിന്ന് വെള്ളം കുടിക്കുക പോലും ചെയ്തു. ഞാൻ ഉടൻ തന്നെ പോവേണ്ടി വരാനിടയുള്ള സ്കൂളിന്റെ മുൻവശത്തെ പടിയിലിരുന്നു. പെട്ടി താഴെ വെച്ചു. ധൈര്യം വാർന്നൊഴുകിപ്പോയ പോലെ ക്ഷീണിച്ച് തളർന്ന് തല മുട്ടിന്മേൽ തിരികി ഒരു പാവ പോലെ ഞാൻ അവിടെയിരുന്നു.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
6: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
7: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരും ഉള്ളൂ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
10: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
11: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
12: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിലേക്ക് വരൂ. മാക്ബുക്ക്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
13: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
12: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
14: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
15: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
16: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
17: മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ബിഫാം അല്ലെങ്കിൽ ഡിഫാം യോഗ്യതയും ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് മറ്റന്നാൾ രാവിലെ 10:30 കൂടിക്കാഴ്ച നടത്തും. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം എത്തണം. ഫോൺ നമ്പറുണ്ട്: 0483273486. നമ്പർ ആവർത്തിക്കാം: 0483273486. മൃഗസംരക്ഷണ വകുപ്പ് മുഖേന മലപ്പുറം ജില്ലയിൽ നടപ്പാക്കി വരുന്ന രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവന പദ്ധതിയുടെ ഭാഗമായ നൈറ്റ് മൊബൈൽ

0: വെറ്ററിനറി യൂണിറ്റ് പദ്ധതിയിൽ നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ ഡ്രൈവർക്കം അറ്റൻഡന്റ് തസ്തികയിലെ ഒഴിവിലേക്ക് ഡ്രൈവർക്കം അറ്റൻഡന്റുമാരെ 89 ദിവസത്തെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 12 രാവിലെ 11 സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. SSLC പാസായ LMV ലൈസൻസുള്ള തൽപരരായ ഉദ്യോഗാർത്ഥികൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 0483273491 7. ആവർത്തിക്കാം, 0483273491 7. വളയം ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ നിയമനത്തിന് ഈ മാസം 12 രാവിലെ 11 അഭിമുഖം നടത്തും. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും 1 പ്രവൃത്തി പരിചയവും ത്രിവത്സര ഡിപ്ലോമയും 2 പ്രവൃത്തി പരിചയവും ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ NTCയും 3 പ്രവൃത്തി പരിചയവും അസൽ സർട്ടിഫിക്കറ്റുമായി എത്തണം. ഫോൺ നമ്പർ 9446014805. നമ്പർ ആവർത്തിക്കാം, 9446014805. നടക്കാവ് GVHSS ഫോർ ഗേൾസിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ദിവസവേതനത്തിൽ HSST കെമിസ്ട്രി സ്റ്റാറ്റിസ്റ്റിക്സ് ഇംഗ്ലീഷ് HSST ജൂനിയർ ഫിസിക്സ് ഗണിതം അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യത PG BEd സെറ്റ്. അഭിമുഖം ഈ മാസം 25 രാവിലെ 10 ഫോൺ നമ്പർ 9496171697. ആവർത്തിക്കാം, 9496171697.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 7 കഴിഞ്ഞ് 24 മിനിറ്റ് 19 സെക്കൻഡ്. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPLൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഡൽഹിക്കു മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരു വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. TVKക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതോടെ കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയിയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞ

0: ചടങ്ങ് മാറ്റിവച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങളിലേക്ക്.
1: തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെട്ട് ടി വി കെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ ടി വി കെക്ക് പിന്തുണ നൽകുന്നുവെന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ടി വി കെ നേതാക്കൾ രണ്ടു തവണ പിന്തുണ നേടി സമീപിച്ചെങ്കിലും കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള ഐ യു എം എൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടെ വി സി കെയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിൽ തങ്ങളും പങ്കാളികളാകുമെന്ന് വി സി കെ എം എൽ എ വന്നി അരശ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു നാടകീയ നീക്കത്തിൽ എ ഐ എ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ ഏക എം എൽ എയുടെ പിന്തുണ പ്രഖ്യാപിച്ച് എ എം എം കെ നേതാവ് ടി ടി വി ദിനകരൻ ഗവർണറെ കണ്ടു. തങ്ങൾ ടി വി കെ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ പ്രചരിച്ച കത്ത്

0: പിന്തുണ നേടി സമീപിച്ചെങ്കിലും കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള IUML വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടെ VCK യുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിൽ തങ്ങളും പങ്കാളികളാകുമെന്ന് VCK MLA വന്നി അരശ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു നാടകീയ നീക്കത്തിൽ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ ഏക MLA യുടെ പിന്തുണ പ്രഖ്യാപിച്ച് AMMK നേതാവ് TTV ദിനകരൻ ഗവർണറെ കണ്ടു. തങ്ങൾ TVK പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ പ്രചരിച്ച കത്ത് വ്യാജമാണെന്നും തന്റെ ഒപ്പ് ദുരുപയോഗം ചെയ്തതായും ദിനകരൻ ആരോപിച്ചു. 234 അംഗസഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും CPIMഉം CPIയും TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട MLA മാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണ്. ജനാധിപത്യപരമായ ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ഗവർണറോട് അഭ്യർത്ഥിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇംപോർട്ടേഴ്സും അസോച്ചവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ മുഖ്യ അതിഥിയാകും. ചൊവ്വാഴ്ച വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം CIE സംഘടിപ്പിക്കുന്ന ഇവന്റിലും ബിസിനസ് ഉച്ചകോടിയിലും സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി SJയശങ്കറുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു. UN പ്രമേയം സംഘർഷം പരിഹരിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ വഷളാകാൻ ഇടയാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങളിലെ US സമുദ്ര ഉപരോധം നീക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്ന് ഇറാൻ അറിയിച്ചു. പ്രമേയത്തെ പിന്തുണയ്ക്കരുതെന്ന് ഇറാൻ UN അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം പ്രമേയത്തെ US ഉൾപ്പെടെ ബഹ്റൈൻ, സൌദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങൾ അംഗീകരിച്ചു. റഷ്യയും യുക്രൈനും തമ്മിൽ ഇന്നു മുതൽ മറ്റന്നാൾ വരെ വെടിനിർത്തൽ കരാറിന് ധാരണയായി. 2ാം ലോകമഹായുദ്ധത്തിലെ റഷ്യയുടെ വിജയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് താൽക്കാലിക വെടിനിർത്തൽ എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. തടവുകാരുടെ കൈമാറ്റവും കരാറിൽ ഉൾപ്പെടുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചയാണ് പുനരാരംഭിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കരീബിയൻ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി SJയശങ്കർ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ടെന്നും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വ്യാപാരം ഏകദേശം $350 മില്യൺ എത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
3: India contributes to the 17% of the total global growth. We help to de-risk the international economy. We help to give more possibilities. We are creating more options. We are today negotiating and concluding more free trade agreements for countries to avail of it. And so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
1: നേരത്തെ ഗയാനയിലും ജമൈക്കയിലും സുരിനാമിലും വിദേശകാര്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 പേർക്ക് ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 പേർ മരിച്ചു. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. സാഹചര്യം വിലയിരുത്താൻ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന് കീഴിലുള്ള പബ്ലിക് ഹെൽത്ത് എമർജൻസി.

0: എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ ഉന്നതതല യോഗം ചേർന്നു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം ഇന്നുമുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്നലെ ഒഡീഷ 1-2 രണ്ട് ഗോളുകൾക്ക് സ്പോർട്ടിംഗ് ഡൽഹിയെ തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 പരാജയപ്പെടുത്തി. 143 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 2 നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കടലിൽ വച്ച് ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ മരിച്ചതിൽ അനുശോചിച്ച് ദുബായ് കോൺസുലേറ്റ് ജനറൽ. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPLൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിജയം. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 കഴിഞ്ഞു 35:14.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
3: നോർമൽ പ്രസവം 6,000 രൂപ, സിസേറിയൻ 12,000 രൂപ.
2: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
4: ഇന്നത്തെ ഗാനം.

1998 May 9 അനശ്വര ഗായകൻ തലത്ത് മെഹ്മൂദ് അന്തരിച്ചത്. അദ്ദേഹം വിട പറഞ്ഞിട്ട് 28 പിന്നിടുമ്പോഴും അദ്ദേഹം പാടിയ ഗാനങ്ങൾ ഇന്നും മരണമില്ലാതെ തുടരുന്നു. 12 ഇന്ത്യൻ ഭാഷകളിലായി 750 പാട്ടുകൾ 13 സിനിമകളിൽ പാടി അഭിനയിക്കുകയും ചെയ്തു അദ്ദേഹം. 50 തുടക്കത്തിൽ വിദേശ പര്യടനത്തിന് പുറപ്പെടുന്ന ആദ്യ ഹിന്ദി പിന്നണി ഗായകൻ. ഈസ്റ്റ് ആഫ്രിക്കയിൽ തുടങ്ങി വിശ്വമൊട്ടുക്കും സഞ്ചരിച്ചു പാടിയ ഗായകൻ. ലണ്ടനിലെ റോയൽ ആൽബർട്ട് ഹാളിൽ ഷോ ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ ഗായകൻ. 1977 പുറത്തിറങ്ങിയ ദ്വീപ് എന്ന ചിത്രത്തിലെ യൂസുഫ് അലി കേച്ചേരി എഴുതി, ബാബുരാജ് ഈണം പകർന്ന തലത്ത് പാടിയ ഏക മലയാള ഗാനം. ഏകമാണെങ്കിൽ എന്ത്? മലയാള ചലച്ചിത്ര സംഗീതകടലിലെ അമൂല്യമായ മുത്തുചിപ്പിയാണ് ഈ ഗാനം. കേൾക്കാം, കടലേ നീലക്കടലേ എന്ന ഗാനം.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് ടി പി വിനയകുമാർ, അവതരണം ശ്രീപ്രവിത.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: കുട്ടികളിലെ അഡിനോയിഡ് എന്ന രോഗത്തിന്റെ കാരണങ്ങളും ലക്ഷണങ്ങളും. സംസാരിക്കുന്നത് വെട്ടത്തൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസ്രീൻ ഫസൽ ഉച്ചാരക്കടവ്.
4: ഇത് വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു രോഗാവസ്ഥയാണ്. അഡിനോയിഡ് എന്നത് മൂക്കിന്റെ പിൻഭാഗത്തും തൊണ്ടയുടെ മുകൾ ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന ലിംഫോയിഡ് ടിഷ്യൂ, അതായത് ഒരു പ്രതിരോധ കോശങ്ങളാണിത്. ഇവ വളർന്നു വലുതാകുന്ന അവസ്ഥയാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. കുട്ടികളിലാണിത് സാധാരണയായിട്ട് കാണപ്പെടുക. ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാവുന്ന കാരണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആവർത്തിച്ചുള്ള അണുബാധകളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അതായത് ഇടയ്ക്കിടെ ജലദോഷം വരിക, സൈനസൈറ്റിസ്, ചെവിയിൽ അണുബാധ എന്നിവയാണ് പ്രധാനപ്പെട്ട കാരണം. അണുബാധകളോട് പ്രതികരിക്കുന്നതിന്റെ ഭാഗമായി അഡിനോയിഡ് വീർക്കുകയും വലുതാവുകയും ചെയ്യുന്നു. അലർജികൾ, അലർജിക് റൈനൈറ്റിസ് പോലുള്ള അവസ്ഥകൾ അഡിനോയിഡുകളുടെ വീക്കത്തിനും വളർച്ചയ്ക്കും കാരണമാകും. അടുത്തത് ജനിതക ഘടകങ്ങളാണ്. ചില കുട്ടികൾക്ക് ജന്മനാ തന്നെ അഡിനോയിഡുകൾ വലുതായിരിക്കും. 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പ്രായപൂർത്തിയാകുമ്പോൾ അഡിനോയിഡുകൾ സ്വാഭാവികമായിട്ടും ചുരുങ്ങാൻ തുടങ്ങും. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ മൂക്കടപ്പാണ് പ്രധാനമായിട്ടുള്ളത്. നിരന്തരമായിട്ടും മൂക്കടപ്പ് അനുഭവപ്പെടും. തടസ്സമുള്ളതിനാൽ കുട്ടി പലപ്പോഴും വായ തുറന്നാണ് ശ്വസിക്കുക. അതുപോലെ തന്നെ മൂക്കൊലിപ്പ്, നേരിയ തോതിൽ എപ്പോഴും മൂക്കൊലിപ്പ് ഉണ്ടാകും. അതുപോലെ മണം തിരിച്ചറിയാനുള്ള കഴിവ് അവർക്ക് കുറവായിരിക്കും. ഉറക്കത്തിലെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കൂർക്കം വലിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. രാത്രിയിൽ കുട്ടി ശ്വാസമെടുക്കുമ്പോൾ ശബ്ദമുണ്ടാകും. അതുപോലെ തന്നെ ഉറക്കത്തിൽ ശ്വാസം തടസ്സപ്പെടുന്നതുകൊണ്ട് ഇടയ്ക്കിടെ ഉണരും. ഇത് അസ്വസ്ഥമായിട്ടുള്ള ഉറക്കത്തിന് കാരണമാകുന്നു. ഇനി ചെവി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് ആവർത്തിച്ചുള്ള ചെവി വേദന, ചെവിയിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കേൾവിക്കുറവുണ്ടാവും. വലിയ അഡിനോയിഡുകൾ ചിലപ്പം യൂസ്റ്റേഷ്യൻ ട്യൂബ്, അതായത് ചെവിയിൽ തൊണ്ടയും ബന്ധിപ്പിക്കുന്ന ഒരു നാളിയാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഇത് അടയാൻ സാധ്യതയുണ്ട്. ചെവിയിൽ നിന്നും ചെറിയ ഡിസ്ചാർജ് അല്ലെങ്കിൽ ചെറിയ ദ്രാവകം ഒലിക്കാൻ സാധ്യതയുണ്ട്. അത് കേൾവിക്കുറവ് ഉണ്ടാക്കുകയും ചെയ്യും. അടുത്തൊരു സിംപ്റ്റം നേസൽ സ്പീച്ച് ആണ്. അതായത് മൂക്കിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് പോകുന്നത് തടസ്സപ്പെടുന്നതിനാൽ മൂക്ക് പിഴിഞ്ഞ് സംസാരിക്കുന്നത് പോലുള്ള ഒരു വോയിസ് ആയിരിക്കും കുട്ടികൾക്ക് കൂടുതൽ. പിന്നെ അവരുടെ മുഖം കണ്ടുകഴിഞ്ഞാൽ തന്നെ അഡിനോയിഡ് ഉണ്ടെന്ന് ഒരു ഡോക്ടർക്ക് കണ്ടാൽ മനസ്സിലാകും. അതായത് അഡിനോയിഡ് ഫേഷ്യസ് എന്ന് പറയും. വായ് തുറന്ന് ശ്വസിക്കുന്ന ശീലം ദീർഘകാലം തുടർന്നാൽ മുഖത്തിന്റെ ഘടനയിൽ കുറച്ച് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതായത് നീണ്ട മുഖം, ചെറിയ താടിയല്ല്, ഉയർന്ന അണ്ണാക്ക്, പല്ലുകൾ കുറച്ച് മുൻപോട്ട് തള്ളി നിൽക്കുന്ന ഒരു സ്റ്റേജ്, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടർക്ക് ഈ കുട്ടിക്ക് അഡിനോയിഡ് ഉണ്ട് എന്നുള്ള സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാവും, പകൽ ക്ഷീണമുണ്ടാവും, ശ്രദ്ധക്കുറവ് ഉണ്ടാകാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അഡിനോയിഡ്.

0: ഉടനെ ലക്ഷണങ്ങൾ. ഇതിന്റെ പ്രധാനപ്പെട്ട പരിശോധനകൾ മെയിൻലി നേസോ ഫാരൻജോസ്കോപ്പിയാണ്, അതായത് മൂക്കിലൂടെയുള്ള ചെറിയ എൻഡോസ്കോപ്പി എന്ന് പറയും. പിന്നെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഡിനോയിഡ്സിന്റെ വീക്കം അറിയാൻ സാധിക്കും. സി ടി സ്കാനുകൾ എടുത്താൽ സാധിക്കും. ഓഡിയോമെട്രിയാണ് മറ്റൊരു പരിശോധന, അത് കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കേൾവിക്കുറവ് സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരു ഓഡിയോമെട്രി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. ചികിത്സയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹോമിയോപ്പതി അഡിനോയിഡ് ഹൈപ്പർട്രോഫിക്ക് 100% ഇഫക്റ്റീവ് ആണ്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന മൂക്കടപ്പ്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ജലദോഷമൊക്കെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് തുടർച്ചയായി എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറ്റമുണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല പല പേരന്റ്സും സർജറി ചെയ്ത ശേഷവും ഈ അഡിനോയിഡിന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു വരാറുണ്ട്. സോ അതിന് നമുക്ക് ഹോമിയോപ്പതി 2 മാസം മുതൽ 6 മാസം വരെ തുടർച്ചയായി എടുത്തു കഴിഞ്ഞാൽ മറ്റ് സ്പ്രേകളോ മറ്റു മരുന്നുകളോ ഒന്നും ഇല്ലാതെ തന്നെ, ഓപ്പറേഷൻ കൂടാതെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് മരുന്നുകൾ കൊണ്ട് മാറ്റാൻ സാധിക്കും.
1: കുട്ടികളിലെ അഡിനോയിഡ് എന്ന രോഗത്തിന്റെ കാരണങ്ങളും ലക്ഷണങ്ങളും ഇതുവരെ സംസാരിച്ചത് വെട്ടത്തൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസ്രീൻ ഫസൽ ഉച്ചാരക്കടവ്. ഡോക്ടറുടെ ഫോൺ നമ്പർ 9995597310. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9995597310.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946682000.
4: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
5: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
6: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
7: അസൈൻമെന്റ്സ്, പ്രോജക്ട്, പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
8: മൈജി ബാക്ക് ടു സ്റ്റഡിയിൽ എപ്സൺ എച്ച് പി ബ്രോദർ കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
7: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
8: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
7: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
9: ഇന്ന് രാവിലെ 8:25 ചിത്രമഞ്ജരി തത്സമയ ഫാണൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0483-295-300, മറ്റൊരു നമ്പർ 0483-295-800. ചിത്രമഞ്ജരി തത്സമയ ഫാണൻ ചലച്ചിത്രഗാന പരിപാടി ഇന്ന് രാവിലെ 8:25.
10: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കാവ്യധാര. പ്രായോജകർ
11: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ? എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
12: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:30 വരെ.
10: ബുക്കിംഗിന് 0483-280-5000.
13: കാവ്യധാര.
14: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
13: കാവ്യധാരയിൽ ഇന്ന് ആറ്റൂർ രവിവർമ്മ എഴുതിയ മോക്ഷമോ എന്ന കവിത ചൊല്ലുന്നത് കാവാലം ശ്രീകുമാർ.

0: ആറ്റൂർ രവിവർമ്മ എഴുതിയ മോക്ഷമോ എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് കാവാലം ശ്രീകുമാർ.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

0: ചൂടകറ്റ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
3: ദിവസവും കാലത്ത് 6:35
4: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി,
4: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
5: ഒരു വീടായാൽ
6: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
5: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ എച്ച് പി ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
6: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
5: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
6: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത പ്രായോജകർ
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.
2: അത്യാധുനിക സൗകര്യങ്ങളുമായി സൈമൺസ് ഐ ഹോസ്പിറ്റൽ.
7: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോ പ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി, കൂടാതെ മറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ സേവനവും.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.

ആകാശവാണി മഞ്ചേരി എഫ് എം നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജാഗ്രതയിൽ പ്രധാനപ്പെട്ട ഒരു ഉപഭോക്തൃ കോടതി വിധിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇൻഷുറൻസ് തുക നിഷേധിക്കുന്ന കമ്പനികൾക്കുള്ള ഒരു താക്കീതു കൂടിയാണ് ഈ വിധി.

അസുഖവിവരം മറച്ചുവച്ചു എന്ന് ആരോപിച്ച് ഇൻഷുറൻസ് ആനുകൂല്യം നിഷേധിച്ച സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനോട് പരാതിക്കാരന് 5.5 ലക്ഷത്തോളം രൂപ നൽകാൻ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടു. കേസിനാസ്പദമായ പരാതി ഇങ്ങനെയാണ്. പറപ്പൂർ സൂപ്പി ബസാർ സ്വദേശിയായ പരാതിക്കാരൻ തന്റെ ഉമ്മയുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി ഏകദേശം 20 ലക്ഷത്തോളം രൂപയാണ് പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലും കോഴിക്കോട് മിംസിലുമായി ചെലവാക്കിയത്. എന്നാൽ ചികിത്സാ രേഖകളിൽ അസുഖത്തിന് 3 വർഷത്തെ പഴക്കമുണ്ടെന്ന് കാണിച്ച് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം തള്ളുകയായിരുന്നു. പോളിസി എടുക്കുന്നതിന് മുമ്പേ രോഗമുണ്ടായിരുന്നുവെന്നും അത് മറച്ചുവെച്ചുമെന്നുമായിരുന്നു കമ്പനിയുടെ വാദം. എന്നാൽ 3 വർഷം മുമ്പ് രോഗിക്ക് അസുഖം ഉണ്ടായിരുന്നതായോ ചികിത്സ തേടിയതായോ തെളിയിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞില്ല. തെളിവുകളുടെ അഭാവത്തിൽ പരാതിക്കാരന്റെ വാദം ശരിവച്ച കോടതി ഇൻഷുറൻസ് തുകയായ 5 ലക്ഷവും നഷ്ടപരിഹാരമായി 25,000 രൂപയും കോടതി ചെലവായി 5,000 രൂപയും ഉൾപ്പെടെ 5,30,000 രൂപ നൽകാൻ ഉത്തരവിട്ടു. 45 ദിവസത്തിനകം തുക നൽകണമെന്നും വീഴ്ച വരുത്തിയാൽ 9% പലിശ നൽകണമെന്നുമാണ് കെ മോഹൻദാസ് പ്രസിഡന്റായ കമ്മീഷന്റെ വിധി. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന്റെ മറ്റൊരു ഉദാഹരണമായി ഈ വിധി മാറുകയാണ്.

0: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 04885-22-7701.
1: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
4: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
5: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
4: വിട്ടാപ്പിലിൽ ഏജൻസീസ്.
6: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
7: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി.
6: സ്മാർട്ട് വാച്ച്, ഇയർബഡ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
7: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
6: മൈ ജി ബാക്ക് ടു സ്റ്റഡി, ടി എൻ സി അപ്ലൈ.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
9: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
10: ആകെ പേടിയാവുന്നു ഡോക്ടർ.
9: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
11: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
9: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
8: കേരളത്തിൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി പാടുന്ന പാട്ടുകളിലൊന്നാണ് കുത്തിയോട്ടപ്പാട്ടുകൾ. ഭദ്രകാളി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് പൊതുവെ ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. താനവട്ടം എന്നറിയപ്പെടുന്ന താളത്തോടുകൂടിയാണ് പാട്ട് അവതരിപ്പിക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളോടെയാണെങ്കിലും കൈകൊട്ടിക്കളി, കുമ്മികളി എന്നീ പേരുകളിലും ഈ കലാരൂപം അറിയപ്പെടുന്നു. ഇന്ന് കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിക്കുന്നത് ശങ്കരക്കുറുപ്പും സംഘവും.

0: ശങ്കരക്കുറുപ്പും സംഘവും അവതരിപ്പിച്ച കൊത്തിയോട്ടപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻ,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
5: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരുള്ളൂ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ
7: 7:45.
8: അതിനെന്താ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
9: മൾട്ടി ബാപ്റ്റിസ്റ്റ് സ്റ്റഡി, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
10: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
9: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
10: സ്റ്റുഡന്റ്സിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
9: ഇപ്പോൾ എല്ലാ മൾട്ടി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
10: TNC അപ്ലൈ.
11: FM പ്രധാന വാർത്തകൾ.
12: ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീർപ്പാകാതെ ശേഷിക്കുന്ന 10 മുതൽ 15 വരെ കേസുകൾക്ക് ഓരോ പ്രത്യേക കോടതിയെങ്കിലും സ്ഥാപിക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാങ്ക്ജി എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇസ്രായേലും ലബനനും US മധ്യസ്ഥതയിൽ ഈ മാസം 14-ഉം 15-ഉം സമാധാന ചർച്ച നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ ചർച്ചയാകുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് കൊല്ലത്തെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. മാതാ അമൃതാനന്ദമയിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പ്

0: ദിവസം സന്ദർശിച്ചു. യു ഡി എഫിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വിദ്യാഭ്യാസം പോലെ ഗൌരവമേറിയ വകുപ്പുകൾ ദേശീയ പാർട്ടികളാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കാൻ പൊളിച്ച റോഡുകൾ കാലവർഷത്തിന് മുൻപ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം അടിയന്തരമായി പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. കെഎസ്ആർടിസിയുടെ ജെൻഡർ ടിക്കറ്റിംഗ് ഇന്ന് പ്രാബല്യത്തിൽ വരും. ഇലക്ട്രോണിക് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് ഇന്ന് നിലവിൽ വരുന്നത്. ലക്ഷദ്വീപിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: തൃപ്തി കാറ്ററിംഗ് സർവീസ് മഞ്ചേരി കളിക്കൂട്ടം ഞായറാഴ്ച രാവിലെ 8:20.
3: രുചികരമായ ഭക്ഷണം കഴിച്ചാലുള്ള ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് തൃപ്തി. തൃപ്തി കാറ്ററിംഗ് മഞ്ചേരി, 9961737209.
4: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
5: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരേ ഉള്ളൂ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
6: അതെ, നമ്മുടെ ആര്യ കന്യാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ഫോൺ 8129110087.
7: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, 20910 പോർബന്തർ തിരുവനന്തപുരം എക്സ്പ്രസ് 1:33 വൈകി 8:31, 166.07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 10 വൈകി 8:43, 166.09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 163.05 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 563-23 ഷൊർണൂർ നിലമ്പ് പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
10: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
9: സ്റ്റുഡന്റ്സിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
10: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

0: ചൂടകറ്റ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ അൻകൂറ്റനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
6: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
4: തന്നെയോ?

0: ഏതായാലും നന്നായി.
1: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
0: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
5: പ്രായോജികർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
4: CH സെന്റർ മഞ്ചേരി.
5: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
4: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മുതൽ 5 വരെ.
5: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
4: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
5: CH സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. കേരള പി എസ് സി നടത്തുന്ന സബ് ഇൻസ്പെക്ടർ മത്സര പരീക്ഷയ്ക്ക് കറന്റ് അഫയേഴ്സ്, ഇ ഗവേണൻസ്, ലൈഫ് സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ.
1: കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ട 5 മാർക്ക് നമ്മൾ മറ്റുള്ള പരീക്ഷകളിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് നമുക്ക് ഒരുപക്ഷെ കറണ്ട് അഫയറിന് കൊടുത്ത മാർക്ക് തോന്നിയേക്കാം. പക്ഷെ ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കമുള്ള ഭാഗങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ കറണ്ട് അഫയറിന്റെ മാർക്കിന്റെ ഇക്വിലിബ്രിയം ഒരുപക്ഷെ കൂടാനുള്ള ചാൻസ് മുൻകൂട്ടി കണ്ടേ മതിയാകൂ. ഡിഗ്രി ലെവലിലെ പരീക്ഷകൾക്കൊക്കെ പരമാവധി ഇന്റർനാഷണൽ അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ കാണാറുള്ളത്. ദേശീയം അല്ലെങ്കിൽ പ്രാദേശികമായ കാര്യങ്ങൾ ഇല്ല എന്നുള്ളതല്ല. ഇന്റർനാഷണൽ അഫയേഴ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും നൊബേൽ സമ്മാനം അല്ലെങ്കിൽ ഓസ്കാർ അടക്കമുള്ള, ബുക്കർ പ്രൈസ് അടക്കമുള്ള അവാർഡ്സിന്റെ ഏരിയ കൃത്യമായിട്ട് നോക്കുക. 2-3 വർഷം പിറകിലേക്ക് കൂടെ നോക്കുക. സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്കായിരിക്കും പരമാവധി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ, ഹൂസ് ഹൂ, അപ്പോയിന്റ്മെന്റ്സ് നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പുതുതായിട്ട് മാറിയിട്ടില്ല ഇന്റർനാഷണൽ ലെവലിലുള്ള ലീഡേഴ്സ്, പ്രസിഡന്റുമാരുണ്ടാവും, യു എന്നുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ ഉണ്ടാവും, അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാർ മാറിയിട്ടുണ്ടാവും. അതുതന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് ഒക്കെ വിദേശത്ത് പോകുന്ന സമയത്ത് കൂടിക്കാഴ്ചകൾ നടത്താറുണ്ട്. അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഒരുപക്ഷെ എവിടെയാണ് വേദി, ഏത് രാജ്യമാണ്, അവിടുന്ന് കൊടുത്ത അവാർഡ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കടന്നു വരാറുണ്ട്. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സംവിധാനമായ MIRV ഒക്കെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതായിരുന്നു. ഡിഫൻസുമായി ബന്ധപ്പെട്ട് കരസേന, വ്യോമസേന, നാവികസേന, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അടക്കമുള്ള ആളുകൾ ചോദിച്ചേക്കാം. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ടാവാം, മലയാളികളായിട്ടുള്ള ചീഫ് സെക്രട്ടറിമാരോ അല്ലെങ്കിൽ ബന്ധങ്ങളായിട്ടുള്ള ചീഫ് സെക്രട്ടറിമാരുണ്ടാവാം, ഗവർണർമാരുണ്ടാവാം. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല. പ്രധാനപ്പെട്ട രീതിയാണ് സ്പേസ്. നമ്മളിപ്പോ ലാസ്റ്റ് ഒരു വർഷത്തെ ഒരു 30 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിലൊരു 70 ചോദ്യമെങ്കിലും മിനിമം സ്പേസുമായി ബന്ധപ്പെട്ട്, ISROയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണുന്നുണ്ട്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ് ലാഗ്രാഞ്ചിൻ പോയിന്റ് എന്ന ഒരു സാധാരണ ഉദ്യോഗാർത്ഥി ചിന്തിക്കാത്ത ലെവലിലേക്ക് അടക്കം ചോദ്യങ്ങൾ കടന്നു വന്നത് ഇത്ര ദൃശ്യ മാധ്യമങ്ങളിൽ നിന്നുള്ളതുകൊണ്ട് ആ ഒരു ഏരിയയും കൂടെ ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കറണ്ട് അഫയേഴ്സ് നമുക്ക് സിമ്പിളായിട്ട് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. ഈ ഗവേണൻസിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് നമ്മൾ ഏറ്റവും റീസെന്റ് ആയ ഒരു 4 വർഷത്തിന് ശേഷം എല്ലാ പരീക്ഷയിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സാധനം. ഒരു പൊതുജനങ്ങളുടെ അവകാശങ്ങളും അത് പബ്ലിക് സർവന്റിന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യങ്ങൾ കൂടെ അറിയുക എന്നുള്ളൊരു സയൻസ് അല്ലെങ്കിൽ സൈക്കോളജി കൂടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ കില, ജെൻഡറം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികൾ, നാഷണൽ ലെവലിലുള്ള പദ്ധതികളൊക്കെ ഇതിലേക്ക് കടന്നു വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കളർ റെഡ് എന്താണ്, ഓറഞ്ച് എന്താണ്, യെല്ലോ എന്താണ് അടക്കം ഈ അടുത്ത എക്സാമിനൊക്കെ ചോദിച്ചു. അതുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കം ഒക്കെ ചോദിക്കുന്നത് അതൊക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കടന്നു വരാം. ലൈഫ് സയൻസ്, പൊതുജന ആരോഗ്യമാണ്, സയൻസിനെ പാടെ തള്ളിക്കളഞ്ഞ് മീൻസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പാടെ മാറ്റിവെച്ച് ഇത്തവണ 6 മാർക്കാണ് പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ട് PSC ഈ എക്സാമിന് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ആരോഗ്യ മേഖലയിൽപ്പെട്ട പ്രധാനപ്പെട്ട കേരളത്തിലെ പദ്ധതികൾ എന്തായാലും ചോദിക്കുന്നതാണ്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതികളും വരാൻ സാധ്യതയുള്ള പോലെ രോഗങ്ങൾ, ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട് റീസെന്റായി വന്ന നിപ്പ അടക്കമുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് പ്രസന്റ് കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളായിട്ട് വരാം. ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും മലയാളം ആയാലും ഏത് കാര്യമാണെങ്കിൽ പോലും അതിൽ എങ്ങനെയാണ് PSC നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക. കൃത്യമായ റിവിഷനിലൂടെ 2-3-4 തവണ നിങ്ങൾ റിവിഷൻ നടത്തിയിട്ട് വായിച്ച കാര്യങ്ങളൊക്കെ 2-3-4 തവണയെങ്കിലും നിങ്ങൾക്ക് വായിക്കാനുള്ള അവസരം കിട്ടണം. കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൽ ഫാസ്റ്റായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ

0: മാർക്കായിട്ട് മാറ്റാൻ സാധിക്കുള്ളൂ.
1: കേരള പി എസ് സി നടത്തുന്ന സബ് ഇൻസ്പെക്ടർ മത്സര പരീക്ഷയ്ക്ക് കറന്റ് അഫയേഴ്സ്, ഇ ഗവേണൻസ്, ലൈഫ് സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് ഇതുവരെ സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ.
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
4: സുപ്ന ബാം മൾട്ടി റബ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
5: സുപ്ന ബാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
4: സുപ്ന ബാം
6: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
6: അമ്മയ്ക്ക് കരുതലായി,
7: കുഞ്ഞിന് കാവലായി
6: അലോഹ ഹോസ്പിറ്റൽ.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
9: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
9: മിലിക്സ് ഡിഷ് വാഷ്,
6: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
9: ലോവ വാഷിംഗ് സോപ്പ്,
6: പിങ്ക് വാഷിംഗ് പൗഡർ,
9: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
6: ഫോൺ 8078078540.
9: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
10: സൈബർ ജാലകം.

0: സൈബർ ജാലകം. എന്താണ് പ്ലഗ് ആൻഡ് പ്ലേ ഉപകരണങ്ങൾ?
1: നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഒരു വെബ് ക്യാമറ കണക്ട് ചെയ്യണം. വെബ് ക്യാമറ നിങ്ങൾ പുതിയതായി വാങ്ങിയത് വീട്ടിലിരിക്കുന്നുണ്ട്. അതിന്റെ USB കേബിൾ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യുന്നു. ഉടൻ തന്നെ വെബ് ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്ന് കരുതുക. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയോ പ്രത്യേക കോൺഫിഗറേഷൻ നടത്തുകയോ ഒന്നും ചെയ്യാതെ തന്നെ വെബ് ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഇങ്ങനെയെങ്കിൽ അത് ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഉപകരണമാണ്. ഇതുപോലെ നിങ്ങൾ ഒരു USB മൗസ് കണക്ട് ചെയ്യുമ്പോൾ അത് ഉടൻ പ്രവർത്തിച്ചു തുടങ്ങുന്നു, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതുക. അപ്പോൾ അതും ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഉപകരണമാണ്. എന്നാൽ മറ്റൊരു ഉപകരണം, ഉദാഹരണത്തിന് ഒരു വയർലെസ് അഡാപ്റ്റർ, ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിന് മുമ്പായി ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ട് എന്ന് കരുതുക. ഡ്രൈവർ എന്നാൽ ആ ഒരു ഉപകരണം പ്രവർത്തിക്കുവാൻ ആവശ്യമായ സോഫ്റ്റ്വെയർ എന്നർത്ഥം. ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ആ ഉപകരണം പ്രവർത്തിക്കൂ എന്നുണ്ടെങ്കിൽ അത് ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഉപകരണമല്ല. പ്ലഗ് ആൻഡ് പ്ലേ ഉപകരണം ഉപയോഗിക്കുവാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം പ്രത്യേകിച്ച് കോൺഫിഗറേഷൻ ചെയ്യാതെയും പ്രത്യേക സോഫ്റ്റ്വെയറുകളോ ഡ്രൈവറുകളോ ഇൻസ്റ്റാൾ ചെയ്യാതെയും എളുപ്പത്തിൽ ഉപയോഗിച്ച് തുടങ്ങുവാൻ പറ്റും. അപ്പോൾ ഇനി മറക്കരുത് എന്താണ് പ്ലഗ് ആൻഡ് പ്ലേ എന്ന്. പ്ലഗ് ആൻഡ് പ്ലേ എന്നതിനെ PNP എന്ന് ചുരുക്കി പറയാറുമുണ്ട്.
0: സൈബർ ജാലകം.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
5: തീർച്ചയായും.
4: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
5: മൈ ജി ബാക്ക് ടു സ്റ്റഡി, ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
4: TNC അപ്ലൈ.
6: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ്

0: എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
1: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
3: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
4: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
5: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുക്കുളം.
6: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
5: ഹോ, എന്തൊരു ചൂടാ! പോരാത്തേന് അതിന്റെ ഇടയിൽ കറണ്ട് കട്ടും.
6: അപ്പൊ നിങ്ങളുടെ ഇൻവെർട്ടറിന് എന്ത് പറ്റി?
5: ഒന്നും പറയണ്ടോ, അതിന് തീരെ ചാർജ് കിട്ടണില്ല. ബാറ്ററി മാറ്റണം എന്നാ പറയണ.
6: ബാറ്ററി മാറ്റൊന്നും വേണ്ട, നമ്മുടെ മഞ്ചേരി ചരണിയിലുള്ള BRGC AJ എനർജി സൊല്യൂഷനിൽ പൊക്കോളൂ. ബാറ്ററി മാറ്റാതെ തന്നെ ചാർജ് നിൽക്കാനുള്ള വഴി അവിടുന്ന് കിട്ടും.
5: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ.
7: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ വിഭവം എന്താണെന്നല്ലേ? ഈ ചൂടുകാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് പൈനാപ്പിൾ ലെമൺ ജ്യൂസ്. വീട്ടിൽ അതിഥികളെത്തുമ്പോഴും ചൂട് സമയത്ത് നമുക്ക് ഒരു തണുത്ത പാനീയം കുടിക്കണമെന്ന് തോന്നുമ്പോഴും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ള ഒരു ജ്യൂസാണിത്. ഇതുണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് പറയാം, കേട്ടോളൂ. ഒരു പൈനാപ്പിളിന്റെ പകുതി, ചെറുനാരങ്ങ 2 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, തണുത്ത വെള്ളം 2 ഗ്ലാസ്, പഞ്ചസാര, ഐസ് ക്യൂബ്സ് എന്നിവ ആവശ്യത്തിന്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. മിക്സിയുടെ ജാറിലേക്ക് പൈനാപ്പിൾ, ചെറുനാരങ്ങ നീര്, ഇഞ്ചി, പഞ്ചസാര, ഐസ് ക്യൂബ്സ്, കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നന്നായി അടിച്ച ശേഷം ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക. ശേഷം ഈ ജ്യൂസ് അരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള പൈനാപ്പിൾ ലെമൺ ജ്യൂസ് തയ്യാറായി. ഒരിക്കൽ കൂടി പറയാം, മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൈനാപ്പിൾ, ചെറുനാരങ്ങ നീര്, ഇഞ്ചി, പഞ്ചസാര, ഐസ് ക്യൂബ്സ്, കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നന്നായി അടിച്ച ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായി അടിച്ചെടുത്ത് ഇത് അരിച്ചെടുത്ത് ഉപയോഗിക്കാം. ഈ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ലെമൺ ജ്യൂസ് തയ്യാറാക്കുന്ന വിധം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ജുവൈരിയ മുന്താസ്, കാരക്കുന്ന്.
5: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുക്കുളം.
6: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: ഓൺലൈൻ ക്ലാസും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ?
10: 65 ഇഞ്ച് വരെയുള്ള ടിവികളിൽ 4,000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
9: കൂടെ. വിഷു ഓഫറിൽ 1:10 ₹10,00,000
10: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
9: TNC അപ്ലൈ.
11: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ വിട്ടാപ്പിള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
12: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ വിട്ടാപ്പിള്ളി കഴിഞ്ഞേ മറ്റാരേ ഉള്ളൂ.
13: വിട്ടാപ്പിള്ളി ഏജൻസീസ്.
14: മൗലാന IVF പെന്തൽമണ്ണ സമർപ്പിക്കുന്നു
15: ഗാനമാധുരി.
14: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ, പെന്തൽമണ്ണ.
15: ഫോൺ 0499332622.
16: കുഞ്ഞു സ്വപ്നങ്ങൾ വലുതാണ്.
17: അച്ഛനും അമ്മയും ആകാനുള്ള നിങ്ങളുടെ കുഞ്ഞു സ്വപ്നങ്ങളെ മൗലാന IVF യാഥാർത്ഥ്യമാക്കുന്നു.
16: 25 വർഷത്തിലേറെ സേവന പാരമ്പര്യത്തോടെ വന്ധ്യതാ നിവാരണ ചികിത്സകൾ ഉയർന്ന വിജയ നിലവാരത്തിലും കുറഞ്ഞ ചികിത്സാ നിരക്കിലും ചെയ്തു വരുന്നു.
17: മൗലാന IVF, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
16: ഫോൺ 0499332622.

0: മൗലാന IVF പെരിന്തൽമണ്ണ,
1: ഗാനമാധുരി സമാപിക്കുന്നു.
0: പ്രായോജകർ
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ഫോൺ 0493-262-262.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.

0: പതിനാറ് ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555-0424.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
2: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ.
4: അത്യാധുനിക സംവിധാനങ്ങളും സൌകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: മെഡിസപ് ആനുകൂല്യങ്ങൾ.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
4: ഫോൺ 8078788881.
5: പ്രിയപ്പെട്ടവരെ, എഫ് എം ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം, ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നതും അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതിയാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നതും അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതിയാണ്.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
2: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
0: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: എഫ് എം ശുഭദിന പരിപാടികളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ എഫ് എം ശുഭദിനത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ പ്രമീള ചോലകിൽ, കൂടെ അസ്കർ. എഫ് എം ശുഭദിനം ഇനി നാളെ രാവിലെ 6:55. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

0: സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റ് 34 സെക്കൻഡ്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ചിത്രമഞ്ചേരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ചിത്രമഞ്ചേരി.
4: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
5: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
4: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
6: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
4: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ് ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
6: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി, അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
4: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. വേനൽ ചൂടിന് അല്പം ആശ്വാസമായി ഇതാ മഴയൊക്കെ എത്തി അല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തോ? എങ്ങനെയാണ്, തണുപ്പൊക്കെ ആയോ?

ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതാ ചിത്രമഞ്ജരി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ വിശേഷങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം പങ്കുവയ്ക്കാൻ, ഒപ്പം ഇഷ്ടപ്പെട്ട പാട്ടും. പ്രിയപ്പെട്ടവരെ, വിളിച്ചു തുടങ്ങിക്കോളൂ. ഫോൺ നമ്പർ പറയാം: 04-83-2950-300. മറ്റൊരു നമ്പർ: 04-83-2950-800. അപ്പോൾ വിളിച്ചു തുടങ്ങിക്കോളൂ, നിങ്ങളുടെ വിശേഷങ്ങളും എല്ലാം നമുക്ക് പങ്കുവയ്ക്കാം, ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം. പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഈ അടുത്ത കാലത്തായി വിളിച്ചവർ ദയവ് ചെയ്ത് മറ്റു ശ്രോതാക്കൾക്കായി മാറി നിൽക്കുമല്ലോ. അപ്പോൾ ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 2950-300. മറ്റൊരു നമ്പർ: 2950-800. STD കോഡ് 04-83. ഇന്നീ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ അസ്കറാണ്. സ്റ്റുഡിയോ സഹായവുമായി തൊട്ടടുത്തിത പ്രമീള ചോരക്കലുണ്ട്. സാങ്കേതിക സഹായവുമായി റോബിൻ വർഗീസ്, മുരുകേശൻ കൊട്ടകൽ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചിത്രമഞ്ജരിയാണ്. വിളിച്ചു തുടങ്ങിക്കോളൂ 0483 2 9 5 0 3 0 0 എന്ന നമ്പറിലേക്ക്. മറ്റൊരു നമ്പർ കൂടി പറയാം, 0483 2 9 5 0 8 0 0. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്രോതാവിനെ പരിചയപ്പെടാം. ഹലോ.

0: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിളിച്ചു തുടങ്ങിയാൽ ഫോണിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുക, കണക്റ്റാവുമ്പോൾ സംസാരിക്കാം. നോക്കാം നമുക്ക് അടുത്തതാരാണെന്ന്. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം, ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ആരാണ്?
1: മക്കരപറമ്പിൽ നിന്നാണ് സുമിത്ര.
0: മക്കരപ്പറമ്പിൽ നിന്നും സുമിത്ര, എന്തൊക്കെയാണ് മക്കരപ്പറമ്പിൽ വിശേഷങ്ങൾ?
1: ആദ്യമായിട്ടാണോ?
0: ആദ്യമായിട്ടാണ്. അപ്പൊ ഇതിന്റെ മുന്നൊക്കെ ട്രൈ ചെയ്തിരുന്നോ? ആറു മാസം മുന്നേ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ അങ്ങനെ നിർത്തി, വിളിയൊക്കെ നിർത്തി.
1: പിന്നെ
0: എന്തുകൊണ്ട് ട്രൈ ചെയ്തില്ല?
1: പിന്നെ ആ സമയത്തൊക്കെ കുറെ തിരക്കുകളാവും, അങ്ങനെ പിന്നെ അങ്ങനെ വിട്ടു. ഇന്ന് ഫസ്റ്റിൽ തന്നെ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാണ്.
0: എന്തൊക്കെ
1: പറയുന്നതെന്ന് തന്നെ അറിയില്ല.
0: അയ്യോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മള് വളരെ കൂളായിട്ട് സംസാരിക്കാം. ഏത് പാട്ടാന്ന് ഉള്ളത് വല്ല തീരുമാനമുണ്ടോ? ആലോചിച്ച് വെച്ചിട്ടുണ്ടോ ഏത് പാട്ടാന്നുള്ളത്? നമ്മൾ ചില ശ്രോതാക്കളൊരു പ്രത്യേകതയാണ്, പെട്ടെന്ന് കിട്ടും. ഇവര് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും, പക്ഷെ പെട്ടെന്ന് കിട്ടുമ്പോ പിന്നെ ഏത് പാട്ടാന്നൊക്കെ ആകെ ഒരു പരിഭവം. സരസ്വതിയാമം കഴിഞ്ഞു പാടുവോ? അതായാലും മതി. വേറെ ഏതാ? അതായാലും അല്ല, അത് വെച്ചാ പാട്ടുണ്ട്.
1: ഏ,
0: പിന്നെ പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ.
1: വീട്ടില് ഹസ്ബൻഡ്, നാല് മക്കള്, മരുമക്കള്, കുട്ടികള്.
0: നാല് മക്കളുണ്ട്.
1: നാലാം കുട്ടികളാണ്.
0: എല്ലാരും കല്യാണം കഴിഞ്ഞോ?
1: ഓ, എല്ലാരുടെയും കല്യാണം കഴിഞ്ഞു. രണ്ടാള് വീട് വെച്ച് പോയി, ഒരാള് ബാംഗ്ലൂര് സെറ്റിലാണ്, ഒരാള് ചെറിയ ആള് ഇവിടെ
0: വീട്ടിലുണ്ട്. മക്കരപ്പറമ്പല്ലേ പറഞ്ഞ സ്ഥലം?
1: മക്കരപ്പറമ്പ്.
0: എങ്ങനെയുണ്ട് മക്കരപ്പറമ്പില്? എന്നാലും മഴയൊക്കെ പെയ്തോ?
1: ചെറുതായിട്ട് പെയ്തിട്ടുള്ളൂ.
0: ചൂടിനൊക്കെ സുഖമുണ്ടോ?
1: ആശ്വാസം.
0: എങ്ങനെ വെള്ളക്ഷാമുള്ള സ്ഥലമാണോ?
1: ഇല്ല, വെള്ളക്ഷാമം അല്ലാണ്ട് അധികം ഇപ്രാവശ്യം തീരെ ഇല്ല. ക്ഷാമൊന്നുമില്ല, പത്ത് കൊല്ലങ്ങളായിട്ട്.
0: അത് ശരി, ശരി.
1: ആദ്യമൊക്കെ ഉണ്ടായിരുന്നു.
0: അപ്പൊ സന്തോഷമായിട്ട് പോകുന്നു?
1: ഓ, സന്തോഷമായിട്ട് പോണു.
0: അപ്പോ ആകാശവാണി എത്ര കാലം കേൾക്കാൻ തുടങ്ങി?
1: ആകാശവാണി കേൾക്കല എന്നും, രാവിലെ 5 മണിക്ക് എണീച്ചപ്പോ വെക്കും.
0: 5:53 മുതൽ നമ്മള് മഞ്ചേരി ആകാശവാണി കേൾക്കും.
1: എന്നോ കൊറേ ആദ്യം കേട്ടിട്ട് പിന്നെ കൊറേ റേഡിയോ ഇല്ലാണ്ട് പോയി.
0: അതെന്ത് പറ്റി?
1: പിന്നെ മോൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന്.
0: 14 കൊല്ലമൊക്കെ. അല്ല, നമുക്ക് റേഡിയോയിൽ മാത്രമല്ല, നമുക്ക് ഫോണില് ന്യൂസ് ആൻഡ് എയർ ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതൊക്കെ ഉണ്ട്. നമുക്ക് റേഡിയോ ഇതിൽ കണ്ട് പ്ലേ സ്റ്റോറിൽ പോയാൽ കിട്ടും. അപ്പൊ നമുക്ക് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തം ആകാശവാണിത്തെ പരിപാടിയിൽ കിട്ടും.
1: അങ്ങനെ ശ്രദ്ധിക്കില്ല. പിന്നെ റേഡിയോ ഫുൾ ടൈം ഉണ്ടാവും.
0: അതെ, അതെ, അതെ.
1: പിന്നെ വായനശാലയിലെ ഞാൻ ലൈബ്രറിയനാണ്.
0: എവിടെയാണ്?
1: ഇവിടെ തന്നെ, ഞങ്ങൾ തൊട്ട് ലൈബ്രറി ഉണ്ട്, പെരിന്തൽമണ്ണ താലൂക്കിന്റെ പൊതുജന
0: വായനശാല. അപ്പൊ എപ്പോഴാ പോവുക അവിടെ?
1: അവിടെ 3:30 to 7:00
0: അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പൊ വായനക്കാരൊക്കെ ഉണ്ടോ?
1: ആ, വായനക്കാര് കുറവാണ്. പിന്നെ ഇപ്പൊ കുറച്ചൊക്കെ അങ്ങനെ വരുന്നുണ്ട്.
0: കുട്ടികളെങ്ങനെ? കുട്ടികൾ വരുന്നുണ്ടോ?
1: കുട്ടികള്? ആ, ഇപ്പൊ സ്കൂൾ അടച്ചപ്പോഴൊക്കെ കുട്ടികൾ.

0: വരുന്നുണ്ട്.
1: വായനശീലം ഉണ്ടല്ലേ?
0: വായനശീല ഉള്ള കുട്ടികൾക്ക് നല്ല വായനശീല.
1: അപ്പൊ ആ മേഖലയ്ക്ക് കുട്ടികൾ വരുന്നുണ്ട്.
0: ആ വരുന്നുണ്ട്.
1: പിന്നെ അവിടെ ഇരുന്ന് വായിക്കണ പുസ്തകം വീട്ടിൽ കൊണ്ടുപോകും.
0: ഇരുന്ന് വായിക്കണ റെഫറൻസ് ബുക്ക് ഉണ്ട്. പിന്നെ പി എസ് സിക്കൊക്കെ ഉള്ള കുട്ടികൾ വന്നിരുന്ന് പഠിക്കും.
1: അങ്ങനെയാണ്.
0: അങ്ങനെയാണ്.
1: അപ്പൊ കുട്ടികളവിടെ വരും. വീട്ടിലേക്ക് ഇതില്ല, വീട്ടിലേക്ക് കൊണ്ടുപോകും കൊടുക്കില്ല നമ്മൾ ഇത്ര ദിവസത്തിന് വെച്ചിട്ട്.
0: ഇപ്പൊ ഞങ്ങൾക്കൊരു വീട്ടിൽ കൊടുക്കണുണ്ട്.
1: വീട്ടിൽ പോയിട്ട്
0: അതിന് കൊണ്ടോണം.
1: അതിപ്പോ
0: മാസത്തിൽ 6 ദിവസം വേണമെന്നാണ്. കൊണ്ടോണ്ട്.
1: അപ്പൊ കുട്ടികളും മുതിർന്നവരൊക്കെ വരുന്നുണ്ട്. കുട്ടികൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്.
0: ആ കുട്ടികൾ വരുന്നുണ്ട്, വരാതിരിക്കുന്നില്ല. എക്സാം ടൈമിൽ 1-2 മാസം വളരെ കുറവായിരുന്നു. എക്സാം മാർച്ചിലൊക്കെ.
1: അത് ശരി, അത് ശരി.
0: ഇപ്പൊ കുഴപ്പമില്ല, നല്ല ഇതിൽ പോണ്ട്. കുട്ടികൾ ഞങ്ങൾക്കിപ്പോ കുറെ പരിപാടികൾ വെക്കണം.
1: ലൈബ്രറി കൗൺസിലിന്റെ
0: അതിന്റെ ഇന്നുണ്ട് ആ മീറ്റിംഗ്. 5 പരിപാടി വെക്കണം. ഇപ്പൊ 2 എണ്ണം കഴിഞ്ഞു, ഇനിയിപ്പോ ഒന്നുണ്ട്.
1: അതെങ്ങനെ ആഴ്ചയിൽ?
0: അങ്ങനെയല്ല, അതിപ്പോ ഈ ഒരു മാസം ഞങ്ങൾക്ക് അത് നിർബന്ധം.
1: മാസത്തിൽ 5 പരിപാടി
0: മൊത്തം. ഈ അക്ഷരമുച്ചല്ല വായന കളരി അതെല്ലാ വായനശാലകളും നടത്തണം. അതിൽ കുട്ടികളെ കഥ പറയല്, പിന്നെ അങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇന്നിപ്പോ അതിന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഒരാള് വരും. ഇന്നിപ്പോ 10 മണിക്കാണ് അതിനുള്ള പോവാനുള്ള. ഇവിടെ തന്നെ ഞങ്ങൾ വായനശാല ഇവിടെ തൊട്ടാണ്.
1: എത്ര വർഷമായിട്ടുള്ള വായനശാലയാണ്?
0: വായനശാലക്ക് 75-80 വർഷമായി ഉണ്ടാവും.
1: പക്ഷെ
0: ഇവിടെ എത്തിയപ്പോ ഇപ്പൊ സ്വന്തം ബിൽഡിങ്ങാ. ഇവിടെ എത്തിയിട്ട് 15 കൊല്ലമായി.
1: എത്ര പുസ്തകം ഉണ്ട് ഇപ്പൊ ലൈബ്രറി?
0: 12,500
1: വീട്ടിലാണല്ലോ അല്ലേ?
0: ആ വീട്ടിലാണ്, ഇപ്പൊ വീട്ടിലാണ്. ഇനി കുറച്ച് ഞാൻ മീറ്റിങ്ങിന് പോണം, 10 മണിയാ.
1: അപ്പൊ ഞായറാഴ്ച അവധി അല്ലേ?
0: ഞായറല്ല, ചൊവ്വയാണ്
1: അവധി. ആളുകളൊക്കെ വരുന്നില്ലേ?
0: ഞായറാഴ്ച ഉദ്യോഗസ്ഥമാരൊക്കെ വരുന്നല്ലേ,
1: അവർക്ക്
0: ഒഴിവുള്ള.
1: ചൊവ്വാഴ്ച ലൈബ്രറിയിൽ അവധി.
0: എല്ലാവർക്കും അല്ല, ഞങ്ങളത് ചൊവ്വയാണ്. പലർക്ക് ചിലർക്കൊക്കെ ചൊവ്വ ഞായറുണ്ട്.
1: അത് ശരി. ഓഹോ, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ വിളിച്ചതിൽ സന്തോഷം.
0: ആദ്യമായിട്ട്
1: കിട്ടിയതാണല്ലോ അല്ലേ?
0: സന്തോഷം.
1: കുറച്ചേരി ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കണം
0: കേട്ടോ. നെൽമണ്ണ താലൂക്കിന്റെ എല്ലാ ലൈബ്രറിമാർക്കും ഒരു ഹായ് പറയണം.
1: കുറെ
0: ലൈബ്രറിമാർക്കുണ്ട്.
1: അപ്പൊ പെരിന്തൽമണ്ണ താലൂക്കിന്റെ എല്ലാ ലൈബ്രറിമാർക്കും ഒരു ഹായ്.
0: ശരി.
1: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോയാലോ?
0: ഓക്കെ,
1: അപ്പൊ പറഞ്ഞ പാട്ട് ഇതാ വരുന്നു കേട്ടോ. ശരി.

0: ഇതിപ്പോ ആദ്യത്തെ അനുഭവം അല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
1: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
2: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
3: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
2: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി, ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
4: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
5: Kia, movement that inspires.
6: പ്രിയപ്പെട്ടവരെ, ചിത്രമഞ്ജരിയിലേക്ക് വീണ്ടും സ്വാഗതം. നോക്കാം നമ്മുടെ അടുത്ത ശ്രോതാവ് ആരാണെന്ന്. ഹലോ
7: ഹലോ ഓസ്കർ കാക്ക,
6: ആരാണിത്?
7: തിരൂരിന്നാണ്.
6: ഓസ്കർ കാക്ക ഒന്നും വിളിക്കണ്ട, ഓസ്കറിനെ വിളിച്ചാ മതി. അത് മതി, അത് അങ്ങനെയും പറ്റും, അത്
7: എനിക്കിഷ്ടം.
6: പാട്ട് തരാം. അത് ആരാന്ന് പറയൂ.
7: ഖദീജ.
6: എന്തൊക്കെയുണ്ട് ഖദീജാത്ത വിശേഷം?
7: സുഖാണ്. ഞാൻ അങ്ങനെ ഒരു കൊല്ലം മുമ്പ് വിളിച്ചതാണ്.
6: അന്നൊക്കെ ഒരു കൊല്ലം മുന്നേക്കാരും ആദ്യക്കാരൊക്കെ ആണല്ലോ.
7: അപ്പൊ എപ്പോഴും വിളിച്ചെന്നുള്ളൊരു പരാതി വേണ്ട. അപ്പൊ എനിക്കൊരു പാട്ട് വേണം. അപ്പൊ കൊന്ന പൂവ് ആവശ്യപ്പെട്ടപ്പോ ചേച്ചി പറഞ്ഞ വിഷയൊക്കെ കഴിഞ്ഞല്ലോ താത്ത.
6: ഏയ്, അങ്ങനൊന്നുമില്ല. നമുക്ക് ഏത് പാട്ട് ഏത് സമയത്ത് അങ്ങനെ പാട്ടിന് അങ്ങനെ കാലം നേരമൊന്നുമില്ല. നമുക്ക് ഏത് പാട്ട് എപ്പോഴും കേൾക്കാം.
7: പഴയ പാട്ടെല്ലാം ഇഷ്ടമാണ് എനിക്ക്. ഒരു പുഷ്പം മാത്രം, കൊന്ന പൂവേ, പ്രാണസഖി, ഇതൊക്കെ ഇഷ്ടമാണ്.
6: ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ നമുക്കിപ്പോ ഒന്നേ തരാൻ പറ്റുള്ളൂ.
7: ഒന്ന് മതി,
6: ഒരു പാട്ട് തരാം. നമുക്ക് വിശേഷങ്ങളൊക്കെ പറയൂ. പാട്ടിന്റെ മുന്നേ നമുക്ക് വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ.
7: സുഖാണ്. മക്കളും മരുമക്കളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ച് പോണ്.
6: സുഖമായിട്ട് പോകുന്നു അല്ലേ? എന്തൊക്കെയാണ് തിരുവത്തെ വിശേഷങ്ങള്?
7: വിഷമമില്ല. എനിക്ക് 4 മക്കളാണ്, 2 പെണ്ണും 2 ആണും. പിന്നെ അങ്ങനെ ജീവിച്ചു പോണ തിരൂരാണ്.
6: കൂടെ പേരുള്ളത്?
7: ചെറിയ മോന്റെ അടുത്താണ്.
6: മോൻ എന്താ ചെയ്യണേ?
7: മോന് ചെറിയ ഒരു കടയാണ്, ബേക്കറി.
6: എവിടെയാണ്? തിരൂരാണോ?
7: തിരൂര്. തിരൂര് തുഞ്ചൻ പറമ്പിന്റെ ഒക്കെ അടുത്താണ്.
6: തുഞ്ചൻ പറമ്പിന്റെ അടുത്താണ് അല്ലേ?
7: കട പുതിയങ്ങാടി എന്നറിയും, ബി പി അങ്ങാടി എന്നറിയും തിരൂര്.
6: ഖദീജാത്ത് എന്തെങ്കിലും ചെയ്യണ്ടോ? വേറെ എന്തെങ്കിലും ചെയ്യണ്ടോ?
7: ഞാനൊന്നും ചെയ്യണില്ല,
6: ഒന്നും ചെയ്യണില്ല. വെറുതെ ഇരുന്ന് സുഖമായിട്ട് ജീവിക്കല്ലേ. ആവട്ടെ, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ.
7: അസുഖങ്ങളേ ഉള്ളൂ.
6: അയ്യോ, അതെന്താ
7: അസുഖങ്ങൾ? കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, ബ്ലോക്ക്, എല്ലാ അസുഖങ്ങളും ഉണ്ട്. മരുന്നുണ്ട്.
6: പൊളി
7: മരുന്ന്. അങ്ങനെ ജീവിച്ചു പോണ ഹാപ്പി ആയിട്ട്. സങ്കടപ്പെടാൻ നിന്നാലും അതിനല്ലേ നേരമുള്ളൂ.
6: അതിനെ നേരം ഉണ്ടാവുള്ളൂ. നമ്മൾ ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാം.
7: പിന്നല്ലാണ്ട് യേശുദാസ് പാടിയിലെ ചിരിച്ചാലും മരിക്കൂ, കരഞ്ഞാലും മരിക്കുന്ന ചിരിച്ചതങ്ങ് മരിച്ചൂടെ.
6: അതാണ് അതാണ്.

0: അപ്പൊ അങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോകുന്നത്.
1: പിന്നെ എന്തൊക്കെയാണ് തിരുവിരുത്ത വിശേഷങ്ങള്?
0: പിന്നെ തിരുവരെ മഴ, ചെറിയ ഒരു
1: മഴ കിട്ടിയോ? മഴ കിട്ടിയോ?
0: ആ ചെറിയ ഒരു മഴ, മഴ എന്ന് പറയാൻ പറ്റൂല, ചെറിയൊരു മഴ.
1: എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇതിലൊക്കെ നല്ല മഴ വന്നിട്ടുണ്ട് ഇന്നലെ.
0: ആ പക്ഷെ ഞങ്ങൾക്ക് മഴ അങ്ങനെ കിട്ടിയിട്ടില്ല, ചെറിയ മഴയാണ്.
1: അതിപ്പോ എന്താ തിരുവരുകാർക്ക് മാത്രമാണ് മഴ കിട്ടാത്തേ?
0: നല്ല ചൂടുന്ന
1: ഇതിനു മുന്നേ പെയ്തിട്ടില്ല, ഇത്ര തീരെ പെയ്തിട്ടില്ല. അതോ ഇന്നലെ മാത്രമാണോ കുറഞ്ഞ മഴ?
0: ചെറിയ മഴ പെയ്തു.
1: ആ
0: അപ്പൊ ചെറിയ സമനുണ്ട് ചൂടിന്.
1: അത് ശരി. ഓഹോ
0: അങ്ങനെയാണ്.
1: അങ്ങനെ വീട്ടിൽ വെള്ളമൊക്കെ ഉണ്ടോ?
0: ആ വീട്ടിൽ വെള്ളമുണ്ട്, ഞങ്ങൾ കിണറ്റിൽ വെള്ളം പറ്റൂല.
1: ഇല്ല
0: വെള്ളമുണ്ട്.
1: അപ്പൊ അങ്ങനെ വെള്ളമുള്ള ഒരു പ്രദേശമാണ്.
0: ആ വെള്ളമുള്ള പ്രദേശമാണ് ഞാൻ പറഞ്ഞു. ഞങ്ങൾ തിരൂര് നിഞ്ചമ്പറമ്പിൽ എടുത്തായിരുന്നു ഞങ്ങളെ വീട്.
1: വെള്ളമൊക്കെ ഉണ്ട് അല്ലേ?
0: പിന്നെ എന്തൊക്കെ ഞങ്ങളെ വിശേഷമൊക്കെ അറിഞ്ഞു. അവിടുത്തെ വിശേഷം?
1: ഇവിടെ വിശേഷം എന്താ? ഇവിടെ എല്ലാവർക്കും സുഖാണ്. നമ്മളൊരു ഇടവേളക്ക് ശേഷമാണ് ഇപ്പൊ നമ്മള് ചിത്രമഞ്ജരിയൊക്കെ ആയിട്ട് വരുന്നത്.
0: അതെ, ഞാൻ ഒരു വർഷം മുമ്പ് വിളിച്ചതാണ്.
1: അപ്പൊ നമ്മള് ഒന്നര മാസമായിട്ട് നമ്മൾ തന്നെ ചിത്രമഞ്ജരി ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നാണ് ചിത്രമഞ്ജരി തുടങ്ങണത്? അത് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടൊക്കെ ആയപ്പോ നമ്മള് ഫോണിൻ പരിപാടികളൊക്കെ നിർത്തിവെച്ചതായിരുന്നു. അങ്ങനെ നിർത്തിവെച്ചതാണ് കേട്ടോ.
0: എനിക്ക് റേഡിയോ കൂടി ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്.
1: സിങ്കാരക്കോയാക്ക പണ്ടിക്കാട് അല്ലേ?
0: നബീസ പന്താവൂര്. അപ്പൊ ഞാൻ നബീസ പന്താവിനെ പോയി കണ്ട് അവിടെ എടപ്പാള് പോയിട്ട്, പിന്നെ ഈ റേഡിയോന്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ല, അതിൽ പങ്കെടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു.
1: ശ്രോതാക്കളെ സംഗമത്തിനൊക്കെ പോവാറുണ്ടോ?
0: ഇല്ല, ഇനി അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എടപ്പാളുണ്ടായി, ഞാൻ അറിഞ്ഞില്ല എനിക്ക് അവിടെ എത്താൻ. പിന്നെ പാണ്ടിക്കാട് വെച്ചിട്ടുണ്ടായിരുന്നു, സിംഗാരക്കോയൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. ഞാൻ തിരുവനന്തപുരം വരണ്ടേ, ഞാൻ ഒറ്റക്ക്. ഇനി എവിടെയെങ്കിലും അടുത്തുണ്ടാകുമ്പോ എനിക്ക് പങ്കെടുക്കണം, നല്ല ആഗ്രഹമുണ്ട്.
1: പോണം, നമ്മുടെ റേഡിയോ ശ്രോതാക്കളൊക്കെ കാണാൻ പറ്റും. വല്ലാത്തൊരു അനുഭവമാണ് അവിടെ. എല്ലാവരും ഉണ്ടാവും, നമുക്ക് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ.
0: റേഡിയോ ആണ് എനിക്ക് ആകെയുള്ള ഒരു സമാധാനം, മനസ്സിന്റെ സുഖം. ആ ചെറുപ്പത്തിലെ റേഡിയോ എനിക്ക് നല്ല ഇഷ്ടായിരുന്നു.
1: അത് ശരി, അത് ശരി.
0: ചെറുപ്പത്തില് ലളിത സംഗീത പാടൊക്കെ ഉണ്ടായിരുന്നല്ലോ റേഡിയോയില്. അന്ന് ഒരു പാട്ടുണ്ടായിരുന്നു, മുത്തുകൊണ്ട് എന്റെ മുറന്നിറച്ചു, പാവിയാൻ കൊണ്ട് എന്റെ പറഞ്ഞറച്ചു എന്നൊക്കെ.
1: രണ്ടുപേര് പാടണോ? അതാ ഓർമ്മയുണ്ടോ പാട്ട്? ഞാൻ ചോദിക്കട്ടെ, ഈ റേഡിയോയിൽ പാട്ട് വരുമ്പോ അതിന്റെ കൂടെ പാടുവോ? മനസ്സിൽ പാടും. പുറത്തേക്ക് വരില്ല?
0: എനിക്ക് 63 വയസ്സായി, പക്ഷെ ഞാൻ ജനിക്കുന്ന.
1: അല്ല, 63 വയസ്സായി എന്താ പ്രശ്നം? പാട്ടിന് അങ്ങനെ വയസ്സാണ്? നമ്മള് യേശുദാസിനൊക്കെ എത്ര വയസ്സായി, ദാസേട്ടനൊക്കെ എത്ര വയസ്സായി എന്നറിയോ?
0: ഞാൻ പറയണത് എന്താണെന്നറിയോ? ഈ 63 വർഷം മുമ്പുള്ള പാട്ടുകളാണ് ഇഷ്ടം പറയണത്.
1: അത് ശരി. ഓഹോഹോ.
0: അതായത് ശരി, ജയം രാജ ഇവരുടെയൊക്കെ പാട്ടുകളാണ്.
1: അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കൊന്നപ്പൂ ചോദിച്ചേ.
0: കൊന്നപ്പൂവ ഇഷ്ടാണ്, പിന്നെ പ്രാണസഖി ഇഷ്ടാണ്, ഒരു പുഷ്പം മാത്രം ഒരുപാട് ഇഷ്ടാണ്. പിന്നെ എന്റെ ഉമ്മാന്റെ ഒരു കുടുംബം യൂസഫലി കേച്ചേരി കാക്കാന്റെ പാട്ടിൽ കണ്ട ഇഷ്ടം. ഉമ്മാന്റെ അമ്മാനായി വരും, ഉമ്മാന്റെ ആങ്ങളായി വരും.
1: യൂസഫലി കേച്ചേരി
0: അമ്മാന്റെ രാജ്യം തൃശ്ശൂർ
1: കേച്ചേരിയിലാണ്.
0: അപ്പൊ കാക്കാന്റെ, യൂസഫലി കാക്കാന്റെ പാട്ടിൽ നല്ല ഇഷ്ടമാണ്, എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്.
1: അപ്പോ വിളിച്ചതിൽ സന്തോഷം, വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിൽ സന്തോഷം.
0: നന്നായി വിളിച്ചപ്പോ കിട്ടി എനിക്ക്, അതാണ് ഏറ്റവും വലിയ സന്തോഷം.
1: അടിപൊളി.
0: ശരി,
1: അപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടാലോ.
0: ആയിക്കോട്ടെ.
1: വീടിന്റെ അടുത്ത് കൊന്നുണ്ടോ?
0: കൊന്നില്ല.
1: ഇല്ല, കൊന്നപ്പൂവൊന്നും ഇല്ല അടുത്ത്.
0: കൊന്നപ്പൂവൊന്നുമില്ല, പക്ഷെ ആ പാട്ടിനോടുള്ള
1: ഇഷ്ടം. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്, അതൊക്കെ. പക്ഷെ ഞാൻ ചോദിച്ചാൽ തോന്നുന്നു, അപ്പൊ പല സ്ഥലത്ത് ഇപ്പോഴും കൊന്നപ്പൂവൊക്കെ ഇങ്ങനെ പൂത്തുടഞ്ഞിങ്ങനെ നിക്കണ.
0: ഇറങ്ങിയാലൊക്കെ തുഞ്ചമ്പമ്പിൽ അവിടെയൊക്കെ ഉണ്ട് കൊന്നമരം. അവിടെ നമ്മൾ ഈ അടുത്തൊന്നുമില്ല. കൊന്നപ്പൂവ് ഉണ്ട്, കൊന്നപ്പൂവ് കാണാനൊരു ഭംഗിയാണല്ലോ, കൊല കൊലയായിട്ടുള്ള ഒരു
1: പൂവാണല്ലോ.
0: ഇഷ്ടമാണ്. ഞാൻ റേഡിയോ കൂടി, എന്റെ ഒരു ഉറ്റ സുഹൃത്താണ് റേഡിയോ.
1: ഓക്കേ, ആകാശവാണി. വീടിന്റെ അടുത്ത് കൊന്നപ്പൂവില്ലാത്ത കഥീച്ചത്താത്താക്കി വേണ്ടി കൊന്നപ്പാട്ട്.
0: ആയിക്കോട്ടെ,
1: കേട്ടാലോ.
0: ശരി.

0: പ്രിയപ്പെട്ടവരെ, തിരൂരിൽ നിന്നും വിളിച്ച ഖദീജയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് നമ്മൾ കേട്ടത്. അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലേതായിരുന്നു ഈ പാട്ട് പാടിയത്. എസ് ജാനകി.
1: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ചിത്രമഞ്ജരി.
3: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
4: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
3: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
5: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
3: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
5: ഹാ, എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
3: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
0: ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 2:13. ചിത്രമഞ്ജരിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നോക്കാം ചിത്രമഞ്ജരിയിലേക്ക് വിളിച്ചിരിക്കുന്നത് അടുത്തതാരാണെന്ന്. ഹലോ.
6: ഹലോ.
0: ഹലോ, നമസ്കാരം.
6: നമസ്കാരം.
0: ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ആരാണ്? വിളയൂർ. ഓക്കെ, വിളയൂരിൽ നിന്ന്
6: സുമയ്യ
0: മുഹമ്മദ് അലി. എന്തോ ഹസ്ബൻഡിന്റെ പേര് മുഹമ്മദ് അലി അല്ലേ? ഓക്കെ, എന്താ ചെയ്യണേ, എന്തിനു ചെയ്യുന്നുണ്ടോ?
6: നമ്മള് ഇവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
0: എവിടെയാണ്?
6: കരിങ്ങനാട് തന്നെയാണ്. സലഫിയ അറബിക് കോളേജ്, അവിടെ ബി എഡ് കോളേജ് ഒക്കെ കൂടെ ഉള്ള ഒരു ക്യാമ്പസ് ആണ്.
0: ശരി.
6: അതില് വർക്ക് ചെയ്യുന്നുണ്ട്.
0: എത്ര വർഷമായിട്ട്?
6: വർഷം 8 വർഷമായി. ഹസ്ബൻഡ് ഇവിടെ എടപ്പലം ഹയർ സെക്കൻഡറിയില് വർക്ക് ചെയ്യുന്നു.
0: എടപ്പലം.
6: മക്കള് മൂത്താള് 10th ദിയ, ചെറിയാള് ഇനി 7th ലിയ. ഇതാ ഫാമിലി.
0: അതാണ് ഫാമിലി. അപ്പൊ ഏത് സമയത്താണ് റേഡിയോ കേൾക്കാൻ എങ്ങനെ സമയം?

0: സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഞാന് നമ്മളെ സ്വന്തം വീട്ടില് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല, കൂടുതൽ അറിയാറുന്നില്ല.
1: ഏത് റേഡിയോ കാര്യം ആർക്കും അറിയില്ല.
0: അതല്ല, റേഡിയോ ഉള്ളത് നമ്മളെ വീട്ടിൽ ആരും യൂസ് ചെയ്യൂല. ചേച്ചിയുടെ വീട്ടില് വിരുന്നൊക്കെ പോകുന്ന സമയത്ത് ആ കുട്ടിക്കാലത്ത് നമ്മളത് കേൾക്കാറ്. കല്യാണം കഴിച്ച വീട്ടില് 17 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഇവര് ഞാന് ഫസ്റ്റ് ഡേ മോർണിംഗിൽ എണീറ്റ് വന്നപ്പൊ തന്നെ നമ്മുടെ സമൃദ്ധി വാർത്താ ഹേ സു എന്താന്നുള്ള കേട്ട് അന്ന് തുടങ്ങിയതാ. പിന്നെ നമ്മളിത് സ്റ്റോപ്പ് ചെയ്തില്ല, അങ്ങനെ ഇഷ്ടായി. പിന്നെ നമ്മള് വീട് വെച്ച് മാറിയപ്പോ നമ്മൾ ഇങ്ങോട്ടൊരു റേഡിയോ, ഞാൻ പറഞ്ഞു മസ്റ്റ് ആയിട്ട് റേഡിയോ വേണം. പഠനത്തിന്റെ ഇടയിലാണെങ്കിലും ജോലിയുടെ ഇപ്പൊ രാവിലേക്ക് നമ്മള് മോർണിംഗില് ചെയ്യുന്നത് കിച്ചണിൽ കയറി റേഡിയോ ഓൺ ആക്കുക. പിന്നെ നമ്മള് കുക്കിങ്ങും ക്ലീനിങ്ങും കഴിഞ്ഞ് കോളേജിൽ ഏറെക്കുറെ 8:30 വരെ നമ്മള്
1: റേഡിയോ.
0: ആ ഈ ചിത്രമഞ്ജരിയുടെ ഇടയിലായിരിക്കും, ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടിന്റെ ഒക്കെ ഇടയിലായിരിക്കും നമ്മള് ഇത് ഓഫ് ചെയ്തിട്ടിട്ട്
1: ഓടുക.
0: പിന്നെ ഹോളിഡേയ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഓൺ ആക്കിയിടും ഏറെക്കുറെ എല്ലാ പ്രോഗ്രാമും. പിന്നെ ന്യൂസൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് ആശ്വാസത്തോടു കൂടെ. അതെല്ലാം കേൾക്കും. ഇപ്പൊ നമ്മളിപ്പോ ഈ യുദ്ധ സമയത്ത് തന്നെ നമ്മളേ നമ്മള് ഫോണില് കുറച്ച് ചാനൽസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലതൊക്കെ നമുക്ക് അത് അൺഫോളോ ചെയ്യേണ്ടി വന്നു. കാരണം ഈ ക്രിക്കറ്റ് കമന്ററി പോലുള്ള ന്യൂസ് കേട്ടിട്ടേ യുദ്ധത്തിന്റെ മക്കളുടെ മരണം.
1: അപ്പോ
0: എന്ത് ചെയ്തു അറിയോ, അതെല്ലാം അൺഫോളോ ചെയ്തു. അപ്പൊ റേഡിയോയിലുള്ള ന്യൂസ് നമുക്ക് അത്യാവശ്യം വിവരങ്ങളെല്ലാം എത്തിക്കുന്നുണ്ട്, എക്സാജറേഷൻ തീരെ ഇല്ല. അപ്പോ ഒരു നമുക്ക് ഈ പ്രവാസികളൊക്കെ അവിടെ ഉള്ളോണ്ടേ നമുക്ക് ഒരാശ്വാസം പോലെ കേട്ടിരിക്കാൻ
1: പറ്റി.
0: അപ്പൊ നമ്മളതൊക്കെ നമ്മളത് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. റേഡിയോ വിളിക്കണമെന്ന് വിചാരിക്കും, പക്ഷേ അങ്ങോട്ട് ആവാറില്ല. ഇപ്പൊ വെക്കേഷൻ ഒക്കെ ഇപ്പൊ ഫ്രീ ആണ് കിച്ചണിൽ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു
1: നോക്കിയതാണ്.
0: ഞാൻ ഫസ്റ്റ് ടൈം ആണ് വിളിക്കണത്.
1: പിന്നെ
0: എന്റെ മോള് ഒരിക്കണ്ടായി ഒരു 3-4 വർഷം മുമ്പ്, അവളെ ഒരു സൺഡേയില് കുട്ടികളുടെ ഒരു പ്രോഗ്രാം
1: കുട്ടി റോക്സ്
0: അതില് വിളിച്ചിട്ടുണ്ടായിരുന്നു.
1: പേരെന്തായിരുന്നു കുട്ടി മോളെ? പേരെന്തായിരുന്നു?
0: ദിയ.
1: ഓക്കെ. ഇപ്പൊ റേഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് ഇപ്പൊ നമുക്ക് എങ്ങനെയും കേൾക്കാൻ പറ്റും, പക്ഷെ റേഡിയോയിലൂടെ കേൾക്കുമ്പോ അതിനൊരു ഒരു രസം വേറെയാണ് അല്ലേ? നമ്മൾ ആവശ്യപ്പെട്ടിട്ടൊക്കെ കിട്ടുമ്പോ ഒരു രസം വേറെയാണ് അതിന്. അപ്പൊ നമുക്ക് പറഞ്ഞാല് പിന്നെ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ വേറെ ഏത് മാർഗത്തിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏത് സമയത്ത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കേൾക്കാൻ പറ്റും. പക്ഷെ നമ്മൾ റേഡിയോയിലൂടെ നമ്മളെ കത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജിലൂടെ അല്ലെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് ഒരു പാട്ട് കേട്ട് പാട്ട് പറഞ്ഞത് കേൾക്കുമ്പോ അതൊരു വേറൊരു അനുഭവമാണ്, ഒരു അനുഭൂതിയാണ്. അപ്പോ ഏത് പാട്ട് വേണ്ട പറയൂ ആദ്യം?
0: പാട്ട് നമ്മള് നരിവേട്ടയിലെ മിന്നൽവള.
1: മിന്നൽവള അല്ലേ?
0: നമ്മള് വാഴാറ്റുമാണ് പറഞ്ഞത്.
1: വാഴാറ്റും നമ്മളടുത്ത് ഇവിടെ അപ്ഡേഷൻ ആയിട്ടില്ല പാട്ട്. വാഴ ആദ്യം വണ്ണത്തെ ഉണ്ട്, വേണേ ചില പാട്ടുണ്ട്, പക്ഷെ 2 നമ്മളടുത്ത് അപ്ഡേഷൻ ആയിട്ടില്ല. നമ്മുടെ ലൈബ്രറിയിൽ ആയിട്ടില്ല, എത്തിയിട്ടില്ല, വരുന്നേ ഉള്ളൂ.
0: ഹസ്ബൻഡ് ഒരു കാര്യം പറയുന്നുണ്ട്, അവിടെ ഫഹദ് റാസ് അവിടുത്തെ എഡിറ്റർ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ആണ്.
1: അത് ഇവിടെ അല്ല, അത് കോഴിക്കോടായിരിക്കും.
0: സോറി, സ്റ്റുഡന്റ്.
1: അത് ശരി, ഓക്കെ. അത് ഫഹദ് റാസ് ആള് കോഴിക്കോടാ തോന്നുന്നു, കോഴിക്കോടാണ്. ഇത് മഞ്ചേരി ആണല്ലോ, അവര് കോഴിക്കോടാണ്. അപ്പോ എന്താ, സുഖമായിട്ട് പോകുന്നു? ഇവിടെ സുഖമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ചെറുമട്ടത്തില് മഴയൊക്കെ കിട്ടി. നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്തോ?
0: ഓ, പിന്നെ ഇന്നലെ നൈറ്റിലൊക്കെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു.
1: നല്ല മഴ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴ പെയ്തു. ഈ ഭാഗത്തുകൂടി നല്ലൊരു മഴയായിട്ട് പെയ്തു.
0: ആയിക്കോട്ടെ. ഇന്ന് രാവിലെ മോർണിംഗില് ബസ് വന്ന പാട്ട് മഴയായിരുന്നു. മഴ വന്നൊരു
1: നമ്മുടെ ഇപ്പൊ തുടങ്ങിയപ്പോ ചിത്രമഞ്ജരി തുടങ്ങുന്ന സമയത്ത് അല്ലേ?
0: നല്ലൊരു സോങ്
1: ചിത്രമഞ്ജരി ഇതിലല്ലേ? ഇപ്പൊ നമ്മൾ ഈ പരിപാടിയിലല്ലേ?
0: ഈ പരിപാടിയിൽ അതിന്റെ തൊട്ട് മുമ്പേ ഞാൻ ഓർക്കുന്നില്ല.
1: ആണ്, ഈ പരിപാടി തന്നെ തൊട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ 18-ാം പാടിയിലെ മഴ എന്ന് തുടങ്ങുന്നൊരു പാട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോയാലോ, ഇനി വീണ്ടും വിളിക്കൂ കേട്ടോ.
0: വേറൊരു
1: അവസരത്തിൽ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കാം, അപ്പൊ നമുക്ക് കൂടുതൽ സംസാരിക്കാം.
0: ഓക്കെ,
1: ശരി. എന്നാ പാട്ടിലോട്ട് പോയാലോ.
0: ഓക്കെ,
1: ശരി
0: ശരി.

0: അന്തപ്പൻ എന്താ ഒരു മൗനം?
1: പരസ്യത്തില് കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
2: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
3: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
6: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
5: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമാണ്.

0: லேப்டாப் டேப்லெட் இயர்பட்ஸ் ஸ்பீக்கர்ஸ் மவுஸ் கீபோர்ட் எல்லாம் ஸ்பெஷல் ஆஃபர் வாங்க.
1: மை ஜி பேக் டு ஸ்டடி ஸ்கூல் ஐடி கார்டு மை வெரு படனத்தில் ஒரு ஸ்மார்ட் தொடக்கமிடு.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
3: Kia, movement that inspires.
4: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
5: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
6: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
7: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555-0424.
8: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രമഞ്ജരിയാണ്. സമയം 9 മണി കഴിഞ്ഞ് 14:52. നോക്കാം ചിത്രമഞ്ജരിയിൽ അടുത്തതാരാണെന്ന്. ഹലോ.
9: ഹലോ,
8: നമസ്കാരം. ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ആരാണ്?
9: ഷിജി.
8: ഷിജി, ഷിജി എവിടുന്ന വിളിക്കണേ?
9: പള്ളിക്കൽ ബസാർ.
8: പള്ളിക്കൽ ബസാർ. പള്ളിക്കൽ ബസാർ എങ്ങനെയാ, നമ്മളെ കോഴിക്കോട് ജില്ലയാണോ അതോ മലപ്പുറമാണോ? ഹലോ, ഹലോ,
9: മലപ്പുറം
8: അടുത്താണല്ലേ? അങ്ങോട്ട് ഇങ്ങോട്ട് കേൾക്കണില്ലല്ലോ. ഷിജി എന്താ ചെയ്യണേ?
9: ഞങ്ങൾക്കൊരു ഹോട്ടലാണ്,
8: എലസദ്യ.
9: വെജിറ്റേറിയൻ എലസദ്യ.
8: എങ്ങനെയുണ്ട് ഹോർമൂസ് കടലെടുക്കൊക്കെ?
9: നമുക്ക് വലിയൊരു കുഴപ്പമില്ല, നല്ല കുഴപ്പമുണ്ടോന്ന് പറയാ.
8: വിറകിലാണോ?
9: ഓ, വിറകിലാണ്.
8: ഗ്യാസ് ഇല്ല?
9: ഗ്യാസ് ഉണ്ട്, എന്നാലും വിറകിലാണ് മാക്സിമം.
8: മാക്സിമം വിറകിലാണ്.
9: വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയാ.
8: ശരി, ഓക്കെ, ഓക്കെ. സദ്യയാണോ?
9: ഓ, സദ്യ 15 ഐറ്റം സാധനം കൂട്ടിയിട്ടുള്ള സദ്യ.
8: ഇലയിലാണോ?
9: ഇലയില്.
8: ഇല സദ്യയാണോ?
9: അതെ.
8: പായസം?
9: ഓ, ഒക്കെ ഉണ്ട്. പായസം, രസം, മോര്, പപ്പടം.
8: പപ്പടം എല്ലാം ഉണ്ട് അല്ലേ?
9: ഓ,
8: എപ്പ തുടങ്ങും?
9: 11:30 നമ്മള് സ്റ്റാർട്ട് ചെയ്യും ഭക്ഷണം കൊടുക്കല്.
8: എത്ര മണിവരെ ഉണ്ടാവും?
9: ഏകദേശം ഒരു 2:30.
8: ആ സമയമാകുമ്പോഴത്തേക്കും തീർന്നിട്ട് നിർത്തുകയാണോ അതോ അതിന്റെ മുന്നേ തന്നെ നമ്മൾ ടൈം അങ്ങനെ ഉണ്ടോ? അങ്ങനെ ടൈം ഉണ്ടോ?
9: തീർന്നിട്ട് നിർത്തുന്നതാ.
8: തീർന്നിട്ട് നിർത്തുന്നതാണ്.
9: ഓ,
8: അപ്പൊ ചില ദിവസം അതിന്റെ മുന്നേ തീരുമോ?
9: എങ്ങനെ?
8: ചില ദിവസങ്ങളിൽ അതിന്റെ മുന്നേ തീരുമോ? ഈ 2:30 ഒക്കെ മുന്നേ തീരാറുണ്ടോ?
9: ചില ദിവസങ്ങളിൽ 1:30 ആകുമ്പോ തീരും.
8: തീരും. ചില ദിവസം 3:30-4:00 ഒക്കെ പോവോ? കുറെ സമയം പോയ ദിവസങ്ങളുണ്ടോ? അതായത് ഇപ്പൊ 2:30 എന്നുള്ളത് 3:30-4:00 വരെയൊക്കെ പോയ ദിവസങ്ങളുണ്ടോ? ഇല്ല. ഹലോ.
9: ഹലോ.
8: ആ, ക്ലിയർ ഇല്ലല്ലോ. എന്ത് പറ്റി?
9: മുഴുവൻ
8: കഴിയും. എങ്ങനെ, നമുക്ക് വിട്ടുന്നൊക്കെ ഉണ്ടോ കസ്റ്റമർ?
9: ഓ, ഇഷ്ടം പോലെ ഉണ്ട്.
8: ആണല്ലേ. തൊട്ടടുത്ത സ്ഥാപനങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ?
9: ഓ, കമ്പനികളുണ്ട് ഇഷ്ടം പോലെ ഇവിടെ. പക്ഷെ കമ്പനിയൊന്നും ആളില്ല. നമുക്ക് ഇഷ്ടം പോലെ വിട്ടുന്ന ദൂരെ അരീക്കോട്, കിഴശ്ശേരി, ചെളാരി.
8: അതാണ് നമ്മള് ഭക്ഷണം അറിഞ്ഞു കൊടുത്താൽ, ഭക്ഷണം നന്നാക്കി കൊടുത്താൽ, നമ്മൾ ഇനി 10 രൂപ കൂട്ടി വാങ്ങിയാൽ നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എവിടുന്ന് ആള് വരും?
9: ഓ, നമുക്ക് ഫുള്ള് ഫാമിലിയാ.
8: അതാണ് അതാണ്.
9: ഓ, ഇഷ്ടം പോലെ ഉണ്ട്.
8: ശരി. ഇപ്പൊ എത്രയാണ് ക്യാഷ്? എത്രയാ വരുന്നത്?
9: 100 രൂപ.
8: അതെങ്ങനെ ഇപ്പൊ കൂട്ടിയതാണോ അതിന്റെ മുന്നേ എങ്ങനെയാ? എങ്ങനെയാണ്?
9: ആദ്യം
8: 100 ആണ്. അപ്പൊ നമ്മളിപ്പോ ഈ പ്രതിസന്ധിയിലൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. 100 തന്നെയാണ്.
9: അത് മതിയല്ലോ.
8: മതിയല്ലേ.
9: നമ്മള് മനസ്സറിഞ്ഞ് കൊടുക്കണവരും മനസ്സറിഞ്ഞ്
8: കഴിക്കണം. അപ്പൊ അവര് അതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ തേടി പുറത്തുനിന്ന് ആള് വരും. അപ്പൊ ഇനി എത്ര ദൂരത്തെ അവിടെ നല്ല ഫുഡ് കിട്ടും, നല്ല ഭക്ഷണം കിട്ടും എന്നൊക്കെ പറഞ്ഞ ആള് വരും. വേറെ ആരാ കൂടെ? വേറെ ആരാ ഉള്ളത്? വേറെ ആരാ കൂടെ? ആരാ ഉള്ളത്?
9: ഇല്ല, ഞാനും ഹസ്ബൻഡും മാത്രം.
8: മാത്രം, വേറെ പണിക്കാരൊന്നും ഇല്ല?
9: ഇല്ല, ഹസ്ബൻഡിനോട് തന്നെ കൊടുക്ക.
8: ഓക്കേ.
10: ഹലോ സാറേ.
8: ഹലോ, പേര് പറയൂ.
10: വളരെ സന്തോഷമാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു 6-7 മാസം മുമ്പ് വിളിച്ചിരുന്നു ഞങ്ങള്. കഴിഞ്ഞ വർഷം, സോറി,
8: കഴിഞ്ഞ വർഷം
10: അന്ന് വിളിച്ച് കുറെ സംസാരിച്ച്. നമ്മള് ചെറിയൊരു ഇലസദ്യ നടത്തി, പ്യുവർ വെജിറ്റേറിയൻ ഉൺശാല. ശ്രീസായി സത്യസായി ശ്രീസായി വെജിറ്റേറിയൻ ഉൺശാല.

0: ഓക്കെ. അപ്പൊ ഞാൻ
1: ആ
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ അപ്പൊ നിങ്ങളിത് പിന്നെ പ്രിപ്പറേഷന് വേണ്ടി എപ്പോ തരുന്ന എപ്പോ തുടങ്ങും?
1: ഇത് ഇന്ന് ഇപ്പൊ പകല് നമ്മളിത് ഒരു 2 മണി 2:30 ഉള്ളിൽ മുഴുവൻ കഴിഞ്ഞ് കഴിഞ്ഞ വീട്ടിലെത്തി കഴിഞ്ഞാല് ഡെയിലി പർച്ചേസിങ് ആണ് ഞങ്ങള്. ഡെയിലി അന്ന് പഴയത് ഫ്രഷ് സാധനം വാങ്ങിക്കുക, ഒരു 5 മണിക്ക് പിന്നെ കട്ട് ചെയ്യും. വൈഫാണ് അതിന്റെ ഒക്കെ ചുമതല കംപ്ലീറ്റ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ റെസ്റ്റ് കഴിഞ്ഞ് പുലർച്ചെ 4 മണിക്ക് നിൽക്കും. വേറെ ആരുമില്ല, ഞങ്ങള് രണ്ടുപേര്. അത് ഇനി ഓണത്തിനൊക്കെ നമുക്ക് ഇവിടെ തിരക്കാ സാറേ.
0: അത്ത
1: മുതലോ നമ്മളൊന്ന് വലിയ കാശൊന്നും ഇതൊന്നും ഈടാക്കുന്നില്ല, ലാഭം പ്രതീക്ഷിക്കുന്നില്ല.
0: പക്ഷെ
1: നല്ല ഈ കഴിച്ചു പോകുന്ന ഒരു
0: സംതൃപ്തി അതാണ് നമ്മുടെ സന്തോഷം.
1: പിന്നെ നമ്മളതിൽ മക്കൾക്കൊന്നും പൈസ വാങ്ങില്ല, കുട്ടികൾക്ക് വളരെ വളരെ ഒരു 5-4 പഠിക്കുന്നവർക്ക് പകുതി പൈസ,
0: 4
1: പഠിക്കുന്നവർക്ക് വാങ്ങൂല. പ്യൂറല്ലേ, 365 ദിവസമുള്ളതിൽ നമുക്ക് 4 ദിവസം ഇങ്ങനെ ലീവ് ഉണ്ട്. പക്ഷെ വേറെ ഒന്നും നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ലീവ് എടുക്കുകയാണെങ്കിൽ ഒരു ആഴ്ച മുമ്പ് അനൗൺസ് ചെയ്യണം, അല്ലെ കടയിൽ ഒട്ടിക്കണം. ചെറിയ കട കേട്ടോ,
0: 20 പേർക്ക്
1: ഇരിക്കാൻ പറ്റുന്ന, വേറെ ലേബേഴ്സ് ഒന്നുമില്ല, ഞങ്ങള് രണ്ടുപേരും മാത്രം, ഞാനും വൈഫും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാനും കഴിയുന്നുണ്ട്. അവര് കഴിക്കുന്നവരൊരു സന്തോഷമുണ്ടല്ലോ. ഏത് കടയിലും കഴിച്ചു കഴിഞ്ഞാല് കാശ് കൊടുത്ത് ഇറങ്ങി പോവുക, ഇത് നമ്മള് കണ്ടില്ലെങ്കിൽ കാശ് തന്നിട്ട് അവര് സന്തോഷത്തോടു കൂടി ഷേക്കാൻ്റെ ഒക്കെ തന്നു പോണേ, അത് അത് ഇതൊന്ന് കിട്ടുന്ന
0: വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ.
1: ഓ, അത് സംതൃപ്തി എന്ന് പറയാനില്ല അത്രയ്ക്ക്. പിന്നെ നമ്മള് അവരായിട്ടുള്ളൊരു കുടുംബം പോലെ. പിന്നെ അതുപോലെ ഇവിടെ അടുത്തൊക്കെ നമുക്ക് ഒരു 10 കിലോമീറ്റർ ആ ചുറ്റളവ് വരും.
0: അപ്പോ ഞാനൊരു കാര്യം, നമുക്ക് നിങ്ങളെ പിന്നെ എന്താ പറയാ, നിങ്ങളുടെ വിശേഷങ്ങൾ കുറെ കേൾക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ടൈം ഇതാ അപ്പൊ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മറ്റൊരു അവസരത്തിന് ഇനി നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ സംസാരിക്കാം.
1: എനിക്ക്
0: കൂടുതൽ സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ടൈം അതിന് അനുവദിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇതാ ടൈം ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു പാട്ട് പറയും, പാട്ട് പറയും, പെട്ടെന്ന് പാട്ട് പറയും.
1: പാട്ട് അത് സാറിന് ഞാൻ വിട്ടു തരികയാണ്. പഴയ പാട്ട് യേശുദാസിന്റെ, ദക്ഷിണാമൂർത്തി സാറും കൂടി ഉള്ള ഒരു പഴയ പാട്ട് മതി.
0: അങ്ങനെയാണോ?
1: ആ സാറ് ഏതെങ്കിലും സമയം ഇതിൽ വഴിയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് നമ്മുടെ ഇത്, പള്ളിക്കൽ ബസാറ്, പള്ളിക്കൽ പഞ്ചായത്തിന്റെ ആ ലൊക്കേഷനിൽ വരും
0: നമ്മുടെ
1: കട. ഗൂഗിൾ മാപ്പിലൊക്കെ അവൈലബിൾ ആണ്. ചീസായി ഇല്ല സദ്യ, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് അടിക്കാൻ കിട്ടും. ശരി സാറേ.
0: ഓക്കെ, ശരി ശരി. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്നൊരു പാട്ട് കൊടുക്കാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, പറഞ്ഞ പാട്ട് പെട്ടെന്ന്. അതായത് പാട്ട് നമുക്ക് ടൈം, ഒന്നാമത് നമുക്ക് ടൈം ഇല്ല. അതാ ഈ പാട്ടിനെ നമുക്ക് ഫുൾ ആയിട്ടൊന്നും പോകില്ല, പെട്ടെന്ന്.
1: ശരി ശരി.
0: ഓക്കെ ശരി ശരി.
1: സംസാരിക്കാൻ കിട്ടുന്ന ഏറ്റവും സുന്ദരമായ
0: സന്തോഷം.
1: ഓക്കെ ശരി.

പ്രിയപ്പെട്ടവരെ, അപ്പോൾ ചിത്രമഞ്ജരിയുടെ നമ്മുടെ ഇന്നത്തെ സമയം ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെ വിളിച്ചവർക്ക് നന്ദി, വിളിച്ചിട്ട് കിട്ടാത്തവർ ഒട്ടും വിഷമിക്കേണ്ട, മറ്റൊരവസരത്തിൽ വിളിക്കാം, നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ പരിപാടിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അസ്കറാണ്. സ്റ്റുഡിയോ സഹായവുമായി ഉണ്ടായിരുന്നത് പ്രമീള ചോലക്കരാണ്. സാങ്കേതിക സഹായവുമായി റോബിൻ വർഗീസ്, മുരുകേശൻ കോട്ടക്കൽ എന്നിവരാണ്. അപ്പം ഇനി മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം.

0: FM പ്രധാന വാർത്തകൾ.
1: പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ രാവിലെ 11 സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ 3 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തിങ്കളാഴ്ച വരെ ഇരു രാജ്യങ്ങളും എല്ലാത്തരം ആക്രമണങ്ങളും നിർത്തിവെക്കും. ആദായനികുതി നിയമം 2025 പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപക അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലയിൽ കാലവർഷ ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പണ്ടിന്റെ നേതൃത്വത്തിൽ ചേർന്ന ദുരന്ത നിവാരണ സമിതി ജില്ലാതല യോഗ തീരുമാനം. തദ്ദേശഭരണം, റവന്യൂ, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 പേർ എറണാകുളം റൂറൽ പോലീസിന്റെ പിടിയിൽ. കുമാരപുരം സ്വദേശി സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, ചേലക്കുളം സ്വദേശി സനോജ് എന്നിവരാണ് അറസ്റ്റിലായത്. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ ഉപഡയറക്ടറെ കളക്ടർ ചുമതലപ്പെടുത്തി. സംസ്ഥാന ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ സെമിഫൈനൽ ഇന്ന്. കാഞ്ഞങ്ങാട്ട് ഉച്ചയ്ക്ക് ശേഷം 2:30 മത്സരം.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
7: Kia, movement that inspires.
1: ട്രെയിൻ സമയം. ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 163-45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:55 വൈകി 10:43. 166-10 മംഗളൂർ പാലക്കാട് എക്സ്പ്രസ് 10:59. 166-06 തിരുവനന്തപുരം മംഗളൂർ എറണാട് എക്സ്പ്രസ് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 563-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
2: ദിവസവും കാലത്ത് 6:35
3: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
1: അൽ റെഹാൻ കണ്ണാശുപത്രി,
4: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
5: അന്തപ്പനന്ത ഒരു മൗനം.

0: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ട് മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
1: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
3: വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ ലൊലിപ്രം തിരുത്തിൽ ഡിങ്കിപ്പനിയുടെ വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ പ്രശ്നബാധിത സ്ഥലത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്മിത, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ മുഴുവൻ വീടുകളും പരിശോധിച്ച് കൊതുകിന്റെ ഉറവിട നശീകരണം നടത്തി. അടിയന്തര സാഹചര്യത്തിൽ വൈകിട്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ

0: ചില വാർത്തകൾ.
1: വള്ളികുന്ന് ഗ്രാമപഞ്ചായത്തിൽ ലൊലിപ്രം തിരുത്തിൽ ഡെങ്കിപ്പനിയുടെ വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ പ്രശ്നബാധിത സ്ഥലത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്മിത, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ മുഴുവൻ വീടുകളും പരിശോധിച്ച് കൊതുകിന്റെ ഉറവിട നശീകരണം നടത്തി. അടിയന്തര സാഹചര്യത്തിൽ വൈകിട്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു, വാർഡ് മെമ്പർ ടി വി ബി, ആശാ വർക്കർ സീന ഹരിദാസിന്റെയും നേതൃത്വത്തിൽ സാനിറ്റേഷൻ കമ്മിറ്റി രൂപവത്കരിച്ചു. കൊതുകുജന്യ രോഗങ്ങളെക്കുറിച്ചും അവയ്ക്കെതിരായ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വിശദമായി ക്ലാസ് എടുത്തു. 10 വാർഡിൽ പൊതുശുചീകരണം നടത്താനും തീരുമാനിച്ചു. വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും സാങ്കേതിക അവബോധം വളർത്തി AI സാക്ഷരത ലക്ഷ്യമിട്ട് പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് കർമ്മ പദ്ധതി നടപ്പാക്കും. നിർമ്മിത ബുദ്ധിയിൽ സൌജന്യ പഠന ക്ലാസുകൾ സംഘടിപ്പിച്ച് പുത്തൻ സാങ്കേതിക വിദ്യ കൂടുതൽ അടുത്തറിയാൻ അവസരമൊരുക്കുകയാണ് ഗ്രാമപഞ്ചായത്ത്. പരിശീലന ക്ലാസുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നവരെ ഫൌണ്ടേഷൻ സർട്ടിഫിക്കറ്റ് നൽകി പഞ്ചായത്തിന്റെ പരിശീലകരാക്കി തുടർ പരിശീലനം സാധ്യമാക്കുന്ന വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കുറ്റിക്കാട്ടൂർ AWNH എഞ്ചിനീയറിംഗ് കോളേജുമായി ചേർന്ന് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുക.
0: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

0: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 47 സെക്കൻഡ്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: മുഖാമുഖം.

0: ഗ്രേറ്റ ബെഡണഞ്ഞപ്പോൾ കബനിക്കുട്ടി മയങ്ങുകയായിരുന്നു. തൊടാതെ തന്നെ സ്പർശിക്കപ്പെട്ട അവൾ പൊടുന്നനെ ചാടിപ്പൊങ്ങി ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. തുടരെ തുടരെ വിങ്ങിപ്പൊട്ടി. സഹോദരി സ്നേഹം ഇന്നേ വരെ ഭൂമിയിൽ പൊഴിച്ച മിഴ്നീരെല്ലാം കൂടിച്ചേർന്ന പുഴയാണ് പിന്നീട് അവിടെ ഒഴുകിയത്. കബനിയുടെ ഇളം കറുപ്പ് നെറ്റിയെ ഗ്രേറ്റയുടെ തുടുവള്ള ചുണ്ടുകൾ ഉമ്മ വെച്ചു. പെട്ടെന്ന് ആ വ്യത്യസ്ത ചർമ്മവർണ്ണങ്ങൾക്കിടയിൽ ത്രസിച്ച മനുഷ്യകോശങ്ങൾ അതിശീഘ്രം ഒരു ഗതകാലയാത്രയ്ക്ക് പുറപ്പെട്ടു. ഭൂഖണ്ഡങ്ങളുടെ വംശവ്യതിയാനങ്ങളിൽ നിന്ന് ആദിമനുഷ്യമാതാവിലേക്ക്, ആഫ്രിക്കയിലെ ആദിമനുഷ്യമാതാവിൽ നിന്ന് നിയാണ്ടർത്തൽ മനുഷ്യനിലേക്ക്, നിയാണ്ടർത്താൽ മനുഷ്യനിൽ നിന്ന് ഹോമോ ഇറക്ടസിലേക്ക്, ഹോമോ ഇറക്ടസിൽ നിന്ന് ചിമ്പാൻസിയിലേക്ക്, ചിമ്പാൻസിയിൽ നിന്ന് പ്രാഥമിക മൃഗരൂപങ്ങളിലേക്ക്, പ്രാഥമിക മൃഗരൂപങ്ങളിൽ നിന്ന് ചേച്ചി അനിയത്തി എന്ന് വിളിച്ചു കരഞ്ഞുള്ള പ്രശസ്തമായ സസ്യമൃഗ വേർപിരിവിലേക്ക്, ഒടുവിൽ ഒന്നാമത്തെ ജീവകോശത്തിലേക്ക്.
1: കാലാവസ്ഥ ആക്ടിവിസ്റ്റ് ഗ്രേറ്റ തൻബർഗും വയനാടൻ പെൺകുട്ടി കബനിയും കഥാപാത്രങ്ങളായി വരുന്ന കെ പി രാമനുണ്ണിയുടെ എനിക്ക് ഗ്രേറ്റേച്ചിയെ കാണണേ എന്ന കഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണിത്. കാലാവസ്ഥാ വ്യതിയാനമടക്കം സമകാലിക സംഭവ വികാസങ്ങൾ പ്രമേയമായി വരുന്ന പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന്റെ കൃതികളിൽ. ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണിയുമായി മുനീറാമയൂർ നടത്തുന്ന സുദീർഘമായ അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് നമുക്കൊപ്പം മുഖാമുഖത്തിൽ പങ്കെടുക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു അതിഥിയാണ്. മലയാള സാഹിത്യത്തിൽ തന്റേതായ ഒരു തട്ടകം പണിത അദ്ദേഹത്തിന്റെ കൃതികളെല്ലാം വേറിട്ടവയാണ്. കേവലം കാൽപ്പനികതയും ഗൃഹാതുരതയും ഭ്രമാത്മകതയും മാത്രമല്ല, സാഹിത്യം ജീവിത യാഥാർത്ഥ്യങ്ങളുടേത് കൂടിയാണ് എന്ന് അദ്ദേഹത്തിന്റെ അക്ഷരങ്ങൾ വിളിച്ചു പറയുന്നു. ആധുനികതയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വിജ്ഞാന ശാഖകളെയും തന്റെ കൃതികളിൽ അദ്ദേഹം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. സാഹിത്യത്തിനു വേണ്ടി മുഴുവൻ സമയവും മാറ്റിവെക്കുന്ന അദ്ദേഹം ഒരുപാട് ഒരുപാട് നിലകളിൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിലും

0: അധ്യയനാണ്. സൂഫി പറഞ്ഞ കഥ, ദൈവത്തിൻ്റെ പുസ്തകം, ജീവിതത്തിൻ്റെ പുസ്തകം, ചരമവാർഷികം, കുർക്സ്, വിധാതാവിൻ്റെ ചിരി, വേണ്ടപ്പെട്ടവൻ്റെ കുരിശ്, ജാതി ചോദിക്കുക, പുരുഷവിലാപം തുടങ്ങിയ 4 നോവലുകളും 15 കഥാസമാഹാരങ്ങളും 6 ലേഖന സമാഹാരങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, ഇടശ്ശേരി അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തി. നമുക്ക് ഇദ്ദേഹത്തെ കൂടുതലായി അറിയാം, കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സ്വാഗതം ശ്രീ കെ പി രാമനുണ്ണി, ആകാശവാണി മഞ്ചേരി FM മുഖാമുഖം പരിപാടിയിലേക്ക്.
1: സന്തോഷം.
0: അങ്ങ് പൊന്നാനിക്കാരനാണല്ലോ യഥാർത്ഥത്തിൽ. അങ്ങയുടെ ആ പൊന്നാനി എത്രത്തോളം അങ്ങയുടെ എഴുത്ത് ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്? ആ കുട്ടിക്കാലത്തെ ഒന്ന് ഓർത്തെടുക്കാമോ?
1: തീർച്ചയായിട്ടും ഞാൻ പൊന്നാനിക്കാരൻ ആണ്. എൻ്റെ കൃതികളിലെല്ലാം പൊന്നാനിക്കാരൻ എന്നാണ് ഞാൻ വയ്ക്കാറുള്ളത്. ഞാൻ കൽക്കട്ടയിലാണ് ജനിച്ചതെങ്കിലും ആ കാര്യം ഞാൻ അങ്ങനെ പ്രകടമായി പറയാറില്ല. കാരണം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ പൊന്നാനിയാണ്. അപ്പം നമ്മൾ ഓർമ്മ വരുന്ന സ്ഥലമാണ് നമ്മളുടെ സ്വന്തം വരുന്നത്, എവിടെ ജനിച്ചാലും ശരി. അപ്പം അതുകൊണ്ട് പൊന്നാനിയാണ് ഞാൻ 3-3.5 വയസ്സ് മുതൽ ജീവിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ പൊന്നാനിയുടെ സംസ്കാരം, പൊന്നാനിയുടേതായ ചില സവിശേഷ മൂല്യങ്ങൾ എൻ്റെ വ്യക്തിത്വത്തെയും എഴുത്തിനെയും നല്ലവണ്ണം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാടിനോട് എനിക്ക് വലിയൊരു കടപ്പാടുണ്ട്. എല്ലാ എഴുത്തുകാർക്കും പൊതുവെ സ്വന്തം നാടൊരു പ്രധാന വിഷയമായിരിക്കും. കാരണം ആ നാട്ടിൽ നിന്നുള്ള അനുഭവങ്ങളാണ് പലപ്പോഴും അവരുടെ എഴുത്തിൻ്റെ ഊർജമായിട്ടും വിഭവങ്ങളായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാ എഴുത്തുകാർക്കും അങ്ങനെയാണ്.
0: പൊന്നാനിക്കളി ഒരുപാട് എഴുത്തുകാരെ സൃഷ്ടിച്ച ഒരിടം കൂടിയാണ്.
1: അതിന് ചരിത്രപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടുമുള്ള കാരണങ്ങളുണ്ട്. കാരണം ഏത് നാഗരികത നോക്കിയാലും ശരി, അവിടെ കലയും സംസ്കാരവും സാഹിത്യവുമെല്ലാം തളിർത്തു വരുന്നത് നദീതടങ്ങളിൽ കൂടിയായിരിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതപ്പുഴ പൊന്നാനിയിൽ കൂടെ വരുന്നു. പൊന്നാനിയിൽ വെച്ചിട്ടാണ് അറബിക്കടലുമായി ചേരുന്നത്. അപ്പോൾ പൊന്നാനിക്ക് അങ്ങനെ സവിശേഷമായ പഴയ നമ്മളുടെ മാപ്പുകളൊക്കെ എടുത്തു നോക്കിയാൽ കോഴിക്കോടിനേക്കാട്ടിലും വലിയ കുത്തായിട്ടാണ് പൊന്നാനി രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. കാരണം ആ ഒരു പ്രാധാന്യമുണ്ടായിരുന്നു. സാമൂതിരിയുടെ 2 തലസ്ഥാനം എന്ന പ്രാധാന്യമുണ്ടായിരുന്നു. ഇപ്പം സാമൂതിരി എന്ന് പറഞ്ഞാൽ തന്നെ മതമൈത്രിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. സൈനുദ്ദീൻ മഖ്ദൂമുകാരുടെ വലിയ ആത്മീയ പാരമ്പര്യം ഹൈന്ദവതയും ഇസ്ലാമും കൂടിയും തോളോടുതോൾ ചേർന്ന് നിന്നൊരു സംസ്കാരം, പിന്നെ വലിയ മാനവികതയുടേതായിട്ടുള്ള മൂല്യങ്ങൾ. ശരിക്ക് പൊന്നാനി തട്ടകത്തിലുള്ള ആളാണ് നമ്മൾ ഭാഷാപിതാവായി കരുതുന്ന തുഞ്ചത്തെഴുത്തച്ഛനും. കാരണം പണ്ട് പൊന്നാനി താലൂക്ക് എന്ന് പറഞ്ഞാൽ വിശാലമായ താലൂക്കായിരുന്നു, തിരൂരൊക്കപ്പെടുമായിരുന്നു. അപ്പോൾ ഈ സാംസ്കാരികമായിട്ടുള്ള ഗുണം പൊന്നാനിക്കുണ്ട്. അതെൻ്റെ നാട് ആവുകൊണ്ട് മാത്രം പറയല്ല, കേരളത്തിൽ ഏതൊരു സ്ഥലത്തെ വെച്ചു നോക്കുകയാണെങ്കിലും പല നിലയ്ക്കും മുൻപന്തിയിൽ നിൽക്കുന്നൊരു സാംസ്കാരിക പാരമ്പര്യം പണ്ട് മുതലേ പൊന്നാനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം സ്വാംശീകരണം എൻ്റെ എഴുത്തിൽ വന്നിട്ടുണ്ട്. പൊന്നാനി കളരിയിലുള്ള എഴുത്തുകാർക്കെല്ലാം തന്നെ, എഴുത്തച്ഛനാണെങ്കിലോ വളരെ ജീവിതോന്മുഖനായി, എന്നാൽ പിന്നെ എഴുത്തിനെ സാധാരണക്കാരിലേക്ക് എത്തിച്ചുകൊണ്ട്, അതാണ് കാര്യം പറയാനുള്ള ഒരു രാഷ്ട്രീയ ഉപാധിയായിട്ട് എഴുത്തിനെ കൊണ്ടുവന്ന ആളാണ് എഴുത്തച്ഛൻ. പിന്നെ അതിനുശേഷം വള്ളത്തോളാകട്ടെ, എടശ്ശേരിയാകട്ടെ, ഉറൂബാകട്ടെ, എം ഗോവിന്ദനാകട്ടെ, MT ആകട്ടെ, സീരാധാകൃഷ്ണൻ, മാധവിക്കുട്ടി, ബാലാമണിയമ്മ, നാലാപ്പാടൻ ഒക്കെ പൊന്നാനി തട്ടകത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പം നമ്മൾ ജില്ല വെച്ച് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ല, ഇന്നത്തെ മലപ്പുറം ജില്ല, ഇന്നത്തെ പൊന്നാനി തട്ടകം കൂടിയും ഏകദേശം ചേരുന്നതാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ല ഉൽപ്പാദിപ്പിച്ച പോലെ ഇത്രയധികം സാഹിത്യകാരന്മാരെ വേറൊരു ജില്ലയും ഉൽപ്പാദിപ്പിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും.
0: അങ്ങനെ ഒരു കാര്യം കൂടി
1: അപ്പോൾ അതിൽ ആ പാരമ്പര്യത്തിൻ്റെ ആ മൂല്യബോധമാണ് എന്നിലെന്തെങ്കിലും ഗുണം കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുള്ളത്.
0: അപ്പോൾ അങ്ങയുടെ രക്തത്തിൽ പൊന്നാനിയുടെ DNA ഉണ്ട്?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ.
1: പൊന്നാനി കളരി എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മയെ വിഭാവനം ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ജീവിത വിരുദ്ധമായിരുന്നില്ല. ജീവിതത്തെയും പിന്നെ നന്മയെയും മൂല്യങ്ങളെയും ചേർത്ത് പിടിക്കുന്നൊരു പാരമ്പര്യത്തിനും കൂടിയാണ് പൊന്നാനി കളരി എന്ന് പറയുന്നത്.

0: അങ്ങനെ പൊന്നാനിയിൽ കുട്ടിക്കാലം കഴിഞ്ഞ് അങ്ങനെ വളർന്നു വരുന്നു. അതിനിടയിൽ എപ്പോഴാണ് എഴുത്തിലേക്ക് അങ്ങയുടെ ഇഷ്ടങ്ങൾ സഞ്ചരിക്കുന്നത്?
1: സത്യത്തിൽ അത് വളരെ യാദൃശ്ചികമായിട്ടുണ്ടായതാ. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു ആക്സിഡൻറ്റിൽ കൂടെ എഴുത്തുകാരനായി എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുമ്പോൾ പിന്നെ നല്ല സ്ഥലത്ത് പോയി തിരിച്ചു വീഴും. അതുപോലെ എനിക്ക് പഠിക്കുന്ന കാലത്ത് സയൻസിനോടായിരുന്നു താല്പര്യം. സയൻറ്റിസ്റ്റ് ആവണം, ഡോക്ടർ ആവണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ എൻ്റെ 10-ാം ക്ലാസ് കഴിഞ്ഞ് പൊന്നാനി തട്ടകത്ത് നിന്ന് മാറി കോഴിക്കോട്ടേക്ക് പഠിക്കാൻ പോയ സമയത്ത്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, എൻ്റെ ജീവിതത്തിലൊരു കറുത്ത കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. കാരണം ചെറിയ ചിന്തയുടെ വഴിതെറ്റലുകളും ഒക്കെ ഉണ്ടായ സമയത്ത് അത് വലിയ മനോരോഗ എന്നുള്ള നിലയ്ക്ക് ചികിത്സിക്കപ്പെട്ടു. ആ ചികിത്സ തന്നെ വലിയ അപകടത്തിൽ തന്നെ എത്തിക്കേണ്ടതായിരുന്നു. ആ കഥകൾ ഞാൻ ധാരാളം പറഞ്ഞിട്ടുണ്ട്.
0: അങ്ങയുടെ ജീവിതം ഒരു ആർത്തിക്കാരൻ്റെ കഥയിലെല്ലാം കഥയിൽ അത് പറയുന്നുണ്ടല്ലോ,
1: വിശദമായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അന്നൊക്കെ സൈക്യാട്രി എന്ന് പറഞ്ഞ പ്രാരംഭദശയിലാണ് ഇങ്ങനെ പല കുഴപ്പങ്ങളും പറ്റിയിട്ടുണ്ട്. പിന്നെയുള്ള സൈക്യാട്രിസ്റ്റുകളൊക്കെ അത് ഏറ്റുപറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ കൊടുക്കുക, ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടർ PM Matthew എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ആ കാലഘട്ടം പെട്ടെന്ന് പഠിപ്പ് മുടങ്ങി, വളരെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഉയർന്ന നിലയ്ക്ക് പഠിച്ചു വന്ന ആൾക്ക് 1 കൊല്ലത്തിലധികം പഠിപ്പ് മുടങ്ങിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അപ്പം ഇതിനെ വല്ലാത്തൊരു ജീവിതത്തെപ്പറ്റി, ജീവിതത്തിൻ്റെ അർത്ഥത്തെപ്പറ്റിയൊക്കെ ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. അങ്ങനെയാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഡോക്ടർ PM Matthew ഒക്കെ തന്നെ പറഞ്ഞു, രാമനുണ്ണിക്ക് ലാംഗ്വേജിൽ നല്ല ഫ്ലയർ ഉണ്ട്, മൂപ്പര് ചെറിയ ചെറിയ ട്രാൻസ്ലേഷൻ വർക്കൊക്കെ തരും. അങ്ങനെ ഞാൻ എന്നെ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എഴുത്തുകാരനായി മാറിയിട്ടുള്ളത്.
0: എന്തായാലും വളരെ കൗതുകകരമായിരിക്കുന്നു ആ ജീവിതയാത്ര. ഉന്മാദത്തോട് അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥ എന്ന് വിലയിരുത്തിയ ഒരിടത്ത് നിന്ന് അതിനെ ഒരു ക്രിയാത്മകതയ്ക്കുള്ള ഇന്ധനമാക്കി മാറ്റി ആരംഭിച്ച പ്രയാണം.
1: അതെ അതെ,
0: എനിക്ക് തോന്നുന്നു അന്ന് അങ്ങ് ആഗ്രഹിച്ചിരുന്നത് ഡോക്ടറാകാനും സയൻറ്റിസ്റ്റ് ആകാനും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ അനുരണനങ്ങൾ ഇപ്പോൾ എഴുത്തിലും കാണാം. സയൻസ് ഫിക്ഷൻ്റെ രൂപത്തിലായി, അതല്ലെങ്കിൽ സയൻസ്, ഗൈനക്കോളജി, കോസ്മോളജി, ഇതെല്ലാം അങ്ങയുടെ എഴുത്തുകളിൽ വളരെ നന്നായി വിരുന്നെത്തുന്നുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും ആ സയൻസിനോടുള്ള പണ്ടേയുള്ള ആ സ്നേഹം പിന്നെ എഴുത്തിൽ വന്നപ്പോൾ എനിക്ക് വളരെ ഗുണകരമായി ഭവിച്ചു. കാരണം സാഹിത്യത്തിൽ എൻ്റെ എഴുത്തിലെല്ലാം സയൻസിൻ്റെ എലിമെൻറ്റുകൾ, സയൻസുമായി സംബന്ധിക്കപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും കടന്നു വന്നു. മറ്റ് വിജ്ഞാന ശാഖകളൊക്കെ പിന്നെ സാഹിത്യത്തിൽ കൂടുതൽ കടന്നു വരുന്നൊരു കാലഘട്ടമാണ് അത്. മലയാള സാഹിത്യത്തിന് കൂടുതൽ അനിവാര്യമായിട്ടുള്ളൊരു കാലവുമാണ്. കാരണം നമ്മുടെ ഭാഷ സമ്പന്നമാവണമെങ്കിൽ നമ്മൾ മറ്റ് വിജ്ഞാനങ്ങൾ, സാഹിത്യം സാഹിത്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാകരുത്, മറ്റ് വിജ്ഞാനങ്ങളും കൂടി നമ്മുടെ ഭാഷയിലും സാഹിത്യത്തിലും വരുമ്പോഴാണ് നമ്മുടെ ഭാഷ സമ്പന്നമാകുന്നത്. അപ്പം അതിന് എൻ്റെ ഈ സയൻസിനോടുള്ള ഇഷ്ടം വളരെ ഉപകരിച്ചിട്ടുണ്ട്.
0: അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഒരുപാട് കൃതികളിൽ സയൻസ് വളരെ നന്നായി വിരുന്നെത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ പുസ്തകത്തിലായാലും ഇടശ്ശേരിക്കാരിലായാലും ഒക്കെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരു സയൻസ് ഫിക്ഷൻ്റെ വായനാനുഭവം അതിലൂടെ കിട്ടുന്നുണ്ട്.
1: അത് തീർച്ചയായിട്ടും. പക്ഷേ സയൻസ് കൊണ്ടുവരുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, അത് സാഹിത്യത്തിൻ്റെ അനുഭവപരമായിട്ടുള്ള സത്യസന്ധത ആവിഷ്കരിക്കാനായിരിക്കണം. അല്ലാതെ സയൻസ് കുറേ നെറ്റിൽ നിന്ന് കുറേ വിവരം മനസ്സിലാക്കിയിട്ട് അതങ്ങോട്ട് കൂട്ടിച്ചേർക്കാനുള്ളൊരു സാധനമായിരിക്കരുത്. അപ്പം അത് വേണ്ടവണ്ണം ആ പ്രമേയത്തിനോടും ഇതിവൃത്തത്തോടും ചേർന്ന് നിൽക്കുന്ന അനിവാര്യമായതേ നമ്മളതിൽ കൊണ്ടുവരാൻ പറ്റും. അവിടെയാണ് നമ്മുടെ സർഗാത്മകതയുടെ ഒരു അംശമായിട്ട് വരുന്നത്. അത് ഞാൻ എൻ്റെ പരമാവധി അതിൽ ശ്രമം നടത്തിയിട്ടുണ്ട്. വലിയൊരു പരിധിവരെ വിജയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കുർക്സ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നു, മുങ്ങിക്കപ്പലിനെ പറ്റിയിട്ടുള്ളൊരു കഥയാണ്. അതിൻ്റെ സാങ്കേതികവും ശാസ്ത്രീയവുമായ വശങ്ങളെല്ലാം തന്നെ ആവിഷ്കരിച്ചു കൊണ്ടുള്ള കഥയാണ്. മലയാളികളായിട്ടുള്ളൊരു കഥാപാത്രങ്ങളുമില്ല. ഈ കഥ MT പറഞ്ഞിട്ടുണ്ട്, സയൻസിനെ എങ്ങനെയാണ് സാഹിത്യത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് കുർക്സ് എന്ന്. ഉപ്പര വാക്കുകൾക്ക് വലിയ വില കൽപ്പിക്കുകയാണ്. പിന്നെ ദൈവത്തിൻ്റെ പുസ്തകം എഴുതുന്ന സമയത്ത് അതിൽ അറ്റ്ലാന്റിക്കിൻ്റെ വിക്ഷേപണം, തമോഗർത്തം, ഇതെല്ലാം തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല, ആ പ്രമേയത്തിന്. കാരണം ശ്രീകൃഷ്ണനും മോമനബിയും യേശുക്രിസ്തുവും എല്ലാം ഒരു ഭാവനയുടെ ലോകത്ത് സന്ധിക്കുന്ന ഒരു ഇതിവൃത്തവും ലോകത്തിൻ്റെ അവസ്ഥകളെ വിചാരണ ചെയ്യുന്ന ഒരു പ്രമേയവുമാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പം അതിന് ദ്വാപരയുഗത്ത് കടക്കുന്ന ശ്രീകൃഷ്ണയും 6-ാം

0: നൂറ്റാണ്ടിലെ മോമിനബിയെ ഒന്നിച്ചു കൊണ്ടുവരണമെങ്കിൽ സയൻസിൻ്റെ സഹായം ആവശ്യമാണ്. കാരണം തമോഗർത്തം എന്ന സങ്കല്പം അതിനാ കൊണ്ടുവന്നത്. കാരണം തമോഗർത്തത്തിലാണ് ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലമൊക്കെ കലരുക.
1: സമയം അങ്ങില്ലാതാകും, സമയത്തിന്റെ അതിരുകൾ ഇല്ലാതാകുന്ന സൃഷ്ടിച്ചു.
0: അതെ അതെ.
1: ഞാൻ ആലോചിക്കുന്നത് ഇത്തരത്തിൽ സയൻസിനെ എഴുത്തിൽ സന്നിവേശിപ്പിക്കണമെങ്കിൽ വളരെ നല്ല ഗവേഷണം ആവശ്യമായി വരില്ലേ? ഉദാഹരണത്തിന് കുർക്സിന്റെ കാര്യത്തിലാണെങ്കിൽ എങ്ങനെയാണ് ഒരു അന്തർവാഹിനിയുടെ പ്രവർത്തനം, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഇനി ക്വാണ്ടം ഫിസിക്സിന്റെ കാര്യത്തിൽ തമോഗർത്തവും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് അങ്ങ് വിവരങ്ങൾ ശേഖരിക്കാറുള്ളത്?
0: ഞാനിപ്പോൾ സയൻസ് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും കുറേ കാലമായി തന്നെ എൻ്റെ എഴുത്തിലുണ്ട്. ഇപ്പോൾ കുർക്സൊക്കെ എഴുതുന്ന കാലത്ത് ഇന്ന് ഇൻ്റർനെറ്റിലത്തെ മാതിരി വിവരങ്ങളൊന്നും അത്ര അവൈലബിൾ അല്ല, കുറേയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ കേരളത്തിലൊരു മുങ്ങിക്കപ്പലിൽ ജോലി ചെയ്ത ഒരാളെ ഞാൻ തേടി പിടിക്കേണ്ടി വന്നു ഇതിൻ്റെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കുറേ അന്വേഷണം വേണ്ടി വരും. ഇന്ന് പക്ഷേ ഇന്നിപ്പോൾ ചാറ്റ് GPT-യും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി എന്തും നമുക്ക് വിരൽത്തുമ്പത്ത് ഏത് വിവരങ്ങളും നമുക്ക് കിട്ടും. പക്ഷെ അതുകൊണ്ട് മാത്രം സാഹിത്യം നേരെയാവണമെന്നില്ല. അതെങ്ങനെയാണ് അത് ഈ പ്രമേയത്തിന് അനുഗുണമായിട്ട് ആവിഷ്കരിക്കേണ്ടതെന്നാണ് പ്രധാന പ്രശ്നം. അപ്പോൾ എനിക്കിത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ കുറേ കൂടി എളുപ്പമായി. ദൈവത്തിൻ്റെ പുസ്തകം എഴുതുന്ന സമയത്ത് ISRO-ലത്തെ രംഗങ്ങളൊക്കെ ചിത്രീകരിക്കുക എഴുതിയിരുന്നു. നാസയിലത്തെ കാര്യം പലരും വായിച്ചിട്ട് ചോദിച്ചു, അല്ല നാസയിൽ സന്ദർശിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ ഇവിടെ ISRO-യിലെ ഒരു എഞ്ചിനീയറോടാണ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വേണ്ടി വരും.
1: ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ചാണ്. അങ്ങ് സയൻസിനെ കുറിച്ച് ഒരുപാട് ഇപ്പോൾ പറഞ്ഞു, അങ്ങനെ കൃതികളിലെല്ലാം സയൻസ് വിരുന്നെത്തുന്നുമുണ്ട് വളരെ മനോഹരമായി. എന്നാൽ അതേസമയം ആത്മീയതയെയും ദൈവവിശ്വാസത്തെയും എല്ലാം അതേ അളവിൽ തന്നെ, അതല്ലെങ്കിൽ അതിലും കൂടിയ അളവിൽ തന്നെ അങ്ങയുടെ കൃതികളിൽ കാണാം. നമുക്ക് ദൈവത്തിൻ്റെ പുസ്തകം എന്ന കൃതി തന്നെ എടുക്കാം. അതിലാണെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ ഒരു സയൻസ് ഫിക്ഷനെ പോലെയുള്ള തുടക്കം. എന്നാൽ പിന്നീട് അത് കിടക്കുന്നത് മുഹമ്മദ് നബിയുടെ കഥ പറയുന്നു, ശ്രീകൃഷ്ണൻ്റെ കഥ പറയുന്നു, അവർ ഈ ഒരു ലോകത്ത് അവതരിച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും എന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും കഥകളും അതിലേക്ക് വരുന്നു. അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള അന്തരീക്ഷം അങ്ങയുടെ എഴുത്തുകളിൽ കാണുന്നുണ്ട്. ആത്മീയതയും മതവിശ്വാസവും ഒപ്പം സയൻസും, എങ്ങനെയാണ് ഇവയെ തമ്മിൽ അങ്ങ് ബാലൻസ് ചെയ്യുന്നത്?
0: തീർച്ചയായിട്ടും ഇപ്പോൾ മതം വളരെയധികം ദുരുപയോഗപ്പെടുന്ന ഒരു കാലഘട്ടമാണ്, നമുക്കറിയാം. പക്ഷേ പൊന്നാനി സംസ്കാരം വെച്ച് നോക്കും, മതത്തിൻ്റെ മൂല്യങ്ങൾ, ആത്മീയത, അതെല്ലാം പുരോഗമനപരമായിട്ട് ഉപയോഗിച്ചൊരു സംസ്കാര പൊന്നാനിക്കുള്ള എഴുത്തച്ഛൻ തന്നെ ശ്രീരാമനോടുള്ള ഭക്തി സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി ഒരു മര്യാദാ പുരുഷോത്തമനെ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു മാതൃക കൊടുക്കുന്ന പോലെ ആവിഷ്കരിക്കുക ചെയ്തത്. അപ്പോൾ എനിക്ക് പെടശ്ശേരിയാണെങ്കിലും പിന്നെ ആസ്തിക്യവാദിയായിരുന്നു, വിശ്വാസിയായിരുന്നു. അപ്പോൾ വിശ്വാസി അവിശ്വാസിയുള്ള പ്രശ്നമല്ല, പക്ഷേ മതത്തിൻ്റെ കോർ വാല്യൂസ്, അതിൻ്റെ വിപ്ലവാത്മകമായ ഗുണങ്ങൾ എന്താണെന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ല, ഒരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മതം ഇന്ന് വർഗീയവാദികളും സ്ഥാപനങ്ങളും ഒക്കെ വളരെ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് എല്ലാ മതങ്ങളെ വെച്ചാലും, അതിൻ്റെ കോർ വാല്യൂസ് വളരെ മനുഷ്യനെ നവീകരിക്കുന്നതാണ്, വളരെ വിപ്ലവാത്മകമാണ്. ഇന്ത്യയിലൊക്കെ ഭക്തിപ്രസ്ഥാനം ആദ്യത്തെ വിപ്ലവ പ്രസ്ഥാനമായിരുന്നു ഇന്ത്യയിൽ, നമുക്ക് പറയാം. അപ്പം അങ്ങനെ ഈ ദൈവസങ്കല്പം എങ്ങനെയാണ് മനുഷ്യരെ തുല്യരാക്കുന്നത്, മനുഷ്യരെ നന്മയിലേക്ക് ഉയർത്തുന്നത് എന്ന കാര്യത്തിലെല്ലാം തന്നെ ഇന്ന് സൈക്കോളജിക്കലായിട്ടുള്ള പുതിയ കണ്ടെത്തലുകൾ വരികയാണ്. ഈ വിശ്വാസം പലപ്പോഴും നമ്മെ ഉയർത്താൻ വേണ്ടി, നാം മനസ്സിൽ വിചാരിക്കുന്ന ഒരു ദൈവസങ്കല്പത്തിൽ ആട്രിബ്യൂട്ട് ചെയ്ത ഗുണങ്ങളൊക്കെ ആ ദൈവത്തിനോടുള്ള സമർപ്പണത്തോടുകൂടി ആ ഗുണങ്ങളിലേക്ക് നമ്മൾ സമർപ്പിതരാകണം. അപ്പം അങ്ങനെ ഓട്ടോ സജഷൻ്റെ ഒരു മെത്തേഡിൽ കൂടെ ഈ ഭക്തി, ഇതിനൊക്കെ ചില ഗുണങ്ങളുണ്ട് എന്ന് ഏറ്റവും പുതിയ സയൻസാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് സത്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കേവലമായിട്ടുള്ളൊരു സത്യമില്ല, സത്യം എന്ന് പറഞ്ഞാൽ അനുഭവപരമായിട്ടുള്ളൊരു സത്യം കൂടിയാണ്. പിന്നെ നാട്ടുകാരനായിട്ടുള്ള ആർട്ടിസ്റ്റ് നമ്പൂരി പറയും, തൃക്കാവിലെ അമ്മ ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്ക് വലിയ വിഷയമല്ല, എന്നാൽ തൃക്കാവ് പോയി തൃക്കാവിലമ്മനെ സ്മരിച്ചു നിൽക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ആനന്ദാനുഭൂതി, സൗന്ദര്യാനുഭൂതി ഒരു സത്യമാണ്.
1: അപ്പോൾ മതത്തിന്റെ മാനവികമായ മൂല്യങ്ങളെ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുക, ആ ഒരു മാനവികമായ ആത്മീയമായ സ്പർശനം അനുഭവിപ്പിക്കുക എന്നതാണ് അങ്ങയെ മുന്നോട്ട് നയിക്കുന്നത്.

0: അതിൽ വേറെ ഒരു ആനുകാലിക രാഷ്ട്രീയത്തിനെ ഒരു കൃത്യമായിട്ടുള്ള അഭിമുഖീകരിക്കലുണ്ട്. കാരണം മതത്തിൻ്റെ നല്ല മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് മതത്തിൻ്റെ പ്രവാചകരെ അല്ലെങ്കിൽ അവതാരകരെ എന്ന് പറയുന്നവരെ വളരെ നന്മയുടെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ചിത്രീകരിക്കുന്ന സമയത്ത് ഇന്ന് ഈ മതത്തെ കേടുവരുത്തുന്നവർക്ക് ഇതല്ല മതം എന്ന് പറഞ്ഞു കൊടുക്കാനാണ്. ശ്രീകൃഷ്ണൻ്റെ മൂല്യത്തെ, ശ്രീകൃഷ്ണൻ്റെ സ്നേഹത്തെ, ധർമ്മിഷ്ഠതയെ പറയുമ്പോൾ ശ്രീകൃഷ്ണനാണ് പൂർണ്ണാവതാരം ഹിന്ദുക്കളെ സംബന്ധിച്ച്. അപ്പോൾ ഒരു ഹിന്ദു എങ്ങനെയാകണം എന്നതിൻ്റെ ഒരു ചൂണ്ടിക്കാണിക്കലവങ്ങട്ട്. ഇപ്പം നബിയുടെ ജീവിതത്തെ പറ്റി ആവിഷ്കരിക്കുമ്പോൾ ജവി ഏറ്റവും കരുണാമയനായിട്ടാണ് അതിൽ വരുന്നത്. അപ്പോൾ നബിയുടെ പേരും പറഞ്ഞ്, ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞിട്ട് ഹിംസ ചെയ്യുന്നവർക്കും തീവ്രവാദം ചെയ്യുന്നവർക്കും എതിരായിട്ടുള്ള ഒരു പ്രവർത്തനവും കൂടിയുണ്ട്. ഇതേപോലെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ ലോകാ സമസ്ത സുഭിഘ്നോ ഭവന്തു എന്ന ഹൈന്ദവതയെ വിഭാഗീയതകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവർക്കുള്ള താക്കീതും ശ്രീകൃഷ്ണനിൽ കൂടെ ഞാൻ നൽകുകയാണ് ചെയ്യുന്നത്.
1: അതോടൊപ്പം ആ കൃതിയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കൃഷ്ണൻ നബിയെ ഇക്ക എന്ന് വിളിക്കുമ്പോൾ നബി കൃഷ്ണനെ മുത്തേ എന്ന് വിളിക്കുന്ന രംഗം അതിനകത്താണ്. എങ്ങനെയാണ് ശ്രീകൃഷ്ണനെയും നബിയെയും ഒക്കെ അതിന് ആർക്കും ഒരു പ്രശ്നം വരാത്ത രീതിയിൽ എഴുത്തിലേക്ക് സന്നിവേശിപ്പിക്കാനായത്? ഇപ്പോൾ പ്രവാചകന്റെ കാര്യമാണെങ്കിൽ പ്രവാചകന്റെ ചരിത്രമെല്ലാം രേഖപ്പെടുത്തപ്പെട്ടതാണ്. അങ്ങനെ മുന്നിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രമുള്ള വ്യക്തിയെ ഫിക്ഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടായിരുന്നുവോ?
0: തീർച്ചയായിട്ടും. പലപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പ്രവാചകന്റെ ജീവിതാവിഷ്കരിക്കുന്നത് ഇപ്പോൾ പല ആൾക്കാരും എന്നെ ജാഗ്രതപ്പെടുത്തി, രാമനുണ്ണി തലപൂവാള കളിയാണ് ഈ കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ വേറൊരു കാര്യമുണ്ട്, നബിയെപ്പറ്റി ലക്ഷക്കണക്കിൽ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു നോവൽ കൊണ്ടുവരുമ്പോൾ ഈ ചരിത്രം പകർത്തി വെച്ചാൽ നോവലാവില്ല. അപ്പോൾ അതിൽ ഭാവനയുടെ അംശം വേണ്ടി വരും. അപ്പം എങ്ങനെയാണ് ഭാവന? നബിയുടെ ജീവിതമാണെങ്കിൽ ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്. അപ്പം ഞാനൊരു തത്വമെടുത്തു, അതായത് നബി ആവിഷ്കരിക്കുന്ന സമയത്ത് അതിൽ നബിയുടെ തത്വത്തിനും വ്യക്തിത്വത്തിനും എതിരായിട്ടുള്ള ഒരു ഭാവനയും കലർത്തില്ല. ഭാവനയുണ്ട്, കാരണം ഇപ്പം നബി ജനിച്ചു വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഉമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ഉമ്മയ്ക്ക് പ്രസവവേദനയില്ലാതെ പ്രസവിച്ചു വരാൻ വേണ്ടിയിട്ട് പിന്നെ ഉമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതൊന്നും ഉണ്ടായിട്ടില്ല ശരിക്കും. പക്ഷെ അങ്ങനെ ഞാൻ പറയാൻ കാരണം, അങ്ങനെ ഭാവന ചെയ്യുന്നത് ശരിയാണ്, കാരണം മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞ നബി അത്രയ്ക്ക് പരിഗണന സ്ത്രീയോടും മാതാവിനോടും പുലർത്തും. അപ്പം അങ്ങനെയുള്ള ഒരു ഭാവന അത് ഏറ്റവും വിശ്വസനീയമാണ്. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, അല്ല ഇങ്ങനെ നബിയുടെ അങ്ങനെ ഒരു കഥ ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ കഥയൊന്നും ഒരു ചരിത്രത്തിലും ഇല്ല, പക്ഷേ നബി അങ്ങനെ ആവാം, അതാണ്. ആ രീതിയിലാണ് ഞാൻ ഈ ഭാവനയെ ഇതിൽ കൊണ്ടുവന്നു. അതിൽ ഒരു അത്ഭുതമായിട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് വന്നിട്ട് മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നും എനിക്ക് എതിർപ്പുണ്ടായില്ല എന്ന് മാത്രമല്ല, വളരെയധികം ആനുകൂല്യം, വളരെ പിന്നെ അഭിനന്ദനങ്ങളാണ് ഞാൻ ഏറ്റുവാങ്ങി. കൃഷ്ണനെക്കെതിരായിട്ടൊക്കെ പല ആരോപണങ്ങളുമായിട്ട് കൃഷ്ണനെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന കുറേ കൃതികൾ വന്നിട്ടുണ്ട്. അതിപ്പോൾ പലർക്കും എങ്ങനെ വേണമെങ്കിൽ ചിത്രീകരിക്കാം. അതിൻ്റെ പിറകിലൊരു തരത്തിലുള്ള രാഷ്ട്രീയ ചരിത്രപരമായ കാരണം ഉണ്ടായിരുന്നു. കാരണം നമ്മൾക്ക് ഈ ബ്രിട്ടീഷ് മേധാവിത്വം ഇവിടെ വന്നതോടുകൂടി അവർ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് നമ്മുടെ ഇങ്ങനത്തെ കൾച്ചറൽ ഐക്കൺസൊക്കെ മോശമാണ്, അവരെയാണ് നല്ലത് എന്ന്. അപ്പം അതാണ് അവർ പറയുന്ന കാര്യമാണ് ബുദ്ധിജീവിത്വം, പുരോഗതി, ആധുനികത എന്ന് വിശ്വസിച്ചിട്ടും കൂടിയാണ് അറിയാതെ പലപ്പോഴും പിന്നെ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയൊക്കെ മോശമാക്കി എഴുതുന്നതാണ് പുരോഗമനം എന്നൊരു തെറ്റിദ്ധാരണ ശരിക്ക് പല എഴുത്തുകാരും, ഞാൻ ആദരിക്കുന്ന എഴുത്തുകാരിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കാരണം ഈ സാമ്രാജ്യത്വത്തിൻ്റെ സ്വാധീനം നമ്മുടെ തലച്ചോറിൽ കയറിയിരിക്കുകൊണ്ടാണ്. ഇപ്പം ഇവരൊക്കെ കഥാപാത്രങ്ങളാണ്, നബി ജീവിച്ചിരുന്ന മനുഷ്യനാണ്, പിന്നെ യേശു അങ്ങനെയായിരുന്നു, എന്നാൽ കൃഷ്ണനും പിന്നെ രാമനും ഒക്കെ കഥാപാത്രങ്ങളാണ്. അവിടേക്ക് ചരിത്രത്തിൽ അവർക്ക് സമാനരായിട്ടുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ ആ ജീവിതത്തിലൊക്കെ ഭാവനയും കൂടി കൂടിയിട്ടാണ് വരുന്നത്. അപ്പം അതിന് ശരിക്കുള്ള രാമൻ എങ്ങനെയായിരുന്നു, കൃഷ്ണൻ എങ്ങനെയായിരുന്നു എന്നതിൽ ഉപരിയായിട്ട് നമ്മളെങ്ങനെയാണ് രാമനെയും കൃഷ്ണനെയും നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചെടുക്കേണ്ടത് എന്നാണ് പ്രധാന പ്രശ്നം. അതാണ് അതിനുള്ളൊരു പ്രവർത്തന ഞാൻ നടത്തിയത്.
2: ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണിയുമായി മുനീറാമയൂർ നടത്തിയ

0: ഉത്സവത്തിന്റെ ആദ്യ ഭാഗമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം. 7356820534. ഇതിന്റെ തുടർഭാഗം അടുത്ത ശനിയാഴ്ച രാവിലെ 9:30 കേൾക്കാം.
1: മുഖാമുഖം.
2: ഓ, ഈ വേനൽച്ചൂട് ഏതാണ്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
3: ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ?
2: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജി ഉണ്ട് കൂടെ.
3: 1.5 ton 3-star 5-star AC കൾ കില്ലർ പ്രൈസിൽ വാങ്ങാം. ഒപ്പം EMI യും.
2: ഇന്ന് തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
3: TNC apply.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
8: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
9: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
10: Kia, movement that inspires.
3: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസി ആക്കാം.
2: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
3: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
2: BLDC ഫാനുകൾ 2,000 രൂപയിൽ താഴെ.
3: ഇന്ന് തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
2: TNC apply.
11: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം, ഗീതം.
5: എന്നും രാവിലെ 7:00.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
12: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്. എന്നും രാവിലെ 8:05.
13: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
14: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
15: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
11: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
5: വാക്കും
11: പൊരുളും പ്രായോജകർ,
5: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
11: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
11: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
5: രാവിലെ 8:23.
11: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
5: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
3: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
2: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
3: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ID കാർഡുമായി വരും.
2: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
16: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
16: രവീന്ദ്രനാഥ് ടാഗോറിന്റെ 165 ജന്മവാർഷികത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഏകഭാരതം, ശ്രേഷ്ഠഭാരതം എന്ന കാഴ്ചപ്പാടിനെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികളിലൂടെ ശക്തിപ്പെടുത്തിയതായി രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ 30 May സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥിനെ അടുത്ത നാവികസേനാ മേധാവിയായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം. നിലവിൽ കൃഷ്ണസ്വാമിനാഥൻ വെസ്റ്റേൺ നേവൽ കമാൻഡന്റ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി സേവനമനുഷ്ഠിക്കുകയാണ്. ചിലി വിദേശകാര്യമന്ത്രി

0: ഫ്രാൻസിസ്കോ പെരസ് മക്കെന്ന ഒരാഴ്ചത്തെ സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കെന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ അതിഥിയാവും. കരീബിയൻ രാഷ്ട്രസന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ജയശങ്കർ പറഞ്ഞു. അസമിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ മൂന്നാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. എം വി ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 പേർക്ക് ഹൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 പേർ മരിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 163-45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:49 വൈകി 10:37. 166-10 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59. 166-06 തിരുവനന്തപുരം മാംഗ്ലൂർ എറണാട് എക്സ്പ്രസ് 11:33. 161-60 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 163-26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49. 566-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

0: സമയം 10 മണി കഴിഞ്ഞ് 1:38.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. യുവവാണി.

പാശ്ചാത്യ ഗാനങ്ങളാണ് ശ്രോതാക്കൾ യുവവാണിയിൽ ഇതുവരെ കേട്ടത്. യുവവാണി.

0: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു.
1: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
2: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: വിളവുകൾ വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
5: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
6: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
5: ആയുർവേദ ചികിത്സാ രംഗത്ത്.

0: 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7 മണിക്ക്.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
4: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
3: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി, ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റ് അപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം. എന്നും രാവിലെ 8:15.
7: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7

0: ജിസി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
1: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
2: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
1: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: യൂ ഇത്ത ആയിഷ ഗർഭിണിയാണോ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
4: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയുഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
3: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
3: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 Kim's Al Shifa Super Speciality Hospital, Perindalmanna.
6: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
7: Kia, movement that inspires.
8: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. ഇനിയും നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് കഥാനേരം. കൊച്ചുവറിയതിന്റെ ബൈബിൾ, അവതരണം സുധീർ ബാബു എ. തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 19:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ഹലോ യൂത്ത് തത്സമയ ഫോണിൻ പരിപാടി. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇഷൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര, 1:00 പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, 2:30 ചർച്ച തുടക്കാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ഓർമ്മയിൽ ഒരു പാട്ട്, 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റീല പരിപാടികൾ. ഇതിൽ 5:00 ജനപദം സ്പോൺസേഡ് പരിപാടി, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഇന്നലെയും ഇനി തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: സമയം 10:32:48.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. കഥാനേരം.

0: ഉറൂബിന്റെ കൊച്ചുവറീദിന്റെ ബൈബിൾ കഥ വായിച്ചവതരിപ്പിക്കുന്നത് എ സുധീർ ബാബു.
1: എന്റെ അയൽപക്കക്കാരനായ കൊച്ചുവറീദ് പട്ടാളത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അയാൾക്കുണ്ടായ സമ്പാദ്യം രണ്ടു മൂന്ന് കാക്കിക്കുപ്പായവും ഒരു ജോഡി ബൂട്ട്സും ഒരു ട്രങ്ക് പെട്ടിയും കണ്ണാടിയും ചീപ്പും ഒരു കൊമ്പൻ മീശയുമാണ്. അയാളുടെ പേഴ്സിൽ 10 രൂപയും ചില്ലുവാനവും ഉണ്ടായിരുന്നു എന്നുകൂടി പറയാഞ്ഞാൽ അത് കളവാവും. മാസമൊന്ന് കഴിഞ്ഞപ്പോൾ ബാക്കിയുണ്ടായത് കൊമ്പൻ മീശ മാത്രമാണ്. അത് ഇരു കവിളുകളിലേക്കും തള്ളിത്തഴച്ച് നിൽക്കുന്നുണ്ട്. ഒരാഴ്ചയ്ക്കുള്ള റേഷനും ഭാര്യയ്ക്ക് ഒരു പുതുമുണ്ടും വാങ്ങിയതോടെ പേഴ്സ് കാലിയടിച്ചു. പിറ്റത്തെ ആഴ്ചയിൽ ബൂട്ട്സും ട്രങ്കും വിറ്റു. കണ്ണാടിയും ചീപ്പും അയൽപക്കത്തെ ചായക്കടക്കാരന്റെ കയ്യിലുമായി. നന്നേ പഴക്കം തട്ടിയിട്ടില്ലാത്ത ഒരു കാക്കിക്കുപ്പായത്തിനും ആളുണ്ടായി. ഒടുവിൽ അയാളും മറിയാമ്മയും 3 കുട്ടികളും മാത്രം ശേഷിച്ചു. ദിവസങ്ങൾ നീങ്ങാൻ വിഷമവുമായി. ഈ വിഷമം ആ കുടുംബത്തെ സംബന്ധിച്ച് പണ്ടേ ഉള്ളതായിരുന്നു. അതിനൊരു പരിഹാരം കാണാനാണ് കൊച്ചുവറീത് പട്ടാളത്തിൽ ചേർന്നത്. ഫലമുണ്ടായി. കുറച്ചു കാലത്തിന് ആ കുരുത്തം കെട്ട ജർമ്മൻ സായിപ്പ്

0: തോറ്റതുകൊണ്ട് കൊച്ചുപൊറീത് തിരിച്ചു പോരേണ്ടിയും വന്നു. അതിൽ അയാൾക്ക് വ്യസനം തോന്നി. യുദ്ധം ചെയ്യാനുള്ള മോഹം കൊണ്ടല്ല, കൊച്ചുപൊറീതിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം വെറുക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അത് തുടങ്ങി 3 കൊല്ലം കഴിഞ്ഞിട്ടേ അയാൾ പട്ടാളത്തിൽ ചേർന്നുള്ളൂ. അതിനു മുമ്പ് തന്നെ 3 കുട്ടികളുടെ കഷ്ടപ്പാട് കണ്ട് സഹിക്കവയ്യാതെ മറിയാമ്മ അയാളെ നിർബന്ധിച്ചിട്ടുമുണ്ട്. ആ മിലിട്ടറിയിലൊന്ന് പോയി ചേർന്നേ, വല്ലതും 4 കാശ് കിട്ടും. ആ റപ്പായിച്ചേട്ടൻ്റെ മകൻ മാസാമാസം ആ പണം അയക്കുന്നേ. പക്ഷേ കൊച്ചുപൊറീതിന് അന്നത് ബോധിച്ചില്ല. ഈ യുദ്ധമെന്ന് വെച്ചാ എന്താണെന്നാ നീ കരുതിയേ? മനുഷ്യന്റെ ചോരയാ ചോര. അത് കൊച്ചുങ്ങൾക്ക് കൊടുത്താൽ നന്നോ? കർത്താവ് കൽപ്പിച്ചാൽ നമുക്ക് കിട്ടും. അങ്ങനെ 2 ചില്ലുവാനം കൊല്ലം കാത്തിരുന്നിട്ടും ഒന്നും കിട്ടിയില്ല. ഭക്ഷണ സാധനങ്ങൾക്ക് തീ പിടിച്ച വില, ദിവസക്കൂലി കൊണ്ട് 5 ആത്മാക്കൾക്ക് പൊറുക്കാൻ വയ്യ. അപ്പോൾ കൊച്ചുപൊറീത് 2 കൽപ്പിച്ച് പട്ടാളത്തിലങ്ങ് ചേർന്നു. രക്തമെങ്കിൽ രക്തം, കുട്ടികളുടെ വയറു നിറയണമല്ലോ. പക്ഷേ മടങ്ങിപ്പോരേണ്ടി വന്നപ്പോൾ വ്യസനമായി. എങ്ങനെയാണ് പിഴയ്ക്കുക? എങ്കിലും താൻ അമ്പയെ കുഴങ്ങിപ്പോവില്ല എന്നൊരു വിശ്വാസം കൊച്ചുപൊറീതിനുണ്ടായിരുന്നു. മറിയാമ്മയ്ക്കും അതുതന്നെയാണ് വിശ്വാസം. കാരണം അവർ നല്ല ക്രിസ്ത്യാനികളാണ്, ശരിക്കും പള്ളിയിൽ പോകാറുണ്ട്, കർത്താവിൻ്റെയും കന്യാസ്ത്രീ അമ്മയുടെയും മുമ്പിൽ മുട്ടുകുത്താറുണ്ട്, ത്രീത്വത്തിൽ വിശ്വസിക്കുന്നുമുണ്ട്. കുരിശിനും കൊടിക്കും കീഴടങ്ങിയ ഒരു ജീവിതം. വിശ്വാസം പ്രബലമാണെങ്കിൽ മലയോട് മാറി നിൽക്കുവാൻ പറഞ്ഞാൽ നിൽക്കുമെന്ന് കൊച്ചുപൊറീതിനറിയാം, മറിയാമ്മയ്ക്കും അറിയാം. എന്നിട്ടും അവരുടെ മുമ്പിൽ ജീവിത പ്രതിബന്ധങ്ങൾ വർദ്ധിച്ചു തന്നെ വന്നു. ആ പാവപ്പെട്ട മനുഷ്യൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ വന്നിരുന്ന് സ്വന്തം പ്രാരാബ്ധങ്ങളും സങ്കടങ്ങളും എന്നോട് പറയാറുണ്ട്. എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. പലരോടും ഞാൻ ശുപാർശ പറഞ്ഞു നോക്കി. ഒരു സാഹിത്യകാരൻ്റെ ശുപാർശ കേട്ടില്ലെങ്കിലും തങ്ങളുടെ മാർക്കറ്റിന് ഇടിവൊന്നും തട്ടില്ലെന്ന് വിശ്വസിക്കുന്ന മുതലാളിമാർ അർഹിക്കുന്ന അശ്രദ്ധയോടെ അത് ചെവിക്കൊണ്ടു. മറുപടിയും പറഞ്ഞു. ഒഴിവില്ലല്ലോ. ഞാൻ ആ വിചാരം കൊച്ചുപൊറീതിനോട് വന്നു പറയുമ്പോഴെല്ലാം അയാൾ സമാധാനിക്കുന്നത് കേൾക്കാം. തമ്പുരാൻ കൽപ്പിച്ചിട്ടില്ല. ഗർഭിണിയായ മറിയാമ്മയും എൻ്റെ ഭാര്യയോട് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇക്കുറിയത്തെ ഈറ്റിൻ്റെ കഥയെന്തോ. ഏ, കൊച്ചുപൊറീതൊന്നും തരില്ലേ? ഭാര്യയ്ക്ക് ഒരു സന്ദേഹം. കയ്യിൽ വേണ്ടേ? ഉണ്ടെങ്കിൽ തരും, സ്നേഹമുള്ളവനാ. കുട്ടികളുടെ അപ്പന് ഒരു ജോലി എത്തിച്ചു തരണേ എന്ന് അവൾ നെടുവീർപ്പോടെ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ ഇടയ്ക്ക് ഒരു ദിവസം കൊച്ചുപൊറീത് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, കൊച്ചുപൊറീതേ, തൻ്റെ കയ്യിൽ ബൈബിളുണ്ടോ? ഒന്ന് നോക്കാനാണ്, തിരിച്ചു തരാം. അയാൾ വലിയ ഉത്സാഹത്തോടെ മറുപടി പറഞ്ഞു, ഉണ്ടോലോ, അപ്പനായിട്ട് വാങ്ങിവെച്ചതാ, വലിയതാ, 25 റുപ്യ കൊടുത്തത്രേ. അയാൾ അതെടുത്ത് എനിക്ക് കൊണ്ടുവന്ന് തരികയും ചെയ്തു. ചട്ടമേലെല്ലാം പൂപ്പൽ പിടിച്ച ആ തടിയൻ പുസ്തകം ഞാൻ മലർത്തി നോക്കിയപ്പോൾ കൊച്ചുപൊറീതിനൊരു സംശയം. സാറിനെന്തിനാ വേദപുസ്തകം? സത്യവിശ്വാസിയല്ലാത്ത ഒരാൾ ബൈബിൾ മറിച്ചു നോക്കുന്നതിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായില്ല. അഗ്നി കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനം ചെയ്യിക്കുന്നിടത്ത് നിന്ന് വെള്ളം കൊണ്ട് സ്നാനം ചെയ്യിക്കുന്നിടത്തേക്ക് ചരിത്രം തിരിച്ചുപോയ കഥ അയാളോട് പറഞ്ഞിട്ടെന്താണ് കാര്യം? ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു രസമാണ് ഇത് കൂടെ കൂടെ വായിക്കുന്നത്. ഒന്ന് വാങ്ങണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു, തരപ്പെട്ടില്ല. 1 ആഴ്ച കൊണ്ട് ഞാൻ ആ പുസ്തകം വായിച്ചു തീർത്തു. മനുഷ്യസ്നേഹത്തിൻ്റെ പ്രകാശാത്മകമായ ഉന്നത ശിഖരങ്ങളിലൂടെ രക്തമൊലിക്കുന്ന ഹൃദയവുമായി നടന്ന ആ നസ്രായക്കാരനായ മനുഷ്യപുത്രൻ്റെ പിന്നാലെ എൻ്റെ ചേതന സഞ്ചരിച്ചു. അവിടെ ഒരു ലോകമുണ്ട്. കല്ലെളുമ്പുകളിൽ നിന്ന് പാപിയും മണിയറകളിൽ നിന്ന് വേശികളും ഉയർത്തെഴുന്നേറ്റ് വന്നു. അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആളാണ്. ചുങ്കക്കാരനായ മത്തായിയും മഗ്ദലനക്കാരിയായ മറിയവും ആ കാൽക്കൽ വിശ്വാസപൂർവം ഇരുന്നു. ഈ കഥകൾക്കിടയിലൂടെ കൊച്ചുപൊറീത് എൻ്റെ ഹൃദയത്തിൽ വന്നും പോയും നിന്നു. പിറ്റേന്ന് ഞാൻ അയാൾക്ക് പുസ്തകം തിരിച്ചു കൊടുത്തു. അത് കൊടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കൊച്ചുപൊറീത് ഇത് വായിക്കാറുണ്ടോ?
1: ഇല്ല.
0: ഏ, എഴുത്തറിയില്ല. മറിയാമ്മ വായിക്കുമോ? അവളും പഠിച്ചിട്ടില്ല. 1 നിമിഷം ആലോചിച്ച് അയാൾ പറഞ്ഞു, എൻ്റെ മോള് കൊച്ചുമേരി സ്കൂളിൽ പോകുന്നുണ്ട്, കുറച്ചു കഴിഞ്ഞാ അവക്ക് വായിക്കാനാവും. തൻ്റെ പരമ്പര അഭിവൃദ്ധിപ്പെട്ടു വരികയാണെന്ന് അയാൾ ഉത്സാഹപൂർവ്വം ചൂണ്ടിക്കാട്ടി. പിന്നീട് കൊച്ചുപൊറീത് വീട്ടിൽ വരുമ്പോഴെല്ലാം ബൈബിളിലെ കഥകൾ ഞാൻ അയാൾക്ക് വായിച്ചു കൊടുക്കാറുണ്ട്. ദാവൂദ് രാജാവിൻ്റെയും ശലമോൻ രാജാവിൻ്റെയും കഥകൾ അയാൾക്ക് രസിച്ചു. അതിലുമധികം അയാളെ രസിപ്പിച്ചത് ക്രിസ്തു പറഞ്ഞ ഉദാഹരണ കഥകളാണ്.

0: പണക്കാരനായ ഗലീലിയക്കാരനും പാവപ്പെട്ട പരീശനും പ്രാർത്ഥിക്കാൻ ചെന്ന കഥ ഞാൻ പറഞ്ഞുകൊടുത്തപ്പോൾ കൊച്ചുവറീദിന്റെ കണ്ണുകൾ വിടർന്നു. താൻ പാപികൾക്ക് വേണ്ടി വന്നവനല്ലേ, താൻ അങ്ങനെയേ പറയൂ. ദിവസങ്ങൾ ആ വിധം നീങ്ങി. അന്ന് എന്റെ ഭാര്യ ഓടിവന്ന് എന്റെ കയ്യിലെ പുസ്തകം തട്ടി നീക്കിക്കൊണ്ട് പറഞ്ഞു,
1: ഇത് കേൾക്കൂ, മറിയാമ പറ്റൂലോ.
0: ഓ,
1: അതല്ല വിശേഷം.
0: പിന്നെ?
1: ഇരട്ടയാണ്, രണ്ടും ആണ്.
0: കൊള്ളാം. ഒരു കുട്ടിയുമില്ലാതിരുന്ന അവൾ എന്റെ മുഖത്തേക്ക് അർത്ഥഗർഭമായി ഒന്ന് നോക്കി. ആ നോട്ടം കണ്ടാൽ ഞാനാണ് പ്രസവിക്കേണ്ടത് എന്ന് തോന്നു. 3 ദിവസം കഴിഞ്ഞു. ഞാൻ എന്തോ തിരക്കായി എഴുതുകയാണ്. എന്റെ ഭാര്യ അടുത്തു വന്ന് ചോദിച്ചു,
1: പിന്നെ ഒന്ന് പറയാനിടയുണ്ടോ?
0: ഓഹോ, ധാരാളം. കടലാസിൽ നിന്ന് കണ്ണെടുക്കാതെ ഞാൻ പറഞ്ഞു,
1: ആ മറിയാമ്മയുടെ കുട്ടികളെ ഒന്നിട്ട് നോക്കൂ.
0: ഞാൻ നോക്കി. അവൾ തുടർന്നു,
1: ആ കുട്ടികളുടെ കാര്യം വലിയ കഷ്ടാണ്.
0: എന്താ പുതിയൊരു കഷ്ടം?
1: അവറ്റയുടെ കാര്യം വലിയ സംശയത്തിലാ.
0: എങ്ങനെയാ അറിഞ്ഞത്?
1: ഞാൻ പോയിരുന്നു.
0: സന്ദർശനം കഴിഞ്ഞോ?
1: പിന്നെ പെണ്ണുങ്ങളായാൽ പെറ്റടുത്തൊന്നു പോവില്ലേ?
0: തീർച്ചയായിട്ടും, പകരം പ്രസവിക്ക പോലും ചെയ്യും. അതിരിക്കട്ടെ, കുട്ടികൾക്കെന്താ?
1: ഇത്തിരിശേയുള്ളൂ, ജീവസുണ്ടെന്ന് തോന്നില്ല. നെഞ്ഞത്ത് ഒരു മിടിപ്പുണ്ട്, അത്ര തന്നെ. എന്തോ ദൈവത്തിനറിയാം.
0: ഓന്തുകളെപ്പോലെ മെലിഞ്ഞു നീണ്ട 2 കുഞ്ഞുങ്ങൾ ഒരമ്മയുടെ ഇരു പാർശ്വങ്ങളിലുമായി കിടന്ന് വലിച്ചു വലിച്ചു ചാവുന്നൊരു ചിത്രം എന്റെ മനസ്സിലൂടെ കടന്നുപോയി. എന്റെ ഭാര്യയാവട്ടെ, മറിയാമ്മയ്ക്കും കുട്ടികൾക്കും വേണ്ടി ഞങ്ങളുടെ ഭഗവാനോട് പ്രാർത്ഥിച്ചു. എന്നിട്ടും 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾ 2 മരിച്ചതായി എനിക്ക് അറിവ് കിട്ടി. 7 ദിവസത്തേക്ക് മാത്രം ഭൂമിയുടെ കാറ്റും പുതുമണ്ണിന്റെ ഗന്ധവും ആസ്വദിക്കാൻ വിധിക്കപ്പെട്ട അവർ വീടുമാറി കയറിയ അതിഥികളെപ്പോലെ വേഗത്തിൽ യാത്ര പറഞ്ഞു. പട്ടിണിയോട് പട്ടിണിയായി 10 മാസവും കഴിഞ്ഞ ഒരമ്മയുടെ വയറ്റിലൂടെ കടന്നു വന്ന ആ പിഞ്ചുമക്കൾക്ക് 7 ദിവസം തന്നെ ഒരു അധികപ്പെട്ടാവാം. എങ്കിലും സമാധാനിക്കാം, മണ്ണ് മണ്ണോടൊരിക്കൽ ചേരുമല്ലോ. പക്ഷേ ആ പിഞ്ചു മനസ്സുകൾക്ക് ഈ നല്ല ലോകത്തെപ്പറ്റി പിരിഞ്ഞു പോകുമ്പോൾ എന്തു തോന്നിയിരിക്കും? വിദ്വേഷം തോന്നിയിരിക്കുമോ?
1: മറിയാമ്മ എങ്ങനെയാ ഇത് സഹിക്കുക?
0: എന്റെ ഭാര്യ ഒരാത്മഗതം പുറപ്പെടുവിച്ചു. വാസ്തവം. പക്ഷേ ഞാൻ ആലോചിച്ചിരുന്നത് കൊച്ചുവറിയതിനെ പറ്റിയായിരുന്നു. പാവം, അയാൾക്ക് ദുഃഖിക്കാൻ പോലും നേരമുണ്ടാവില്ല. അടക്കം ചെയ്യുന്നതിന് വേണ്ട അനുസാരികൾ ഒപ്പിക്കണമല്ലോ. അയാൾ എവിടെ നിന്നെല്ലാമോ കടം മേടിച്ചു. വണ്ടിപ്പണിക്കാരൻ വർക്കി 1.5 രൂപ കൊടുത്തു. അങ്ങേതിലെ റോദാച്ചേട്ടത്തിയുടെ വെറ്റിലി വെട്ടി തപ്പിയപ്പോൾ 8 കിട്ടി. തുന്നക്കാരൻ മാത്തച്ഛൻ 1 രൂപ കൊടുത്തു. 2 രൂപ പിമ്പുറത്തുള്ള വഴിയിലൂടെ എന്റെ ഭാര്യ അവിടെ എത്തിച്ചിരുന്നുവെന്ന് വളരെ ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി. ഏതായാലും കൊച്ചുവറിയതിന് 5 രൂപ ഒത്തു. അയാൾ അതും കൊണ്ട് പള്ളിയിലേക്ക് ചെന്നു. തേങ്ങിക്കൊണ്ടും വിക്കിക്കൊണ്ടും ഇക്കാര്യം ഉണർത്തിച്ചു. 5 രൂപ വെച്ചു കൊടുക്കുകയും ചെയ്തു. 1 രൂപ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞു,
2: ഒന്നിനായി മറ്റേതിനോ?
1: ഇരട്ട പെറ്റതാണ്.
0: എന്നുവെച്ച്? ആ പുരോഹിതൻ പുച്ഛരസത്തോടെ ചോദിച്ചു.
2: ഇരട്ടയായി തന്നെ അടക്കം ചെയ്യുകയോ?
0: കൊച്ചുവറിയത് നിശബ്ദനായി നിന്നു. ബാക്കി കൊണ്ടുവാ കൊച്ചുവറിയതെ.
1: എന്റെ കയ്യിൽ ഇനി കാൽ തൊട്ടില്ല അച്ചോ.
2: കൊച്ചുവറിയതെ, കുഞ്ഞുങ്ങളെ ഒന്നിച്ചു മറ ചെയ്യാൻ പാടില്ല. എനിക്ക് കർത്താവിന്റെ വഴിയെ സ്വീകരിക്കാൻ ഒക്കൂ.
0: നിന്റെ വഴി സ്വീകരിക്കാൻ നിവൃത്തിയില്ല. ശാന്തഗംഭീരമായി അദ്ദേഹം അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു. ഈ വർത്തമാനം പിന്നെ കൊച്ചുവറിയത് തന്നെ പറഞ്ഞതാണ്.
1: ഇനി എന്താ വഴി? കുഞ്ഞുങ്ങളെ മറവ് ചെയ്യണ്ടേ? അവ അളിഞ്ഞു നാറിയാൽ പറ്റുമോ?
0: അയാൾ തിരിച്ചു പോന്നു. കോലായിൽ വന്നിരിപ്പായി. അയാൾ എന്തിനെപ്പറ്റിയാണ് ചിന്തിച്ചിരുന്നത്? കർത്താവിനെ ധ്യാനിച്ചുവോ? പള്ളിയെപ്പറ്റി ആലോചിച്ചുവോ? അച്ഛനെപ്പറ്റി വിചാരിച്ചുവോ? കുറച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചുവറിയത് എന്റെ വീട്ടിലേക്ക് തിരക്കിട്ടു വന്നു. അയാളുടെ കയ്യിൽ ഒരു വലിയ ബൈബിളുണ്ട്. ചവിട്ടുപടിയിൽ തന്നെ നിന്നുകൊണ്ട് എന്നോട് ചോദിച്ചു,
1: സാറിന് ഈ ബൈബിൾ വേണോ? 5 രൂപ തന്നാ മതി.
0: അയാളുടെ ശബ്ദം ഇടറുകയും വിറയ്ക്കുകയും ചെയ്തു. ഞാൻ അകത്തുപോയി 5 രൂപ എടുത്തുകൊണ്ടുവന്ന് കൊടുത്തുകൊണ്ട് പറഞ്ഞു,
1: ബൈബിൾ കൊച്ചുവറിയത് തിരിച്ചു കൊണ്ടുപോയിക്കോളൂ.
0: അയാൾ 1 നിമിഷം ആലോചിച്ചു. ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു,
1: സാറിത് വെച്ചോളൂ, പണമുണ്ടാകുമ്പോൾ മടക്കി തന്നാ മതി.
0: എനിക്ക് മറുപടി പറയാൻ ഇടതരാതെ അയാൾ നടക്കുകയും ചെയ്തു. അങ്ങനെ ആ ശ്മശാനത്തിൽ 2 മരക്കുരിശുകൾ കൂടി

0: ഉണ്ടായി. ആ ബൈബിളാകട്ടെ 3 മാസക്കാലമായി എൻ്റെ മേശപ്പുറത്ത് തന്നെ ഇരിക്കുകയാണ്. അത് തിരിച്ചു കൊണ്ടുപോകുവാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം കൊച്ചുവറീത് ഒരു നെടുവീർപ്പോടെ കൊമ്പൻ മീശയെ കീഴ്പോട്ട് തടവിക്കൊണ്ട് തല താഴ്ത്തി നടന്നു കളയും. മുത്തച്ഛൻ്റെ മുതലുകൊണ്ട് മറവ് ചെയ്യപ്പെട്ട ആ മക്കളെ ഓർത്താവാം. ആ കീറിയ കാക്കിക്കുപ്പായം ഇടവഴിയിലേക്ക് മറയുമ്പോൾ വിഷാദ സങ്കുലമായ ഒരന്തരീക്ഷം എന്നെ വലയം ചെയ്യുന്നു. ഞാൻ ഈ ബൈബിളിനടുക്കെ വന്ന് അത് മറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. അത്തരം ഒരു സന്ദർഭത്തിൽ കണ്ടെത്തിയ ഒരു വാചകത്തിൻ്റെ അർത്ഥം എനിക്കിന്നും മനസ്സിലായിട്ടില്ല. വാചകം ഇതാണ്: അവർ ഭൂമിയിൽ കെട്ടിയതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
1: ഉറൂബിന്റെ കൊച്ചുവറീതിന്റെ ബൈബിൾ കഥ വായിച്ചവതരിപ്പിച്ചത് എ. സുധീർ ബാബു.
2: കഥാനേരം.

0: ബോളിവുഡ് ഹിറ്റ്സ്.
1: ഈ പരിപാടിയിൽ ഇപ്പോൾ ഒരു ഹിന്ദി ഗാനം കേൾക്കാം. ഗായിക ആശ ഭോസ്ലെ, ചിത്രം അമർദീപ്.

0: Bollywood Hits. ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
0: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം. അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ:
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും.
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ BTU-യിലുള്ള AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി
7: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: ആകാശവാണി 102.7 മഞ്ചേരി FM.
9: FM പ്രധാന വാർത്തകൾ.
8: രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അസാധാരണമായ പ്രതിഭാശാലിയും എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുബേദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസനം, സുരക്ഷ, മെച്ചപ്പെട്ട ഭരണം എന്നിവയ്ക്കായി പുതിയ പ്രതീക്ഷയോടെയാണ് BJP ഭരണം തുടക്കം കുറിക്കുന്നതെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ബംഗാളിൽ പുതിയൊരു പ്രഭാതത്തിന്റെ തുടക്കമാണിതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന BJP നേതാക്കളും കൊൽക്കത്തയിലെത്തി. ബംഗാളിന് മാത്രമല്ല രാജ്യത്തിനാകെയും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് എന്ന്

0: രാജ്യസഭാംഗം ഹർഷദ് വർദ്ധൻ ശൃംഖള പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഗയാന ആരോഗ്യമന്ത്രി ഡോക്ടർ ഫ്രാങ്ക് ആന്റണിയുമായി ഇന്ത്യ ഗയാന ആരോഗ്യ ബന്ധത്തിന്റെ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഡോക്ടർ എസ് ജയശങ്കർ കരീബിയൻ ദ്വീപുകളിലെ മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. നാഷണൽ ലീഗ് സർവീസസ് അതോറിറ്റി ഇന്ന് ഈ വർഷത്തെ രണ്ടാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിക്കും. പങ്കാളിത്തപരവും ജനകേന്ദ്രീകൃതവുമായ സംവിധാനങ്ങളിലൂടെ തർക്കങ്ങൾക്ക് സൌഹൃദപരമായ പരിഹാരം നൽകുക, കോടതികളുടെ ഭാരം കുറയ്ക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. യു ഡി എഫിന് അധികാരം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. മുഖ്യമന്ത്രി പദവിക്ക് ക്ലെയിം ഉന്നയിക്കാൻ വി ഡി സതീശനും കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 166/06 തിരുവനന്തപുരം മംഗളൂരു എറണാട് എക്സ്പ്രസ് 11:33, ട്രെയിൻ നമ്പർ 161/60 മംഗളൂരു ചെന്നൈ മെയിൽ എക്സ്പ്രസ് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
3: Who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along with a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
4: Kia, movement that inspires.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: എ ബി സി ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എ ബി സി ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
8: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
9: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
8: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
9: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
10: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
11: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
13: എന്നും രാവിലെ 8:03.
12: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
14: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എ സികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
15: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
16: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
17: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
16: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
17: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
18: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യ ജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
19: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
17: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
17: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
17: അലോഹ ഹോസ്പിറ്റൽ.
5: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
0: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
0: എ ബി സി ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: മലപ്പുറം ജില്ലാ പഞ്ചായത്തിലും ജില്ലാ സാക്ഷരതാ മിഷനുമായി ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ ആദ്യ രണ്ട് ബാച്ചുകളിലെ വിദ്യാർത്ഥികൾക്കായി സമാപന സമ്മേളനവും ആധുനിക സാങ്കേതിക

0: സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലാസും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ കോളേജുകളിൽ നിന്നായി എത്തിയ 55 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിഷയവിദഗ്ധനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കെ ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങളിൽ നിർമ്മിത ബുദ്ധി എപ്രകാരം പ്രയോജനപ്പെടുത്താം എന്നും ചാറ്റ് GPT, ജെമിനി ഉൾപ്പെടെയുള്ള പുത്തൻ സാങ്കേതിക വിദ്യകൾ പഠനത്തിലും ജോലിയിലും വരുത്തുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചും ക്ലാസ്സിൽ വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സി സുകുമാരൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യുവ ആപ്ത് മിത്ര പദ്ധതിയുടെ ഭാഗമായി മൈ ഭാരത് വളണ്ടിയർമാരുടെ രണ്ടാം ബാച്ചിനായി സംഘടിപ്പിച്ച 7 ദിവസത്തെ ദുരന്ത നിവാരണ പരിശീലനം പൂർത്തിയായി. കോഴിക്കോട് ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 250 വളണ്ടിയർമാരിൽ 63 പേർക്കാണ് രണ്ടാം ബാച്ചിൽ പരിശീലനം നൽകിയത്. ആദ്യ ബാച്ചിൽ 72 പേർ പരിശീലനം പൂർത്തിയാക്കിയിരുന്നു. ദുരന്ത മുഖങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്ന രീതികൾ, ശാസ്ത്രീയ രക്ഷാപ്രവർത്തനങ്ങൾ, ബേസിക് ലൈഫ് സപ്പോർട്ട് തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനമാണ് നൽകിയത്. വളണ്ടിയർമാർക്ക് 4 ഘട്ടങ്ങളിലായാണ് പരിശീലനം നൽകുന്നത്.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
5: 7:45.
6: നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട്.
7: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
8: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിന്റെ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
5: Kia, movement that inspires.
6: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണും കണ്ടിയും.
7: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 18,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണും കണ്ടിയിൽ.
8: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
9: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.

0: മഞ്ചേരി എഫ് എം.
1: സമയം
0: 11 മണി കഴിഞ്ഞ് 4:43.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
3: ഹലോ യൂത്ത്.
0: ഹലോ യൂത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹലോ യൂത്തിൽ ഞാൻ ടി പി വിനയ്കുമാർ,
4: ഞാൻ പ്രമീള ചോളക്കിൽ.
0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ഉത്തരങ്ങളൊക്കെ പറയാൻ തയ്യാറായിരിക്കുകയായിരിക്കും നമ്മുടെ യുവത്വത്തിന്റെ ശക്തികൾ, അല്ലേ?
4: അതെ അതെ.
0: അപ്പൊ ഇന്ന് എന്താണ് വിഷയം?
4: ഇന്ന് ഇന്ത്യാ ചരിത്രമാണ്, അല്ലേ?
0: ഇന്ത്യാ ചരിത്രം, നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രം, അല്ലേ?
4: അതെ.
0: എന്താണ് ഇന്ത്യാ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്.
4: അതെ. അതായത് ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്നത് വളരെ പുരാതനവും വൈവിധ്യപൂർണവുമാണ്, അല്ലേ? ഇത് പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്.
0: ഏതൊക്കെയാണത്?
4: പ്രാചീന ഇന്ത്യ, ആധുനിക ഇന്ത്യ, അതുപോലെ മധ്യകാല ഇന്ത്യ.
0: ഇങ്ങനെ 3 തിരിച്ചിട്ടുണ്ട്.
4: അതെ, അല്ലേ? ആൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, പിന്നെ ഉള്ളത് സമകാലിക ഇന്ത്യ, കണ്ടംപററി ഇന്ത്യ.
0: അതെ അതെ. അപ്പൊ അതോടൊപ്പം തന്നെ ഇതിന്റെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളും വരുന്നുണ്ട്,
4: അല്ലേ?
0: ഓരോ രാഷ്ട്രത്തിന്റെയും ചരിത്രഗതിയെ യുഗാന്തരങ്ങളിലൂടെ നിയന്ത്രിച്ചു പോന്നിട്ടുള്ള ഘടകങ്ങളിൽ പരമപ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ആ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രം, അല്ലേ? അതും നമുക്ക് ഇതിൽ ഉൾപ്പെടുന്നു. അപ്പൊ ഇന്നത്തെ വിഷയം
4: ഇന്ത്യ ചരിത്രം.
0: ഇന്ത്യ ചരിത്രം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഹലോ യൂത്ത് ഇന്ന് പോകുന്നത്?
4: നമുക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വിളിക്കാനുള്ള ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കണ്ടേ?
0: തീർച്ചയായിട്ടും പറഞ്ഞോളൂ.
4: 0483-59-50-300. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0483-59-50-800.
0: അതുപോലെ നമ്മൾ ശ്രോതാക്കളോട് ഇടയ്ക്കിടയ്ക്ക്
4: അതെ അതെ ചോദ്യം കൊടുക്കും, അതിനുള്ള ഉത്തരം അവര് നമുക്ക്
0: വാട്സപ്പിലൂടെ അറിയിക്കും.
4: ആദ്യം അറിയിക്കുന്ന 3 പേരെ നമ്മള്
0: ഉത്തരം,
4: അവരുടെ പേര് പറയുന്നത് വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പറോ 9495-05-06-00.
0: അതായത് 9495-05-06-00.
4: ഇന്ന് സ്റ്റുഡിയോ സഹായം നൽകുന്നത് അസ്കർ ആണ്. സാങ്കേതിക സഹായം നൽകുന്നത് മുരുകേശൻ കോട്ടക്കൽ, റോബിൻ വർഗീസ് എന്നിവരാണ്.
0: അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നല്ലൊരു പാട്ട് കേട്ടങ്ങ് തുടങ്ങിയാലോ?
4: അതെ അതെ. ഓക്കെ.

0: അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം അല്ലേ. അപ്പൊ ചോദ്യങ്ങളിലേക്ക്
1: പോകുന്നതിന് മുൻപ് നമുക്ക് ചില കാര്യങ്ങളും കൂടി പറയാം. ഈ പ്രാചീന ഇന്ത്യ എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരം മുതൽ ആരംഭിക്കുന്നതാണ്. അതുപോലെ മധ്യകാലഘട്ട ഇന്ത്യയിൽ പറയുന്നത് മുഗൾ ഡൽഹി സുൽത്താനേറ്റ് ഭരണങ്ങൾ, തുടർന്ന് ബ്രിട്ടീഷ് ഭരണവും സ്വാതന്ത്ര്യ സമരവും ഉൾപ്പെടുന്ന ആധുനിക ഇന്ത്യ. പിന്നെ 1947 സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നു അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് ഘട്ടങ്ങളിൽ തിരിച്ചിട്ടുള്ളതിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ കൂടുതലും PSC ചോദ്യങ്ങളെ ബേസ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് അല്ലേ. PSC വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ.
0: നമ്മള്
1: ശ്രോതാക്കൾക്കുള്ള ചോദ്യമാണ് അല്ലേ.
0: അല്ല, നമുക്ക് ഈ ഒരു ചോദ്യം കഴിഞ്ഞിട്ട് ശ്രോതാക്കൾക്ക് ചോദിക്കാം. ആദ്യം ഫോൺ വന്നുകൊണ്ടിരിക്കണമല്ലോ, അങ്ങനെ വെച്ചാൽ ശ്രോതാക്കൾക്കുള്ള ചോദ്യം കൊടുത്തോളൂ.
1: ശ്രോതാക്കൾക്കുള്ള ആദ്യ ചോദ്യം,
0: അതെ അതെ,
1: ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ ചോദ്യമാണ് ശ്രോതാക്കൾക്കുള്ള അല്ലേ.
0: ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത്
1: ആരാണ്?
0: ആരാണ്?
1: ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9495050506 എന്ന നമ്പറിലേക്ക്. പ്രത്യേകം ഓർക്കുക, നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്.
0: അതെ അതെ, അതായത് 9495050506 എന്ന നമ്പറിലേക്ക് അല്ലേ. അപ്പോൾ ഉത്തരത്തിന് പഞ്ഞമൊന്നും ഉണ്ടായിരിക്കില്ല, ഉത്തരം വന്നുകൊണ്ടിരിക്കും.
1: ചോദ്യം കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പേ അല്ലേ നമ്മുടെ ഊർജസ്വലരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ചടപടെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം.
0: അതെ, ഇതാ ആദ്യമായി ഉത്തരം തന്നിരിക്കുന്നു കേട്ടോ. ആരെന്നല്ലേ, ആൽബർട്ട് ബാലു സാജു,
1: നിലമ്പൂരിൽ.
0: ആൽബർട്ട് ബാലു ആണ് ആദ്യ ശരി ഉത്തരം അയച്ചിരിക്കുന്നത്. അപ്പൊ ശരി ഉത്തരം തീർച്ചയായിട്ടും പറയണ്ടേ?
1: അതെ, എന്താണ്
0: പറഞ്ഞോളൂ.
1: സ്വാമി ദയാനന്ദ സരസ്വതിയാണ്.
0: ദയാനന്ദ സരസ്വതിയാണ്
1: ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ആരെന്ന ചോദ്യത്തിന് ആൽബർട്ട് ആദ്യം അല്ലേ ഉത്തരം അയച്ചത്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. പിന്നെ ആരാണ് അയച്ചിരിക്കുന്നത്?
0: പിന്നെതാ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലേ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും. അപ്പൊ നമ്മൾ ഇന്ത്യ ചരിത്രം എന്ന് പറയുമ്പോൾ, നമുക്ക് പ്രാചീന ഇന്ത്യ ചരിത്ര പഠനത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ,
1: അതെ,
0: ഏത് കാഴ്ചപ്പാടിൽ കൂടി നമ്മൾ നോക്കിയാലും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം അല്ലേ. പുരാതനത്വവും വൈവിധ്യവും കൊണ്ട് ലോക ജനതയുടെ തന്നെ സവിശേഷ ശ്രദ്ധ ആർജിച്ചിട്ടുള്ള സമ്പന്നമായ ഒരു സംഗലിത സംസ്കാരത്തിന്റെ വികാസ ചിത്രമാണ് നമ്മുടെ ചരിത്ര പഠനം.
1: അതെ അതെ, BC 3250 മുതൽ 2750 വരെയുള്ള സിന്ധു നദീതട സംസ്കാരം മുതലാണ് അല്ലേ ഇന്ത്യയുടെ വരുന്നത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആധുനിക ലോകത്തെ വെല്ലുന്ന നഗരാസൂത്രണം ഭാരതത്തിൽ നിലനിന്നിരുന്നു അല്ലേ. സിന്ധു നദീതട സംസ്കാരം, ഹാരപ്പ
0: മോഹൻജൊദാരോ, ഭാഷാ സാഹിത്യം, കല, മതം, തത്വചിന്ത, രാഷ്ട്രീയ, സാമൂഹ്യ വ്യവസ്ഥിതി, സമ്പദ്ഘടന എന്നീ എല്ലാ മേഖലകളിലും പ്രാചീന ഇന്ത്യ
1: എത്ര പറഞ്ഞാലും അല്ലേ തീരില്ല. അതേക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ
0: നൽകിയിരിക്കുന്നത്
1: എല്ലാ മേഖലകളിലും.
0: അതെ അതെ അതെ. അപ്പൊ ഫസ്റ്റ് ഉത്തരം അയച്ചിരിക്കുന്നത് ആൽബർട്ട് ആണല്ലോ.
1: അതെ,
0: നമ്മൾ ഉത്തരം ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു അല്ലേ. അപ്പൊ പിന്നെ മറ്റാരും

0: ഉത്തരങ്ങൾ അയച്ചതായിട്ട് കാണുന്നില്ല. ഡിക്ലെയർ ചെയ്ത ശേഷം അയക്കുന്ന ഉത്തരങ്ങൾക്ക് പ്രസക്തി ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രോതാക്കൾക്കുള്ള അടുത്ത ചോദ്യത്തിനായി അവർ കാത്തിരിക്കട്ടെ. നമുക്ക് ഒരു പാട്ടിലേക്ക് പോകേണ്ടി വരും തോന്നുന്നു, നമ്മുടെ ഫോൺ കോളുകളൊന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ശ്രോതാക്കൾക്ക് അടുത്ത ചോദ്യം കൊടുക്കാം,
1: എന്നിട്ട്
0: അവരാലോചിക്കട്ടെ.
1: ഈ പാട്ടിന് ശേഷം നമുക്ക് അത്
0: പാട്ടിന് മുന്നേ കോൾ വരികയാണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ.
1: ചോദ്യം ഇതാണ്, ഗാന്ധിജി രചിച്ച ആദ്യ കൃതി.
0: ഗാന്ധിജി രചിച്ച ആദ്യ കൃതി, നമ്മുടെ രാഷ്ട്രപിതാവ് അല്ലേ?
1: അതെ.
0: എന്താണ് നമ്മുടെ ശ്രോതാക്കൾക്കുള്ള ചോദ്യം, ഒരിക്കൽ കൂടി പറഞ്ഞോളൂ.
1: ഗാന്ധിജി രചിച്ച ആദ്യ കൃതി ഏതാണെന്നുള്ളതാണ്. 9495055006 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അല്ലെ ഉത്തരങ്ങൾ.
0: അതെ അതെ അതെ അതെ. അപ്പോ ഇനിയിപ്പോ ആദ്യത്തെ ചോദ്യത്തിന് ആ ഒരു ഉത്തരം അയക്കണ്ട കേട്ടോ പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന് ഉത്തരം അയച്ചാൽ മതി അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അവർ ഉത്തരം ചിന്തിക്കട്ടെ,
1: അതെ
0: അയക്കട്ടെ,
1: അതെ
0: നമുക്കൊരു പാട്ട് കേൾക്കാം.
1: അതെ.

0: അപ്പൊ അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലേ.
1: അതെ.
0: ഓക്കെ,
1: നമ്മളൊരു ചോദ്യം കൊടുത്തിരുന്നു അല്ലേ ശ്രോതാക്കൾക്ക്.
0: ഉത്തരം പറഞ്ഞോളൂ, എന്തായിരുന്നു ചോദ്യം?
1: ചോദ്യം, ഗാന്ധിജി രചിച്ച ആദ്യ കൃതി ഏതാണെന്നായിരുന്നു.
0: അത്
1: ഉത്തരം ഹിന്ദു സ്വരാജാണ്.
0: ഹിന്ദു സ്വരാജ് എന്ന ഉത്തരം ആദ്യമായി നമുക്ക് വാട്സപ്പ് ചെയ്തിരിക്കുന്നത് വിനീത് കോട്ടപ്പടിയാണ്. രണ്ടാമത് നവമി കൊളത്തൂർ മലപ്പുറത്ത് നിന്നും. മൂന്നാമത് രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പിൽ നിന്നും.
1: ഓക്കെ, ഇത്രയും പേരാണ് ആദ്യം ചോദ്യം കേട്ടിട്ടുണ്ടോ?
0: അതെ, ആദ്യം ഉത്തരം അയച്ച മൂന്ന് പേർ. വേറെയും ഉത്തരം അയച്ച സുഹൃത്തുക്കളുണ്ട്. മൂന്ന് പേരെയാണല്ലോ നമ്മൾ പറയാറുള്ളത്. അപ്പൊ അഭിനന്ദനങ്ങൾ അല്ലേ.
1: ഇപ്പോ നമ്മുടെ ഹലോ യൂത്തിലേക്ക് വിളിക്കാനുള്ള ഫോൺ നമ്പർ ആവർത്തിക്കാം. 0483 2950300. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0483 2950800.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: 94,900 വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.

0: शिक्षा स्कीम के टेलीलॉ न्याय बंधु कानूनी साक्षरता एवं जागरूकता कार्यक्रम से जुड़े कानूनी सहायता टेलीलॉ के टोल फ्री नंबर 1-4-4-5-4 और वेबसाइट www.tele-law.in से प्राप्त की जा सकती है।
1: अभी तो नमक एक कॉल उंडलो
2: आरण नोका ले
1: आरण अन्न नोकाम तीर्च्चयायिट्टुम हेलो
2: നമസ്കാരം ഹലോ യൂത്ത് പ്രശ്നോത്തരിയാണ്
1: ആരാണ്
3: ആൽബർട്ട് ആണ്
1: ആൽബർട്ട് ആണോ നമ്മുടെ
2: ആദ്യത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വെച്ചാണല്ലേ ആൽബർട്ട് നിലമ്പൂർ സ്ഥലം പി എസ് സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളാണ് നമ്മുടെ ആകാശവാണി സ്റ്റുഡിയോയിൽ മുമ്പ് വന്നിട്ടുണ്ട് അല്ലേ
1: സത്യം പറഞ്ഞ ആൽബർട്ടിനെ കുറിച്ചൊരു മുഖവുര നമ്മുടെ ഹലോ യൂത്തിന്റെ ശ്രോതാക്കൾക്ക് ആവശ്യമുണ്ടാവില്ല പിന്നെ എപ്പോഴും ഉത്തരം പറയുന്ന നമ്മുടെ ജനറൽ നോളജ് മാന്ത്രികൻ
2: അപ്പോ എന്നാ ചോദ്യങ്ങള് തരട്ടെ
3: ഓക്കെ
2: 2017 75th വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട പ്രക്ഷോഭം ഏതാണ് 2017 75th വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട പ്രക്ഷോഭം
1: ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടല്ലോ അതിൽ
3: 2017
1: അല്ല ഇത്ര ആലോചിച്ചാ മതി 75th വാർഷികം 2017 എന്ന് പറയുമ്പോ ഇപ്പൊ 26 9 കൊല്ലം മുന്നേ 2026
2: ഇവിടെ മാത്സ് അധ്യാപകനാണ്
1: അപ്പൊ അത്രയും കൊല്ലം മുന്നേ 75th വാർഷികം ആഘോഷിക്കാന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ചാ കിട്ടില്ലേ
3: പ്രക്ഷോഭം
1: എന്താ സംശയം
2: അതെ.

0: ശരി ഉത്തരമാണ്. 2017 75-ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട പ്രക്ഷോഭം എന്ന് പറയുന്നത് കിറ്റ് ഇന്ത്യ സമരമാണ്.
1: അപ്പൊ അഭിനന്ദനങ്ങൾ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ.
0: രണ്ടാമത്തെ ചോദ്യം,
1: ലന്തക്കാർ എന്നറിയപ്പെടുന്ന വിദേശ ശക്തികൾ ആരാണ്?
2: ഡച്ചുകാര്.
1: ഓ, കിട്ടിയല്ലോ ഡച്ചുകാർ. ഉടനെ ഉത്തരം പറഞ്ഞല്ലോ. ലന്തക്കാർ അല്ലേ?
0: ഡച്ചുകാരാണ്.
1: അതെ, തീർച്ചയായിട്ടും ഡച്ചുകാരാണ്.
0: അടുത്ത ചോദ്യം, ഉപ്പു സത്യാഗ്രഹത്തെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയി ആരാണ്? ഉപ്പു സത്യാഗ്രഹത്തെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ച
1: ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പുച്ഛമാണ് അല്ലേ?
0: എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയി ആരാണ്?
1: അത്രയൊക്കെ ഉള്ളൂ എന്നാണ് വൈസ്രോയി ഉദ്ദേശിച്ചത്.
0: അതെ,
1: പക്ഷെ അങ്ങനെയല്ലല്ലോ. ഹലോ, ആൽബർട്ട് ലൈനിൽ ഇല്ലേ?
0: ഹലോ, ഹലോ, ആൽബർട്ട് പോയോ?
1: എന്താണ് ഒരു മൗനം? മൗനം സമ്മതം എന്നാണ്, പക്ഷെ നമ്മൾ ഉത്തരം പറഞ്ഞില്ലല്ലോ സമ്മതിക്കാൻ. ആൽബർട്ട്, അപ്പൊ ഒരു കാര്യം ചെയ്യാം, അത് കട്ടായിക്കോട്ടെ. അപ്പൊ ഇനി ആൽബർട്ട് രണ്ടാമത് ലൈനിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യം മുതലങ്ങ് തുടങ്ങാം.
0: അതെ, ഇതിന്റെ ഉത്തരം പറഞ്ഞിട്ട് അടുത്ത ചോദ്യം
1: അത്രേ പറ്റുള്ളൂ. ഇതിനിപ്പോ ചോദിക്കാൻ പറ്റില്ല. ഇതിന്റെ ഉത്തരം പറയണമെങ്കിൽ ലൈനിലില്ല, അപ്പൊ നമ്മൾ തന്നെ പറയേണ്ടി വരും. ഈ ചോദ്യം അസാധുവായി പ്രഖ്യാപിക്കാം.
0: ഇർവിൻ പ്രഭു ആണ് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന ഉപ്പു സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത്.
1: അപ്പൊ ഇത് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ചോദ്യം ഇനി ലൈനിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് ഒരു ചോദ്യം വരാൻ പോകുന്നു. നമ്മുടെ പുന്നപ്രവയലാർ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏതായിരുന്നു എന്നുള്ളതാണ്. പുന്നപ്രവയലാർ കേരള ചരിത്രമാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സമരമായിരുന്നു അത്. പുന്നപ്രവയലാർ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏതായിരുന്നു എന്നാണ് വാട്സാപ്പിൽ ഉത്തരം
0: അയക്കേണ്ടത്.
1: ചോദിക്കാനുള്ള രണ്ടാമത്തെ ചോദ്യമാണ്, അത് ഉത്തരം പറയുന്നതിന് മുന്നെയാണ് കട്ടായത്. അല്ലല്ല,
0: മൂന്നാമത്തെ ചോദ്യം
1: അല്ല, രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു ആൽബർട്ട്. ഇല്ല,
0: ആദ്യത്തെ ഉത്തരം കിറ്റ് ഇന്ത്യ സമരം പറഞ്ഞു, പിന്നെ ലന്തക്കാർ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചപ്പോഴാണ്, ഇർവിൻ പ്രഭു എത്തിയപ്പോഴാണ് ആ കോള് കട്ടായത്.
1: അപ്പൊ
0: ഇനി മൂന്നാമത്തെ ചോദ്യം. ഹലോ,
1: ഹലോ ആൽബർട്ട്, ലൈനിൽ ഉണ്ടല്ലോ അല്ലേ?
2: കേൾക്കുന്നുണ്ട്.
1: അപ്പൊ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാട്ടോ.
0: മൂന്നാമത്തെ ചോദ്യം, ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ആരാണ്?
2: ലോകഹിതവാദി ഗോപാൽ ഹരിദേശ്മുഖ്.
0: അതെ, വളരെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവാണ് മൂന്നാമത്തെ ഉത്തരവ് അല്ലേ.
1: ലോകഹിതവാദി,
0: ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്.
1: ഗോപാൽ ഹരി ദേശ്മുഖ്.
0: ഇനി നാലാമത്തെ ചോദ്യം, നാലാമത്തെ ചോദ്യം,
1: നാലാമത്തെ ചോദ്യം ഇതാ വരുന്നു, ആധുനിക ഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്?
2: രാജാറാം മോഹൻ
0: റോയ്.
1: റെഡ്ഡി മണിയായിട്ടാണ് ഉത്തരം വരുന്നത്. എങ്ങനെയാ, ഞാൻ ചോദിക്കട്ടെ ആൽബർട്ട്, എങ്ങനെ ഇത്ര പെട്ടെന്ന് ഉത്തരം പറയാൻ സാധിക്കുന്നു? അപ്പോ ആൽബർട്ട് പി എസ് സിക്ക് വേണ്ടി പഠിക്കുന്നുണ്ടോ?
2: അതെ അതെ, പഠിക്കുന്നുണ്ട്.
1: അപ്പൊ പെട്ടെന്ന് സർവീസ് കയറാൻ സാധിക്കട്ടെ, കാരണം അത്രയും അധ്വാനം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു. അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ?
0: ചോദ്യം അഞ്ചാമത്തെ അവസാനത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്?
2: സ്വാമി വിവേകാനന്ദൻ.
0: ശരി ഉത്തരം.
1: അപ്പൊ ഇതാ
0: സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായോ ആൽബർട്ട്?
1: ആൽബർട്ട്, ആൽബർട്ടിനെ സംബന്ധിച്ച എല്ലാ ചോദ്യവും സിമ്പിളാ തോന്നുന്നു. അപ്പൊ ആൽബർട്ട് അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പൊ അഞ്ചിൽ അഞ്ച് മാർക്കും. ആൽബർട്ട്, കൺഗ്രാജുലേഷൻ.
0: ആൽബർട്ട് നമ്മുടെ പരിപാടി തുടർന്നും കേൾക്കൂ, ആരെങ്കിലും ഇനി അഞ്ചുത്തരം പറയണ്ടോ നോക്കാം നമുക്ക്.
1: അഭിനന്ദനങ്ങൾ.
2: അപ്പൊ
1: പ്രമീള, നമുക്ക് മറ്റു ചോദ്യത്തിന്റെ ഉത്തരങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, അതിനിടയ്ക്ക് നമുക്കൊരു പാട്ടങ്ങ് കേൾക്കുകയും ചെയ്യാം.
3: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.

0: അപ്പൊ നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കുള്ള ചോദ്യം എന്തായിരുന്നു എന്നല്ലേ പ്രമീള? പുന്നപ്ര വയലാർ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏതായിരുന്നു എന്നായിരുന്നു ചോദ്യം.
1: എന്താണ് ഉത്തരം?
0: അപ്പൊ ഉത്തരം,
1: ശരി ഉത്തരം അയച്ചത്
0: ഉലക്ക. ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു എന്നല്ല കേട്ടോ, ആ നോവലിന്റെ പേര് ഉലക്ക എന്നാണ്. അപ്പൊ പുന്നപ്ര വയലാർ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവലിന്റെ പേര് ഉലക്ക എന്നാണ്. ഈ ഉലക്കൊന്നും ഇപ്പൊ കാണാൻ തന്നെ കിട്ടുന്നില്ല അല്ലേ? ഉരലുണ്ടെങ്കിലല്ലേ ഉലക്കുള്ളൂ. ഉരലും ഇല്ല, ഉലക്കില്ല, ഒരു ഉലക്കില്ല. അപ്പൊ ആദ്യമായിട്ട് അജയ് ഘോഷാണ് മഞ്ചേരിയിൽ നിന്നും നമുക്ക് ശരി ഉത്തരം അയച്ചിരിക്കുന്നത്. രണ്ടാമത് നായ വമി കൊളത്തൂരും അയച്ചിരിക്കുന്നു. മൂന്നാമത് കെ രാമചന്ദ്രൻ പിള്ള പടപ്പുറമ്പ് നിന്നും അയച്ചിരിക്കുന്നു.
1: അഭിനന്ദനം.
0: അപ്പൊ അതായിരുന്നു നമ്മുടെ ചോദ്യവും. ശ്രോതാക്കളുടെ പേരൊക്കെ നമ്മൾ പറഞ്ഞു.
1: അടുത്ത ചോദ്യം അല്ലേ? 1938 ജവഹർലാൽ നെഹ്റു ആരംഭിച്ച ദിനപത്രം ഏതാണ്? ഇതാണ് ശ്രോതാക്കൾക്കുള്ള അടുത്ത ചോദ്യം. 1938 ജവഹർലാൽ നെഹ്റു ആരംഭിച്ച ദിനപത്രം ഏതാണ്?

0: ഇവിടാ വരട്ടെ അല്ലേ.
1: അതെ അതെ.
0: അപ്പൊ നമ്മുടെ ഭാരതീയ ചരിത്രത്തെക്കുറിച്ച്, നമ്മൾ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഭൂമിശാസ്ത്ര ഘടകങ്ങളെക്കുറിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞു. ഓരോ രാഷ്ട്രത്തിന്റെയും ചരിത്രഗതിയെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ളതാണ് അതിന്റെ ഭൂമിശാസ്ത്ര ഘടകം അല്ലേ. ഇന്ത്യയുടെ രാഷ്ട്രീയം സാംസ്കാരികവും സാമ്പത്തികവുമായ ചരിത്രഗതിയെ ഭൂമിശാസ്ത്രപരമായ കിടപ്പും അതിന്റെ പ്രകൃതിദത്തമായ സവിശേഷതകളും ഒക്കെ നല്ലോണം സ്വാധീനിച്ചിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ പ്രത്യേകം പഠിക്കാൻ എടുക്കുന്ന വിഷയങ്ങളുമാണ്.
1: നമ്മൾ പ്രാചീന ഇന്ത്യയിൽ പിന്നെ പരാമർശിക്കുന്നതാണ് സിന്ധു നദിയുടെ സംസ്കാരം കഴിഞ്ഞാൽ പിന്നെ വേദിക് പീരീഡാണ് വരുന്നത്, വൈദിക കാലഘട്ടം. അതിലാണ് വേദങ്ങൾ രചിക്കപ്പെടുകയും ആര്യ സംസ്കാരം പ്രചരിപ്പിക്കുകയും ചെയ്ത കാലമാണ് ഈ വേദിക് പീരീഡ്. പിന്നെ വരുന്നത് മൗര്യ സാമ്രാജ്യമാണ്, മൗര്യ എംപയർ. ചന്ദ്രഗുപ്ത മൗര്യം സ്ഥാപിതമായ ഈ സാമ്രാജ്യം അശോക ചക്രവർത്തിയുടെ കാലത്തെ ബുദ്ധമത പ്രചാരണത്തിലൂടെയും അഹിംസയിലൂടെയൊക്കെ പ്രശസ്തമായി. പിന്നെ വരുന്നതാണ് ഗുപ്ത സാമ്രാജ്യം, കലാശാസ്ത്രം, സാഹിത്യം എന്നിവയിൽ വൻ പുരോഗതി കൈവരിച്ചതിനാലാണ് ഇത് ഇന്ത്യയുടെ സുവർണകാലം എന്നറിയപ്പെടുന്നത്.
0: പിന്നെ തീർച്ചയായും ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇത് ശ്രോതാക്കളോടല്ല, നമ്മുടെ ഇന്ത്യക്ക് ചോദ്യമല്ല ഒരു ഡിസ്കഷനാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വലിപ്പം കൊണ്ട് എത്രാം സ്ഥാനമാണ്?
1: ഏഴ്.
0: ഏഴാം സ്ഥാനം, എന്താ സംശയം അല്ലേ? ജനസംഖ്യയിൽ, ജനസംഖ്യയിൽ
1: രണ്ടാം സ്ഥാനം,
0: എന്താ സംശയം?
1: ഇനിയിപ്പോ ഒന്നിലേക്ക് കടക്കും അല്ലേ,
0: അതാണ് സാധ്യത.
1: ചൈനയൊക്കെ പിന്തള്ളി.
0: അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഒരു സുഹൃത്തുണ്ട്, ഏതാണ് സുഹൃത്ത് ഒന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ
1: നമസ്കാരം. ഹലോ യൂത്തിലേക്ക് സ്വാഗതം. ആരാണ്
0: മാഡം? പേരെന്താണ്? ഹാജര. എവിടെ നിന്ന് വിളിക്കുന്നു? കോട്ടയ്ക്ക് നിന്ന് അല്ലേ.
1: ഹാജര പഠിക്കുകയാണോ?
0: എന്തായിരുന്നു വിഷയം? ഏതായിരുന്നു പഠന വിഷയം ഡിഗ്രിക്ക്?
1: നമ്മുടെ അഞ്ച് ചോദ്യങ്ങൾക്കുള്ള
0: ഉത്തരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ.
1: റെഡി ആയിട്ടുണ്ട്.
0: അപ്പൊ
1: പക്ഷെ നമ്മള് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കണുള്ളൂ
0: കേട്ടോ. അങ്ങനെ കുഴക്കമൊന്നുമില്ല.
1: അതെ, അപ്പൊ ആ ചോദ്യം തരട്ടെ.
0: പിന്നെ തീർച്ചയായിട്ടും
1: പിടിച്ചോളൂ. ബംഗാളിലെ നീലം കർഷകർ അനുഭവിച്ച കടുത്ത ചൂഷണത്തെ ആവിഷ്കരിച്ചുകൊണ്ട് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? നീൽ ദർപ്പൺ,
0: നീൽ ദർപ്പൺ എന്ന
1: നാടകം,
0: നാടകം രചിച്ചത് ആരാണ് എന്നാണ് ചോദ്യം.
1: ഓർമ്മയില്ല.
0: സാരമില്ലെന്നേ,
1: പറയട്ടെ ഉത്തരം. പറയട്ടെ. ദീനബന്ധു മിശ്ര.
0: ദീനബന്ധു മിശ്ര. അങ്ങനെ ചെയ്ത രണ്ടാമത്തെ ചോദ്യം കേട്ടോ.
1: ക്വിറ്റ്
0: ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ്?
2: 1942.
0: എന്താ സംശയം? ശരി തന്നെ, 1942 അല്ലേ. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്, അപ്പൊ അതിനെ മുന്നേ അല്ലേ ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പൊ നമ്മ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ.
1: മൂന്നാമത്തെ ചോദ്യം, 1921 സെപ്റ്റംബർ 11 അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായ തമിഴ് ദേശീയ കവി.
0: 1921 സെപ്റ്റംബർ 11 അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിട്ടുള്ള
1: നമ്മുടെ തമിഴ് ദേശീയ കവി ആരാണ്?
2: സുബ്രഹ്മണ്യ ഭാരതി ആണോ?
1: അതെ, ആണോ? നല്ല ആണ് കേട്ടോ.
0: അടുത്ത ചോദ്യം ചോദിക്കട്ടെ.
1: മൂന്ന് ചോദ്യമായി അല്ലേ, നാലാമത്തെ ചോദ്യം.
0: ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത്? ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത്? ഒരു കമ്മീഷന്റെ ഒരു പേരുണ്ടല്ലോ, ഏത് കമ്മീഷന്റെ? കുറെ കമ്മീഷനുകൾ ഉണ്ടായിരുന്നല്ലോ.
1: ആദ്യം ഒരു കമ്മീഷൻ വരും, അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്.
0: അല്ല, നമുക്ക് കമ്മീഷന്റെ പേരാണ് കിട്ടുന്നത്. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത്? മനസ്സിലുള്ള കമ്മീഷൻ ആരാ?
1: മനസ്സിലെ ഏതെങ്കിലും ഇപ്പോ പറയണം തോന്നിയ ഒരു കമ്മീഷൻ ഉണ്ടോ?
0: നാലാമത്തെ
1: ചോദ്യത്തിന്റെ ഉത്തരം,
0: ഉത്തരം സൈമൺ കമ്മീഷൻ ആണ് കേട്ടോ.
1: പെട്ടെന്ന് ഓർമ്മയിൽ വരില്ല നമുക്ക്.
0: അതങ്ങനെയാണല്ലോ. അപ്പൊ നാല് ചോദ്യങ്ങളിൽ രണ്ട് ചോദ്യം പറഞ്ഞല്ലോ, ഇപ്പോ
1: മൂന്നെണ്ണം ശരിയല്ലേ. നാലെണ്ണം

0: മൂന്നെണ്ണം ശരിയാക്കി.
1: രണ്ടെണ്ണല്ലേ ശരി? ആദ്യത്തത് പറയാൻ സാധിച്ചിരുന്നില്ലല്ലോ അല്ലേ? അവസാനത്തെ ചോദ്യം വരുന്നു.
0: അവസാനത്തെ ചോദ്യം ദാ പിടിച്ചോളൂ. ആത്മാവിന്റെ തീർത്ഥാടനം എന്ന ആത്മകഥ രചിച്ച ഗാന്ധിജിയുടെ അനുയായിയായിരുന്ന ബ്രിട്ടീഷ് വനിത.
1: ആത്മാവിന്റെ തീർത്ഥാടനം അല്ലേ
0: എന്ന ആത്മകഥ രചിച്ചിട്ടുള്ള ഗാന്ധിജിയുടെ അനുയായിയായിരുന്ന ബ്രിട്ടീഷ് വനിത ആരാണ്?
1: ആരായിരുന്നു?
0: എങ്ങനെ? അല്ല, പറയട്ടെ ഉത്തരം. മീരാബഹനാണ്.
1: മീരാബഹൻ.
0: ആ, നമ്മൾ പെട്ടെന്ന് നമുക്ക് ചോദ്യം വരുമ്പോ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ലേ.
1: അപ്പൊ ഹാജര കോട്ടക്കലിൽ നിന്നും അഞ്ച് ചോദ്യങ്ങൾക്ക് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. അഞ്ച് ചോദ്യങ്ങളിൽ ഹാജരയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹാജര
2: മോളുണ്ട്.
1: വായിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ടോ?
0: ആ, അത് നമ്മൾ ഒരിക്കലും ബ്രേക്ക് എടുക്കരുത്. കാരണം വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങണം. നമ്മളൊരു പി എസ് സിക്ക് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ലൈനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക.
2: നമുക്ക്
0: അപ്പോ അതുകൊണ്ട് ടച്ച് വിടണ്ട. മാക്സിമം പരീക്ഷകളും കാര്യങ്ങളും ഒക്കെ എഴുതാൻ ശ്രമിക്കുക. ഇപ്പൊ പി എസ് സി തന്നെ പാറ്റേൺ ഒക്കെ മാറ്റി അല്ലേ, സ്റ്റേറ്റ്മെന്റ് മോഡലിലേക്ക് ആക്കി. പഴയ പോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒന്നും അല്ല. പക്ഷെ പൗണ്ട് തന്നെ നമ്മൾ കണ്ടന്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു ടോപ്പിക് പഠിക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് കൂടുതലായിട്ട് മാത്രമേ നമുക്ക് അത്
1: പരന്ന വായനയാണ് ആവശ്യം തോന്നുന്നു.
0: കാരണം നെഗറ്റീവ് അടിച്ചാൽ ശരിയായി ചെയ്തത് കംപ്ലീറ്റ് പോകില്ലേ. അതെ അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിന് കമ്പൈൻ സ്റ്റഡിയാണ് ഏറ്റവും നല്ലത്. അടുത്ത ആരെങ്കിലും ഒരാളെ കിട്ടുകയാണെങ്കിൽ കമ്പൈൻ സ്റ്റഡി ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടി നമുക്ക് അത് ഓർമ്മയിൽ നിൽക്കും. എന്തായാലും വിളിച്ചാലും സന്തോഷം കേട്ടോ.
1: അപ്പൊ എന്നാൽ കൺഗ്രാജുലേഷൻ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിൽ കേട്ടോ. മറ്റൊരിക്കൽ വിളിക്കും. അപ്പൊ നമ്മൾ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യം ഒന്ന് ഓർമ്മിപ്പിച്ചോളൂ.
0: ആ ചോദ്യം ഇതായിരുന്നു, 1938 ജവഹർലാൽ നെഹ്റു ആരംഭിച്ച ദിനപത്രം ഏതായിരുന്നു എന്നതായിരുന്നു
1: ചോദ്യത്തിന്റെ ഉത്തരം. നമ്മൾ പാട്ടിന് ശേഷം ആരൊക്കെ അയച്ചു എന്ന് നോക്കാം. നമുക്ക്
0: അറിയാം അല്ലേ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: നമ്മൾ ശ്രോതാക്കൾക്ക് ഒരു ചോദ്യം കൊടുത്തിരുന്നു. ചോദ്യം ഇതായിരുന്നു, 1938 ജവഹർലാൽ നെഹ്റു ആരംഭിച്ച ദിനപത്രം ഏതാണ് എന്നതായിരുന്നു ചോദ്യം.
3: എന്താണ് ഉത്തരം?
2: ഉത്തരം നാഷണൽ ഹെറാൾഡ്.
3: നാഷണൽ ഹെറാൾഡ്.
2: ആ ഈ ചോദ്യത്തിന്റെ ഉത്തരം വാട്സപ്പില് ആദ്യം അയച്ച 3 പേര്, കെ രാമചന്ദ്രൻപിള്ള പടപ്പറമ്പ്, അജയ് ഘോഷ് മഞ്ചേരി, ജി ആർ ഇന്ദുഗോപൻ, ഇവരാണ് പെട്ടെന്ന് തന്നെ ചോദ്യം കേട്ട ഉടനെ തന്നെ ഇതിന്റെ ഉത്തരങ്ങൾ അയച്ച 3 പേര് അല്ലേ.
3: ആരൊക്കെയാണ് ഒന്നുകൂടി പറയൂ.
2: കെ രാമചന്ദ്രൻപിള്ള വടപ്പറമ്പ്, അജയ് ഘോഷ് മഞ്ചേരി, ജി ആർ ഇന്ദുഗോപൻ, ഇത്രയും ആളുകളാണ്. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം നമ്മൾ ശ്രോതാക്കൾക്കായിട്ട് കൊടുക്കാം അല്ലേ.
3: കൊടുത്തോളൂ. ചോദ്യം വരുന്നു, ഇന്ത്യയിൽ ആദ്യമായി ATM നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി ATM നിലവിൽ വന്നത് എവിടെയാണ് എന്നാണ് പ്രിയ ശ്രോതാക്കൾക്കുള്ള ചോദ്യം. ഉത്തരങ്ങൾ കണ്ടുവച്ചോളൂ അല്ലേ. അപ്പോൾ നമ്മൾ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടായിരിക്കും.
2: നമ്മൾ പ്രധാനമായിട്ടും മധ്യകാല ഇന്ത്യയിലെ, മെഡീവൽ ഇന്ത്യയിലെ പറയുന്നത് ഡൽഹി സുൽത്താനേറ്റാണ്. 1206 സ്ഥാപിതമായ വടക്കേ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവന്ന കാലഘട്ടമാണത്. അതുപോലെ മുഗൾ സാമ്രാജ്യം 1526 ബാബർ സ്ഥാപിതമായ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഭരിച്ച ശക്തമായ സാമ്രാജ്യം. ഷാജഹാനും അക്ബറുമാണ് ഇതിൽ പ്രമുഖരായിട്ടുള്ളത്. പിന്നെ വരുന്നത് ദക്ഷിണേന്ത്യൻ സാമ്രാജ്യങ്ങളാണ്. അതിൽ ചോള, ചേര, പാണ്ഡ്യ, വിജയനഗര സാമ്രാജ്യങ്ങള് കലയിലും വാസ്തുവിദ്യയിലും ഒക്കെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ് അല്ലേ. തഞ്ചാവൂർ ക്ഷേത്രമൊക്കെ
3: തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഈ ചരിത്ര കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് ചരിത്ര അതീത കാലത്തെ സംസ്കാരങ്ങളെ കുറിച്ചും ശിലായുഗങ്ങള്.

0: പുരാതനശിലായുഗം, നവീനശിലായുഗം ശിലേ, ശിലാതാമ്രയുഗം,
1: അതെ
0: പിന്നെ ബലൂചിസ്ഥാനിലെ ഗ്രാമീണ സംസ്കാരമൊക്കെ നമ്മളെ ചരിത്രാതീത കാലഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്.
1: പിന്നെ വരുന്നത് മോഡേൺ ഇന്ത്യയാണ് അല്ലെ, ആധുനിക ഇന്ത്യയിൽ വരുന്നത്.
0: ആധുനിക ഇന്ത്യ
1: ബ്രിട്ടീഷ് ഭരണമാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ആരംഭിച്ച യൂറോപ്യൻ സ്വാധീനം പിന്നീട് ബ്രിട്ടീഷ് കിരീടത്തിന് കീഴിലുള്ള ഭരണമായി മാറി,
0: നമ്മുടെ അടിമത്തത്തിലേക്ക് തള്ളിവിട്ട.
1: അതെ, പിന്നീട് വരുന്നതാണ് സ്വാതന്ത്ര്യ സമരം. അതിൽ മഹാത്മാഗാന്ധി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അഹിംസാത്മകവും അല്ലാത്തതുമായ സമരങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്തു. പിന്നീട് പറയുന്നത് വിഭജനവും സ്വാതന്ത്ര്യവുമാണ്. 1947 ബ്രിട്ടീഷ് ഇന്ത്യ, ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. അതിനുശേഷമാണ് ഇന്ത്യൻ ഭരണഘടന അല്ലെ. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി. ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷനായ സമിതി തയ്യാറാക്കിയ
0: ഭരണഘടന
1: ഓരോ ഘട്ടങ്ങളിലൂടെയാണ് വരുന്നത്. പിന്നീട് പറയുന്നതാണ് കണ്ടംപററി ഇന്ത്യ അഥവാ സമകാലിക ഇന്ത്യ. അത് 1947 ശേഷം വ്യവസായം, സാങ്കേതിക വിദ്യ, ബഹിരാകാശ ഗവേഷണം എന്നിവയിലൊക്കെ വലിയ മുന്നേറ്റം നടത്തിയ ഇന്ത്യ അല്ലെ. ഇങ്ങനെയാണ് വിവിധ ഘട്ടങ്ങളായിട്ട് ഇന്ത്യൻ ചരിത്രത്തെ നമ്മള് തിരിച്ചിരിക്കുന്നത്.
0: അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്റ്റുഡിയോ സഹായം അസ്കറാണ്. നമുക്ക് ചോദിക്കാം വല്ല കോളുകളും വരുന്നുണ്ടോ ഇല്ല എന്നാണ് മറുപടി. ചോദ്യം കൂടി പറഞ്ഞോളൂ.
1: ഇന്ത്യയിൽ ആദ്യമായി ATM
0: സ്ഥാപിച്ചത്
1: എവിടെയാണ്?
0: അപ്പൊ ഉത്തരങ്ങൾ അവരായിക്കട്ടെ. നമുക്കൊരു പാട്ട് കേൾക്കുകയും ചെയ്യാം.
1: ഓക്കെ.

0: അപ്രിയ കൂട്ടുകാരെ, നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യയിൽ ആദ്യമായി ATM നിലവിൽ വന്നത് എവിടെയാണ് എന്നുള്ളതായിരുന്നു. ചോദ്യത്തിന്റെ ഉത്തരം മുംബൈ ആണ്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുന്നത് പ്രീതി CP കൽപ്പകഞ്ചേരിയിൽ നിന്നും, പിന്നീട് PC അലി പുൽപ്പറ്റയിൽ നിന്നും, പ്രസാദ് മേലാറ്റൂരിൽ നിന്നും. അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അല്ലേ. അപ്പൊ നമ്മുടെ ഇനി അധികം സമയം നമുക്കൊരു കോൾ എടുക്കാനുള്ള സമയമില്ല.
1: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
2: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
3: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
0: അപ്പൊ നമ്മുടെ ഇന്നത്തെ ഹലോ യൂത്തിൽ ആരാണ് നമ്മുടെ ഇന്നത്തെ ഫോൺ വിളിച്ച് ഉണ്ടായ വിജയ്? രണ്ടു പേരാണ് ഫോൺ വിളിച്ചത് നമുക്ക് അല്ലേ. ഒന്ന് ആൽബർട്ട് നിലമ്പൂരിൽ നിന്നും, രണ്ട് ഹാജറ കോട്ടക്കലിൽ നിന്നും.
4: ഹാജറ രണ്ട് ഉത്തരേ പറഞ്ഞുള്ളൂ. ആൽബർട്ട്
0: സാരമില്ല, ആൽബർട്ട് എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ വിജയ് ആൽബർട്ട് തന്നെയാണ്. അപ്പോൾ ആൽബർട്ടിന് അഭിനന്ദനങ്ങൾ അല്ലേ. അപ്പോൾ എന്തായാലും 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഭാരതീയ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ നെടുന്തൂൺ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒന്നാണ്. ആ ഒരുമ നമുക്ക് എല്ലാ കാലത്തും സംരക്ഷിക്കണം അല്ലേ പ്രമീള. അപ്പൊ ഇന്നത്തെ ഹലോ യൂത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ TP വിനയ്കുമാർ,
4: ഞാൻ പ്രമീള ചോലക്കൽ.
0: സ്റ്റുഡിയോ സഹായം അസ്കർ,
4: സാങ്കേതിക സഹായം നൽകിയത് റോബിൻ വർഗീസ്, മുരുകേശൻ കോട്ടക്കൽ എന്നിവർ.
0: അപ്പോൾ ഹലോ യൂത്തിൽ നിന്നും ഇന്നത്തേക്ക് വിട അല്ലേ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 12 മണി കഴിഞ്ഞ് 34 സെക്കൻഡ്.
2: FM പ്രധാന വാർത്തകൾ.
1: ബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുതിർന്ന BJP നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കുന്നു. സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷ നൽകുന്നതിനാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, ജീവൻ ജ്യോതി ഭീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ധനകാര്യമന്ത്രാലയം. കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. മഹാനായ യോദ്ധാവ് മഹാറാണ പ്രതാപിന് ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മാതൃരാജ്യത്തിന്റെ അഭിമാനവും അന്തസ്സും സംരക്ഷിക്കുന്നതിന് മഹാറാണ പ്രതാപ് യോദ്ധാവ് ജീവിതം സമർപ്പിച്ചെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് അസം സന്ദർശിക്കും. കേന്ദ്ര നിരീക്ഷകനെന്ന നിലയിൽ പുതിയ NDA ഗവൺമെന്റ് രൂപീകരണത്തിന് അദ്ദേഹം മേൽനോട്ടം വഹിക്കും. ഇന്ന് ലോക ദേശാടന പക്ഷി ദിനം. ദേശാടന പക്ഷികളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 111,720 രൂപയായി. ഗ്രാമിന് 13,965 രൂപ. തേക്കടിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതോടെ ജലനിരപ്പ് 110.20 അടിയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ സെമിഫൈനൽ ഇന്ന്. കാഞ്ഞങ്ങാട്ട് ഉച്ചയ്ക്ക് ശേഷം 2:30 മത്സരം.
2: FM പ്രധാന വാർത്തകൾ.
3: വ്യാഴം ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ട്രെയിൻ സമയം.
2: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1665 മംഗലരൂ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ, ഏറനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 12:08 1619 ചെന്നൈ എഗ്മോർ മംഗലരൂ സെൻട്രൽ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 1:08 1:07 കോഴിക്കോട് തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി കൃത്യസമയം പാലിച്ച് 2:19 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 2:54 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
3: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.

0: സമയം 12:10:35. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ സബാ മെഹബൂബ്, കൂടെ ടി പി വിനയ്കുമാർ.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.

ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
2: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
2: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
2: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
3: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
2: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
4: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
5: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
6: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: അന്തപ്പൻ എന്താ ഒരു മൗനം?
9: പരസ്യത്തില് കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
10: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
11: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
12: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
11: രാവിലെ 8:23.
12: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
11: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
13: Right. One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
14: Kia, movement that inspires.
15: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
6: കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
15: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
15: അഴുക്ക

0: அகற்றும் ரயான் பிங்க் டிராப்ஸ் லிக்விட் டிடர்ஜென்ட்,
1: a product of Rayan soaps and detergents.
2: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എബിസി ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
3: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
4: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
3: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
4: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
8: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂ. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
9: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
10: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
9: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
10: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
12: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
11: അമ്മയ്ക്ക് കരുതലായി,
12: കുഞ്ഞിന് കാവലായി.
11: അലോഹ ഹോസ്പിറ്റൽ.
13: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
14: ഇശലിൽ ഇനി കേൾക്കാം ജി വേണുഗോപാൽ പാടിയ ഗാനം.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ കേൾക്കാം ജാലകം. സംസ്ഥാന കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 7 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാക്കുന്ന സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷകൾ ഈ മാസം 15 വരെ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0491-251-5765. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആന്റ് എംപ്ലോയ്മെന്റ് കിലെ IIS അക്കാദമിയുടെ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം അടുത്ത മാസം ആദ്യവാരം ആരംഭിക്കുന്നു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി, കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി എന്നിവയിൽ രജിസ്റ്റർ ചെയ്തവരുടെ ആശ്രിതർക്ക് പകുതി ഫീസ് അടച്ചാൽ മതി. രജിസ്ട്രേഷൻ ലിങ്കും വിശദാംശങ്ങളും www.kile.kerala.gov.in/kile-IIS academy എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഇമെയിൽ വിലാസം kile-IIS academy@gmail.com. രജിസ്ട്രേഷൻ ഹെൽപ്പ് ലൈൻ നമ്പർ 0471-247-9966. മറ്റൊരു നമ്പർ 8075-768537. ജാലകം സമാപിച്ചു.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35
5: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
3: അൽ റെഹാൻ കണ്ണാശുപത്രി
6: കൊണ്ടോട്ടി എടപ്പാൾ തൃപ്രയാർ തിരൂർ ചെമ്മാട് ആൻഡ് മുക്കം റോഡ് അരീക്കോട്.
7: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
8: Kia, movement that inspires.
9: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു.

0: വേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ ശ്രമം തുടരുന്നു. കെഎസ്ആർടിസിയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആർ എൻ രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സുവേന്ദി അധികാരിക്കൊപ്പം മറ്റ് 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ എൻ ഡി എ മുഖ്യമന്ത്രിമാർ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് കൈമാറി. കെപിസിസി പ്രസിഡന്റ് ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചുവരുത്തിയിട്ടുണ്ട്. ചർച്ചകൾക്ക് ശേഷം ഇന്നോ നാളെയോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ടി വി കെയ്ക്ക് പിന്തുണ നൽകുന്നു എന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതാണ് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായത്. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. ലീഗിന്റെ പ്രഖ്യാപനത്തോടെ വി സി കെയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. 234 അംഗസഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും സിപിഐഎമ്മും സിപിഐയും ടി വി കെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായി 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നാളെ യോഗം ചേരും. കെഎസ്ആർടിസി ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ഇത് സംബന്ധിച്ച് കെഎസ്ആർടിസി ഇന്നലെ ഔദ്യോഗികമായി ഉത്തരവ് പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സൌകര്യമാണ് കെഎസ്ആർടിസി ബസ്സുകളിൽ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നത്. എല്ലാ ഡിപ്പോകളിലും ഈ നിർദ്ദേശം കർശനമായി പാലിക്കുന്നുണ്ടോ എന്നുറപ്പാക്കാൻ യൂണിറ്റ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ എത്ര ദിവസത്തേക്കാണ് ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വരുമ്പോൾ എത്ര രൂപയുടെ ബാധ്യത ഉണ്ടാകുമെന്ന് കണക്കാക്കാൻ കൂടിയാണ് ജെൻഡർ ടിക്കറ്റിംഗ് ഏർപ്പെടുത്തിയതെന്നാണ് സൂചന.
0: പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ 11 വർഷം പൂർത്തിയാക്കി. കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസും പെൻഷൻ ആനുകൂല്യങ്ങളും നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ സി ഡി എസ് ജനറൽ അനിൽ ചൌഹാൻ മെയ് 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ നാവികസേനാ മേധാവിയായും സർക്കാർ നിയമിച്ചു. ഈ മാസം 31 വിരമിക്കുന്ന അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ പിൻഗാമിയായി കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേൽക്കും. ദേശീയതലത്തിൽ പ്രശംസ നേടി കേരളത്തിന്റെ അമരം പദ്ധതി. ന്യൂഡൽഹിയിൽ നടന്ന 10th ദേശീയ ഉച്ചകോടിയിൽ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആന്റ് മിറ്റിഗേഷൻ പ്രോഗ്രാം എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ അവതരിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിൽ വിജയകരമായി നടപ്പാക്കിയ പദ്ധതി പല സംസ്ഥാനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. കേരളം എം എം ആർ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന സുപ്രധാന ഇടപെടലുകളിലൊന്നാണ് അമരം പദ്ധതി. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 2,800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ഈ മാസം 12 മുംബൈയിൽ റിസർവ് ബാങ്കിന്റെ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ

0: കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചതോടെ ജലനിരപ്പ് 110.20 അടിയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: വേനൽക്കടുത്തതോടെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ 30 April തേക്കടിയിൽ വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. തടാകത്തിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച ജലനിരപ്പ് ഉയർന്നതോടെ 120 സീറ്റുകളുള്ള രണ്ട് ബോട്ടുകളാണ് KTDC ഇപ്പോൾ നീറ്റിലിറക്കിയിരിക്കുന്നത്. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. വനംവകുപ്പിന്റെ ബോട്ടുകളും യാത്രക്കാർക്കായി സർവീസ് തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുകയും ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തുകയും ചെയ്യുന്നതോടെ ബോട്ട് സർവീസ് സാധാരണ നിലയിലേക്ക് എത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ജലനിരപ്പ് കുറഞ്ഞ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ
0: കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡുകൾ കാലവർഷത്തിന് മുൻപ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം അടിയന്തരമായി പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. ജൂണിൽ കണ്ണൂർ പൊതുമരാമത്ത് റസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. കാസർഗോഡ് ജില്ലയിൽ കാലവർഷത്തിന് മുന്നോടിയായി ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ഊർജ്ജിതമാക്കാൻ ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന ദുരന്ത നിവാരണ സമിതി യോഗം തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണം, റവന്യൂ, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. സംവിധായകൻ എം കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം നടൻ മധുവിന് ഇന്ന് സമ്മാനിക്കും. ഉച്ചയ്ക്ക് 3 അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കുന്ന ചടങ്ങിൽ നിയുക്ത വട്ടിയൂർക്കാവ് MLA കെ മുരളീധരൻ പുരസ്കാരം സമ്മാനിക്കും. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 നടക്കുന്ന മത്സരത്തിൽ ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ സെമിഫൈനൽ ഇന്ന് നടക്കും. കാഞ്ഞങ്ങാട്ട് ഉച്ചയ്ക്ക് 2:30 മത്സരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കണ്ണൂർ സർവകലാശാല April 2026 സെഷൻ BA, BTTM, BSW, BM അഫ്സൽ ഉലമ എന്നീ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. അവസാന പരീക്ഷ കഴിഞ്ഞ് 37 ദിവസം കൊണ്ടാണ് ഫലം പ്രഖ്യാപിച്ചത്. സാക്ഷരതാ മിഷൻ നടത്തുന്ന 4-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4-ഉം 7-ഉം ക്ലാസ് തുല്യതാ കോഴ്സുകൾ പൂർണ്ണമായും സൌജന്യമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി May 25. May 26 മുതൽ June 5 വരെ പിഴയോടുകൂടി രജിസ്ട്രേഷൻ നടത്താം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനായി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK ശ്രമം തുടരുന്നു. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ വേനൽമഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും കല്ലിയൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദുജി കുമാർ സംസാരിക്കുന്നു.
3: നട്ടെല്ലിനും അതിനോട് ചേർന്നുള്ള പേശികളിലും ഉണ്ടാകുന്ന വേദനയാണ് നടുവേദന. 33 കശേരുക്കളുടെ ഒരു ശൃംഖലയാണ് നട്ടെല്ല്. കഴുത്തിന്

ന് പിന്നിലുള്ള 7 സെർവൈക്കൽ വെർട്ടിബ്ര, ഉരസിന് പുറകിലുള്ള 12 തൊറാസിക് വെർട്ടിബ്രെ, ഇടുപ്പിന് പിന്നിലുള്ള 10 ലംബാർ ആൻഡ് സേക്കിൾ വെർട്ടിബ്ര, നട്ടലിന് കീഴറ്റത്തുള്ള 4 കോക്സിജൽ വെർട്ടിബ്ര എന്നിങ്ങനെ 5 ഈ കശേരുക്കളെ തരംതിരിച്ചിട്ടുണ്ട്. ഇവയുടെ ഇടയ്ക്കുള്ള ഇലാസ്റ്റിക് സ്വഭാവമുള്ള ഡിസ്കുകളാണ് നട്ടലിന്റെ ചലനങ്ങളെ സഹായിക്കുന്നതും ആഘാതങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതും. 33 കശേരുക്കളുടെ ഒരു ശൃംഖലയാണ് മനുഷ്യന്റെ നട്ടെല്ല്. ഇവയകന്ന് കശേരുക്കൾ തമ്മിലുള്ള ഉരസൽ ഒഴിവാക്കുന്നതിന് ഡിസ്കുകൾ സഹായകമാകുന്നു. ഇവയുടെ സ്ഥാനഭ്രംശം അഥവാ സ്ലിപ്പ് ഡിസ്ക്, പ്രൊലാപ്സ് ഡിസ്ക് എന്നിവ പ്രധാനമായും നടുവേദനയായി അനുഭവപ്പെടുന്നു. ഇടുപ്പിന്റെ പിൻഭാഗത്തുള്ള വേദനയാണ് അധിക പേരിലും ഉണ്ടാകുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ടാണ് പലരിലും നടുവേദന കണ്ടുവരുന്നത്. നട്ടെല്ലിന് ആയാസമുണ്ടാകുന്ന രീതിയിൽ അധിക സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും ഇരുചക്രവാഹനങ്ങളിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്നവരിലും ചുമട്ടുതൊഴിലാളികളിലും എന്നുവേണ്ട സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവരിലുൾപ്പെടെ പലരിലും ഇത്തരത്തിലുള്ള നടുവേദന കണ്ടുവരുന്നു. ഏറെ നേരം കുനിഞ്ഞുനിന്ന് ജോലി ചെയ്യേണ്ടുന്നവരിൽ നട്ടെല്ലിലെ അസ്ഥികൾക്കും മാംസപേശികൾക്കും ആയാസം നേരിടുന്നതിനാൽ ക്രമേണ അസ്ഥികളുടെ ഘടനാപരമായ വൈകല്യവും അസ്ഥിക്ഷയവും മാംസപേശി ദൌർബല്യവും സംഭവിക്കുന്നു. അമിതവണ്ണം ഉള്ളവരിലും ശരീരത്തിന്റെ അമിതഭാരം നട്ടെല്ലിൽ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം നടുവേദനയ്ക്ക് കാരണമാകുന്നു. ആർത്തവ സംബന്ധമായും ഗർഭകാലത്തും പ്രസവാനുബന്ധമായും ആർത്തവ വിരാമത്തോട് ചേർന്നും സ്ത്രീകളിൽ നടുവേദന കണ്ടുവരാറുണ്ട്. ആർത്തവം, ആർത്തവ ക്രമക്കേടുകൾ, ഗർഭകാലം, പ്രസവം എന്ന അവസ്ഥകളിൽ നട്ടെല്ലിന് അധിക സമ്മർദ്ദവും അനുബന്ധ പേശികൾക്ക് അമിതമായ സങ്കോചവും ഉണ്ടാകുന്നതിനാലാണ് നടുവേദന ഉണ്ടാകുന്നത്. പ്രസവശേഷം ഉദരപേശികൾക്ക് അയവുണ്ടാകുന്നതും ഗർഭാശയം വേണ്ടത്ര ചുരുങ്ങാതിരിക്കുന്നതിനാലും നട്ടെല്ലിന്റെ പുറത്ത് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിൽ ശരിയായ പോഷണം ലഭിക്കാത്തതുമൂലം ശരീരത്തിന് കാൽഷ്യത്തിന്റെ അളവ് കുറയുകയും അത് അസ്ഥിക്ഷയത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായും കടുത്ത നടുവേദന സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകളുടെ ഹോർമോണുകളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന മാറ്റം എല്ലിന്റെ തേയ്മാനം വേഗത്തിലാക്കുന്നു. ശരീരത്തിന്റെ ഭാരം താങ്ങുന്ന നട്ടെല്ല്, അരക്കെട്ട്, കാലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നത്. 65 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ നടുവേദനയ്ക്കുള്ള പ്രധാന കാരണം ഇതാണ്. ചിലരിൽ ജന്മനായുള്ള വൈകല്യങ്ങൾ, അതായത് സ്കോളിയോസിസ് പോലുള്ള നട്ടെല്ലിന്റെ വളവ് എന്ന് പറയുന്ന അവസ്ഥ, മറ്റ് ഘടനാപരമായ പ്രശ്നങ്ങൾ എന്നിവ നടുവേദനയ്ക്ക് കാരണമായി തീരുന്നു. നടുവേദനയുടെ മറ്റൊരു കാരണം ഇൻഫെക്ഷൻ അഥവാ അണുബാധയാണ്. ഹെർപ്പിസ് വൈറസ്, നട്ടെല്ലിലെ ക്ഷയരോഗം എന്നിവയിലും അതികഠിനമായ നടുവേദന ഉണ്ടാകാറുണ്ട്. അത്തരം വേദന വിശ്രമം കൊണ്ട് കുറയുകയില്ല. മാത്രമല്ല ശരീരത്തിന്റെ ചലനത്തിനും ഒരു പോസ്റ്ററിലും ഒന്നും തന്നെ ആ വേദനയുടെ സ്വഭാവത്തിൽ മാറ്റം വരികയുമില്ല. ഇൻഫെക്ഷന്റെ എല്ലാ ലക്ഷണങ്ങളും ഇത്തരം നടുവേദനയിൽ കൂടെ കാണുകയും ചെയ്യും. ഉദാഹരണത്തിന് കഠിനമായ പനി മുതലായ ലക്ഷണങ്ങൾ. ഇന്റർവെർട്ടറൽ ഡിസ്ക് പ്രൊലാപ്സ് അഥവാ IVDP എന്നുള്ള കണ്ടീഷൻ നേരത്തെ പറഞ്ഞതുപോലെ കശേരുക്കളുടെ ഇടയിലുള്ള ഡിസ്കുകളുടെ സ്ഥാനഭ്രംശമാണ്. അതായത് ആ ഡിസ്കിന്റെ സ്ഥാനചലനം നാഡികൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കുമ്പോഴാണ് വേദന ഉണ്ടാകുന്നത്. ആ വേദന കാൽമുട്ടുകളുടെ താഴ്ഭാഗത്തേക്ക് കൂടി വ്യാപിക്കുകയും ചുമയ്ക്കുക, തുമ്മുക, മലശോധനയ്ക്കായി മുക്കുക എന്നീ അവസ്ഥകളിൽ അധികരിക്കുകയും ചെയ്യുന്നു. വളരെ തീവ്രമായും കുത്തി നോവിക്കുന്ന തരത്തിലുള്ള വേദനയായിരിക്കും ഈ അവസ്ഥയിൽ ഉണ്ടാകുന്നത്. സ്ഥാനഭ്രംശം വന്ന കശേരുക്കൾ നാഡികൾ ഏൽപ്പിക്കുന്ന സമ്മർദ്ദത്തിന്റെ കാഠിന്യമനുസരിച്ച് കാലുകളിൽ തരിപ്പ്, തൊട്ടാലറിയായിക, ബലക്ഷയം എന്നിവ കൂടി ലക്ഷണങ്ങളായി കണ്ടുവരാറുണ്ട്. ഇതുമാത്രമല്ല, ഓസ്റ്റിയോമലേഷ്യ അതായത് മുതിർന്നവരിലെ റിക്കറ്റ്സ് എന്ന് പറയുന്ന കണ്ടീഷനിൽ വൈറ്റമിൻ, കാൽഷ്യം എന്നിവയുടെ കുറവ് മൂലം അസ്ഥികൾ ക്ഷയിച്ച് കട്ടി കുറഞ്ഞു പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. ഇത് പ്രത്യേകിച്ചും വൈകല്യവും വേദനയും ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അസ്ഥികളെ ബാധിച്ചുണ്ടാകുന്ന പലതരം ക്യാൻസറുകൾ, മുഴകൾ മുതലായവയിൽ ശക്തിയായ നടുവേദന ഉണ്ടാകാറുണ്ട്. അതിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വേദന വ്യാപിക്കുക, ശരീരത്തിന്റെ ഭാരം കുറയുക തുടങ്ങിയ അനേകം ലക്ഷണങ്ങളും നടുവേദനയോടൊപ്പം കാണുന്നു. കുടലിലുണ്ടാകുന്ന ക്യാൻസർ, ഗർഭാശയത്തിലും അണ്ഡാശയങ്ങളിലും ഉണ്ടാകുന്ന മുഴകൾ, വൃഷണഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ അനുബന്ധമായും നടുവേദന ഉണ്ടാകാറുണ്ട്. നട്ടെല്ലിനെ ബാധിക്കുന്ന സേക്രോഇലിയൈറ്റിസ്, സ്പോണ്ടിലൈറ്റിസ് എന്നീ രോഗങ്ങളുടെ അനുബന്ധമായി നടുവേദന ഉണ്ടാകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വിശ്രമിച്ച ശേഷവും നടുവിന് നല്ല പിടുത്തം അനുഭവപ്പെടുന്നു. വിശ്രമിക്കുമ്പോൾ വേദന കുറയുകയും വീണ്ടും പ്രവൃത്തി ചെയ്യുമ്പോൾ വേദന അധികരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉദരസംബന്ധമായ രോഗങ്ങളിൽ നടുവേദനയ്ക്കൊപ്പം അരുചി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ എന്നീ ലക്ഷണങ്ങൾ കൂടി ഉണ്ടാകുന്നു. ഗർഭാശയകലയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അഥവാ എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥ, വൃക്കരോഗങ്ങൾ എന്നിവയുടെ

0: ബന്ധമായിട്ടും നടുവേദന ഉണ്ടാകാം. പൊതുവെ അരക്കെട്ടിന് വേദന, പിടുത്തം, നേരെ നിവർന്നു നിൽക്കുവാനുള്ള പ്രയാസം, വശങ്ങളിലേക്ക് തിരിയുമ്പോൾ വേദനയും പേശികൾക്ക് സങ്കോചവും, മലർന്നു കിടന്ന് കാലുകൾ ഉയർത്തുമ്പോൾ നടുവിന് വേദനയും പിടുത്തവും എന്നിവ എല്ലാതരം നടുവേദനയിലും കാണുന്ന സാമാന്യ ലക്ഷണങ്ങളാണ്. നിൽക്കുവാനും നടക്കുവാനും ഇരിക്കുവാനും പ്രയാസം, നട്ടെല്ലിന്റെ ഭാഗത്ത് ചുവപ്പ് നിറം, ചൂട് എന്നിവയും നടുവേദനയിൽ കാണപ്പെടുന്നു. രോഗിയെ പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഉചിതമായ രക്തപരിശോധനകൾ, എക്സ്റേ, സിടി, MRI സ്കാൻ മുതലായ പരിശോധനകളിലൂടെയും ബോൺ മിനറൽ ഡെൻസിറ്റി അറിയുന്നതിലൂടെയും രോഗം കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇനി നടുവേദന വരാതിരിക്കാനായിട്ടുള്ള ചില മുൻകരുതലുകളെപ്പറ്റി പറയാം. എല്ലുകളുടെയും മാംസപേശികളുടെയും ബലം വർദ്ധിക്കുന്ന വിധത്തിൽ ശരീരപ്രകൃതിക്കും പ്രായത്തിനും അനുസരിച്ച് ജോലി സ്വഭാവം കൂടി കണക്കിലെടുത്ത് സ്ഥിരമായ വ്യായാമം ശീലിക്കേണ്ടതാണ്. ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയാത്ത തരത്തിൽ സന്ദർഭോചിതമായി പാല്, വെണ്ണ, തൈര്, ഇലക്കറികൾ തുടങ്ങി കാൽഷ്യം കൂടുതലുള്ള ആഹാരങ്ങൾ ശീലമാക്കുക. ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് മൃദുവായ സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. വീഴ്ച, ഉളുക്ക് മുതലായവ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പൊക്കമുള്ള തലയിണകൾ ഒഴിവാക്കുവാൻ ശീലിക്കുക. നടുവേദന ഉള്ളവർ മരക്കെട്ടിൽ കിടക്കുന്നതാണ് നല്ലത്. തുടർച്ചയായി ഇരുന്ന് ജോലികൾ ചെയ്യുമ്പോൾ നടു നിവർന്നിരുന്ന് പാദങ്ങൾ ലംബമായി നിലത്തുറപ്പിച്ച് വച്ചിരിക്കണം. നടു കുനിയാതെ നിവർന്നിരിക്കത്തക്ക വിധം മേശയും കസേരയും തമ്മിൽ അകലം ക്രമീകരിക്കുകയും വേണം. ഒരേ തരത്തിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. അരമണിക്കൂർ കൂടുമ്പോൾ അല്പനേരം നടക്കുകയും കൈയും കാലും ഇളക്കുന്നതും നടുവിന്റെ സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായകമാകും. അരയുടെ ഭാഗം വളച്ച് വശങ്ങളിൽ നിന്ന് ഭാരമുള്ളവ ഉയർത്തുവാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഭാരമുള്ള സാധനങ്ങൾ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ഉയർത്തുന്നതും മുട്ട് കുത്തി നിന്നുകൊണ്ട് ഭാരം ഉയർത്തുന്നതും നട്ടെല്ലിന്റെ സമ്മർദ്ദത്തെ കുറയ്ക്കുന്നു. കിടക്കുമ്പോൾ കിടക്കയിൽ ഇരുന്ന ശേഷം കാൽമുട്ടുകൾ മടക്കി ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടക്കുക. പിന്നീട് മലർന്ന് കൈകാലുകൾ നിവർത്തി വയ്ക്കാവുന്നതാണ്. ഉയരത്തിന് ആനുപാതികമായി വേണം ശരീരഭാരം നിലനിർത്തേണ്ടത്. പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ഒഴിവാക്കുക. മാനസിക സംഘർഷം കുറയ്ക്കുവാൻ സഹായിക്കുന്ന യോഗാസനങ്ങൾ വിദഗ്ധ ഉപദേശപ്രകാരം തിരഞ്ഞെടുത്ത് ശീലിക്കേണ്ടതാണ്. മലമൂത്ര പ്രവൃത്തിയും യഥാസമയം ചെയ്യേണ്ടതാണ്. ഭക്ഷണത്തിൽ പച്ചക്കറികൾ, പ്രത്യേകിച്ചും നാരുള്ള പച്ചക്കറികൾ കൂടുതലായി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുന്നു. തവിട് കളയാത്ത ധാന്യങ്ങൾ, ദ്രവാംശം കൂടിയതും ചെറു ചൂടോടുകൂടിയും പാകപ്പെടുത്തി ഉപയോഗിക്കുന്ന കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. മോര് നിത്യേന ഉപയോഗിക്കാൻ നല്ലതാണ്. കഴിയുന്നതും നടുവേദനയുള്ള രോഗികൾ മലബന്ധത്തെ കുറയ്ക്കുവാനായി ആഹാരം ക്രമീകരിക്കണം. മലബന്ധം തുടർന്നു നിൽക്കുന്നത് അർശോരോഗത്തിന് കാരണമാകുന്നു. അർശോരോഗികൾക്ക് നടുവേദന ഒരു പ്രധാന ലക്ഷണം കൂടിയാണ്. സ്വഭാവമനുസരിച്ച് രോഗകാരണങ്ങളെ ഒഴിവാക്കലാണ് ചികിത്സയുടെ പ്രാഥമികവും പ്രധാനവുമായ ലക്ഷ്യം. ശരിയായ ആഹാരരീതി, ശരിയായ വിശ്രമം, വ്യായാമം, ഉറക്കം ഇവ ശീലിക്കുകയും എല്ലാ കാര്യത്തിലും ഒരു മിതത്വം പാലിക്കുകയും ചെയ്യുന്നതാണ് നിദാന പരിവർജനം അഥവാ കാരണങ്ങളെ ഒഴിവാക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയാസം കൊണ്ടുണ്ടാകുന്ന നടുവേദന കിടന്ന് വിശ്രമിക്കുന്നത് കൊണ്ട് തന്നെ കുറയുന്നു. വിശ്രമത്തോടൊപ്പം വേദനയുള്ള ഭാഗങ്ങളിൽ വാദഹരമായ തൈലങ്ങൾ ഉപയോഗിച്ച് ചൂട് പിടിപ്പിച്ചതിനു ശേഷം വിയർപ്പിക്കുന്നതുകൊണ്ട് ആശ്വാസം ലഭിക്കുന്നു. ആയുർവേദത്തിൽ വിവിധ തരം ചികിത്സാ പ്രയോഗങ്ങൾ നടുവേദനയിൽ ചെയ്തുവരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് കടീവസ്തി, പിജു, മാത്രാവസ്തി, അവഗാഹസ്വേദം, പഞ്ചകർമ്മങ്ങൾ ഉൾപ്പെട്ട കഷായവസ്തി, വിരേചനം എന്നിവ. നടുവേദനയെ ഒരു നിസാര രോഗമായി തള്ളിക്കളയാതെ കാരണം കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ നൽകുകയാണെങ്കിൽ പൂർണ്ണമായും ഭേദപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു രോഗമാണ്.
1: നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാരമാർഗങ്ങളും കല്ലിയൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദുജി കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ.

0: പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുത്തു. ബി ജെ പി അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
1: ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব।
0: കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഡൽഹിക്ക് മടങ്ങിയ എ ഐ സി സി നിരീക്ഷകർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിക്കുക. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനവും നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. ടി വി കെയ്ക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതിന് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചിരുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ. നിയുക്ത എം എൽ എമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി അദ്ദേഹം ഗുജറാത്തിലെ ജാംനഗറിലെത്തും. മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീമോദി പങ്കെടുക്കും. തുടർന്ന് വഡോദരയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി സർദാർധാം ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇംപോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ ചിലി വിദേശകാര്യമന്ത്രി അതിഥിയാകും. ചൊവ്വാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം സിഐഐ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മക്കന്ന ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ചിലിയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹാൻ വൈറസ് ബാധയെന്ന് സംശയിക്കുന്ന 2 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. എം വി ഹോണ്ടിയോസ് എന്ന ക്രൂയിസ് കപ്പലിൽ ആരംഭിച്ച വൈറസ് ബാധ നിയന്ത്രിക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് സ്പെയിനിലും ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ ട്രിസ്റ്റൻ ഡാ കുൻഹയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങളില്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ 11 വർഷം പൂർത്തിയാക്കി. ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 27 കോടിയിലധികം പേരും പി എം സുരക്ഷാ ബീമാ യോജനയിൽ 58 കോടി അടൽ പെൻഷൻ

0: യോജനയിൽ 9 കോടിയിലധികം പൌരന്മാരും ചേർന്നിട്ടുണ്ടെന്ന് പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. അടുത്ത സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജാ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെ സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ചുമതല കൂടി ഇദ്ദേഹം വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിലെ സിഡിഎസ് ജനറൽ അനിൽ ചൌഹാൻ ഈ മാസം 30 വിരമിക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം. അതേസമയം ഇന്ത്യൻ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഈ മാസം 31 വിരമിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനാഘോഷമായ പോക്ഷേ ബൊയ്ഷാക് വേളയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാഹിത്യമേഖലയ്ക്ക് അപ്പുറത്തേക്കും ടാഗോറിന്റെ സംഭാവനകൾ വ്യാപിച്ചിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭയുള്ള എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
2: വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായും ഏറ്റുമുട്ടും. രാജ്യത്തുടനീളം സെൻസസ് 2027 നല്ല പ്രവൃത്തിയങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യയിലധിഷ്ഠിതവുമായ സെൻസസ് പ്രക്രിയ ഉറപ്പാക്കാനായി ഉത്തർപ്രദേശിൽ ജില്ലാ ഗ്രാമതലങ്ങൾ വരെ അവബോധ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. മന്ത്രിമാരും എംപിമാരും ഉൾപ്പെടെയുള്ളവർ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചകളാണ് നടക്കുക. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കോസ്റ്റോറിക്കയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരീറ്റ പങ്കെടുത്തു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാജ്യത്തെ ജനങ്ങൾ എന്നിവരുടെ ആശംസകൾ കോസ്റ്റോറിക്ക പ്രസിഡന്റിനെയും സർക്കാരിനെയും അറിയിച്ചതായും എല്ലാ വിജയങ്ങളും ആശംസിച്ചതായും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. ദ്വിദിന ഇന്ത്യൻ മഹാസമുദ്ര സംഭാഷണം ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. പരിവർത്തനമുണ്ടാകുന്ന ലോകവും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയത്താളം. മധ്യാഹ്ന പ്രക്ഷേപണം തുടരുന്നു. ഇന്ന് മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇപ്പോൾ നിങ്ങളോടൊപ്പം ഞാൻ TP വിനയ്കുമാർ. സമയം 1:25 ഇപ്പോൾ നിലയം. ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾക്ക് മുൻപേ ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ഓർമ്മയിൽ ഒരു പാട്ട്, 3:30 ചലച്ചിത്രഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 ജനപഥം സ്പോൺസേഡ് പരിപാടി, മറ്റ് തിരുവനന്തപുരമറിലെ പരിപാടികൾ. ഇതിൽ 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഇതുവരെ കേട്ടത് മഞ്ചേരി FM നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് സമാപിച്ചു.

0: ആയിഷ ഗർഭിണിയാണോലേ?
1: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
0: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
2: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
0: തന്നെയോ? അതേതായാലും നന്നായി.
2: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
0: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: 94,900 വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55 ഇഞ്ച് 4K QLED ടിവി ഇപ്പോൾ പാർട്ടി സ്പീക്കറോട് കൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
6: 7:45.
7: അതിനെന്താ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ചാവക്കാട്.
8: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
9: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
10: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
11: മൈജി ബാക്ക് ടു സ്റ്റഡി, ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
12: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
13: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
12: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
14: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
15: അവിടെ 18 ലോകോത്തര ബ്രാൻഡുകളുടെ 400 മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരുള്ളൂ.
16: പിട്ടാപ്പള്ളി ഏജൻസീസ്.
17: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
18: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.

മലയാളത്തിൽ ഒരു ഗാനം മാത്രം പാടി നമ്മുടെ ഹൃദയങ്ങളിൽ ഇടനേടിയ അനശ്വര ഗായകൻ തലത് മെഹമൂദ്, അദ്ദേഹത്തിൻ്റെ 28th ഓർമ്മദിനമാണിത്. ഇന്ന് ഈ ഓർമ്മദിനത്തിൽ അദ്ദേഹം ബോളിവുഡ് രംഗത്തിന് വേണ്ടി പാടിയ ചില ഗാനങ്ങളാണ് ഗാനാമൃതത്തിൽ. തലത് മെഹമൂദ്, 1977 പുറത്തിറങ്ങിയ ദ്വീപ് എന്ന ചിത്രത്തിലെ യൂസഫ് അലി കേച്ചേരി എഴുതി ബാബുരാജ് ഈണം പകർന്ന കടലെ നീലക്കടലെ എന്ന ഈ ഗാനത്തിലൂടെയാണ് തലത്ത് നമുക്ക് സുപരിചിതനായത്.

ആക്കിയ ചില ഹിന്ദി ഗാനങ്ങൾ. ആദ്യ ഗാനം ഏക് ദിൽ ഹസാർഘം എന്ന ചിത്രത്തിന് വേണ്ടിയുള്ളതാണ്. ഈണം പകർന്നത് വിനോദ്.

0: അസൈൻമെന്റ്സ്, പ്രോജക്ട് പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
1: മൈജി ബാക്ക് ടു സ്റ്റഡിയിൽ എപ്സൺ എച്ച് പി ബ്രദർ കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
0: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
0: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
5: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
4: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
5: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
6: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
7: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
1: ഒരു വീടായാൽ
0: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
0: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
0: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: തലത് മെഹ്മൂദ് ആദ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം, സംഗീതം മദൻ മോഹൻ.

0: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
1: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി
2: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി, TNC അപ്ലൈ.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
4: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
6: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
7: ഗാനാമൃതത്തിൽ ഇന്ന് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് തലത് മെഹ്മൂദ് ആലപിച്ച ഗാനങ്ങൾ. ഇന്ന് തലത് മെഹ്മൂദിന്റെ 28th ചരമവാർഷിക ദിനം. അവിനാസ് വ്യാസിന്റെ രചനയിൽ അദ്ദേഹം പാടിയ ഗാനം, ചിത്രം അന്ധേർ

0: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
1: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ തീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണങ്കണ്ടിയിൽ.
6: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അത്. സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
7: അടുത്ത ഗാനം ശങ്കർ ജയകിഷന്റെ ഈണത്തിൽ തലത് മെഹബൂദ് പാടിയത്, ചിത്രം ആർസു.

0: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ BTUയിലുള്ള AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Konnect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia, movement that inspires.
3: മൾട്ടി ബാറ്ററി സ്റ്റഡിയിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
4: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
3: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
4: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
3: ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: 13 സിനിമകൾക്കായി അദ്ദേഹം വേഷമിട്ടു. 12 ഇന്ത്യൻ ഭാഷകളിലായി 750-നടുത്ത് പാട്ടുകളാണ് തലത് മെഹമൂദ് പാടിയിട്ടുള്ളത്. 50-കളുടെ തുടക്കത്തിൽ വിദേശ പര്യടനത്തിന് പുറപ്പെടുന്ന ആദ്യ ഹിന്ദി പിന്നണി ഗായകൻ. ചിത്രം ആഷിയാന, മദൻമോഹൻ്റെ ഈണത്തിൽ ഈ ഗാനം രാജേന്ദ്ര കിഷർ എഴുതിയത്.

0: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
1: ഏറ്റവും കുറഞ്ഞ വില, EMI, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC apply.
2: മദൻ മോഹന്റെ ഈണത്തിൽ പിറന്ന ഗാനം. ചിത്രം ബാഹ്ന

0: പഠനം തുടങ്ങിയാൽ കൂടെ കഴിക്കാൻ ഫ്രഷ് ഫുഡും കൂൾ ഡ്രിങ്ക്സും വേണ്ടേ?
1: തീർച്ചയായും.
0: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 1500, ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി, ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
0: ടി എൻ സി അപ്ലൈ.
3: ഗാനം കേൾക്കാം.

0: ഓൺലൈൻ ക്ലാസും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ.
1: 65 inch വരെയുള്ള ടിവികളിൽ 4000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
0: കൂടെ വിഷു ഓഫറിൽ 1:10,00,000 രൂപയും
1: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: TNC അപ്ലൈ.
2: വിറയ്ക്കുന്നതും മൃദുലവുമായ ഗസലുകൾ തന്റെ മൃദുലവും അതിമൃദുലവുമായ ശബ്ദത്തിൽ ആലപിക്കുന്നതിൽ പ്രശസ്തനായിരുന്നു തലത്ത്. പ്രണയപരവും ദുരന്തപരവുമായ മാനസികാവസ്ഥകളായിരുന്നു അദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ പ്രതിഫലിച്ചിരുന്നത്. ഛായ എന്ന ചിത്രത്തിനു വേണ്ടി അദ്ദേഹം പാടിയ ഗാനമാകട്ടെ ഇനി.

സിനിമ മേഖലയിലെയും ഗസൽ ആലാപനത്തിലെയും സംഭാവനകൾ മുൻനിർത്തി തലത് മെഹ്മൂദിന് 1992 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. ഛോട്ടെ ബാബു എന്ന ചിത്രത്തിലെ ഗാനമാകട്ടെ ഇനി സലിൽ ചൗധരി ഈണം പകർന്ന ഗാനത്തിന് ശേഷം. ഈ ഗാനത്തിൻ്റെ ഈണം മദൻ മോഹൻ.

0: വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എ സി സെയിൽ
1: 8500 വരെ എക്സ്ചേഞ്ച് ബോണസ്, 31000 വരെ ക്യാഷ് ബാക്ക്, എല്ലാ എ സി പർച്ചേസിനൊപ്പം 1990 വില വരുന്ന എ സി വിൻഷീൽഡ് സൗജന്യം.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: 1930s അവസാനത്തിൽ ലക്നൌവിലെ മാരിസ് കോളേജ് ഓഫ് മ്യൂസിക്കിൽ പണ്ഡിറ്റ് എസ് സി ആർ ഭട്ടിന്റെ കീഴിൽ തലത് ക്ലാസിക്കൽ സംഗീതം പഠിച്ചു. 1939 16 വയസ്സുള്ളപ്പോൾ ലക്നൌവിലെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ദാഗ്, മിർ, ജിഗർ തുടങ്ങിയ ഗസലുകൾ ആലപിച്ചു. മറ്റെല്ലാ ഗായകരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഗാനാപന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 1941 സബ്ദിൻ ഏക് സമാ നഹീൻ ഥാ, ബെൻജൌൺ ഗക്യാ സേ ക്യാ മേൻ, ഇസ്കാ തോ കുസ്ത്യാ നഹീൻ ഥാ എന്നീ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. സുജാത എന്ന ചിത്രത്തിനു വേണ്ടി അദ്ദേഹം പാടിയ ഗാനമാകട്ടെ ഇനി. മജ്റു സുൽത്താൻപുരിയുടെ വരികൾക്ക് എസ് ടി ബർമൻ്റെ ഈണം.

തലത് മെഹബൂബ് പാടിയ ഗാനങ്ങളാണ് ഗാനാമൃതത്തിൽ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം യാസ്മിൻ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത്.

അനശ്വര ഗായകൻ തലത് മെഹമൂദ്. 1924 ഒരു ഫെബ്രുവരി 24 ലക്നൌവിൽ ജനിച്ചു. 1998 തൻ്റെ 74 വയസ്സിൽ മെയ് 9 ഇഹലോകവാസം വെടിഞ്ഞു. മൺമറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്നും നമ്മുടെ മനസ്സുകളിൽ മായാതെ മറയാതെ നിലനിൽക്കും.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. ഹൈദരാബാദിൽ 9,400 കോടിയിൽ പരം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. തമിഴ്നാട്ടിലെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം MLA കാമരാജിന്റേത് എന്ന പേരിൽ TVK നേതാവ് വിജയ് ഗവർണർക്ക് കൈമാറിയ കത്ത് വ്യാജമെന്ന് AMMK ജനറൽ സെക്രട്ടറി TPV ദിനകരൻ. തമിഴ്നാട്ടിൽ ഗവർണർ വൈകിക്കൽ തന്ത്രം സ്വീകരിക്കുകയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. KSRTC ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ഇത് സംബന്ധിച്ച് KSRTC ഇന്നലെ ഔദ്യോഗികമായി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്

0: നാളെ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. 8th സ്വതന്ത്ര ചലച്ചിത്രമേള കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നാളെ സമാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: അസൈൻമെന്റ്സ്, പ്രോജക്ട്, പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
5: മൈജി പ്രാക്ടീസ് സ്റ്റഡിയിൽ എപ്സൺ, HP ബ്രദർ, കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
4: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
5: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ID കാർഡുമായി വരാം.
4: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
6: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
0: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1205 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് എത്തിച്ചേരുന്നത് 2:19. 1:06, 3:24 മംഗളൂരു കോയമ്പത്തൂർ മെയിൽ 2:34. 1:02:01 ലോകമാന്യ തിലക് തിരുവനന്തപുരം ഗരീബ് രഥ് എക്സ്പ്രസ് 2:51 വൈകി 2:50. അങ്ങാടിപുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ എത്തിച്ചേരുന്നത് 2:54. 1:06:25 നിലമ്പൂർ കോട്ടയം മെയിൽ എത്തിച്ചേരുന്നത് 4:01.
7: ട്രെയിൻ സമയം.
0: സമയം 1:59:43. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ, 2:15 തുടർ നാടകം തിരുവനന്തപുരം റിലേ.
8: Good afternoon. This is Akashwani. I am Anuja Kumar with the Midday News. The headlines. Subhendu Adhikari becomes the first BJP Chief Minister of West Bengal. Takes oath along with 5 cabinet ministers. Political stalemate continues for government formation in Tamil Nadu as TVK yet to reach the majority mark. National Legal Services Authority organizes National Lok Adalat across the country to provide amicable settlement of disputes. External Affairs Minister Dr. S. Jayashankar meets Prime Minister of Trinidad and Tobago to strengthen bilateral cooperation. And in IPL cricket, Rajasthan Royals to face Gujarat Titans in Jaipur this evening. And now the news in detail. BJP Legislature Party leader Subhendu Adhikari took oath as the Chief Minister of West Bengal today, heading the first BJP government in the state. Governor R.N. Ravi administered the oath of office and secrecy to Mr. Adhikari at a grand ceremony held at the Brigade Parade Ground in Kolkata.
9: আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব।
8: 5 cabinet ministers also took oath along with the chief minister. The cabinet ministers are Dilip Ghosh, Agnimitra Paul, Ashok Kirtania, Nishit Pramanik and Khudiram Tudu.
10: Today is 25 Boishakh, an auspicious day, birth anniversary of Kobi Guru Rabindranath Thakur, which is celebrated across the state. This day has been selected for the swearing-in ceremony of the new BJP government in West Bengal. Prime Minister Narendra Modi, Union Home Minister Amit Shah, Defence Minister Rajnath Singh, Chief Ministers of other NDA and BJP-ruled states, BJP President Nitin Nobin, and other leaders of the Bharatiya Janata Party present in the swearing-in ceremony. The program started with floral tribute to Kobi Guru Rabindranath.

0: enduring legacy. To commemorate this event, Prime Minister Modi is visiting the Somnath Temple on Monday.
1: The celebration honors the enduring legacy of the Somnath Temple. It marks 1,000 years since the first recorded attack on the Somnath Temple in 1026. Somnath Temple holds a sacred place as the first among the 12 Adi Jyotirlingas of Lord Shiva. Somnath Temple has been repeatedly ravaged and plundered by invaders over centuries. Every time, devotees and rulers have rebuilt it and restored its lost glory. Somnath Temple, therefore, stands as a testimony to India's unshattered faith that has risen victorious over repeated assault over centuries. The festivities will culminate on 11th of this month with a grand Kumbh Abhishek at the temple's spire using water from 11 sacred shrines. Akshit Vaidyan, Akashwani News, Delhi.
0: On to sports. In IPL cricket, Rajasthan Royals will face Gujarat Titans in Jaipur. The match will start at 7:30 p.m. Earlier, Kolkata Knight Riders defeated Delhi Capitals by 8 wickets at Delhi last night. Chasing the victory target of 143 runs, Kolkata Knight Riders made 147 for the loss of 2 wickets in 14.2 overs. Finn Allen delivered a jaw-dropping batting masterclass to power Kolkata Knight Riders to a commanding 8-wicket victory over Delhi Capitals. 2 new suspected cases of hantavirus were reported yesterday, one in Spain and the other on the remote South Atlantic island of Tristan da Cunha, as experts race to contain an outbreak that began on a luxury cruise ship. And now, before we end the bulletin, the headlines once again. Shobhendu Adhikari becomes the first BJP Chief Minister of West Bengal, takes oath along with 5 cabinet ministers. Political stalemate continues for government formation in Tamil Nadu as TVK yet to reach the majority mark. National Legal Services Authority organizes National Lok Adalat across the country to provide amicable settlement of disputes. External Affairs Minister Dr. S. Jayashankar meets Prime Minister of Trinidad and Tobago to strengthen bilateral cooperation. And in IPL cricket, Rajasthan Royals to face Gujarat Titans in Jaipur this evening. For details of these stories and more, log on to our website www.newsoneir.gov.in and News on EIR app. And with that, we end the midday news.
2: Agashavani. ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 15 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പ്രവീൺ രാജ് കിളിമാനൂർ. സംവിധാനം പി എ ബിജു.
3: വസ്ത്രം മാറിയാൽ മനസ്സിലെ രക്തക്കറ മറയ്ക്കാനാവുമോ? ഇരട്ടക്കൊലപാതകം ചെയ്തതിന്റെ വിഭ്രാന്തിയിലിടറുകയാണ് റസ്കോൾ നിക്കോവ്. നിക്കോവ് കുറ്റക്കാരനാണെന്നറിയാതെ സഹായിക്കാനെത്തുന്നു സുഹൃത്ത് റസുംഹീൻ. വിലപേശി വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങളുമായാണ് റസുംഹീൻ വരുന്നത്. പണക്കാർ ഉപയോഗിച്ചു വിൽക്കുന്ന പഴയ വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് പുതുവസ്ത്രങ്ങളായിരുന്നു 19th നൂറ്റാണ്ടിലെ റഷ്യയിൽ. ഷർട്ടും പാൻസും മാറിയാൽ നിക്കോവിന്റെ അസുഖം മാറുമെന്ന് സുഹൃത്ത് റസുംഹീൻ വിശ്വസിച്ചു. നിക്കോവിനെ ചികിത്സിക്കാൻ ഡോക്ടർ സോസിമോവിനെയും കൂട്ടി റസുംഹീൻ വന്നപ്പോഴൊക്കെ നിക്കോവ് ഉറക്കത്തിലായിരുന്നു. പുതിയ അതിഥി ഡോക്ടർ സോസിമോവ് ഇന്ന് രംഗപ്രവേശം ചെയ്യുകയാണ്. ഞെട്ടിക്കുന്ന പുതിയ വാർത്തകൾ നിക്കോവിനെ കാത്തിരിക്കുന്നുവോ?
4: നിക്കോ, എടാ ഞാൻ എത്തി. നോക്ക്, ഡോക്ടർ സോസിമോവും ഉണ്ട്.
5: സ്നേഹിത, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ 2 പ്രാവശ്യം വന്നിരുന്നു.
4: എടാ, ഞാനും ഉണ്ടായിരുന്നു. നീ അതിനറിഞ്ഞിട്ട് വേണ്ടേ?
5: ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനൊന്ന് പരിശോധിക്കട്ടെ.
4: ഇവൻ ഇപ്പോഴും ഉന്മേഷവനല്ല.

0: ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇവന്റെ ഉടുപ്പെല്ലാം മാറ്റി. ഇവനൊരു കരച്ചിലിന്റെ വക്കത്തായിരുന്നു.
1: അത് സ്വാഭാവികം. വേഗത്തിലുള്ള ഈ നാടിമിടിപ്പ് ശക്തിയായ ക്ഷീണത്തിന്റെ ലക്ഷണമാണ്. എന്താ, നിങ്ങൾക്ക് ഇപ്പോഴും തലവേദനയുണ്ടോ? നാക്കൊന്ന് നീട്ടു. കുഴപ്പമില്ല. സുഖം തോന്നുന്നുണ്ടോ?
2: എനിക്കിപ്പോൾ സുഖമാണ് ഡോക്ടർ, നല്ല സുഖം തോന്നുന്നു.
1: വളരെ നല്ലത്. ശരിയാണ്, നിങ്ങളുടെ അസുഖം പാതി കുറഞ്ഞു. എല്ലാം ശരിയാവും. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ?
0: ഡോക്ടർ, എന്തൊക്കെ കഴിക്കാം? ഇവനൊന്നും കഴിക്കുന്നില്ല.
1: എന്തും കൊടുക്കാം. സൂപ്പ്, ചായ, ആവശ്യമുള്ളതെല്ലാം കൊടുക്കാം. കൂണ് വെള്ളരിക്ക ഇതൊന്നും കൊടുക്കണ്ട. ഈ അവസ്ഥയിൽ ഇറച്ചിയും കൊടുക്കാതിരിക്കുകയാണ് നല്ലത്.
0: അപ്പോ വേറെ മരുന്നൊന്നും വേണ്ടേ?
1: വേണ്ട. ഞാൻ നാളെ വീണ്ടും വന്ന് ഇയാളെ നോക്കാം, അല്ലെങ്കിൽ ഇന്ന് തന്നെ വീണ്ടും വരാം.
0: നാളെ രാവിലെ അവന് ഞാൻ നടക്കാനായി പുറത്തു കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളത് കറങ്ങിയിട്ട് വരും.
1: അത് നല്ലതാ. ഒരേ കിടപ്പ് വേണ്ട.
0: ഇന്ന് രാത്രി പാർട്ടിയുണ്ട്, എന്റെ പുതിയ വീട്ടിലെ ഗൃഹപ്രവേശനം. ഡോക്ടർ നിശ്ചയമായി എത്തണം, മറന്നിട്ടില്ലല്ലോ.
1: ഇല്ല. ആരൊക്കെ കാണും?
0: പ്രധാനികളെല്ലാരും ഉണ്ട്.
1: ആ, നിങ്ങളുടെ പോലീസ് സുഹൃത്തുക്കളെല്ലാം കാണുമല്ലോ.
0: ഇല്ല, ഒരാൾ ഒഴിച്ച് മറ്റാരും ഇല്ല.
1: എനിക്ക് മനസ്സിലായി. സമറ്റോ?
0: അതെ, സമറ്റോ.
1: നിങ്ങൾ തമ്മിൽ എന്താണ് ഇത്ര ബന്ധം?
0: പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരാൾ അപൂർവമാണ് സർ.
2: മനുഷ്യനായാൽ ഒരാദർശത്തിന് വേണ്ടിയാവണം ജീവിക്കേണ്ടത്.
1: ഹാ നിക്കോ, നിങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണോ? നിങ്ങളൊരു പ്രത്യേകതരം മനുഷ്യൻ തന്നെ. ആദർശങ്ങൾ, നിങ്ങൾ ആദർശങ്ങൾ അനുസരിച്ചേ പ്രവർത്തിക്കൂ. അവ യാന്ത്രികമായ സ്പ്രിങ്ങുകൾ പോലെ ആയിരുന്നിട്ടും നിങ്ങൾ സ്വന്തം ഇഷ്ടാനുസരണം ഒന്ന് തിരിയാൻ പോലും ശ്രമിക്കുന്നില്ല. മനുഷ്യൻ നല്ലവനാണോ എന്ന് മാത്രമാണ് എന്റെ അന്വേഷണം. സമറ്റോവ് രസികനായ ഒരു മനുഷ്യനാണ് അല്ലേ റസുമഹീൻ?
0: നല്ല മനുഷ്യൻ തന്നെ, സംശയം എന്താ?
1: അയാൾ കൈക്കൂലിപ്പാവിയാണെന്നൊരു സംസാരമുണ്ട്.
0: ഏയ്, ഞാനത് കണക്കാക്കുന്നില്ല. എനിക്കിഷ്ടമാണ് അയാളെ. പാപം, ചിലപ്പോൾ സമറ്റോ ഒരു കുട്ടിയെ പോലെയാണ്. എനിക്ക് അയാളുടെ തലമുടി പിടിച്ച് വലിക്കാം. നിങ്ങൾ അയാളെ ചേർത്ത് നിർത്തണം. തിരിച്ചോടിക്കുകയല്ല വേണ്ടത്. വെറുപ്പിച്ചുകൊണ്ട് ഒരാളെ നിങ്ങൾക്ക് ശരിയായ വഴിയിലേക്ക് നയിക്കാനാവില്ല.
1: നിങ്ങൾ പുരോഗമനവാദികളായ മന്ദബുദ്ധികൾ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരെ ബഹുമാനമില്ല. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനമില്ല. പുറം ലോകത്ത് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല.
0: എന്താണ്, എന്താണ് സംഭവിച്ചത്?
1: പാവം, ആ പെയിന്റർ കുടുങ്ങി. അവനെ രക്ഷിക്കണം.
0: എന്ത് പെയിന്റർ?
1: ആ പലിശക്കാരി വൃദ്ധയുടെ കൊലപാതകമേ. ആ പെയിന്റർ അതിൽപ്പെട്ടു, ആകെ കുഴഞ്ഞു കിടക്കുകയാണ്.
0: ഞാൻ ആ കൊലപാതകത്തെ പറ്റി കേട്ടിരുന്നു. എനിക്കിതറിയാൻ താല്പര്യമുണ്ട്. ഞാൻ പത്രത്തിലും വായിച്ചു. ഡെനിക്കോ, നീ ഇതറിഞ്ഞില്ലേ?
2: പത്രം കണ്ടില്ല.
0: അപ്പൊ നീ അറിഞ്ഞില്ലേ? നീ പണയം വെക്കാൻ പോകുന്നിടത്ത് ആ തള്ളയെ ആരോ കൊന്നു. ലിസവെറ്റയെയും ആരോ കൊല ചെയ്തു.
2: ലിസവെറ്റ, പഴയ സാധനങ്ങൾ കൊണ്ടു നടന്ന് വിറ്റിരുന്ന ലിസവെറ്റ.
1: എന്നാൽ ആ പെയിന്റർക്ക് എന്തു പറ്റി?
0: അവർ അയാളെ സംശയിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കും.
1: അതിനെന്ത് തെളിവാണുള്ളത്?
0: അവർക്ക് തെളിവുകൾ വേണ്ട.
1: കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കും. അതല്ലേ ഇവിടുത്തെ പോലീസ്.
0: നിക്കോ, ഡാ, നീ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിനക്ക് സുഖമില്ലാതാകുന്നതിന് മുമ്പാണ് അത് നടന്നത്. അതിനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ സംസാരിക്കവേയാണ് നീ ബോധം കെട്ട് വീണത്. സുമറ്റോ എല്ലാം പറഞ്ഞു.
1: നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ റസുമിഹിൻ? നിങ്ങൾക്ക് മേൽ എനിക്കൊരു കണ്ണുണ്ട്. നിങ്ങളൊരു തിരക്ക് പിടിച്ച മനുഷ്യനല്ലേ?
0: ചതിക്കല്ലേ ഡോക്ടർ.
1: എന്തായാലും അവനെ എങ്ങനെങ്കിലും പുറത്തിറക്കണം. നുണ എപ്പോഴും മാപ്പ് കൊടുക്കാവുന്ന കാര്യമാണ്, കാരണം അത് സത്യത്തിലേക്ക് നയിക്കും.
0: സത്യ

0: സത്യത്തിലേക്ക് നുണ നയിക്കുമെന്നോ?
1: കൊള്ളാമല്ലോ തത്വം.
2: സത്യത്തിൽ ഇവിടെ കണ്ടത് അതല്ലേ? വാതിലടച്ചിരിക്കുന്നു. അവർ കാവൽക്കാരനുമായി തിരിച്ചെത്തിയപ്പോൾ ആ വാതിൽ തുറന്നു കിടക്കുന്നു. അതുകൊണ്ട് പെയിന്ററാണ് അത് ചെയ്തത്. അതാണ് അവരുടെ യുക്തിവാദം.
0: ഓ, നിങ്ങൾ വികാരം കൊള്ളാതെ ഡോക്ടർ. അവർ പെയിന്റർമാരെ സംശയിക്കുന്നതേ ഉള്ളൂ. അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ.
3: ആരെയും അറസ്റ്റ് ചെയ്തില്ലേ?
0: നിക്കോ, ഡാ, നീ വിശ്രമിക്ക്. അറസ്റ്റ് ഉടനെ നടക്കും.
3: എങ്കിൽ എനിക്കതിലൊരു താല്പര്യമില്ല.
0: ഇപ്പൊ എല്ലായിടവും ചർച്ച ഇതിനെ പറ്റിയാ, ഇരട്ട കൊലപാതകത്തെ പറ്റി.
2: ഞാനെപ്പോഴും നിരപരാധിയുടെ കൂടെയാണ്. നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല, അല്ലേ നിക്കോ?
0: ഞാനും ഡോക്ടറുടെ പക്ഷത്താണ്. ഒരു പുതിയ സമ്പ്രദായത്തിലൂടെ ആയിരിക്കാം ഇതിന്റെ അന്വേഷണം. മനഃശാസ്ത്രപരമായ വിശകലനത്തിലൂടെ കൊലയാളിയെ കണ്ടെത്തുക. അതിന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ പെട്രോവിച്ച് ചാർജ് എടുത്തിട്ടുണ്ട്.
2: എന്തായാലും പെയിന്ററെ പറ്റിയാണ് എനിക്ക് ഉത്കണ്ഠ.
0: കൊലപാതകം കഴിഞ്ഞ് മൂന്നാം ദിവസം രാവിലെ പെയിന്ററുടെ പിന്നാലെ ചുറ്റിപ്പിണഞ്ഞു നടക്കുന്ന അവസരത്തിൽ ആ കെട്ടിടത്തിന് മുന്നിൽ മദ്യശാല നടത്തുന്നില്ലേ ദുഷ്കിൻ, അയാൾ സ്വർണക്കമ്മലുകൾ സൂക്ഷിച്ചിട്ടുള്ള ആഭരണ പെട്ടിയുമായി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടൊരു നീണ്ട കഥ പറഞ്ഞു. അതവിടെ കൊടുത്തിട്ട് മൂക്കറ്റം കുടിച്ചെന്ന്.
2: പെയിന്ററോ നിക്കോളയോ?
0: അല്ലാതെ പിന്നെ അയാളും കൂട്ടുകാരനും കൂടി. പെയിന്റർക്ക് ആ കമ്മലുകൾ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ വഴിയിൽ കിടന്ന് കിട്ടിയതാണെന്ന്. സംശയം വരത്തില്ലേ?
2: കഥ കേട്ടിട്ട് എനിക്കും സംശയം തോന്നുന്നു.
0: അല്പം കൂടി ക്ഷമിക്കൂ, എല്ലാം ശരിയായി കണ്ടെത്താം. ഇപ്പോ അവരെ ചോദ്യം ചെയ്യുകയാവും.

0: നിനക്കത്ര വയസ്സായടാ?
1: 22.
0: പേര്?
1: നിക്കോളെ.
0: ജോലി?
1: പെയിന്റിംഗ്.
0: ചിത്രരചനയോ?
1: അല്ല, ചുവരിൽ പെയിന്റ് അടി.
0: നീ ഡിമിട്രിയോടൊപ്പം ജോലി ചെയ്യുമ്പോ 6 മണിക്ക് കോണിപ്പടിയിൽ ആരെയും കണ്ടില്ലേ?
1: ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കാം, പക്ഷേ ഞാനതൊന്നും അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല സാറേ.
0: നീ അവിടെ ഒരു ശബ്ദവും കേട്ടില്ലേ?
1: ഞാൻ പ്രത്യേകിച്ച് ഒരു ശബ്ദവും കേട്ടില്ല.
0: ആ ദിവസം ആ വിധവയും അവരുടെ സഹോദരിയും കൊല്ലപ്പെട്ടതറിഞ്ഞില്ലേ?
1: ഞാൻ അതിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ല.
0: അവരുടെ സകല സ്വത്തുക്കളും കവർച്ച ചെയ്തതും അറിഞ്ഞില്ലേ?
1: ഇല്ല, എനിക്കതൊന്നും അറിയില്ല സാറേ.
0: കമ്മൽ നിനക്ക് എവിടെ നിന്ന് കിട്ടി?
1: അത് തെരുവിൽ നിന്ന്.
0: പിന്നെ അന്ന് നീ ഡിമിട്രിയോടൊപ്പം ജോലിക്ക് പോകാതിരുന്നത് എന്തുകൊണ്ട്?
1: അത് സാറേ, അതിന്
0: പറയടാ.
1: അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സാറേ, ഞാനന്ന് പോയില്ല.
0: അതിന് കാരണമാ ചോദിച്ചത്?
1: സാറേ, അത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാറേ.
0: എവിടെ നിന്നാണ് നീ കുടിച്ചത്?
1: അത് 7-ാം നമ്പർ മദ്യശാലയിൽ നിന്ന്.
0: നീ എന്തിനാണ് ദുഷ്കിന്റെ അടുത്ത് നിന്ന് ഓടിക്കളഞ്ഞത്?
1: ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു സാറേ.
0: എന്തിനാണ് നീ പേടിക്കുന്നത്?
1: ഞാനാണത് ചെയ്തതെന്ന് അവർ വിചാരിച്ചെന്ന് ഓർത്തിട്ട്.
0: നീ തെറ്റുകാരനല്ലെങ്കിൽ എന്തിനു ഭയക്കുന്നതാ? ഇവനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ലോക്കപ്പിലേക്ക് മാറ്റിവനെ.
2: ശരി സാറേ.
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 15-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, സെമറ്റോവ്, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, നിക്കോള, പ്രവീൺ രാജ് കിളിമാനൂർ.

0: പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.

0: மஞ்சு ஆஹா
1: மஞ்சேரி எஃப்எம் 102.7.
0: സമയം 2 മണി കഴിഞ്ഞ് 28 മിനിറ്റ് 32 സെക്കൻഡ്.

ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ബെസ്റ്റി എന്ന ചിത്രത്തിനുവേണ്ടി ഫാരിഷ ഹുസൈൻ, അഫ്സൽ, സിയാ ഉൽ ഹക് എന്നിവർ പാടിയ ഗാനം. ഗാനരചന ജലീൽ കെ ബാവ, സംഗീതം അൻവർ അമൻ.

0: ഓ, ഈ വേനൽച്ചൂട് ഏതാണ്ട് കഴിയാൻ പോവാണെന്ന് തോന്നുന്നു.
1: ഹാ, ഇനി ക്ലാസ് തുടങ്ങുന്നതിന്റെ ചൂട് വരാൻ പോവുകയല്ലേ.
0: അതെ, ചൂട് ഏതായാലും കുറഞ്ഞ വിലയിൽ AC നൽകാൻ മൈജിയുണ്ട് കൂടെ.
1: 1.5 ടൺ 3-സ്റ്റാർ 5-സ്റ്റാർ AC കൾ കില്ലർ പ്രൈസിൽ വാങ്ങാം. ഒപ്പം EMI-യും
0: ഇന്ന് തന്നെ മൈജി മൈജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
1: TNC അപ്ലൈ.
2: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സായ് അഭ്യങ്കാർ ഈണം പകർന്ന് സായ് അഭ്യങ്കാറും സുബ്ലാറ്റ്നെയും ചേർന്നാലപിച്ച ഗാനം ചിത്രം ബാൾട്ടി.

0: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി,
2: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസിയാക്കാം.
3: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
2: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
3: BLDC ഫാനുകൾ 2000 രൂപയിൽ താഴെ.
2: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
3: TNC അപ്ലൈ.
4: എസ് അരുൺകുമാറിന്റെ വരികൾക്ക് ദീപക് രവി സംഗീതം പകർന്ന് ഹരിചരണും ആവണി മൽഹറും ചേർന്നാലപിച്ച ഗാനം. ചിത്രം ഒരു റൊണാൾഡോ ചിത്രം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം.

3 മണിക്ക് കേൾക്കാം ഓർമ്മയിൽ ഒരു പാട്ട്. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണിക്ക് ജനപഥം സ്പോൺസേർഡ് പരിപാടി. തുടർന്ന് കേൾക്കാം തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും.

0: നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
5: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
4: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
5: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.

0: നിദ
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.

ഇനി കേൾക്കാം ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 6:10 കേൾക്കാം സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. സന്തുലിത വളപ്രയോഗവും മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണവും. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീനാക്കേയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ, വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. IVF ചികിത്സയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പെരിന്തൽമണ്ണ മൌലാന ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും IVF സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ അഷ്ന അസീസ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്.

മഞ്ചേരി നോവൽ വായന. യോസേ മൗരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. ഏഴ് ഇരുപതിന് ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം. കുട്ടികളിലുണ്ടാകുന്ന വിവിധ ശ്വാസകോശ രോഗങ്ങൾ. വെട്ടത്തൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസ്രീൻ ഫസൽ ഉച്ചാരക്കടവ് സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. ബാലാമണിയമ്മയുടെ പോറ്റമ്മ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം സ്മിത പി ബാലൻ. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. 8:10 റയാൻ സോപ്സ് ആന്റ് ഡിറ്റർജന്റ്സ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. 8:15 ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചരണി, മഞ്ചേരി. രസമുകുളം. 8:20 കളിക്കൂട്ടം. 8:23 ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, നവഗീതങ്ങൾ. 10:15 പാദമുദ്ര, ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. കുട്ടിറോക്സ് തത്സമയ ഫോണിൻ പരിപാടി. 11:30 ബാലലോകം, മേലാറ്റൂർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്രഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:15 സ്നേഹദൂത്. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

0: നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം, ശനി രാവിലെ 7:10.
5: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
6: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
0: ദൃശ്യം കണ്ണാശുപത്രി, തൃശ്ശൂർ ആൻഡ് ചാവക്കാട്.
7: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
8: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ

0: ഇപ്പോ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
0: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടി മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
0: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
0: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
4: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
4: കാർഷിക വൃത്താന്തം ഇന്നും രാവിലെ 6:30.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: FM പ്രധാന വാർത്തകൾ.
6: നമസ്കാരം. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയ്യുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സാക്ഷരതാ മിഷന്റെ 4, 7, 10 ക്ലാസുകളിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കുമുള്ള തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4, 7 ക്ലാസ് തുല്യതാ കോഴ്സുകൾ പൂർണ്ണമായും സൌജന്യമാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 25 മെയ്. ചാലക്കുടി പുഴപാലം അറ്റകുറ്റപ്പണികൾക്കായി പൂർണ്ണമായും അടച്ചു. ഈ ഭാഗത്ത് കൂടിയുള്ള ഗതാഗതം ഒറ്റവരിയായി നിയന്ത്രിച്ചിരിക്കുന്നതിനാൽ നേരിയ ഗതാഗത തടസ്സം 20 ദിവസത്തേക്കാണ് നിയന്ത്രണം. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDC വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
5: FM പ്രധാന വാർത്തകൾ.
4: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
7: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടെ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
4: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
7: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
3: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
0: ദിവസവും കാലത്ത് 6:35.
4: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
3: അൽ റെഹാൻ കണ്ണാശുപത്രി,
4: കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
9: ട്രെയിൻ സമയം.
6: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2260 09, മംഗലരൂ സെൻട്രൽ, കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 5 മിനിറ്റ് വൈകി 3:04. 1-2-2-1-7 തിരുവനന്തപുരം നോർത്ത് ചണ്ഡീഗഡ് സമ്പർക്ക് ക്രാന്തി 3:48 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 4:01 എത്തിച്ചേരും.
9: ട്രെയിൻ സമയം.
0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി, ദിവസവും കാലത്ത് 6:35. സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.

0: തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30
0: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
2: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
1: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: ആകാശവാണി 102.7 മഞ്ചേരി FM.

ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഒരുപാട് പ്രിയമുള്ള പാട്ട് ഒളിഞ്ഞിരിപ്പുണ്ടാകും. പാട്ടുകൾ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ്. ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും വേർപാടും കാത്തിരിപ്പും എല്ലാം അതിന്റെ വരികളിലും സ്വരങ്ങളിലും പതിഞ്ഞിട്ടുമുണ്ടാവാം. പ്രിയ ശ്രോതാക്കളെ, ഓർമ്മയിൽ ഒരു പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പാട്ടിനെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളുമായി കത്തുകളും സന്ദേശങ്ങളുമുണ്ട്. നമുക്ക് കേൾക്കാം. ഓർമ്മകളിൽ പതിഞ്ഞ ഒരു പാട്ട് ഹൃദയത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഭാഷയാണ്. ഓർമ്മയിൽ ഒരു പാട്ടിലെ ഓർമ്മ ചെപ്പുകൾ നമുക്ക് ഒന്നൊന്നായി തുറക്കാം. ഞാൻ ജയരാജ് വാപ്പാല. പാലക്കാട് ജില്ലയിൽ കണ്ണാടി ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ഇപ്പോൾ ദില്ലിയോട് ചേർന്നുള്ള ഗുരുഗ്രാമിൽ ജീവിക്കുന്നു. ജനിച്ചു വീണ അന്ന് തൊട്ട് 23 വർഷത്തോളം ഒരു ദിവസം പോലും വീട്ടുകാരെ വിട്ടുനിന്നിട്ടില്ലാത്ത ഞാൻ ആദ്യമായി വീടിനെയും വീട്ടുകാരെയും നാടിനെയും വിട്ട് പ്രവാസ ജീവിതം തുടങ്ങിയത് 1995 രാജസ്ഥാനിലെ മണലാരണ്യത്തിലെ സൂറത്ഘട്ട് തെർമൽ പവർ സ്റ്റേഷനിൽ ജോലിക്കായി എത്തിയപ്പോഴാണ്. മലയാളികളായ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിട്ടും എന്നെ അലട്ടിയ ഗൃഹാതുരത്വത്തിൽ നിന്ന് അല്പമെങ്കിലും ആശ്വാസം നൽകിയത് ഗന്ധർവനാദത്തിൽ ഞാൻ കേട്ട ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമേ വേദി എന്ന ഗാനം മാത്രമാണ്. ആകാശത്ത് വിസ്മയമൊരുക്കിയിരിക്കുന്ന നക്ഷത്രങ്ങളെയും പൂർണചന്ദ്രനെയും നോക്കി വല്ലാത്തൊരു ഊഷ്മളത നൽകുന്ന മണൽക്കുന്നുകളിൽ മലർന്നുകിടന്ന് എത്രയെത്ര രാത്രികളിൽ എന്നെ ഓർമ്മകളിലൂടെ നാട്ടിലെത്തിക്കാൻ ഈ ഗാനം സഹായിച്ചെന്ന് പറയാനാവില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറെ തവണ കേട്ട ഗാനം ONV തൂലികയിൽ പിറന്ന് സലിൽദായുടെ ഈണത്തിൽ ഗന്ധർവ ഗായകൻ പ്രതീക്ഷ എന്ന സിനിമയ്ക്കായി ആലപിച്ച ഈ ഗാനമാണ്. ഈ ഗാനം ഓർമ്മയിൽ ഒരു പാട്ടിലൂടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സസ്നേഹം ജയരാജ് വാപ്പാല, ഗുരുഗ്രാമം, ഡൽഹി.

ഓർമ്മയിലൊരു പാട്ടിലേക്ക് അടുത്ത ഓർമ്മക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് സരസ രവീന്ദ്രനാണ്. അഴീക്കോട് നിന്ന്, കണ്ണൂർ അഴീക്കോടാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് ബോർഡർ എന്ന സിനിമയിലെ സന്ദേശേ ആത്തേഹേ എന്ന പാട്ടാണ് ഓർമ്മയിലൊരു പാട്ടിലൂടെ കേൾക്കേണ്ടത്. ഈ ഗാനം ഓർമ്മയിൽ തങ്ങി നിൽക്കാൻ ഒരു കാരണം, ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയാണ് ഞാൻ. ഇപ്പോൾ റിട്ടയറായി കാർഗിൽ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളാണ്, പേര് ക്യാപ്റ്റൻ രവീന്ദ്രൻ. ഈ പാട്ട് കേൾക്കുമ്പോൾ ആ സമയത്ത് അനുഭവിച്ച പല കാര്യങ്ങളും മനസ്സിൽ മിന്നിമറയും.

എൻ്റെ പേര് റജീന. കണ്ണൂർ ജില്ലയിലെ പാനൂരാണ് താമസം. റേഡിയോ എൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണെന്ന് പറയാം. രാവിലെ ഓൺ ചെയ്തു വെച്ചാൽ റേഡിയോ സ്റ്റേഷൻ ഓഫാക്കുന്നത് വരെ കേൾക്കും. അധിക സമയവും വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. ഏകാന്തതയുടെ കൂട്ടുകാരി എന്നും പറയാം. ഗുൽമോഹർ എന്ന സിനിമയിലെ ഒരു നാൾ ശുഭരാത്രി നേർന്നുപോയി എന്ന പാട്ടാണ് കേൾക്കേണ്ടത്. അകാലത്തിൽ ഞങ്ങളെ വിട്ടുപോയ കസിൻ പ്രകാശിന്റെ ഓർമ്മയ്ക്കാണ് ഈ പാട്ട്. മരിച്ചുപോയവരുടെ ഓർമ്മകളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുന്നത്. ഓർമ്മകളാണ് ജീവിതത്തിന്റെ നിശബ്ദ ഗാനങ്ങൾ. ചില ഓർമ്മകൾ ചിരിപ്പിക്കും, ചിലത് കരയിക്കും.

ഞാൻ കെ ജെ ജയലക്ഷ്മി, കായംകുളം, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഓർമ്മയിലൊരു പാട്ടിലേക്ക് ഓർമ്മക്കുറിപ്പ് എഴുതുന്നത്. ഓർമ്മയിലൊരു പാട്ട് എന്ന പരിപാടിക്ക് വേണ്ടി ഒരു പാട്ട് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് കുട്ടിക്കാലത്ത് വരി തെറ്റിച്ച് പാടിയ ഒരു പാട്ടുണ്ട്. കുന്നിമണി ചെപ്പു തുറന്ന് എണ്ണി നോക്കും എന്നതിന് പകരം എന്നെ നോക്കും എന്നാണ് പാടി നടന്നത്. തെറ്റായിട്ടാണ് പാടുന്നത് എന്ന് തിരിച്ചറിഞ്ഞ അന്ന് മുതൽ ഇന്നും ഈ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലൊരു ചിരി ഉണരും. ആ ഗാനം വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നു.

ഇന്നത്തെ പാട്ടുകളെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മയിൽ ഒരു പാട്ട്. ഓർമ്മയുടെ അറകളിൽ ഒളിഞ്ഞിരിക്കുന്ന പാട്ടുകൾ നിങ്ങൾക്കുമില്ലേ? അത്തരത്തിലുള്ള ഒരു ഗാനം ഒന്നോർത്തു നോക്കൂ, എന്നിട്ട് ആ ഓർമ്മയും പാട്ടും എഴുതി അയക്കൂ. പോസ്റ്റ് കാർഡിലോ വാട്സപ്പിലോ എഴുതി അയക്കാം. വിലാസം പറയാം. ഓർമ്മയിൽ ഒരു പാട്ട്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, മഞ്ചേരി കോളേജ് PO, മഞ്ചേരി. പിൻ 67

0: 6122 വാട്സ്ആപ്പ് നമ്പർ പറയാം 9495050600. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശാലിനി എസ്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 3 മണി കഴിഞ്ഞ് 32 മിനിറ്റും 12 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം യേശുദാസ് പാടിയത് ചിത്രം സിന്ദൂരച്ചെപ്പ്. യൂസഫലിയുടെ വരികൾക്ക് ദേവരാജന്റെ ഈണം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയ താളം. സമയം 3 മണി കഴിഞ്ഞ് 32 മിനിറ്റും 12 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം യേശുദാസ് പാടിയത്, ചിത്രം സിന്ദൂരച്ചെപ്പ്. യൂസഫലിയുടെ വരികൾക്ക് ദേവരാജൻ്റെ ഈണം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കി ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുകണ്ടി.
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗരന്റെ ഈണം, യേശുദാസിന്റെ ആലാപനം. ചിത്രം 7 മുന്നത്തരകൻ.

0: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
1: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കും.
2: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ചിത്രം യാത്ര, യേശുദാസും സംഘവും പാടിയ ഈ ഗാനം എഴുതിയത് ഒ എൻ വി കുറുപ്പ്, ഈണം പകർന്നത് ഇളയരാജ.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം സമയം 3 മണി കഴിഞ്ഞ 53 മിനിറ്റും 39 സെക്കൻഡും. കോഴിക്കോട് റീജിയണൽ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേർ രജിസ്റ്റർ ചെയ്ത മുന്നാക്ക സമുദായങ്ങളിൽ ഉൾപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംവരണ ആനുകൂല്യത്തിന് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് ഈ മാസം 31-നകം രജിസ്ട്രേഷനോടൊപ്പം കൂട്ടിച്ചേർക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക്: 0495-237-6179. നമ്പർ ആവർത്തിക്കാം: 0495-237-6179.
1: സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങി പഠിക്കാൻ വേണ്ടതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകാൻ മൾജി ബാക്ക് ടു സ്റ്റഡി.
2: ഏറ്റവും കുറഞ്ഞ വില, ഇഎംഐ, എക്സ്ചേഞ്ച്, പിന്നെ പ്രൊട്ടക്ഷനും എക്സ്ട്രാ വാറന്റിയും.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം.
2: ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എസ് സി അപ്ലൈ.
3: എഫ്എം പ്രധാന വാർത്തകൾ.
0: പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. യുവസംഘം 6-ാം ഘട്ടത്തിന്റെ ഭാഗമായി 39-അംഗ കേരള ലക്ഷദ്വീപ് സംഘം ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സാക്ഷരതാ മിഷന്റെ 4, 7, 10 ക്ലാസുകളിലേക്കും ഹയർ സെക്കൻഡറികളിലേക്കുമുള്ള തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 4, 7 ക്ലാസ് തുല്യതാ കോഴ്സുകൾ പൂർണ്ണമായും സൗജന്യമാണ്. അപേക്ഷകൾ ഈ മാസം 25 വരെ സമർപ്പിക്കാം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ചാലക്കുടി പുഴ പാലം അറ്റകുറ്റപ്പണികൾക്കായി പൂർണ്ണമായും അടച്ചു. 20 ദിവസത്തേക്കാണ് നിയന്ത്രണം. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDCയുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. നിലവിൽ 40 പേർ വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി നേടിയിട്ടുള്ളത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്.
3: എഫ്എം പ്രധാന വാർത്തകൾ.
2: ഒരു വീടായാൽ
1: സംശയമെന്ത്? ഒരു ഡെസ്ക്ടോപ്പ് വേണം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ.

0: സൂപ്പർ ഡിസ്കൗണ്ടിൽ
1: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
1: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ ഫേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണങ്കണ്ടിയിൽ.
4: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555-0424.
0: രണ്ട് അക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
1: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
0: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ ആക്സസറീസിനും 77% വരെ ഡിസ്കൗണ്ട്.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ കാർഡുമായി വരാം.
0: മൈജി ബാക്ക് ടു സ്റ്റഡി, TNC അപ്ലൈ.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം, ശനി രാവിലെ 7:10.
8: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
9: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
7: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്. അൽ റെഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
10: ദിവസവും കാലത്ത് 6:35
11: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
7: അൽ റെഹാൻ കണ്ണാശുപത്രി,
12: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
1: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാറ്റാം.
0: ആപ്പിൾ, സാംസങ് ഉൾപ്പെടെ എല്ലാ ഫോണുകളും ടാബ്ലറ്റുകളും ഞെട്ടിക്കും വിലക്കുറവിൽ.
1: 10,000 രൂപ മുതൽ ഫോണുകൾ വാങ്ങുമ്പോൾ പ്രൈസ് റേഞ്ച് അനുസരിച്ച് 15,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകൾ സമ്മാനം.
0: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്പെഷ്യൽ ഓഫറുകൾ
1: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: TNC അപ്ലൈ.
13: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12617 എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് എത്തിച്ചേരുന്നത് 4:23. 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50. 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ്സും 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ്സും എത്തിച്ചേരുന്നത് 5:19. 22476 കോയമ്പത്തൂർ ഹസ്രത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എത്തിച്ചേരുന്നത് 5:34. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06. 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:30 എത്തിച്ചേരും. ട്രെയിൻ സമയം.

ചുട്ടുപൊള്ളുന്ന വെയിലിൽ ക്ഷീണിച്ച ഭൂമിയിലേക്ക് പെട്ടെന്നൊരു മഴത്തുള്ളി പെയ്തിറങ്ങുമ്പോൾ മനസ്സിനും ഒരു പുതുമഴ പെയ്യുന്ന പോലെ തോന്നാറില്ലേ? മണ്ണിന്റെ മണം നിറഞ്ഞ ഈ വേനൽ മഴ പോലെ ഇന്നത്തെ നാലുമണിപ്പൂക്കൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കുളിർമയുള്ള ചിന്തകളും

മനോഹര ഗാനങ്ങളും പെയ്തിറക്കാൻ എത്തുകയാണ്. മഴത്തുള്ളികളുടെ സംഗീതത്തിനൊപ്പം ഈ സായാഹ്നം കൂടുതൽ മനോഹരമാക്കാം നാലുമണിപ്പൂക്കൾക്കൊപ്പം. ഇന്ന് നാലുമണിപ്പൂക്കളുമായി നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ സബാ മെഹ്ബൂബ്.

0: ഡബിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2500 രൂപയും ക്യാഷ് ബാക്ക്.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
0: TNC അപ്ലൈ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
4: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
5: Kia, movement that inspires.
6: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ BTU-യിലുള്ള AC-കൾ തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണുംകണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുംകണ്ടി.
7: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
9: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരുള്ളൂ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
4: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
9: എന്നും രാവിലെ 8:30.
8: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: നാലു മണിപ്പൂക്കളിൽ ആദ്യം തന്നെ സൈബർ ലോകത്തെ വിശേഷങ്ങളിലേക്ക് കടന്നാലോ. PNP അഥവാ പ്ലഗ് ആൻഡ് പ്ലേ ഉപകരണങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഇതെന്ന് അറിയാമോ? കേൾക്കാം നമുക്ക് മുനീർ ആമയൂരിന്റെ വാക്കുകൾ.
11: നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഒരു വെബ് ക്യാമറ കണക്ട് ചെയ്യണം. വെബ് ക്യാമറ നിങ്ങൾ പുതിയതായി വാങ്ങിയത് വീട്ടിലിരിക്കുന്നുണ്ട്. അതിന്റെ USB കേബിൾ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യുന്നു. ഉടൻ തന്നെ വെബ് ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്ന് കരുതുക. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയോ പ്രത്യേക കോൺഫിഗറേഷൻ നടത്തുകയോ ഒന്നും ചെയ്യാതെ തന്നെ വെബ് ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഇങ്ങനെയെങ്കിൽ അത് ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഉപകരണമാണ്. ഇതുപോലെ നിങ്ങൾ ഒരു USB മൗസ് കണക്ട് ചെയ്യുമ്പോൾ അത് ഉടൻ പ്രവർത്തിച്ചു തുടങ്ങുന്നു, നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന് കരുതുക. അപ്പോൾ അതും ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഉപകരണമാണ്. എന്നാൽ മറ്റൊരു ഉപകരണം, ഉദാഹരണത്തിന് ഒരു വയർലെസ് അഡാപ്റ്റർ, ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതിന് മുമ്പായി ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ട് എന്ന് കരുതുക. ഡ്രൈവർ എന്നാൽ ആ ഒരു ഉപകരണം പ്രവർത്തിക്കുവാൻ ആവശ്യമായ സോഫ്റ്റ്വെയർ എന്നർത്ഥം. ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ആ ഉപകരണം പ്രവർത്തിക്കൂ എന്നുണ്ടെങ്കിൽ അത് ഒരു പ്ലഗ് ആൻഡ് പ്ലേ ഉപകരണമല്ല. പ്ലഗ് ആൻഡ് പ്ലേ ഉപകരണം ഉപയോഗിക്കുവാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം പ്രത്യേകിച്ച് കോൺഫിഗറേഷൻ ചെയ്യാതെയും പ്രത്യേക സോഫ്റ്റ്വെയറുകളോ ഡ്രൈവറുകളോ ഇൻസ്റ്റാൾ ചെയ്യാതെയും എളുപ്പത്തിൽ ഉപയോഗിച്ച് തുടങ്ങുവാൻ പറ്റും. അപ്പോൾ ഇനി മറക്കരുത് എന്താണ് പ്ലഗ് ആൻഡ് പ്ലേ എന്ന്. പ്ലഗ് ആൻഡ് പ്ലേ എന്നതിനെ PNP എന്ന് ചുരുക്കി പറയാറുമുണ്ട്.
12: IVFനെ കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകൾ ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നു.

0: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി.
1: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
2: വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
5: രാവിലെ 8:23.
6: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
5: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
7: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
8: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
7: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555-0424.
9: ഓൺലൈൻ ക്ലാസും എന്റർടൈൻമെന്റും ഇനി ടിവിയിലേക്ക് മാറ്റിയാലോ?
10: 65 ഇഞ്ച് വരെയുള്ള ടിവികളിൽ 4,000 രൂപ വരെ ക്യാഷ് ബാക്കും സ്പെഷ്യൽ പ്രൈസും
9: കൂടെ വിഷു ഓഫറിൽ 1:10,00,000 രൂപയും.
10: ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും
9: TNC അപ്ലൈ.
11: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
12: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
13: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
11: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
14: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
4: Kia, movement that inspires.
7: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
8: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
7: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555-0424.
10: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
8: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
11: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
15: നമ്മളെല്ലാം പലതരത്തിലുള്ള ഇൻഷുറൻസ് പോളിസികൾ എടുക്കാറുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസ് അങ്ങനെ. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമായ ഒരു വിധി നമുക്ക് നോക്കാം.
16: ഇന്ന് ജാഗ്രതയിൽ പ്രധാനപ്പെട്ട ഒരു ഉപഭോക്തൃ കോടതി വിധിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇൻഷുറൻസ് തുക നിഷേധിക്കുന്ന കമ്പനികൾക്കുള്ള ഒരു താക്കീതുകൂടിയാണ് ഈ വിധി. അസുഖവിവരം മറച്ചുവച്ചു എന്ന് ആരോപിച്ച് ഇൻഷുറൻസ് ആനുകൂല്യം നിഷേധിച്ച സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനോട് പരാതിക്കാരന് 5,50,000 രൂപ നൽകാൻ മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടു. കേസിനാസ്പദമായ പരാതി ഇങ്ങനെയാണ്. പറപ്പൂർ സൂപ്പി ബസാർ സ്വദേശിയായ പരാതിക്കാരൻ തന്റെ ഉമ്മയുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി ഏകദേശം 2,00,000 രൂപയാണ് പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലും കോഴിക്കോട് മിംസിലുമായി ചെലവാക്കിയത്. എന്നാൽ ചികിത്സാരേഖകളിൽ അസുഖത്തിന് 3 വർഷത്തെ പഴക്കമുണ്ടെന്ന് കാണിച്ച് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം തള്ളുകയായിരുന്നു. പോളിസി എടുക്കുന്നതിന് മുമ്പേ രോഗമുണ്ടായിരുന്നുവെന്നും അത് മറച്ചുവെച്ചുമെന്നുമായിരുന്നു കമ്പനിയുടെ വാദം. എന്നാൽ 3 വർഷം മുമ്പ്

രോഗിക്ക് അസുഖം ഉണ്ടായിരുന്നതായോ ചികിത്സ തേടിയതായോ തെളിയിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞില്ല. തെളിവുകളുടെ അഭാവത്തിൽ പരാതിക്കാരന്റെ വാദം ശരിവച്ച കോടതി ഇൻഷുറൻസ് തുകയായ 5 ലക്ഷവും നഷ്ടപരിഹാരമായി 25,000 രൂപയും കോടതി ചെലവായി 5,000 രൂപയും ഉൾപ്പെടെ 530,000 രൂപ നൽകാൻ ഉത്തരവിട്ടു. 45 ദിവസത്തിനകം തുക നൽകണമെന്നും വീഴ്ച വരുത്തിയാൽ 9% പലിശ നൽകണമെന്നുമാണ് കെ മോഹൻദാസ് പ്രസിഡന്റായ കമ്മീഷന്റെ വിധി. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന്റെ മറ്റൊരു ഉദാഹരണമായി ഈ വിധി മാറുകയാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.

0: വിളയുന്നത്.
1: ഇഫ്കോ നാനോ വളത്തിന് മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
3: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 എസ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
6: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
5: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
7: യ്യോ, ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
8: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
7: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
9: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
7: തന്നെയോ? അതേതായാലും നന്നായി.
9: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
7: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
10: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: IVF ചികിത്സയെ കുറിച്ച് കേൾക്കാത്തവർ അപൂർവമായിരിക്കും. എന്നാലും ഒരുപാട് തെറ്റിദ്ധാരണകൾ IVF ചികിത്സയെക്കുറിച്ച് ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും IVF സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ അശ്ന അസീസിന്റെ വാക്കുകളിലൂടെ.
11: IVFനെക്കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകൾ ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വന്ധ്യതാ ചികിത്സ വഴിയുണ്ടാകുന്ന കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാം എന്നത്. ഇത് തീർത്തും തെറ്റിദ്ധാരണയാണ്. സ്വാഭാവിക ഗർഭധാരണം വഴി ജനിക്കുന്ന കുഞ്ഞുങ്ങളും ചികിത്സ വഴി ജനിക്കുന്ന കുട്ടികളും തമ്മിൽ ജനിതക വൈകല്യങ്ങളുടെ കാര്യത്തിലോ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലോ കാര്യമായ വ്യത്യാസം കാണപ്പെടാറില്ല. അവർ സാധാരണ കുഞ്ഞുങ്ങൾ തന്നെയാണ്. രണ്ടാമതായി, ഏതു പ്രായക്കാർക്കും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ART നിയമപ്രകാരം, അതായത് കൃത്രിമ ഗർഭധാരണമായ IUI, IVF എന്നീ ചികിത്സകൾ സ്വീകരിക്കുവാൻ എല്ലാ പ്രായക്കാർക്കും സാധ്യമല്ല. സ്ത്രീയുടെ പ്രായം 21 വയസ്സിന് മുകളിലും 50 വയസ്സിന് താഴെയുമാകണം. പുരുഷന്റെ പ്രായം 21 വയസ്സിന് മുകളിലും 55 വയസ്സിന് താഴെയും ആയിരിക്കണം. പേഷ്യൻസ് ചോദിക്കുന്ന സംശയമാണ്, IVF ചെയ്താൽ 100% ഇരട്ട കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. IVFന്റെ ഭാഗമായ എംബ്രിയോ ട്രാൻസ്ഫർ, അതായത് ഭ്രൂണം നിക്ഷേപിക്കുന്ന പ്രക്രിയയിൽ സാധാരണയായി പേഷ്യന്റിന്റെ ഫാക്ടേഴ്സ് അനുസരിച്ച് 1-2 ഭ്രൂണങ്ങളെ നിക്ഷേപിക്കാറുണ്ട്. ഇത് ഇരട്ട കുട്ടികൾ ആകണം എന്ന ചിന്താഗതിയിലല്ല, IVFന്റെ സക്സസ് റേറ്റ് കൂട്ടുവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ഭ്രൂണങ്ങളും ഒട്ടിപ്പിടിച്ച് വളരുകയാണെങ്കിൽ ഇരട്ട കുട്ടികളാകാം. ഒന്നു മാത്രമാണ് ഒട്ടിപ്പിടിച്ച് വളരുന്നത് എങ്കിൽ സിംഗിൾ പ്രഗ്നൻസിയും ആകാം.

0: ആരോഗ്യമുള്ള ഒരു പ്രഗ്നൻസിയും ഒരു ബേബിയും ലഭിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. IVFന്റെ വിജയസാധ്യതകളെക്കുറിച്ചും ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. 100% വിജയസാധ്യത പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്നല്ല IVF. ഇതിന്റെ വിജയസാധ്യത പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സ്ത്രീയുടെ പ്രായം, അണ്ഡങ്ങളുടെയും ബീജങ്ങളുടെയും ക്വാളിറ്റി, ഭ്രൂണത്തിന്റെ ക്വാളിറ്റി, യൂട്രസിന്റെ ഘടന, IVF ചെയ്യുന്ന ലാബിന്റെ ക്വാളിറ്റി എന്നിങ്ങനെ. അതുകൊണ്ട് തന്നെ 100% സക്സസ് പറയുവാൻ വേണ്ടി സാധിക്കില്ല. 50 മുതൽ 60% വരെയാണ് മിക്ക സെന്ററുകളിലും വിജയസാധ്യത എന്നതാണ് വാസ്തവം. ഇത് ഓരോ പേഷ്യന്റിനനുസരിച്ചും വ്യത്യാസവും വരാം.
1: കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: നിങ്ങളുടെ ബിസി മോർണിംഗ്സ് ഇനി ഈസിയാക്കാം.
5: കിച്ചൺ ആൻഡ് സ്മോൾ അപ്ലയൻസസ് ഓഫേഴ്സ് റെഡി.
4: എയർ ഫ്രയർ, പ്രഷർ കുക്കർ, കുക്ക്വെയർ എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
5: BLDC ഫാനുകൾ 2000 രൂപയിൽ താഴെ.
4: ഇന്ന് തന്നെ മൈ ജി ഫ്യൂച്ചർ സന്ദർശിക്കൂ.
5: TNC അപ്ലൈ.
6: അൽ റേഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
7: ദിവസവും കാലത്ത് 6:35
8: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
6: അൽ റേഹാൻ കണ്ണാശുപത്രി,
8: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
9: ഇനി കുറച്ച് കാർഷിക മേഖലയിലെ വാർത്തകൾ അറിയാം.
10: PDMC അല്ലെങ്കിൽ പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതിക്ക് PDMC.DA.GOV.IN/Kerala.MIS എന്ന വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാൻ ഇപ്പോൾ കഴിയും. കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 60:40 അനുപാതത്തിൽ ധനസഹായം നൽകുന്ന ഈ പദ്ധതി സ്ഥാപിക്കുന്നതിന് ചെറുകിട നാമമാത്ര കർഷകർക്ക് ചെലവിന്റെ 55% മറ്റുള്ളവർക്ക് 45% സർക്കാർ സബ്സിഡി നൽകുന്നു. ഫോറസ്റ്റ് റിസർവ് ആക്ട് പട്ടയമുള്ള കർഷകർക്ക് 90% വരെ ആനുകൂല്യങ്ങൾ ലഭിക്കും. അപേക്ഷയ്ക്കായി ആധാർ കാർഡ്, ഭൂ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് ആവശ്യമായ രേഖകൾ. ഈ വർഷം ഓൺലൈനിനൊപ്പം കൃഷി എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റിൽ ഓഫ്ലൈൻ അപേക്ഷകളും സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 1800-425-2512 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാം. ആവർത്തിക്കാം, 1800-425-2512. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18-ന് ചക്ക വിളവെടുപ്പ്, അനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും, ഈ മാസം 21-ന് ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, ഈ മാസം 23-ന് നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26-ന് കുരുമുളക് കൃഷി എന്നതിലും, 30-ന് ഇൻഡോർ സസ്യങ്ങൾ, ഇനങ്ങളും നടീൽ രീതികളും എന്നീ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദമായ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 8891540778. ആവർത്തിക്കാം, 8891540778. വയനാട് പൂക്കോടിലെ കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രായോഗിക പരിശീലന പരിപാടി പാൽപൊലിമ 2026 നടത്തും.

നടത്തുന്നു. ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന പരിപാടിയിൽ പേട, പനീർ, പനീർ അച്ചാർ, തൈര്, ലസ്സി, ഫ്ലേവേർഡ് മിൽക്ക്, കുക്കീസ്, നെയ്, സിപ്പപ്പ് എന്നീ പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഈ മാസം 10, അതായത് നാളെയാണ് രജിസ്ട്രേഷൻ അവസാനിക്കുന്നത്. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താൽപര്യപ്പെടുന്നവർ 8886623621 അല്ലെങ്കിൽ 8547014842 എന്നീ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് പേരുകൾ രജിസ്റ്റർ ചെയ്യാം. 1000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. നമ്പറുകൾ ആവർത്തിക്കാം: 8086623623

0866 236 3 1 മറ്റൊരു നമ്പർ 8 5 4 7 0 1 4 8 4 2

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
3: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
2: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
3: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
4: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
1: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: കുട്ടികളിലെ അഡിനോയിഡ് എന്ന രോഗത്തിനുള്ള കാരണങ്ങളും ലക്ഷണങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു വെട്ടത്തൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസ്രീൻ ഫസൽ ഉച്ചാരക്കടവ്.
6: അഡിനോയിഡ്സ് ഇന്ന് വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു രോഗാവസ്ഥയാണ്. അഡിനോയിഡ് എന്നത് മൂക്കിന്റെ പിൻഭാഗത്തും തൊണ്ടയുടെ മുകൾ ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന ലിംഫോയിഡ് ടിഷ്യു, അതായത് ഒരു പ്രതിരോധ കോശങ്ങളാണിത്. ഇവ വളർന്നു വലുതാകുന്ന അവസ്ഥയാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. കുട്ടികളിലാണിത് സാധാരണയായിട്ട് കാണപ്പെടുക. ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാവുന്ന കാരണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആവർത്തിച്ചുള്ള അണുബാധകളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അതായത് ഇടയ്ക്കിടെ ജലദോഷം വരിക, സൈനസൈറ്റിസ്, ചെവിയിൽ അണുബാധ എന്നിവയാണ് പ്രധാനപ്പെട്ട കാരണം. അണുബാധകളോട് പ്രതികരിക്കുന്നതിന്റെ ഭാഗമായി അഡിനോയിഡ് വീർക്കുകയും വലുതാവുകയും ചെയ്യുന്നു. അലർജികൾ, അലർജിക് റൈനൈറ്റിസ് പോലുള്ള അവസ്ഥകൾ അഡിനോയിഡുകളുടെ വീക്കത്തിനും വളർച്ചയ്ക്കും കാരണമാകും. അടുത്തത് ജനിതക ഘടകങ്ങളാണ്, അതായത് ജനറ്റിക് ഫാക്ടേഴ്സ്. ചില കുട്ടികൾക്ക് ജന്മനാ തന്നെ അഡിനോയിഡുകൾ വലുതായിരിക്കും. അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടാകുന്ന ഒരു പ്രായം 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പ്രായപൂർത്തിയാകുമ്പോൾ അഡിനോയിഡുകൾ സ്വാഭാവികമായിട്ടും ചുരുങ്ങാൻ തുടങ്ങും. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, മൂക്ക് സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ പറയുമ്പോൾ മൂക്കടപ്പാണ് പ്രധാനമായിട്ടുള്ളത്. നിരന്തരമായിട്ടും മൂക്കടപ്പ് അനുഭവപ്പെടും. വായ തുറന്ന് ശ്വാസം എടുക്കുക. തടസ്സമുള്ളതിനാൽ കുട്ടി പലപ്പോഴും വായ തുറന്നാണ് ശ്വസിക്കുക. അതുപോലെ തന്നെ മൂക്കൊലിപ്പ്, നേരിയ തോതിൽ എപ്പോഴും മൂക്കൊലിപ്പ് ഉണ്ടാകും. അതുപോലെ മണം തിരിച്ചറിയാനുള്ള കഴിവ് അവർക്ക് കുറവായിരിക്കും. ഉറക്കത്തിലെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കൂർക്കം വലിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. രാത്രിയിൽ കുട്ടി ശ്വാസം എടുക്കുമ്പോൾ ശബ്ദമുണ്ടാകും. അതുപോലെ തന്നെ ഉറക്കത്തിൽ ശ്വാസം തടസ്സപ്പെടുന്നതുകൊണ്ട് ഇടയ്ക്കിടെ ഉണരും. ഇത് അസ്വസ്ഥമായിട്ടുള്ള ഉറക്കത്തിന് കാരണമാകുന്നു. ഇനി ചെവി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് ആവർത്തിച്ചുള്ള ചെവി വേദന, ചെവിയിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കേൾവിക്കുറവുണ്ടാവും. വലിയ അഡിനോയിഡുകൾ ചിലപ്പം യൂസ്റ്റേഷ്യൻ ട്യൂബ്, അതായത് ചെവിയിൽ തൊണ്ടയും ബന്ധിപ്പിക്കുന്ന ഒരു നാളിയാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഇത് അടയാൻ സാധ്യതയുണ്ട്. ചെവിയിൽ നിന്നും ചെറിയ ഡിസ്ചാർജ് അല്ലെങ്കിൽ ചെറിയ ദ്രാവകം ഒലിക്കാൻ സാധ്യതയുണ്ട്. അത് കേൾവിക്കുറവുണ്ടാക്കുകയും ചെയ്യും. അടുത്തൊരു സിംപ്റ്റം നേസൽ സ്പീച്ചാണ്. അതായത് മൂക്കിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് പോകുന്നത് തടസ്സപ്പെടുന്നതിനാൽ മൂക്ക് പിഴിഞ്ഞ് സംസാരിക്കുന്നത് പോലുള്ളൊരു വോയിസ് ആയിരിക്കും കുട്ടികൾക്ക് കൂടുതൽ. പിന്നെ അവരുടെ മുഖം കണ്ടുകഴിഞ്ഞാൽ തന്നെ അഡിനോയിഡ് ഉണ്ടെന്ന് ഒരു ഡോക്ടർക്ക് കണ്ടാൽ മനസ്സിലാകും. അതായത് അഡിനോയിഡ്

പേഷീസ് എന്ന് പറയും. വായ് തുറന്ന് ശ്വസിക്കുന്ന ശീലം ദീർഘകാലം തുടർന്നാൽ മുഖത്തിന്റെ ഘടനയിൽ കുറച്ച് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതായത് നീണ്ട മുഖം, ചെറിയ താടിയല്ല, ഉയർന്ന അണ്ണാക്ക്, പല്ലുകൾ കുറച്ച് മുൻപോട്ട് തള്ളി നിൽക്കുന്ന ഒരു സ്റ്റേജ്, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടർക്ക് ഈ കുട്ടി കാഡിനോയിഡ് ഉണ്ട് എന്നുള്ള സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാവും, പകൽ ക്ഷീണമുണ്ടാവും, ശ്രദ്ധക്കുറവുണ്ടാകാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എഡിനോയിഡിന് ലക്ഷണങ്ങൾ. ഇതിന്റെ പ്രധാനപ്പെട്ട പരിശോധനകൾ മെയിൻലി നേസോഫാരൻജോസ്കോപ്പിയാണ്, അതായത് മൂക്കിലൂടെയുള്ള ചെറിയ എൻഡോസ്കോപ്പി എന്ന് പറയും. പിന്നെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഡിനോയിഡ്സിന്റെ വീക്കം അറിയാൻ സാധിക്കും. സി ടി സ്കാനുകൾ എടുത്താൻ സാധിക്കും. ഓഡിയോമെട്രിയാണ് മറ്റൊരു പരിശോധന, അത് കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കേൾവിക്കുറവ് സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരു ഓഡിയോമെട്രി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. ചികിത്സയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹോമിയോപ്പതി എഡിനോയിഡ് ഹൈപ്പർട്രോഫിക്ക് 100% ഇഫക്റ്റീവ് ആണ്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന മൂക്കടപ്പ്, അതുപോലെ തന്നെ ഇടക്കിടക്ക് ഉണ്ടാകുന്ന ജലദോഷമൊക്കെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് തുടർച്ചയായി എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറ്റമുണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല പല പേരൻസും സർജറി ചെയ്ത ശേഷവും ഈ എഡിനോയിഡിന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു വരാറുണ്ട്. സോ അതിന് നമുക്ക് ഹോമിയോപ്പതി 2 മാസം മുതൽ 6 മാസം വരെ തുടർച്ചയായി എടുത്തു കഴിഞ്ഞാൽ മറ്റ് സ്പ്രേകളോ മറ്റു മരുന്നുകളോ ഒന്നും ഇല്ലാതെ തന്നെ, ഓപ്പറേഷൻ കൂടാതെ തന്നെ, പൂർണ്ണമായിട്ടും നമുക്ക് മരുന്നുകൾ കൊണ്ട് മാറ്റാൻ സാധിക്കും.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകെ വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: Summer's here, and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection, plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans, and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe, and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: സ്കൂളും കോളേജും തുറക്കാൻ പോകുന്നു
5: എങ്കിൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ മൈജിയിലേക്ക് വരൂ. മാക്ബുക്ക് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കൂ.
6: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരാം. ലാപ്ടോപ്പുകൾ സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
5: മൈജി ബാക്ക് ടു സ്റ്റഡി ഇപ്പോൾ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
7: ടിഎൻസി അപ്ലൈ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: എല്ലാവരും കാത്തിരുന്ന സാറ്റർഡേ സർപ്രൈസ് ഓഫർ എത്തിക്കഴിഞ്ഞു. ബ്രാൻഡഡ് എസികളുടെ 400-ൽ പരം മോഡലുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് എസി സെയിൽ.
3: 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, 31,000 രൂപ വരെ ക്യാഷ് ബാക്ക്, എല്ലാ എസി പർച്ചേസിനൊപ്പം 1,990 രൂപ വില വരുന്ന എസി വിൻഷീൽഡ് സൗജന്യം.
2: വിട്ടാപ്പിളിൽ ഏജൻസീസ്.

നാലുമണിപ്പൂക്കൾ ഇതാ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നന്മ നിറഞ്ഞ ചിന്തകൾ നമ്മളുമായി പങ്കുവെക്കുന്നു ജി കെ രാംമോഹൻ.

കൂട്ടായ്മ പിൻബലമാണ്, ശക്തിയും. കൂട്ട് പക്ഷേ ഒരളവോളം ബാധ്യതയാണ്. അതിന് പിൻബലമുണ്ടാവില്ല, ലക്ഷ്യവും. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് കൂട്ടായ്മയിലാണ്. അതിന് ഉപാധികളില്ല. ഉള്ളത് പാരസ്പര്യമാണ്, സ്നേഹവും. കൂട്ടായ്മ എന്നു മുതലുണ്ടായി? എന്തായാലും മനുഷ്യർ സാമൂഹിക ജീവിയായി തീർന്ന അന്ന് മുതൽ കൂട്ടായ്മയും രൂപപ്പെട്ടിട്ടുണ്ടാവണം. സൗഹൃദത്തിന്റെ ഉദാത്ത ഭാവമാണ് കൂട്ടായ്മ. സൗഹൃദം വ്യക്തിത്വത്തെ പുഷ്ടിപ്പെടുത്തും. രോഗത്തെ പ്രതിരോധിക്കുന്ന അത് ദീർഘായുസ്സുണ്ടാവാൻ സഹായിക്കും. ഇത് വെറും വാക്കല്ല, ശാസ്ത്രീയ നിരീക്ഷണങ്ങളിലൂടെയും വസ്തുനിഷ്ഠമായ പഠനങ്ങളിലൂടെയും ആർജിച്ച ആത്യന്തിക സത്യം ആണ്. അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പാലിയേറ്റീവ് കെയർ ഫലപ്രദമായി നടപ്പാക്കിയ ഇന്ത്യയിലെ തന്നെ ഏക സംസ്ഥാനമാണ് കേരളം. 1993 പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കൂട്ടായ്മ ഉടലെടുക്കുന്നത്. ഇതിനു മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിലെ ഡോക്ടർ സുരേഷ് കുമാറും പാലിയം ഇന്ത്യയിലെ ഡോക്ടർ എം ആർ രാജഗോപാലുമാണ്. തുടക്കത്തിൽ ഒരു അയൽക്കൂട്ട നെറ്റ്വർക്ക് പടുത്തുയർത്തുകയാണ് ഇവർ ചെയ്തത്. തുടർന്ന് പാലിയേറ്റീവ് കെയറിലൂടെ പൊതുജന സഹായം ഉറപ്പുവരുത്തുകയും കിടപ്പ് രോഗികൾക്ക് പ്രത്യാശയും പ്രതീക്ഷയും പകർന്നു നൽകുകയും ചെയ്തു. രോഗം തളർത്തി ഒറ്റപ്പെട്ടു പോയവർക്ക് പാലിയേറ്റീവ് കെയർ വളണ്ടിയർമാർ നൽകുന്ന സേവനങ്ങൾ തികച്ചും സൗജന്യമാണ് എന്ന് ഓർക്കണം. 4000 വളണ്ടിയർമാരും ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമൊക്കെ ഉൾച്ചേർന്ന ഈ പ്രസ്ഥാനം ഓരോ മലയാളിയുടെയും അഭിമാനമാണ്. കൂട്ടായ്മയുടെയും സ്നേഹബന്ധങ്ങളുടെയും ശക്തി നമുക്ക് മനസ്സിലാകുന്നത് പാലിയേറ്റീവ് കെയർ പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കുമ്പോഴാണ്. എത്ര ചെറിയൊരു ജീവിതമാണ് നമ്മുടേത്! അതിനിടയിൽ വീണുകിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഹൃദയശുദ്ധിയോടെ നെഞ്ചേറ്റുക. അതിന് നന്മ നിറഞ്ഞ സ്നേഹക്കൂട്ടായ്മകൾ നമ്മളെ തീർച്ചയായും സഹായിക്കും.

0: പ്രേമുള്ളവരെ, നാലുമണിപ്പൂക്കളുടെ സമയം ഇതാ ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും ശുഭസായാഹ്നം നേരുന്നു.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയ്യുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം. ഉഭയകക്ഷി സഹകരണം കരുത്തുറ്റതാക്കാൻ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസസറുമായി കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സാക്ഷരതാ മിഷന്റെ 4, 7, 10 ക്ലാസുകളിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കുമുള്ള തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 25 വരെ സമർപ്പിക്കാം. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിന് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്കരഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമലംഘനവും ആരോപിച്ചാണ് നോട്ടീസ്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം അല്പസമയത്തിനകം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16608 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ കൃത്യസമയം പാലിച്ച് 5:19 2-2-4-7-6 കോയമ്പത്തൂർ ഹിസാർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 5:34 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-6-0-8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരും.

0: సమయం.
1: നാട്ടു വൃത്താന്തം, വികസന വാർത്തകൾ.
2: കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത തടയുന്നതിനും മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിനും മാതാപിതാക്കൾക്ക് പരിശീലനം നൽകേണ്ടത് അനിവാര്യമാണെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത തടയുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള അഭിപ്രായ ശേഖരണവും നടത്തി. വിദ്യാർത്ഥികൾക്കും പരിശീലനം ആവശ്യമാണ്. ഇതിനായി വിദ്യാർത്ഥികളിൽ നിന്നു തന്നെ വോളണ്ടിയർമാരെയും ട്രെയിനർമാരെയും കണ്ടെത്തണമെന്നും നിർദ്ദേശം നൽകി. പാലക്കാട് ജില്ലയിൽ പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കാനും യോഗത്തിൽ തീരുമാനമായി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിലുള്ള കൌൺസിലർമാർ ഉൾപ്പെടെ 100 പേരെ ജില്ലയിലെ സ്കൂളുകളിൽ നിയോഗിക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി അറിയിച്ചു.
1: വികസന വാർത്തകൾ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 4 മണി കഴിഞ്ഞ് 59:37. ഇനി 5 മണി മുതൽ കേൾക്കാം ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി. നമുക്ക് കേൾക്കാം.
1: നിയം ആകാശവാണി തിരുവനന്തപുരം നിലയം ഇദാനീം സംസ്കൃത കാര്യക്രമ ഭവതി അദ്യതന സംസ്ഥാന കലോത്സവേ പ്രഥമശ്രേണി പ്രാപ്താഹ വിവിധ സ്പർദ്ധാഹ അവതാര്യന്തി. പ്രഥമം വയം ഏകം സംസ്കൃത പദ്യപാരായണം ശൃണുമഹ. അത്ര കാളിദാസസ്യ കുമാരസംഭവേ പഞ്ചമസർഗാത് ഉദ്ധൃതാഹ കേചന ശ്ലോകാഹ ആലപ്യന്തേ. പദ്യപാരായണം പ്രസ്തൗതി ഗൗരി വി എൽ.
2: നമസ്തേ.

0: ധന്യവാദഃ.
1: ഇദാനീം ഏകം പ്രഭാഷണം ശൃണുമഃ. സ്ത്രീ ശക്തീകരണം ഇതി വിഷയമധികൃത്യ പ്രഭാഷണം കരോതി സാധന ആർ.
2: സർവേഭ്യഃ നമസ്കാരഃ. അദ്യതന വൈശ്വിക സന്ദർഭേ സ്ത്രീ ശക്തീകരണം ഇതി കേവലം ഘോഷവാക്യം ന, അപിതു ഏകഃ അനിവാര്യഃ സാമാജിക യജ്ഞഃ അസ്തി. ചിനകാലാത് വയം ശൃണ്വന്തഃ സ്മഃ യത് നാരി അബലാ അസ്തി, അഥവാ സാ കേവലം കസ്യാപി ഗൃഹസ്യ ശോഭാ അസ്തി. കിന്തു അദ്യതന നാരി ഏതം വിചാരം പൂർണ്ണതഃ നിരാകരോതി. അത്ര ആധുനിക കവയത്രി കമലാദാസ് മഹോദയായാഃ പ്രസിദ്ധം വചനം സ്മരണീയം. സാ സ്വകീയേ അൻ ഇൻട്രൊഡക്ഷൻ ഇതി കാവ്യേ അതീവ ഗംഭീരതയാ ലിഖതി. ഐ ടു കോൾ മൈസെൽഫ് ഐ, അഹമപി സ്വം അഹം ഇതി ഉദ്ഘോഷയാമി. അസ്യ താത്പര്യം അസ്തി യത് നാരി ന കസ്യാപി ഛായ ന വാ കസ്യാപി ക്രീഡനകം, സാ സ്വകീയാം അസ്മിതാം സ്വയം നിർണയതി. സാ ഏകഃ സ്വതന്ത്ര ആത്മാ, സാ പ്രജ്വലിത മേധാ അസ്തി. ഐതിഹാസിക പരിവർത്തനം ആധുനിക സാഫല്യം ച. വയം പുരാതന ശ്ലോകാനാം സീമാം വിലംഘ്യ പശ്യാമഃ ചേത് അദ്യതനീ നാരി നൂതന ഇതിഹാസം ലിഖതി. അത്ര ന കേവലം കരുണ, അപിതു രണകൗശലം പ്രശാസനം വിജ്ഞാനം ച അന്തർഭവതി. സാവിത്രിബായ് ഫുലെ, യഥാ വയം സ്ത്രീ ശക്തീകരണം ചിന്തയാമഃ തദാ പ്രഥമം നാമ സാവിത്രിബായ് മഹോദയായാഃ ആഗച്ഛതി. സാ ക്രാന്തി ജ്യോതിഃ ആസീത്. സാ ഉക്തവതി ശിക്ഷ ഏവ ബന്ധനമുക്തിഃ. തസ്യാഃ സംഘർഷേണ ഏവ അദ്യ വയം മഹിളാനാം ബൗദ്ധികം സ്വാതന്ത്ര്യം പശ്യാമഃ. മഹാറാണി ലക്ഷ്മി സേഗൽ, കേരളസ്യ ഇയം വീരാംഗന ആസാദ് ഹിന്ദ് ഫൗജ് മധ്യേ ഝാൻസി റെജിമെന്റ് ഇത്യസ്യ നേതൃത്വം കൃതവതി. സാ സിദ്ധം കൃതവതീ യത് നാരി രാഷ്ട്രസ്യ രക്ഷണേ പുരുഷവത് സമർത്ഥ. ടെസി തോമസ്, ഭാരതസ്യ അഗ്നിപുത്രി ഇതി ഖ്യാത ഇയം വൈജ്ഞാനികീ അസ്മാകം രക്ഷാവിഭാഗേ ആധുനിക തന്ത്രജ്ഞാനസ്യ നേതൃത്വം കരോതി. വൈശ്വിക ചിന്തനം കാവ്യപ്രവാഹഃ ച. പ്രസിദ്ധഃ ആംഗലകവിഃ ഷെല്ലി മഹോദയഃ ഏകദാ ഉക്തവാൻ, ക്യാൻ മാൻ ബി ഫ്രീ ഇഫ് വുമൻ ബി എ സ്ലേവ്, അസ്യൈവ ഭാവസ്യ സംസ്കൃത രൂപം ഭവതി, അർത്ഥം രാഷ്ട്രം യദാ സുപ്തം തദാ പൂർണ്ണ രാഷ്ട്രസ്യ പ്രബോധഃ കഥമപി ന സംഭവതി. അദ്യതന ശക്തീകരണസ്യ അർത്ഥഃ അസ്തി അസ്മിത ഐഡന്റിറ്റി. പ്രസിദ്ധ നാരീവാദിനി ചിന്തിക സിമോൻ ദേ ബൗവ ഉക്തവതി, വൺ ഇസ് നോട്ട് ബോൺ

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ?
1: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ആകാശവാണി പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് തമ്പുരാൻ പാട്ട് അവതരിപ്പിക്കുന്നത് ആലിയാട് ബി രമണൻ നായർ.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. വിശാൽ മിശ്രയും ആവണി മൽഹാറും പാടിയത് ചിത്രം പള്ളിച്ചട്ടമ്പി. കൈതൃപ്പത്തിന്റെ വരികൾ ജേക്സ് ബിജോയുടെ ഇണം.

0: ചലച്ചിത്രഗാനം ഇനി 6 മണിക്ക് കേൾക്കാം. ആകാശവാണി
1: പ്രിയ ശ്രോതാക്കളെ, പി ജയചന്ദ്രൻ ആലപിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യ ഗാനം, കണ്ണിലുദിക്കുന്നു കണ്ണനുണ്ണി, കായാം പൂവിതൽ കണ്ണനുണ്ണി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി ജയചന്ദ്രൻ ആലപിച്ച ഭക്തിഗാനങ്ങൾ. ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: ഇന്ന് 6 മണിക്ക് ചലച്ചിത്രഗാനം, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, കൂർക്കയുടെയും കൂവയുടെയും കൃഷിരീതികൾ ഡോക്ടർ ജി സുജയുമായി ആഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി മോഡേൺ ടോക്കിംഗ് ഇംഗ്ലീഷ് ബാൻഡ്, 8:00 നാടകം ഔറംഗസേബ് രചന എസ് ശോഭ, സംവിധാനം എസ് രാധാകൃഷ്ണൻ, കുസുമ പ്രിയദർശിനി, 8:30 ചലച്ചിത്രഗാനം, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, അവധിക്കാല കായിക പരിശീലനത്തെക്കുറിച്ച് അത്ലറ്റിക്സ് പരിശീലകൻ ഡോക്ടർ കെ രാജീവുമായി അഭിമുഖത്തിന്റെ അവസാന ഭാഗം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ രാജ്കുമാർ മച്ചുദാർ സന്തൂർ വായിക്കുന്നു, 11:00 സ്പോട്ട്ലൈറ്റ് മലയാളം പരിഭാഷ, 11:15 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിക്കുന്നു, 6:00 ഉഷമലരി, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ആരമ്മേ ഗാന്ധി എന്ന കവിത ആലാപനം എസ് ജയ, 6:15 ഉദയഗീതം ജെയിൻ സാബു പാടിയത്, 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിലെന്ന് ആയിരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 13-ാം ഭാഗം, 8:35 സ്മൃതി മധുരം, 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം, രചന ദേവദാസ് ചിങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദവർമ്മ, പഠിക്കുന്നത് ആര്യ എം ജി, 9:00 ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഭരണഘടനാ നടപടിക്രമങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ആർ ബിജുകുമാർ സംസാരിക്കുന്നു, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 ബാലലോകം, കൊല്ലം പത്തനാപുരം അൽ അമീൻ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 11:30 എന്തരോ മഹാനുഭാവലോ മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി നെയ്യാറ്റിങ്കര എൻ വാസുദേവൻ, 12:00 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 ചലച്ചിത്രഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര വാനമ്പാടി ഭാഗം 14, 3:00 ചലച്ചിത്രഗാനങ്ങൾ, 4:00 സായന്തനം കർഷകോത്തമ അവാർഡ് ജേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ ജോസഫ് കുര്യൻ മേക്കാടുമായി അഭിമുഖം, 4:30 സൺഡേ സെലക്ഷൻസ്, 5:00 മൊഴിയുറവകൾ, മുൻ മുഖ്യമന്ത്രിമാരായ EMS നമ്പൂതിരിപ്പാട്, പട്ടം താണുപിള്ള, സി അച്യുതമേനോൻ എന്നിവരുടെ ശബ്ദം, 5:45 ഭക്തിഗാനങ്ങൾ, കമീല വിൻസെന്റ് പാടിയത്, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം.

6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ആകാശവാണി ഗായക സംഘം പാടിയ സംഘഗാനങ്ങൾ, 6:50 വയലും വീടും കന്നുകാലികളിലെ അകിടുവീക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ പ്രിയ കെ നായരുമായി അഭിമുഖം, തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വിള നിലവാരം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി. ബൌദ്ധിക സ്വത്തവകാശം എന്ന വിഷയത്തിൽ റോസ് മറിയം സിബിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം, 8:00 നാട്ടുചിന്ത സി സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട് 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിവസം തിരനോട്ടം, റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്, 11:10 മുതൽ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C, കുറഞ്ഞ താപനില 24°C, പെയ്തമഴ 3.3 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 24.5°C, പെയ്തമഴ 1.8 mm. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി, ഇപ്പോൾ സമയം 6:00. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം വന്ദനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: Modi will travel to Hyderabad to lay the foundation stone and inaugurate multiple development projects worth around 9,400 crore rupees in Telangana. The Prime Minister will embark on a two-day visit to Gujarat starting tomorrow. On Monday, Mr. Modi will participate in Somnath Amrit Mahotsav, marking the 75th anniversary of the Somnath temple's restoration. The government has announced the winners of the National Panchayat Awards 2025. 42 panchayats from across the country selected for the honours, according to the Ministry of Panchayati Raj, Karnataka, has secured the highest number of awards with 6 panchayats, followed by Andhra Pradesh and Odisha with 5 awards each. The award distribution ceremony will be held in New Delhi on the 3rd of next month. The Indian Meteorological Department, IMD, has forecast heat wave conditions at isolated places over Gujarat and West Rajasthan. The weather agency predicted heavy rainfall over Kerala, Lakshadweep, South Karnataka, Tamil Nadu, Puducherry and Karaikal during the next 2 to 3 days. The IMD has issued a yellow alert in 9 districts of Kerala today. In archery, Sahil Jadhav won a bronze medal in the men's individual compound event at the World Cup 2026 Stage 2 in Shanghai, China today. The 25-year-old Maharashtra archer defeated Denmark veteran player cum coach Martin Damsbo 147-144 in the bronze medal playoff. The Wrestling Federation of India, WFI, today issued a show cause notice to grappler Vinesh Phogat, accusing her of indiscipline and anti-doping rule violations. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Kozhikode Jilla Vrittantham.
2: കോഴിക്കോട് ജില്ലയിലെ മലിനജല സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം, പുതിയ പ്ലാന്റുകളുടെ നിർമ്മാണം എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറുകാരനെ ഏൽപ്പിക്കാൻ ടെൻഡർ നടപടികൾ ആരംഭിക്കാനും കോർപ്പറേഷനോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റ്ഹിൽ പ്ലാന്റിന്റെ സാങ്കേതിക അനുമതി ലഭ്യമാക്കാനും നിർദ്ദേശം നൽകി. വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന പഴയ മാലിന്യങ്ങൾ ബയോമൈനിംഗ് വഴി ശാസ്ത്രീയമായി നീക്കം ചെയ്യാനുള്ള മാർഗങ്ങൾ വിപുലീകരിക്കാനും കോഴിക്കോട് ബീച്ചിൽ ബയോവേസ്റ്റ് നീക്കം ചെയ്യാനുള്ള സാധ്യതകൾ പരിശോധിക്കാനും കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി. കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഇ ടി രാകേഷ്, കോഴിക്കോട് കോർപ്പറേഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ നവാസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽഗിസ് ടീച്ചർ അധ്യക്ഷയായി. പുതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാലാമണി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ സിബി, ബാബു കപ്പുറത്ത് കണ്ടി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ആർ രത്നേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രാധാകൃഷ്ണൻ, സെക്രട്ടറി വി കെ മുരളി എന്നിവർ സംസാരിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ സബീന ബീഗം, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അഞ്ജു മോഹൻ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ശൈലേഷ്, ദാരിദ്ര്യ ലഘൂകരണ പ്രൊജക്ട് ഡയറക്ടർ വി ജസീർ, റിട്ടയർഡ് സീനിയർ സൂപ്രണ്ട് ടി അബ്ദുൽ നാസർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ജില്ലാ ഹോമിയോപതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതി മെഡിക്കൽ കോളേജ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഹോമിയോപതി ദിനാചരണം സംഘടിപ്പിച്ചു. സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപതി എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ബി എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മേയർ ഒ സദാശിവം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് സൌജന്യ രക്തപരിശോധന, വിവിധ രോഗങ്ങളുടെ സ്ക്രീനിംഗ് ക്യാമ്പ്, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതി മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുക്കിയ മെഗാ മെഡിക്കൽ എക്സിബിഷൻ, ഹോമിയോപതി മരുന്ന് നിർമ്മാണ പ്രക്രിയയും അവയുടെ അസംസ്കൃത വസ്തുക്കളുടെ ശേഖരണവും പരിപാലനവും സംബന്ധിച്ച പവർ പോയിന്റ് പ്രസന്റേഷൻ, മെഡിക്കൽ ക്വിസ്, വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ നവാസ്, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ രാജീവ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ രാജാറാം, ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹന്ന യാസ്മീൻ വയലിൻ, ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ പി എം സിനി, വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി അസീസ്, ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി ജെ സോണി, നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനീന പി ത്യാഗരാജ്, ഗവൺമെന്റ് ഹോമിയോപതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മൻസൂർ അലി, സൂപ്രണ്ട് ഡോക്ടർ ബി ഹൃദേശ് തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതി മെഡിക്കൽ കോളേജിൽ ഹോമിയോപതി ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ശാസ്ത്ര സെമിനാറും ഗവേഷണ പ്രബന്ധ അവതരണവും നടന്നു. നഴ്സസ് വാരാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം എ ഡി എം പി അഖിൽ നിർവഹിച്ചു.

0: ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ കെ രാജാറാം അധ്യക്ഷനായി, എൻഎച്ച്എം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സി കെ ഷാജി, ജില്ലാ നഴ്സിംഗ് ഓഫീസർ സി പത്മിനി, കോഴിക്കോട് ജി എം എച്ച് എസ് സി സൂപ്രണ്ട് ഡോക്ടർ സരള നായർ, കോഴിക്കോട് ബീച്ച് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ പി ശൈല, ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് പി ജി സന്തോഷ് എന്നിവർ സംസാരിച്ചു. മെയ് 12 വരെ നീളുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാകായിക പരിപാടിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തി അത് ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. വിവിധ വകുപ്പുകളുടെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. ജലശുചീകരണം, സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ, സ്കൂളുകളുടെ കിണറുകളുടെയും കുടിവെള്ള ടാങ്കുകളുടെയും വൃത്തി ഉറപ്പുവരുത്തൽ, പുഴകളുടെയും കനാലുകളുടെയും ശുചീകരണം, ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കൽ, അഴുക്കു ജല വൃത്തിയാക്കൽ, റോഡ് സുരക്ഷ, കടൽഭിത്തി നിർമ്മാണം, മഴക്കാല രോഗ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. എല്ലാ ഫയർ സ്റ്റേഷനുകളിലും ആവശ്യ സാധനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വകുപ്പിന് നിർദ്ദേശം നൽകി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ എസ് സജിത്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, തഹസിൽദാർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 6:50 വയലം വീടും കൂർക്കയുടെയും കൂവയുടെയും കൃഷിരീതികൾ ഡോക്ടർ ജി സുജയുമായി അഭിമുഖം. തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ? മറക്കാതെ കേൾക്കുക ഇന്ന് 6:50 വയലം വീടും. ഇന്ന് 7:35 യുവവാണി മോഡേൺ ടോക്കിംഗ് ഇംഗ്ലീഷ് ബാൻഡ്. ഇന്ന് 7:35 യുവവാണി. ഇന്ന് 8:00 നാടകം ഔറംഗസീബ്, രചന എസ് ശോഭ, സംവിധാനം എസ് രാധാകൃഷ്ണൻ, കുസുമ പ്രിയദർശിനി, ശബ്ദം നൽകിയവർ കെ സി ബാബു, മുടമുകൾ കൃഷ്ണൻകുട്ടി, അലക്സ് പോൾ, കുന്നിക്കോട് ഗുരുപ്രസാദ്, ചന്ദ്രിക വിജയൻ. ഇന്ന് 8:00 നാടകം ഔറംഗസീബ്. ഇന്ന് രാത്രി 9:15 കായിക ലോകം. അവധികാല കായിക പരിശീലനത്തെക്കുറിച്ച് അത്ലറ്റിക്സ് പരിശീലകൻ ഡോക്ടർ കെ രാജീവുമായി അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇന്ന് 9:15 കായിക ലോകം.

നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 13. നാളെ 8:30 നോവൽ സഞ്ചാരം. നാളെ 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം. രചന ദേവദാസ് ചിങ്ങോലി. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദവർമ്മ. പഠിക്കുന്നത് ആര്യ എം ജി. നാളെ 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം. നാളെ രാവിലെ 10:20 നിയമരംഗം. പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഭരണഘടനാ നടപടിക്രമങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ആർ ബിജുകുമാർ സംസാരിക്കുന്നു. നാളെ രാവിലെ 10:20 നിയമരംഗം. നാളെ 11:00 ബാലലോകം. കൊല്ലം പത്തനാപുരം അൽ അമീൻ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. നാളെ 11:00 ബാലലോകം. നാളെ 11:30 എന്തരോ മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. നെയ്യാറ്റിൻകര എൻ വാസുദേവൻ. നാളെ 11:30 എന്തരോ മഹാനുഭാവലു.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു. നാളെ 12:40 പ്രകാശധാര. നാളെ ഉച്ചയ്ക്ക് 2:45 ഹരിതവാണി കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ

പരമ്പര വാനമ്പാടി പതിനാലാം ഭാഗം നാളെ 2:45 ഹരിതവാണി. നാളെ വൈകിട്ട് 4 മണിക്ക് സായന്തനം കർഷകോത്തമ അവാർഡ് ജേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ ജോസഫ് കുര്യൻ മേക്കാടുമായി അഭിമുഖം. നാളെ 4 മണിക്ക് സായന്തനം. നാളെ വൈകിട്ട് 5 മണിക്ക് മൊഴിയുറവുകൾ. മുൻ മുഖ്യമന്ത്രിമാരായ ES നമ്പൂതിരിപ്പാട്, പട്ടം താണുപിള്ള, സി അച്യുതമേനോൻ എന്നിവരുടെ ശബ്ദം. നാളെ 5 മണിക്ക് മൊഴിയുറവുകൾ. നാളെ 6:50 വയലും വീടും. കന്നുകാലികളിലെ അകിടുവീക്കം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ പ്രിയ കെ നായരുമായി അഭിമുഖം. തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ? നാളെ 6:50 വയലും വീടും പരിപാടിയിൽ. നാളെ 7:35 യുവവാണി, ബൌദ്ധിക സ്വത്തവകാശം എന്ന വിഷയത്തിൽ റോസ് മറിയം സിബിയുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം. നാളെ 7:35 യുവവാണി. നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിവസം തിരനോട്ടം. റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ കേൾക്കാം. നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിവസം തിരനോട്ടം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.

0: केवाईसी मानकानां उल्लंघनम् उद्दिश्य हिन्दुजा हाउसिंग फाइनेंस सहैव यस बैंक इत्यनयोः उपरि मौद्रिक दण्डः आरोपितः। पृथक पृथक वक्तव्येषु भारतीय रिजर्व बैंकेन सूचितं यत् तेन हिन्दुजा हाउसिंग फाइनेंस इत्यस्योपरि 1.80 लक्ष रूप्यकाणां दण्डः प्रस्थापितः। अपरत्र यस बैंक इत्यस्योपरि 1.3 लक्ष रूप्यकाणां दण्डः आरोपितः। भारतीय ऋतु विज्ञान विभागेन आगामि 5 दिवसेषु केरलम् राज्यस्य विविध जनपदेषु विद्युत्पातेन प्रचण्ड वायुना च सह अतिवृष्टेः पूर्वानुमानं प्रकटितम्। विभागेन अद्य राज्यस्य 9 जनपदेषु पीतवर्णीया संचेतना अपि प्रसारिता। श्वः अपि संचेतना तावत् 7 जनपदेषु यथावस्थं कार्यान्विता भविष्यति। प्रतिकूल वातावरणस्य कारणात् मत्स्याजीविभ्यः अद्य केरल लक्षद्वीप तटेषु गमन परिहारार्थं परामर्शः प्रदत्तः। यद्यपि कर्णाटक तटेषु मत्स्यग्रहणार्थं तादृशः कश्चन प्रतिबन्धः एतावता नैव उपस्थापितः। आईपीएल क्रिकेट स्पर्धा मालिकायाम् अद्य राजस्थान रॉयल्स दलं गुजरात टाइटन्स दलेन सह क्रीडिष्यति। भारतीय समयानुसारेण इयं स्पर्धा तावत् सायं 7:30 जयपुर नगरे आरप्स्यते। अवधेयं यत् अंकतालिकायां राजस्थान दलं चतुर्थे गुजरात दलं च पंचमे स्थाने स्तः। इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റിക്കഴകം 120 MLA പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. TVK 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. 2 മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. മറ്റന്നാൾ രാവിലെ ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ സോംനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് യോഗം. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവരും നിയുക്ത MLA രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടി നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റിക്കഴകം. വിടുതലെ ചിരുതൈകൾ കക്ഷിയും IUMLM TVKയെ പിന്തുണയ്ക്കും. 2 VCK MLA പിന്തുണ കത്ത് അധ്യക്ഷൻ തോൽ തിരുമാളവൻ ചെന്നൈയിൽ TVK ഇലക്ഷൻ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ആദവ് അർജുന് കൈമാറി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ 120 MLA പിന്തുണ TVK ഉറപ്പിച്ചു. അതിനിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വരാനിരിക്കുന്ന ഭരണകാലം മികച്ചതാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്തനിയ, ശുദ്ധിറാം തുഡു, നെസിത് പ്രാമാണിക് എന്നിവരെയും പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം

0: തീരും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിന് ലഭിച്ചു. ഈ വിഭാഗത്തിൽ 3 സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശുസൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂരിനെ 3 സ്ഥാനത്തിനായി തിരഞ്ഞെടുത്തു. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുക്കാവ് സ്വന്തമാക്കി. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തമം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക പ്രോത്സാഹനമായി 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക. പുരസ്കാര വിതരണ ചടങ്ങ് ജൂൺ 3 ന് ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് പഞ്ചായത്ത് രാജ് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: പഞ്ചായത്തിരാജ് മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: കേന്ദ്ര സർക്കാരിന്റെ യുവസംഘം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള 39 അംഗ വിദ്യാർത്ഥി സംഘം ജമ്മുവിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള 38 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയുമാണ് സംഘത്തിലുള്ളത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പ്രചാരണത്തിന്റെ 6ാം ഘട്ടത്തിന്റെ ഭാഗമായി ഐഐഎം കോഴിക്കോടും ഐഐഎം ജമ്മുവും സംയുക്തമായാണ് സാംസ്കാരിക വിദ്യാഭ്യാസ കൈമാറ്റ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം നാളെ മുതൽ ഈ മാസം 18 വരെയാണ് ശ്രോതാക്കളിൽ എത്തുന്നത്. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രിയനടൻ മോഹൻലാലിന്റെ സാന്നിധ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം കൊച്ചി നിലയങ്ങളുടെ നാടകങ്ങൾക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ശ്രോതാക്കൾക്ക് ശ്രവ്യവിരുന്നൊരുക്കുന്നത്. നാടകോത്സവത്തിലെ ആദ്യത്തെയും അവസാനത്തെയും നാടകത്തിലെ കേന്ദ്ര കഥാപാത്രവും മോഹൻലാൽ ആണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്.
1: സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് രേഖപ്പെടുത്തി തുടങ്ങി. ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് പ്രാബല്യത്തിൽ വന്നത്. UDF അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 240 രൂപ കുറഞ്ഞ് 1,11,720 രൂപയും ഗ്രാമിന് 13,965 രൂപയുമാണ് ഇന്നത്തെ വില. തേക്കടി തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് KTDC യുടെ വലിയ ബോട്ടുകൾ സർവീസ് പുനരാരംഭിച്ചു. വേനലിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ April 30 വലിയ ബോട്ടുകളുടെ സർവീസ് നിർത്തിവച്ചിരുന്നു. നിലവിൽ 40 പേർക്ക് വീതമാണ് യാത്ര ചെയ്യാനുള്ള അനുമതി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
4: ശക്തമായ കാറ്റിനും മഴക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തിവരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. ഇതിലൂടെ പ്രധാനമായും മറ്റു ദ്വീപുകളിൽ നിന്നും അഗത്യദ്വീപിൽ എത്തിച്ചേർന്ന് ഇന്നും നാളെയുമായി കൊച്ചിയിലേക്ക് ഫ്ളൈറ്റ് ടിക്കറ്റുകൾ എടുത്തിരുന്ന യാത്രികരുടെ സഞ്ചാരം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
1: ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ലക്ഷദ്വീപിലെ കപ്പൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകൾ ഹാക്ക് ചെയ്തെന്ന പരാതിയിൽ 4-അംഗ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ടിക്കറ്റുകൾ അനധികൃതമായി തടഞ്ഞുവച്ച് ഉയർന്ന വിലയ്ക്ക് മറിച്ചു നൽകുന്നുവെന്നാരോപിച്ചാണ് ലക്ഷദ്വീപ് മിനിക്കോയ് സ്വദേശികളായ ഇവരെ അറസ്റ്റ് ചെയ്തത്. മിനിക്കോയ്, കൊച്ചി, കവരത്തി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ ഓഫീസ് നന്ദൻകോട് റോഡിൽ മാൻഹോളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗത നിയന്ത്രണം. TTC, ദേവസ്വം ബോർഡ്, നന്ദൻകോട് ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം മ്യൂസിയം വഴി പോകേണ്ടതാണ്. കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തുനിന്നും നന്ദൻകോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം വഴിയോ PMG നളന്ത വഴിയോ പോകണം. കൊല്ലം തെന്മലയിൽ വീണ്ടും കരടിയുടെ സാന്നിധ്യം. തെന്മല MSLന് സമീപത്തെ വനത്തിലെ പാറക്കൂട്ടത്തിലാണ് കരടിയെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. ഈ മാസം ആദ്യവും പ്രദേശത്ത് കരടിയെ കണ്ടിരുന്നു. ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ്

0: ഒരു കുടുംബത്തിലെ നാലുപേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. കൊമ്പടിഞ്ഞാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഏകദേശം ഒരു വർഷം മുൻപാണ് തള്ളരിപ്പടലിൽ വീട്ടിൽ ശുഭ, അമ്മ, പൊന്നമ്മ, മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവർ മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസം സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം നേടിയ നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെച്ചിക്കഴകം 120 MLA മാരുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരണത്തിന് ഒരുങ്ങി. TVK 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും ഹരിപ്പാട്, നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. അരിക്കുവേണ്ടി അന്യസംസ്ഥാനങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന മലയാളിക്ക് ഒരു പാഠപുസ്തകം പോലെ സ്വന്തം അധ്വാനം കൊണ്ട് മറുപടി നൽകുകയാണ് ഒരു അതിഥി തൊഴിലാളി. തരിശായി കിടക്കുന്ന നമ്മുടെ പാടശേഖരങ്ങൾ നോക്കി നെടുവീർപ്പെടുന്നവർക്ക് മുന്നിൽ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് സിയ ഉൾ ഹക്ക്. തന്റെ വിയർപ്പൊഴുക്കി നമ്മുടെ മണ്ണിനെ സ്നേഹിച്ച സിയ വടകര തിരുവള്ളൂരിലെ പാടത്ത് 100 മേനി വിളയിച്ചെടുത്തത് വെറും നെല്ലല്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെ ശുഭപ്രതീക്ഷകളാണ്. 12 വർഷം മുൻപാണ് ബീഹാർ കിഷൻഗഞ്ച് സ്വദേശിയായ ഈ യുവാവ് തൊഴിൽ തേടി കേരളത്തിലെത്തിയത്. തിരുവള്ളൂർ ശാന്തിനഗറിലെ 2 ഏക്കർ തരിശുഭൂമി പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയത്. ബംഗാളിൽ നിന്ന് വിത്തെത്തിച്ച് പകലന്തിയോളം മണ്ണിൽ പണിയെടുത്തു. ഫലമോ, 2 ടൺ നെല്ലാണ് ഈ കർഷകൻ കൊയ്തെടുത്തത്. കൊയ്തെടുത്ത നെല്ല് പുഴുങ്ങിയുണക്കി സ്വന്തമായി അരിയാക്കി മാറ്റുകയും അത് വിൽക്കുകയും ചെയ്യുന്നു. നെല്ലും അരിയും മാത്രമല്ല, പശുവളർത്തലിലൂടെ കേരളത്തിന്റെ പഴയ കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ അതിഥി കർഷകൻ. നമ്മുടെ തൊടിയിലും പാടത്തും നന്മയുടെ പച്ചപ്പ് ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറുനാട്ടിൽ നിന്നെത്തി നമ്മുടെ മണ്ണിനെ സ്നേഹിച്ച സിയ ഉൾ ഹക്ക്. നിർണായക സാഹചര്യങ്ങളിൽ അഗ്നിരക്ഷാ സേനയുടെ ധീരമായ ഇടപെടലിനെക്കുറിച്ചുള്ള ഒട്ടേറെ വാർത്തകൾ നമ്മൾ നിത്യേന കേൾക്കാറുണ്ട്. എന്നാൽ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മറ്റെല്ലാ ജീവനുകളുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ അഗ്നിരക്ഷാസേന. ഭക്ഷണവും വെള്ളവുമില്ലാതെ 50 മണിക്കൂറിലധികം നേരം പാറയിടുക്കിൽ കുടുങ്ങിപ്പോയ ആട്ടിൻകുട്ടിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരികെ വരാൻ വഴിയൊരുക്കിയിരിക്കുകയാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ. എറണാകുളം ജില്ലയിലെ പിറവം ആനമുന്തി കവലയ്ക്ക് സമീപമുള്ള ഒരു ക്രഷറിലെ ആഴമേറിയ പാറയിടുക്കിലാണ് ഈ ആട്ടിൻകുട്ടി കുടുങ്ങിയത്. മല കയറുന്നതിനിടയിൽ അബദ്ധത്തിൽ വഴുതി വീണതായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പിറവത്തുനിന്നുള്ള അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. തുടക്കത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും പിന്നീട് ക്രെയിനിൽ വല ഘടിപ്പിച്ച് രക്ഷാപ്രവർത്തകർ താഴേക്കിറങ്ങുകയായിരുന്നു. അഗ്നിരക്ഷാ സേനാംഗങ്ങളായ കെവിൻ ആന്റണിയും രാംരാജും ചേർന്ന് ജീവൻ പണയപ്പെടുത്തി നടത്തിയ ശ്രമത്തിനൊടുവിൽ ആട്ടിൻകുട്ടിയെ സുരക്ഷിതമായി മുകളിലെത്തിച്ചു. ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങളിൽ അഗ്നിരക്ഷാ സേന പുലർത്തുന്ന അർപ്പണബോധവും കഠിനാധ്വാനവും പ്രശംസനീയമാണ്. ഇതിലൂടെ ഏതൊരു പ്രതിസന്ധിയിലും ഞങ്ങൾ കൂടെയുണ്ട് എന്ന ഉറപ്പാണ് ഇവർ നൽകുന്നത്. അഗ്നിരക്ഷാസേനയുടെ ഇത്തരം ഇടപെടലുകൾ പൊതുജനങ്ങൾക്ക് ഭരണ സംവിധാനങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ സഹജീവി സ്നേഹത്തിന്റെ വലിയ മാതൃകകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വഴിമുട്ടി നിൽക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് താങ്ങായി എത്താൻ ഇവർ ഉണ്ടെന്നത് ഓരോ പൌരനും നൽകുന്ന ധൈര്യം ചെറുതല്ല. കായൽ കാറ്റേറ്റ് ഒരു ചൂട് ചായ കുടിക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടാകില്ല. എന്നാൽ ആ ചായ

0: ചായ തേടി നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിനു പകരം ചായ ഇങ്ങോട്ട് വന്നാലോ? കായലോളങ്ങളിലുലഞ്ഞ് ചായയുമായി നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു വഞ്ചി ചായക്കടയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. കായൽപ്പരപ്പിലൂടെ തന്റെ 75-ാം വയസ്സിലും വഞ്ചി തുഴഞ്ഞ് ചായ വിളമ്പുന്ന ശാന്തമ്മ. കുമരകത്തെ ശാന്തമായ ഓളപ്പരപ്പിൽ 10 വർഷത്തിലധികമായി മാറ്റമില്ലാതെ തുടരുന്ന ഒരു കാഴ്ചയാണിത്. പ്രായത്തിന്റെ അവശതകൾ മാറ്റിവച്ച് തന്റെ കൊച്ചുവഞ്ചിയിൽ ചായയും പലഹാരങ്ങളുമായി എത്തുന്ന ഇവർ നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ചായ ചേച്ചിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൃദ്യമായ ചായക്കടകളിലൊന്നായി ഇതിനെ വിശേഷിപ്പിക്കാം. ഒഴുക്കിനെതിരെ വഞ്ചിയൂന്നി ഓരോ ചായക്കപ്പിലും സ്നേഹവും ഊഷ്മളതയും പകർന്നു നൽകുന്ന ഇവരുടെ ജീവിതം ഏതു പ്രായത്തിലും ഇഷ്ടമുള്ള കാര്യം സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുക എന്നതിന് ഉദാഹരണമാണ്. യാന്ത്രികമായ ഈ ലോകത്ത് അധ്വാനത്തിന് പ്രായം ഒരു തടസ്സമല്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഈ ചായ ചേച്ചി. നിറഞ്ഞ പുഞ്ചിരിയോടെ ചായ വിളമ്പുന്ന ഈ 75-കാരിയുടെ നിശ്ചയദാർഢ്യം നാം ഓരോരുത്തർക്കും വലിയൊരു പ്രചോദനമാണ്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥകൾ നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ മരണത്തിനു പോലും മായ്ക്കാനാവാത്ത ആത്മബന്ധത്തിന്റെ നേർസാക്ഷ്യമായി മാറിയിരിക്കുകയാണ് മലപ്പുറം പത്തപ്പിരിയത്ത് ഒരു തെരുവനായ. തനിക്ക് നിത്യവും ഭക്ഷണം നൽകിയിരുന്ന പ്രിയപ്പെട്ട ഉമ്മ വിട പറഞ്ഞപ്പോൾ ആ ഖബറിടത്തിന് കാവലിരുന്ന് തന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഈ മിണ്ടാപ്രാണി. മലപ്പുറം പെരുവിൽകുണ്ട് സ്വദേശിനി ആമിന ദിവസവും ഈ നായിക്ക് ഭക്ഷണം നൽകുമായിരുന്നു. ഒരു ദിവസം വീടിനടുത്ത് ആമിന ഉമ്മ കുഴഞ്ഞു വീണു. ആ സമയം കുരച്ചു ബഹളമുണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചത് ഈ നായയായിരുന്നു. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഉമ്മയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഖബറടക്കം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയിട്ടും തന്റെ പ്രിയപ്പെട്ട ഉമ്മ അരികിലേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ ആ ഖബറിടത്തിന് കാവലിരിക്കുകയാണ് ഈ നായ. ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം തന്റെ ആയുസ് മുഴുവൻ നന്ദിയുടെ കാവലിരിക്കുന്ന ഈ നായ ഇന്നത്തെ സ്വാർത്ഥമയമായ ലോകത്ത് വലിയൊരു പാഠമാണ്. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്ത ഈ കാലത്ത് വാക്കുകൾക്കതീതമായ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഈ മിണ്ടാപ്രാണി നൽകുന്നത്. വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഭൂമി വിയർക്കുമ്പോൾ നമ്മെപ്പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള പക്ഷിമൃഗാദികൾക്കും കരുതൽ ആവശ്യമാണ്. ജലാശയങ്ങളും നീരുറവുകളും വറ്റിവരളുന്ന നാളുകളിൽ തണൽ തേടി അലയുന്ന പറവകളും മിണ്ടാപ്രാണികളും എങ്ങനെ ദാഹമകറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാർഷിക മേഖലയിലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും പക്ഷികൾക്ക് വലിയ പങ്കുണ്ട്. പരാഗണം, വിത്തുവിതരണം എന്നിവയിലൂടെ വനവൽക്കരണത്തിന് സഹായിക്കുന്ന ഈ കൊച്ചു കൂട്ടുകാരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വേനലിൽ കിളികൾക്കും വെള്ളവും ഭക്ഷണവും ഒരുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ കളക്ടർ മുൻകൈയെടുത്ത് നടത്തിയ ക്യാമ്പയിനാണ് കിളികളും കൂളാവട്ടെ. നമ്മുടെ വീട്ടുമുറ്റത്തോ ബാൽക്കണിയിലോ വൃത്തിയുള്ള പാത്രങ്ങളിൽ അല്പം വെള്ളവും ഒരുപിടി ധാന്യവും കരുതുന്നതിലൂടെ വേനലിൽ നമുക്കും ഇത്തരം ഉദ്യമങ്ങളുടെ ഭാഗമാകാവുന്നതാണ്.
1: ഒരു കുഞ്ഞുപാത്രം വെള്ളം ഒരു വലിയ ലോകത്തിന് ജീവനേകും. തനിക്കു വേണ്ടി മാത്രമല്ല ചുറ്റുമുള്ള ജീവജാലങ്ങൾക്കും വേണ്ടി ചിന്തിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഇത്തരം ക്യാമ്പയിനുകൾ സഹായിക്കുന്നു. കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ പക്ഷികൾക്ക് അവരുടെ സ്വാഭാവിക ജലസ്രോതസ്സുകൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഈ മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ അവർക്ക് ജീവശ്വാസമാകും. ഭൂമി മനുഷ്യന്റേത് മാത്രമാണെന്ന അഹങ്കാരമല്ല, സഹജീവികളുടേതു കൂടിയാണെന്ന തിരിച്ചറിവാണ് യഥാർത്ഥ പുരോഗതി.
0: നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കും. മെയ് 11 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ ഒരു നമ്പർ കൂടിയുണ്ട്. 9 4 9 6 5 9 6 3 2 1. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി.
1: വയലും വേടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ കണക്ക് പുസ്തകങ്ങൾക്ക് വികാരങ്ങളില്ല, വിചാരങ്ങൾ മാത്രമേയുള്ളൂ. ലാഭം, നഷ്ടം, സമ്പാദ്യം തുടങ്ങിയ വാക്കുകൾ പണത്തിന്റെ പര്യായ പദങ്ങളായി മാത്രം വിശകലനം ചെയ്യുമ്പോൾ ലോകത്തിന് നഷ്ടമാകുന്നത് നന്മ, സ്നേഹം, കാരുണ്യം എന്നിവയാണ്. ലാഭം നോക്കാതെ ജീവിക്കുന്നവർ സമൂഹത്തിന് നേട്ടമാകും. അവനവന് ആദായം നൽകുന്ന പദ്ധതികളെക്കാൾ അന്യന് അനുഗ്രഹമാകുന്ന പ്രവർത്തനങ്ങളാണ് ഒരാളുടെ കർമ്മവീഥിയെ ധന്യമാക്കുന്നത്. ഓർക്കുക, ചില ലാഭങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവർ മാത്രമാണ് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാകുന്നത്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി കൂവയുടെയും കൂർക്കയുടെയും കൃഷിരീതികളെയും വളപ്രയോഗത്തെയും ജലസേചനത്തെയും ഒക്കെ കുറിച്ചാണ്. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ കുട്ടിക്കാലം മധുരതരമാക്കിയ എത്രയോ കായകനികളും കിഴങ്ങുകളും ഉണ്ട്. മിക്ക വീടുകളിലും അവയെല്ലാം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ കട്ടനോ ചായക്കോ ഒപ്പം അവയിൽ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നു. ചിലപ്പോൾ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ കൂവക്കിഴങ്ങ്, കാച്ചിൽ, ചേമ്പ്, മരച്ചീനി ഇവയിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമായിരുന്നില്ലേ. കാന്താരിമുളകും ഉള്ളിയും കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇടികളിൽ ഇടിച്ച് അതിനോടൊപ്പം കഴിക്കുമ്പോ എന്തൊരു രുചിയായിരുന്നു അല്ലേ. ഒന്നോർത്തു നോക്കൂ, എത്ര പേർക്ക് കൊതിവെന്ന് കാണുമെന്ന് എനിക്കറിയാം. വായിൽ വെള്ളം മുറിയില്ലേ. ആ, അതൊക്കെ പോട്ടെ. കൂവക്കിഴങ്ങും കൂർക്കയും കപ്പലണ്ടിയും ഒക്കെ നമ്മൾ പണ്ടേ കൃഷി ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് കൂവയുടെയും കൂർക്കയുടെയും കൃഷിരീതി പഠിക്കാം. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിൽ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ ജി സുജയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഡോക്ടർ ജി സുജയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ആദ്യം മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ കൂർക്കയുടെയും കൂവയുടെയും സാധ്യതകൾ നമ്മുടെ കേരളത്തിൽ എത്രയാണ്?
2: അതായത് മൈനർ കിഴങ്ങു വിളകളാണ് ഈ പറഞ്ഞ കൂർക്കയും കൂവയും. അവയുടെ പ്രസക്തി വളരെയധികം കൂടി വരുന്ന ഒരു സമയമാണിത്. കാരണം നമ്മുടെ കൂടുതലും നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു, അതുകൊണ്ട് തന്നെ ഭക്ഷ്യ ആവശ്യകതകൾ കൂടി വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും വളരെയധികം അറിയപ്പെടാത്ത സസ്യവിഭവങ്ങൾക്ക് ചൂഷണം ചെയ്യേണ്ടത് ഒരു അത്യന്താപേക്ഷിതമായി വരികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രധാനപ്പെട്ട കിഴങ്ങു വിളകളാണ് മരച്ചീനി, മധുരക്കിഴങ്ങ്, ചേന, ചേമ്പ്, കാച്ചിൽ. ഇവയൊക്കെ ഭക്ഷ്യപോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നു. പിന്നെ പരമ്പരാഗത പച്ചക്കറികളാണ്. പിന്നെ കാലാവസ്ഥ മാറ്റത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളവയാണ്. ഇതുകൂടാതെ ഹെൽത്ത് ഫുഡ്,

0: എന്ന ഒരു പേരിലും ഇവ നന്നായി അറിയപ്പെടുന്നു. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള മൈനർ കിഴങ്ങുവിളകൾ നമ്മൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കൂടുതലും അവയെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവയുടെ ഉൽപാദനക്ഷമത, ഏത് മൈനർ വിളയ്ക്കാണോ കൂടുതൽ ഉൽപാദനക്ഷമതയുള്ളത് അതിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകും. അതുപോലെ നിലവിലുള്ള കൃഷി സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഇനങ്ങൾ നമുക്ക് ലഭ്യമാകണം. അല്ലെങ്കിൽ തന്നെ ഈ മൈനർ വിളകൾ ഈ കൃഷി സമ്പ്രദായങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കണം. അങ്ങനെ വരുമ്പോഴും അവയ്ക്ക് കൂടുതലായിട്ട് പ്രാധാന്യം ഉണ്ടാകും. പിന്നെ ഇതുകൂടാതെ അവയ്ക്ക് കൂടുതലായിട്ടുള്ള മൂല്യവർദ്ധനവിനുള്ള സാധ്യത, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോഴാണ് കൂവ എന്ന് പറഞ്ഞ വിളയ്ക്ക് കൂടുതൽ സാധ്യത വരുന്നത്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ഈ രണ്ടു വിളകൾക്കും ഈ അടുത്ത കാലത്തായിട്ട് ധാരാളം ആവശ്യക്കാരുമുണ്ട്. അതുപോലെ തന്നെ കൃഷിയിൽ ഒരുപാട് താല്പര്യവും കാണിച്ച് കർഷകർ വരാറുണ്ട് നമ്മുടെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ.
1: മാഡം സൂചിപ്പിച്ച മാതിരി കൂവയ്ക്കാണെങ്കിൽ മൂല്യവർദ്ധനത്തിന്റെ സാധ്യതകൾ ഒത്തിരിയുണ്ട്. പിന്നെ കൂർക്ക നമ്മൾ മെഡിസിനൽ വാല്യൂ ഉണ്ടെന്ന്?
0: അതെ, കൂർക്ക എന്ന് പറയുന്നത് നമുക്ക് പണ്ട് തൊട്ടേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പരമ്പരാഗത പച്ചക്കറിയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് നമുക്ക് വേവിച്ച് ഒരു പച്ചക്കറിയായിട്ട് കഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനകത്ത് നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ആ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഉരുളക്കിഴങ്ങിന് സമാനമാണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഡ്രൈ മാറ്ററിന്റെ അളവ് 31-33%, അതുപോലെ നല്ല തോതിൽ 18-20% അന്നജം അടങ്ങിയിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള പോഷകങ്ങൾ, വിറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട്. കിഴങ്ങുകളിലെ ധാതു ലവണങ്ങളായ കാൽഷ്യം, ഇരുമ്പ്, പിന്നെ ആന്റി ഓക്സിഡൻസ്, നീരോക്സികാരികളായ ഫീനോളിക് അമ്ലം, പിന്നെ ഫ്ലേവോനോയിഡുകൾ, പിന്നെ ടെർപീനുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇത്രമാത്രം ഔഷധ ഗുണവും പോഷക ഗുണവും ഉള്ള കൂർക്ക എന്ന് പറയുന്ന വിളയെ പറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഒരു നല്ല അവബോധം ഇല്ല. യഥാർത്ഥത്തിൽ അതിന്റെ ഗുണങ്ങളെ പറ്റി നമ്മൾ കൂടുതലായിട്ട് കൃഷിക്കാരെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകമായിട്ടുള്ള മണം എന്ന് പറയുന്നത് ടെർപീനുകൾ, അപൂരിത ടെർപിനോയിഡുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് കൂർക്കയ്ക്ക് ആ ഒരു പ്രത്യേക നമുക്ക് സ്മെല്ല്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആ സ്മെല്ല് ഉണ്ടാകുന്നത്. അപ്പൊ ഇത് ശരിക്കും നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു വിളയാണ്.
1: ഈ രണ്ട് വിളകളും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്?
0: രണ്ട് വിളകളും തീർച്ചയായിട്ടും നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്. കൂർക്ക എന്ന് പറയുന്ന വിള നമുക്ക് ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റത്തില്ല. കാലഭേദമന്യെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കാത്ത ഒരു വിളയാണ്. അതിനൊരു സീസണുണ്ട്. സാധാരണ നമ്മൾ പറയുന്നത് ജൂലൈ തൊട്ട് ഒക്ടോബർ വരെയുള്ള സമയത്താണ് കൂർക്ക കൃഷി ചെയ്യേണ്ടതെന്നും അതിലേറ്റവും ഉത്തമമായിട്ടുള്ള സമയം സെപ്റ്റംബർ മാസമാണെന്നുമാണ്. ആ സമയത്ത് നട്ടുപിടിപ്പിച്ച് ഉണ്ടാകുന്ന കൂർക്കയുടെ കിഴങ്ങുകൾക്ക് നല്ല വലിപ്പവും അതുപോലെ വിപണിയും മാർക്കറ്റ് വാല്യൂവും ഉണ്ടാകും. എല്ലാം കൊണ്ടും അതിന്റെ ഗുണവും എല്ലാം മെച്ചപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂവ അതുപോലെ അല്ല. കൂവ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കൃഷി ചെയ്യാം. എന്നാലും നമ്മുടെ നാട്ടിൽ നമ്മൾ കൂവ കൂടുതലും കൃഷി ചെയ്യുന്നത് മഴയെ ആശ്രയിച്ചിട്ട് മെയ് ജൂൺ മാസങ്ങളിൽ മഴ ലഭ്യമാകുന്നതിനോടൊപ്പമാണ്
1: മൺസൂൺ
0: മുന്നേ ആയിട്ടാണ് കൃഷി ചെയ്യുന്നത്.
1: ഈ കൂർക്കയ്ക്ക് വേണ്ടി നമുക്ക് ആദ്യം നഴ്സറി ഉണ്ടാക്കേണ്ട ആവശ്യകത?
0: അതെ, കൂർക്ക നമ്മൾ സാധാരണ കിഴങ്ങ് നഴ്സറിയിൽ നട്ടുപിടിപ്പിച്ച് വള്ളിയാക്കിയിട്ടാണ് പ്രധാന കൃഷിയിടത്തിലേക്ക് നടുന്നത്. ജൂലൈ മാസം എന്ന് പറഞ്ഞുവല്ലോ, അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഒരു 45 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ ഞാറ്റടി തയ്യാറാക്കണം. 1 ഹെക്ടർ സ്ഥലത്തേക്ക് വേണ്ട നടീൽ വസ്തു ലഭിക്കുന്നതിന് 500 ചതുരശ്ര മീറ്റർ സ്ഥലം വേണം ഞാറ്റടി. നമുക്കറിയാം പണ്ട് തൊട്ടേ നമ്മൾ ഞാറ്റടി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അടിവള. ഒരു ചതുരശ്ര മീറ്ററിന് നമ്മൾ കൊടുക്കേണ്ടത് 1 കിലോ ചാണകം എന്നുള്ള ആ ഒരു അടിസ്ഥാന തത്വത്തിൽ തന്നെ ഇവിടെയും നമ്മൾ കാലിവെള്ളമോ ചാണകമോ കൊടുത്തിരിക്കണം. പിന്നെ ചെറുതായിട്ട് വാരങ്ങളോ കൂനകളോ ആക്കി കുറഞ്ഞ അകലത്തിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കിഴങ്ങുകൾ നടേണ്ടത്. കിഴങ്ങുകളുടെ തൂക്കവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിപ്പവും ആകരുത്, തീരെ ചെറുതും ആകല്. ഒരു മീഡിയം 15 to 20 grams തൂക്കം വരുന്ന കിഴങ്ങുകളാണ് നമ്മൾ സാധാരണ നഴ്സറിയിൽ.
1: കണ്ണ് എത്ര വേണം അങ്ങനെ വല്ലതും?
0: അങ്ങനെയില്ല, അതിന്റെ വെയിറ്റ് ആണ്, അതിന്റെ ആ ഒരു സൈസ് നോക്കിയിട്ടാണ് നമ്മൾ നടുന്നത്. 500 ചതുരശ്ര മീറ്ററിന് നമുക്ക് ഉദ്ദേശം ഒരു 75 to 100 kilos കൂർക്കയുടെ കിഴങ്ങ് വേണ്ടി വരും. ഇത് നട്ട് നമ്മളൊരു 3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്കറിയാലോ നമ്മൾ അടിവളമായിട്ട് കാലിവളമേ കൊടുത്തുള്ളൂ. അപ്പം നല്ല രീതിയിൽ വള്ളി ഉണ്ടാവാനും അതിന്റെ വൈൻസ് എന്ന് പറയുമല്ലോ, സ്റ്റെം കട്ടിങ്സ് അല്ലെങ്കിൽ വൈൻസ്, അതാണല്ലോ നമ്മൾ അടുത്ത

0: പ്രധാന കൃഷിയിടത്തിലേക്ക് നടുന്നത്. അപ്പൊ അത് നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടി ഈ പറഞ്ഞ നഴ്സറി ഏരിയയ്ക്ക് ഒരു 5 കിലോഗ്രാം യൂറിയ കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അത് നല്ല പുഷ്ടിയോടെ വളരുകയും ചെയ്യും. എന്നിട്ട് 45 ദിവസം കഴിയുമ്പോഴത്തേനും 10 മുതൽ 15 സെന്റിമീറ്റർ നീളത്തിനുള്ള വള്ളിത്തലപ്പുകളാണ് നമ്മൾ പ്രധാന കൃഷിയിടത്തിലേക്ക് നടേണ്ടത്.
1: കൂവയ്ക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കിഴങ്ങ് ഡയറക്റ്റ് ആയിട്ട് നടുവാണ്.
0: കൂവയ്ക്കും കിഴങ്ങ് കഷ്ണങ്ങൾ, ചെറിയ കഷ്ണങ്ങൾ, കിഴങ്ങിന്റെ മൊത്തം സ്കെയിൽസ് അതിന്റെ അടിയിലൊക്കെയാണ് മുകുളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കൂവയിൽ. അപ്പൊ അതൊരു ചെറിയ നീളത്തിനുള്ള 10-15 സെന്റിമീറ്റർ നീളത്തിനുള്ള ഒരു കിഴങ്ങ് കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമുക്ക് നടാം. അതല്ലെങ്കിൽ നഴ്സറിയിൽ ഈ കിഴങ്ങുകൾ നട്ടുപിടിപ്പിച്ച് കിളിർപ്പുകളാക്കിയിട്ട് ആ കിളിർപ്പുകൾ മുഴുവൻ ഭാഗം എടുക്കാതെ വേരും തണ്ടും അടങ്ങുന്ന ഒരു 10-15 സെന്റിമീറ്റർ നീളത്തിനുള്ള കിളിർപ്പുകൾ അതും വേണമെങ്കിൽ നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം. എന്നാലും നമ്മൾ സാധാരണ കൃഷിക്കാരൊന്നും അതിനൊന്നും മെനക്കെടാറില്ല. വിളവെടുത്തു കഴിയുമ്പോൾ തന്നെ മിച്ചം കിടക്കുന്ന ഭാഗങ്ങൾ തന്നെ പൊടിച്ച് വരാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ചെറിയ കഷ്ണം മതി നടാനായിട്ട് ഉപയോഗിക്കാം.
1: നമ്മുടെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഇതിനു വേണ്ടി നല്ല ഇനങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ?
0: അതായത് കൂർക്കയിലുണ്ട് ഒരു പ്രധാനപ്പെട്ട ഇനം. ഇത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യത്താണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇനങ്ങളുടെ മുന്നിലും ആ ഒരു സവിശേഷതയുണ്ട്, ശ്രീ എന്ന് പറയുന്നത്. അപ്പം ശ്രീധര എന്ന് പറയുന്ന ഇനം കൂർക്ക വളരെ നല്ല മെച്ചപ്പെട്ട പാചക ഗുണമുള്ള ഹെക്ടറിന് ഉദ്ദേശം ഒരു 20-25 ടൺ വിളവ് തരാൻ ക്ഷമതയുള്ള ഒരിനമാണ്. നല്ല രീതിയിൽ അന്നജവും അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ കിഴങ്ങില്. കേരള കാർഷിക സർവകലാശാലയ്ക്കും നല്ല ഇനങ്ങളുണ്ട്, നിധി, സുഫല എന്നൊക്കെ പറയുന്ന ഇനമാണ്.
1: കൂവയ്ക്ക് ഇതേമാതിരി പ്രത്യേകമായിട്ട് ഇനം വല്ലതും ഉണ്ടോ അതോ നമ്മുടെ നാടൻ ഇനങ്ങളിൽ തന്നെയാണ്?
0: നാടൻ ഇനങ്ങളാണ്. വെള്ളക്കൂവയാണ് നമ്മുടെ നാട്ടില് കൂടുതലും വ്യാവസായിക ആവശ്യത്തിനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉപയോഗങ്ങൾക്കെല്ലാം കൂടുതൽ കൃഷി ചെയ്യുന്നത് വെള്ളക്കൂവയാണ്.
1: മറ്റേത്
0: മഞ്ഞക്കളറിലുണ്ട്, നീലക്കൂവയുണ്ട്. ഇത് നമ്മള് മരാൻഡ ആരുണ്ടിനേസിയ എന്ന് പറയുന്ന കൂവയാണ് നമ്മള് ഈ സാധാരണ വെള്ളക്കൂവ എന്ന് പറയുന്നത്. അത് നമ്മള് കൂടുതലും കൂർക്കയെ അപേക്ഷിച്ച് കൂവ ഇടവിള കൃഷിക്കും തണൽ ഉള്ള സാഹചര്യങ്ങളിൽ,
1: അതായത് തെങ്ങിത്തോപ്പിലൊക്കെ
0: ചെയ്യാം. തെങ്ങ്, കമുക്, വാഴ, വാഴക്കിടയിൽ നല്ലതായിട്ട് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന, തണൽ ഇഷ്ടപ്പെടുന്ന ഒരു വിളയാണ് കൂവ എന്ന് പറയുന്നത്.
1: ജലസേചനം എങ്ങനെ ഇതിന് ചെയ്യും?
0: ജലസേചനം കൂർക്കയുടെ കാര്യത്തിൽ നമ്മൾ ജലസേചനത്തിന് നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കാരണം നമ്മൾ കൂടുതൽ ഈ സെപ്റ്റംബർ മാസത്തില് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആ സമയ തുലാവർഷം ഉണ്ടാവും. അത് അതിന് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വള്ളി അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് കരിഞ്ഞ് പോവും. അപ്പം അത് കാരണം നമ്മൾ ജലസേചനം കൊടുത്തിരിക്കണം എല്ലാ ദിവസവും. കഴിയുമെങ്കിൽ മണ്ണിലുള്ള ജലത്തിൻ്റെ അംശം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ജലസേചനം കൊടുക്കുന്നത് നല്ല രീതിയിൽ കിഴങ്ങ് ഉൽപ്പാദനത്തിനും അതുപോലെ വലിപ്പമുള്ള കിഴങ്ങുകൾ ഉണ്ടാവാനും ഗുണമേന്മയുള്ള കിഴങ്ങുകൾ ഉണ്ടാവാനും സഹായിക്കും.
1: കൂവയ്ക്ക് നമ്മൾ അധികം വളപ്രയോഗമൊക്കെ ചെയ്യാറുണ്ടോ?
0: കൂവ ശരിക്കും നമ്മൾ നിസ്സാരമാക്കി കളയുമെങ്കിലും കൂവയ്ക്കും നല്ല രീതിയിൽ കിഴങ്ങ് വലിപ്പം ഉണ്ടാകണമെങ്കിൽ വളം ചെയ്യണം. പിന്നെ എപ്പോഴും കിഴങ്ങു വിളകൾക്കെല്ലാം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ നൈട്രജൻ പൊട്ടാഷ്യം ആണല്ലോ. അപ്പൊ അതിനും പറയുന്നത് 50 കിലോഗ്രാം നൈട്രജൻ, 25 കിലോഗ്രാം ഫോസ്ഫറസ്, 75 കിലോഗ്രാം പൊട്ടാഷ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ വളങ്ങള്, രാസവളങ്ങൾ കൊടുക്കണം. അത് നമ്മൾ നടുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ മുഴുവൻ ഫോസ്ഫറസും കൊടുക്കാം. പിന്നെ ഒന്ന് പൊടിച്ചു കഴിഞ്ഞിട്ട് പകുതി വീതം ഈ പറഞ്ഞ നൈട്രജനും പൊട്ടാഷ്യവും കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നൈട്രജനും പൊട്ടാഷ്യവും കൊടുക്കാം. പിന്നെ ഈ രണ്ടു വിളകളെയും നമുക്ക് ജൈവമാർഗത്തിലും കൂടി ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ അമിതമായിട്ടുള്ള ചാണകം അല്ലെങ്കിൽ ജൈവവളം ഉപയോഗിക്കേണ്ടതില്ല. ഈ കിഴങ്ങു വിളകൾ നടുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് പയറുപോലുള്ള പച്ചില വളത്തിന് വേണ്ടിയുള്ള പയറുണ്ടല്ലോ, അത് നട്ടുപിടിപ്പിച്ച് നമുക്ക് മണ്ണിൽ ഉഴുതു ചേർക്കാം ഈ വിളകൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ്. അങ്ങനെ നമുക്കൊരു ഹെക്ടറിന് 10-15 ടണ്ണോളം പച്ചില വളം ഈ പറഞ്ഞിട്ടുള്ള വൻപയർ അതുപോലുള്ള പയറുവർഗ്ഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും.
1: നൈട്രജനൊക്കെ
0: നല്ല രീതിയിലും പൊട്ടാഷ്യവും ഒരു പരിധി വരെയും ഒക്കെ നമുക്ക് ലഭ്യമാക്കാനായിട്ട് ഇവ സഹായിക്കും. പിന്നെ ഇതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നല്ല രീതിയിൽ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്ന, എല്ലാ കർഷകർക്കും അത് സാധിക്കില്ല, എന്നാലും അത് നീമാവിരകളെയൊക്കെ ഒഴിവാക്കാനും ഒക്കെ കൂർക്കയിൽ സഹായിക്കും. പിന്നെ ജീവാണുവളങ്ങൾ, ജീവാണുവളങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുണ്ടല്ലോ ഇപ്പൊ PGPR Mix 1 എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ

0: പ്രത്യേകമായിട്ട് കിട്ടുന്ന അസോസ്പൈറിലം, ഫോസ്ഫോ ബാക്ടീരിയ, കേസോലുബിളൈസർ, അത് നമുക്ക് കൊടുക്കാം. 50% കാലിവളത്തിന് 1% ജീവാണുവളം എന്നുള്ള കണക്കിലാണ് കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോൾ ഈ ഒരു 10 ടൺ അല്ലെങ്കിൽ 12 ടൺ എന്നൊക്കെ പറയുന്ന 200 കിലോഗ്രാം ഒക്കെ നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജീവാണുവളങ്ങൾ വേണ്ടതായിട്ട് വരും. ഇതിത്രയും നമ്മൾ അനുശാസിക്കുന്നതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ പുരയിടത്തിൽ നിന്ന് കിട്ടുന്ന വിളാവശിഷ്ടങ്ങളോ ഒക്കെ നമുക്ക് കമ്പോസ്റ്റ് ആയിട്ടൊക്കെ ഇടുന്നതും ഇതിനൊക്കെ നല്ല ഉപകരിക്കും.
1: അപ്പൊ ഇതില് അധികം കീടങ്ങളും രോഗങ്ങളും ഒക്കെ കാണാറുണ്ട്. നിമാവീതത്തിനെ പറ്റി മേഡം ഇപ്പം ചർച്ച ചെയ്തായിരുന്നു.
0: പ്രധാനമായിട്ട് വേരിൽ മുഴ ഉണ്ടാക്കുന്ന നിമാവീരകള്, റൂട്ട് നോട്ട് നിമറ്റോഡ് എന്ന് പറയുമല്ലോ, മെലോയിഡോഗൈൻ ഇൻകോഗിനേറ്റ, അത് ഒരു കൂർക്കയിലെ ഒരു പ്രധാനപ്പെട്ട കീടമാണ്. കീടബാധയേറ്റ ചെടികളുടെ വേരുകളിൽ മുഴ ഉണ്ടാവുകയും വേരിന്റെയും ചെടിയുടെയും വളർച്ച മുരടിക്കുകയും തന്മൂലം ചെടി ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പൊ ചെടി തൈ രൂപത്തിലായിരിക്കുമ്പോൾ വേരുകൾ വഴി ചെടിക്കുള്ളിൽ കടക്കുന്ന ഈ 1 മില്ലിമീറ്റർ താഴെ നീളമുള്ള വിരകളെയാണ് നമ്മൾ നിമാവിരകൾ എന്ന് പറയുന്നത്. ആയതിനാൽ വിത്ത് കിഴങ്ങുകൾ നിമാവിര വിമുക്തമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേനൽക്കാലത്ത് നമ്മൾ നല്ല രീതിയിൽ ഡീപ് പ്ലൗവിംഗ് എന്ന് പറയുമല്ലോ, ആഴത്തിൽ ഉഴുക, പിന്നെ വിള പരിക്രമം, ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വിള അവശിഷ്ടങ്ങൾ കഴിയുന്നതും കൃഷിയിടത്തിൽ അങ്ങായിട്ടിടാതെ നശിപ്പിക്കുക. മധുരക്കിഴങ്ങിനമായിട്ടുള്ള ഒരു ഞങ്ങൾക്കൊരു ഇനം ഉണ്ട്, ശ്രീ ഭദ്ര എന്ന് പറയുന്ന ഒരു ഇനം. അതൊരു കെണിവിളയായിട്ട് കൂർക്ക നടുന്നതിന് മുൻപായിട്ട് മെയ് ജൂൺ മാസങ്ങളിൽ നട്ടാൽ ഒരു പരിധിവരെയൊക്കെ ഈ കൂർക്കയിലൊക്കെ കാണുന്ന നിമാവിരകളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. പിന്നെ കൂടുതലും ജൈവമാർഗത്തിൽ കൂടെ ഉള്ള രീതിയാണ് ഉത്തമം. മറ്റൊരു കെണിവിളയാണ് മേരി ഗോൾഡ് എന്ന് പറയുന്ന കെണി, അതുപയോഗിക്കാം. പിന്നെ ട്രൈക്കോഡെർമ പോഷിപ്പിച്ച ചാണകം, അത് നമുക്ക് നല്ല ഒരു സംരക്ഷണ മാർഗമാണ്. പിന്നെ ഇതുകൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, ഇതൊക്കെ നമ്മൾ കൂർക്ക കൃഷിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക.
1: കളകളൊക്കെ സമയാസമയം നമുക്ക് മാറ്റണം
0: മാറ്റണം മാറ്റണം നന്നായിട്ട് മാറ്റണം. പിന്നെ കൂർക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂർക്ക അങ്ങ് നല്ല രീതിയിൽ വളർന്നു കഴിയുമ്പോൾ പിന്നെ അത് നല്ലതായിട്ട് സോയിൽ കവർ ചെയ്ത് വിള നമ്മൾ സാധാരണ ഇത് ആ സമയമാകുമ്പോഴത്തേനും ഒന്ന് കരിഞ്ഞുണങ്ങുമല്ലോ, വള്ളിയൊക്കെ കരിഞ്ഞുണങ്ങും. ആ സമയത്ത് നമ്മളൊരു 4-5 മാസം ഒക്കെ കഴിയുമ്പോൾ നമുക്ക് സാധാരണ അതിനെ പറിച്ചെടുത്ത് വൃത്തിയാക്കി എടുക്കാം.
1: പിന്നെ അത് വിൽക്കുന്നതിന് മുമ്പ് ഗ്രേഡിംഗ് ഒക്കെ
0: നല്ലത്, കുറച്ചും കൂടി നല്ലതാണ്. മാർക്കറ്റ് വാല്യൂ കൂടും, മാർക്കറ്റിലുള്ള വില നമുക്ക് കൂടും. കർഷകന് ഗ്രേഡ് ചെയ്യുന്നതിനുള്ള നമുക്ക് ആ ഉള്ള ഒരു സമയം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്.
1: പിന്നെ കൂവയ്ക്ക് പിന്നെ നമ്മൾ മൂല്യവർദ്ധനം ചെയ്യണം, അധികം നമുക്ക് വിപണിയിൽ നല്ലൊരു ഇൻകം കിട്ടണം. അപ്പൊ മേഡം ഇതിന്റെ സാധ്യതകൾ മേഡം ആദ്യമേ സൂചിപ്പിച്ച് നമ്മുടെ സ്റ്റേറ്റില് കേരളത്തില് നല്ല സാധ്യതകളാണ്. ഇപ്പൊ കൂവയൊക്കെ വലിയ തോതിൽ ആൾക്കാർ ഇവിടെ ചെയ്യാറുണ്ടോ?
0: കൂവയ്ക്കെല്ലാം വളരെയധികം ഇപ്പം പ്രസക്തി കൂടി വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇതിലോട്ട് താല്പര്യം വരുന്നുണ്ട്. നല്ല സ്റ്റാർച്ച് ആണല്ലോ കൂവയിലുള്ളത്. അന്നജം, പെട്ടെന്ന് വിഘടിക്കുന്ന അന്നജമാണ്. നമ്മുടെ ശരീരത്തിന്റെ ദഹന പ്രക്രിയ എളുപ്പമാക്കും. നല്ല ക്വാളിറ്റി, ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ അന്നജം വേർതിരിച്ചെടുത്ത റെസിഡ്യൂ അത് നല്ല ഒരു വളമായിട്ട് കമ്പോസ്റ്റ് ചെയ്യാനും കാലിത്തീറ്റയായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു വളമാണ്, കാലിവളത്തിന് പകരമായിട്ട് നമുക്ക് കമ്പോസ്റ്റ് ചെയ്ത് അത് ഉപയോഗിക്കാം.
1: അപ്പൊ മേഡം പരിപാടിയിലേക്ക് വന്നിന്ന് കൂർക്കയും കൂവയും പറ്റി, ഇതിന്റെ കൃഷി രീതികളെ പറ്റി വിവരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നെ നമ്മുടെ കർഷകർക്ക് ഇത് നല്ലൊരു ഉപയോഗമായി തീരുമെന്ന് വിശ്വസിക്കുന്നു.
0: വളരെ നന്ദി.
2: എത്രത്തോളം ഗുണങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ പല നാടൻ കിഴങ്ങുകളും. ഇന്ന് കൂബയുടെയും കൂർക്കയുടെയും ഒക്കെ കൃഷിരീതിയും പരിപാലനവും ജലസേചനവും വളപ്രയോഗവും ഒക്കെ മനസ്സിലായില്ലേ? നമുക്ക് അവ വീണ്ടും കൃഷി ചെയ്യാം, വ്യാപകമാക്കാം അല്ലേ? കൂവയുടെയും കൂർക്കയുടെയും കൃഷിരീതികളെപ്പറ്റി പറഞ്ഞു തന്നത് ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റായ ഡോക്ടർ ജി സുജയാണ്. ഡോക്ടർ ജി സുജയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
0: മുണ്ടിനീരും നിലംതൊട മണ്ണ് ചികിത്സയും. മുണ്ടിനീര് അഥവാ മംസ് എന്നറിയപ്പെടുന്ന അസുഖം സാധാരണയായി ചെറിയ കുട്ടികളെയാണ് ബാധിക്കാറ്. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വൈറസ് ബാധയാണ് അസുഖത്തിന് കാരണം. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വീക്കം താടിയെല്ലിലേക്കും വ്യാപിക്കുന്നു. ഈ അസുഖത്തിന് പണ്ടുകാലത്ത് ഗൃഹവൈദ്യത്തിൽ മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് നിലംതൊട മണ്ണ് അഥവാ വേട്ടാളൻ മണ്ണ്. കടന്നൽ വർഗ്ഗത്തിൽപ്പെട്ട വേട്ടാളൻ നമ്മുടെയൊക്കെ വീടിനകത്തും പരിസരത്തും മണ്ണുകൊണ്ട് കൂടുകൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? മുട്ടയിടാനും അവയ്ക്ക് വളരാൻ ആവശ്യമായ ആഹാരവും നിക്ഷേപിക്കാനാണ് പെൺ വേട്ടാളൻ ഇത്തരം മനോഹരമായ കൂടുകൾ ഉണ്ടാക്കുന്നത്. നല്ല തരിയായ ലവണസമൃദ്ധമായ ചെളിയടങ്ങിയ മണ്ണ് കണ്ടെത്തി വളരെ വിദഗ്ധമായി ശേഖരിച്ച് ഉരുളകളാക്കിക്കൊണ്ടുവന്ന് തന്റെ വായിലെ ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന സ്രവവും ചേർത്ത് നല്ല കൂടുകൾ മെനയുന്നു. മുട്ടയിട്ട ശേഷം ഉടച്ച് വേട്ടാളൻ പറന്നുപോകുന്നു. മുട്ട അതിനുള്ളിൽ ഇരുന്ന് വിരിഞ്ഞ് കൂട് തുറന്ന് പുറത്തുപോകുന്നു. ഇത്തരം ഉപയോഗശൂന്യമായ കൂടുകൾ അടർത്തിയെടുത്ത് വെള്ളത്തിലോ എണ്ണയിലോ ചാലിച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടുന്ന പതിവുണ്ടായിരുന്നു. നല്ല തണുപ്പ് നൽകുന്ന ഈ പശ്ചിമ മണ്ണ് പതിവായി പുരട്ടുമ്പോൾ വളരെ വേഗത്തിൽ നീരും വേദനയും കുറയുന്നു. നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടിയാണ് കേട്ടത്.

0: കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ നോക്കാം.
1: പൊടിവിത നടത്തിയ നെൽപ്പാടങ്ങളിൽ ഒന്നാം ഗഡു രാസവളം ചേർക്കാം. ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് ഏക്കറിന് 21 കിലോഗ്രാമും ഇടത്തരം മൂപ്പുള്ളവയ്ക്ക് 26 കിലോഗ്രാമും നാടൻ ഇനങ്ങൾക്ക് 12 കിലോഗ്രാമും വീതം യൂറിയ ആവശ്യമാണ്. മേൽവളം ചേർക്കുന്നതിന് മുൻപ് പാടത്തെ വെള്ളം വാർത്തു കളയണം. വിതയ്ക്കുന്നതിന് 2 മുൻപെങ്കിലും നിലം തയ്യാറാക്കിയിടുന്നത് ഫലപ്രദമായ കള നിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയുവാനായി ഇടവരമ്പുകൾ ബലപ്പെടുത്തുകയും നീർവാർച്ചയ്ക്കുള്ള ചാലുകൾ വൃത്തിയാക്കുകയും വേണം. തെങ്ങിന് ചുറ്റും 6 അർദ്ധവ്യാസവും 20 മുതൽ 25 സെന്റിമീറ്റർ ആഴവുമുള്ള തടം തുറന്ന് തെങ്ങൊന്നിന് 1 കിലോ വീതം കുമ്മായം ചേർക്കണം. മണ്ണിന്റെ പുളിരസം കുറച്ച് അതുവഴി പോഷകമൂലകങ്ങളുടെ ആകിരണശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജീവാണുക്കളുടെ വളർച്ചയ്ക്കും കുമ്മായ പ്രയോഗം സഹായിക്കും. കുമ്മായം ചേർത്ത് 1 കഴിഞ്ഞാൽ തെങ്ങൊന്നിന് 25 കിലോഗ്രാം വീതം ജൈവവളവും നൽകാം. മഴ കിട്ടിയതും ജലസേചന സൌകര്യമുള്ളതുമായ തോട്ടങ്ങളിൽ ആകെ നിർദ്ദേശിച്ചിട്ടുള്ള രാസവളത്തിന്റെ 1/4 ഭാഗം, അതായത് 185 ഗ്രാം യൂറിയ, 210 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 285 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ കൂട്ടിക്കലർത്തി തെങ്ങിന്റെ തടത്തിൽ ചേർത്ത് മണ്ണിളക്കി കൊടുക്കണം. ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾക്ക്

ഔറംഗസീബ്, എസ് ശോഭ എഴുതിയ നാടകം. ശബ്ദം നൽകുന്നവർ ശ്രീ കെ സി ബാബു, മുടവൻ മുഗൾ കൃഷ്ണൻകുട്ടി, അലക്സ് പോൾ, കുന്നിക്കോട് ഗുരുപ്രസാദ്, ശ്രീമതി ചന്ദ്രിക വിജയൻ. ഔറംഗസീബ്.

0: സൂക്ഷിക്കണ്ടേ. ശരിയല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ?
1: ശരിയാണ്.
0: ഓരോ നിമിഷം ജാഗ്രത വേണം, ജാഗ്രത. എപ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മെ കൊല്ലാൻ വരുന്നതെന്ന് അറിയില്ല. ഔറംഗസീബ് എപ്പോഴാണ് വരുന്നത്? വരുന്നത് എപ്പോഴാണ്?
1: അറിയില്ല പിതാവേ.
0: മോളെ, നിന്നോട് ഈ പിതാവിനൊരു കാര്യം പറയാനുണ്ട്. വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്, ജീവിതത്തെ സംബന്ധിച്ച്. മോളെ, നീ വിവാഹം കഴിക്കരുത്. പുത്രനുണ്ടായാൽ അവൻ നിന്നെ കാരാഗ്രഹത്തിലാക്കും, നിന്റെ ആഭരണങ്ങളെല്ലാം തട്ടിപ്പറിക്കും. നീ ഒരിക്കലും വിവാഹം കഴിക്കരുത് മോളെ. പിതാവ് പറയുന്നത് നീ കേൾക്കണം. കേൾക്കില്ലേ? നീ
1: കേൾക്കും.
0: നീ എന്തിനാണ് കരയുന്നത്? ഷാജഹാൻ ചക്രവർത്തിയുടെ മുൻപിൽ മകൾ കരയുന്നു. കരയാതെ മോളെ, കരയാതെ. ഞാൻ ഭ്രാന്ത് പിടിച്ചാണ് ഓരോന്ന് പുലമ്പുന്നതെന്ന് നീ വിചാരിക്കരുത്. എന്റെ ഹൃദയം തകർന്നു പോയി. ഒരുപാട് വേദനകൾ ഞാൻ കണ്ടു, അനുഭവിച്ചു. മതിയായി, ജീവിതം മതിയായി. എന്റെ പൊന്നുമക്കളെ എല്ലാവരെയും കൊന്നുകളഞ്ഞു. ദാറ, ഷൂജ, മൊറാദ്, എല്ലാവരെയും കൊന്നുകളഞ്ഞു. സകലരെയും അവൻ ഔറംഗസീബ് കൊന്നുകളഞ്ഞു, കൊന്നുകളഞ്ഞു. ഞാൻ എന്തിനാണ് കരയുന്നത്? ചിരിക്കുകയല്ലേ വേണ്ടത്? ആരോ വരുന്നു. ആരുടെയോ കാലടി ശബ്ദം. കാലടി ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. ആരാണ്? ആരാണത്? ആരാണത്?
2: ഞാൻ തന്നെ.
0: ഏ, ഇതാര്? ഇത് ചക്രവർത്തിയാണല്ലോ.
3: ഓ, ഔറംഗസീബ് ചക്രവർത്തി. സ്വന്തം പിതാവിന്റെ ദുരിതം കാണാൻ വന്നതാണല്ലേ.
2: ക്ഷമിക്കൂ, എല്ലാവരും എന്നോട് ക്ഷമിക്കൂ.
0: ഇനി എന്തിന് ക്ഷമിക്കണം? കൊല്ലാൻ വന്നിരിക്കുന്നവരോട് ക്ഷമിക്കാനോ? മോനെ, ഔറംഗസീബേ, നീ എന്നെ കൊന്നോളൂ.
2: പിതാവേ, എന്നെ ഇതിനേക്കാൾ കൂടുതൽ ശിക്ഷിക്കരുതേ. ഞാൻ പാപിയാണ്, മഹാപാപം ചെയ്തു കൂട്ടിയവനാണ്. ആ പാപത്തിന്റെ തീജ്വാലയിൽ ഞാൻ ഇന്ന് വെന്തുരുകയാണ്.
3: ഔറംഗസീബ് ചക്രവർത്തി അഭിനയിക്കണ്ട.
2: അഭിനയിക്കുന്നതല്ല, പാപങ്ങൾ ഒന്നൊന്നായി അനുഭവിക്കുകയാണ്. എനിക്കെല്ലാം ഒന്ന് ഏറ്റുപറയണം.
3: ഇവിടെ എന്താണ് നിനക്ക് പറയാനുള്ളത്? നിനക്ക് എന്താണ് ആവശ്യം?
2: മാപ്പ്.
3: മാപ്പ്?
2: എനിക്ക് സിംഹാസനം മതിയായി. അതിന്റെ സുഖം ദുഃഖമാണ്. എനിക്ക് മെക്കയിൽ പോയി പ്രാർത്ഥിക്കണം. എല്ലാം മറന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ ഏറെയാണ്. മാപ്പ് ചോദിക്കാൻ അർഹതയില്ല, എങ്കിലും മാപ്പ് ചോദിക്കുന്നു. മാപ്പ്, മാപ്പ്, മാപ്പ്.

ഔറംഗസീബ് നാടകം സമാപിക്കുന്നു. രചന എസ് ശോഭ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഔറംഗസീബ് കെ സി ബാബു, ഷാജഹാൻ മുടവൻ മുഗൾ കൃഷ്ണൻകുട്ടി, ദാറ അലക്സ് പോൾ, മൊറാദ് കുന്നിക്കോട് ഗുരുപ്രസാദ്, ജഹ്നാര ചന്ദ്രിക വിജയൻ. സംവിധാനം എസ് രാധാകൃഷ്ണൻ,

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
2: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.
4: ആകാശവാണി, ഇപ്പോൾ സമയം 8:30. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. RDX എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കമലൻ പാടിയത് മനു മഞ്ജുത്തിന്റെ വരികൾ, സാം സിയസിന്റെ ഈണം.

0: ചലച്ചിത്രഗാനം സമാപിക്കുന്നു. ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. കേരള മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നീട് അറിയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ 3 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് മാധ്യമങ്ങളോട് അവർ ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നേതാക്കൾക്ക് വേണ്ടി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വെച്ച ഫ്ളക്സുകൾ മാറ്റണമെന്നും പ്രകടനങ്ങളുമായി തെരുവിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. കേരള മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നീട് അറിയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ 3 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് മാധ്യമങ്ങളോട് അവർ ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നേതാക്കൾക്ക് വേണ്ടി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വെച്ച ഫ്ലക്സുകൾ മാറ്റണമെന്നും പ്രകടനങ്ങളുമായി തെരുവിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയ് നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 118 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച വിജയ് ഇന്ന് ചെന്നൈ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ സന്ദർശിച്ചിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുദ്രാം തുടു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടകം, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമനാഥ് അമൃത മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 3 പഞ്ചായത്തുകളും 1 ബ്ലോക്ക് പഞ്ചായത്തും അംഗീകാരം നേടി. വിവിധ വിഭാഗങ്ങളിലായി പത്തനംതിട്ടയിലെ നിരണം, തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ, കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്നീ പഞ്ചായത്തുകളാണ് പുരസ്കാര നേട്ടത്തിലെത്തിയത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ്. സ്പെയിനിൽ ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് സ്പെയിനിലെത്തി. കപ്പലിൽ നിന്ന് 140-ലധികം യാത്രക്കാരെയും ജീവനക്കാരെയും ഒഴിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നതിനാണ് അദ്ദേഹം സ്പെയിനിൽ എത്തിയത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഒളിമ്പിക്സ് ഗുസ്തി താരം വിനേഷ് ഫൊഗാട്ടിന് ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്ക രാഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമ ലംഘനവും ആരോപിച്ചാണ് നോട്ടീസ് നൽകിയത്. ഈ വർഷം June 26 വരെ ആഭ്യന്തര മത്സരങ്ങളിൽ മത്സരിക്കാൻ വിനേഷ് അയോഗ്യയാണെന്ന് നോട്ടീസിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗ് നയിച്ചു. ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ ബംഗളൂരു മത്സരം പുരോഗമിക്കുന്നു. നേരത്തെ നടന്ന ഗോവ മോഹൻ ബഗാൻ മത്സരം 1-1 സമനിലയിലായി. 19th മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഡോക്യുമെന്ററി, ഷോർട്ട് ഫിക്ഷൻ, അനിമേഷൻ ചിത്രങ്ങൾക്കായുള്ള ദക്ഷിണേഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ചലച്ചിത്രമേളയാണ് MIFF. June 15 മുതൽ 21 വരെ മുംബൈയിൽ നടക്കുന്ന മേളയിൽ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ സൌജന്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവില ഈ ആഴ്ചയിൽ 6% കുറഞ്ഞതായി റിപ്പോർട്ടുകൾ. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി ഹോർമോസ് കടലിടുക്കിന് സമീപം അമേരിക്കയും ഇറാനും വ്യോമാക്രമണം നടത്തി. വെടിനിർത്തൽ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 വരെയാണ് നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ഇടുക്കിയിൽ ASIയെ കാണാതായതായി പരാതി. ഇടുക്കി ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന KT സന്തോഷിനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. കരുണാപുരം ചേറ്റുകുഴി സ്വദേശിയാണ്. ഇന്നലെ രാത്രിയിൽ വീട്ടിലെത്തിയ സന്തോഷ് ഫോണും മറ്റ് രേഖകളും വാഹനത്തിൽ ഉപേക്ഷിച്ച ശേഷം പുറത്തേക്ക് പോവുകയായിരുന്നു. കമ്പംമേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് വെള്ളിയൂരിൽ ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 10 പേർക്ക് പരിക്കേറ്റു. പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലിമിറ്റഡ് ബസും ഉള്ളിയേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടാങ്കർ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. 2 മണിക്കൂറോളം പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം കല്യാണരാമൻ. ഗാനരചന കൈതപ്രം. സംഗീത സംവിധാനം ബേണി ഇഗ്നേഷ്യസ്.

0: ആകാശവാണി.
1: കായിക ലോകം.
0: അവധിക്കാല കായിക പരിശീലനം. അത്ലറ്റിക് പരിശീലകൻ ഡോക്ടർ കെ രാജീവനുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം.
2: സർ, ഇപ്പോ ഐ പി എല്ലിൽ ഉൾപ്പെടെയുള്ള ടൂർണമെന്റുകളിലൊക്കെ കണ്ടുവരുന്നത് സൈക്കോളജിസ്റ്റിനെ ഉൾപ്പെടുത്തും ടീമിൽ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഏത് സ്പോർട്സ് ഇവന്റിലായാലും നമുക്ക് ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഫുട്ബോളിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കായിക താരത്തിന് സ്ട്രെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാനുള്ള അത്തരം പരിശീലനങ്ങൾ കൊടുക്കാറുണ്ട്?
3: തീർച്ചയായിട്ടും. ഞാൻ എന്റെ കുട്ടികളിൽ, ഞാൻ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കും വന്നൊരു ചെറിയൊരു കോമ്പറ്റീഷൻ വയ്ക്കും. എല്ലാ ദിവസവും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. മൂന്ന് ടീം നാല് ടീം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അവരോട് പറയും, നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ റണ്ണിങ് എ ബി സി പഠിച്ചു അത് പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്രോപ്പറായിട്ട് ചെയ്യണം. ഞാൻ കോമ്പറ്റീഷൻ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടി പഠിച്ച ടെക്നിക്കൽ സ്കില്ലിന്റെ എക്സിക്യൂഷൻ ആ കുട്ടി എങ്ങനെ ചെയ്യും. പ്രഷറിലാണ്, ഇപ്പൊ പ്രഷർ നാല് ടീമുണ്ട്, നാല് ടീം വർക്ക് എല്ലാവർക്കും ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിൽ ഒരു ലീഡറാക്കും, ലീഡറാക്കിട്ട് എന്നിട്ട് അവരെ മോട്ടിവേറ്റ്. ആദ്യത്തെ പോയി ഒരു ടീം ഏറ്റവും ലാസ്റ്റ് വന്നു, ആ ടീമിന്റെ അടുത്ത് ഇല്ല കുഴപ്പമില്ല, ഇതാണ് നിന്റെ കുറവ്, ഇതാണ് അവിടെ നിന്റെ ട്രെയിനിങ് ശരിയായില്ല, ആ ട്രെയിനിങ് ഇപ്പൊ എങ്ങനെ വൈഡായിട്ട് എടുത്തു കഴിഞ്ഞാൽ മതി, മോട്ടിവേറ്റ് ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു ടീമും മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ഉള്ളിലൊരു ടെൻഷൻ കാണും. ടെൻഷൻ ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വന്നിട്ട് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തി. ആ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഈ സൈക്കോളജിസ്റ്റും നമ്മുടെ കോച്ചും ഉള്ളത്. അവരാണ് ടീം ബിൽഡിംഗ് ചെയ്യുന്നത്.
2: രണ്ട് മാസത്തെ വേനലവധി ക്ലാസ്സിന് വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞു പോകുമ്പോഴും അവരുടെ ഒരു മാനസിക വളർച്ചയെയും അതുപോലെ തന്നെ അവരുടെ അച്ചടക്കത്തെ എത്രത്തോളം അത് കൂടുതലായിട്ട് പുരോഗതി ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്?
3: എനിക്ക് ഈ ഫീൽഡിൽ മോർ ദാൻ 50 years എക്സ്പീരിയൻസ് ആണ്. ആസ് എ പ്ലെയർ, ആസ് എ കോച്ച് ആയിട്ട് മോർ ദാൻ 35 years എക്സ്പീരിയൻസ് ആണ് എനിക്ക്. ഇതിനിടയിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. നമ്മുടെ പേഴ്സണൽ ലൈഫിലായിരുന്നാലും ശരി, തന്നെ ഏതൊരു വ്യക്തിക്ക് ഡിസിപ്ലിൻ ഉണ്ടോ ആ വ്യക്തിയുടെ ലൈഫ് വളരെ പോസിറ്റീവ് ആയിരിക്കും. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ പേടിക്കുകയല്ല, ഞാൻ കുട്ടികൾ പറയാറുണ്ട് പേടിക്കലല്ല, നമ്മൾ ചെയ്യേണ്ട ജോലി കൃത്യസമയത്ത് കൃത്യമായി ചെയ്യുക. ദിസ് കാൾഡ് ഡിസിപ്ലിൻ.
2: സ്വയം
3: നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഞാൻ കുട്ടികൾ പറയും, നിങ്ങൾ എവിടെയാ ഷൂ ഉപയോഗിക്കുന്നത്, അത് ഞാൻ എവിടെ സോക്സ് എവിടെ ഉപയോഗിക്കുന്നത്, ഷൂവിനകത്ത്, ദിസ് നോട്ട് ഡിസിപ്ലിൻ, അതിനെ ഓപ്പൺ ആയിട്ട് വയ്ക്കണം. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ഈ സമ്മർ ക്യാമ്പ് കഴിഞ്ഞു പോകുന്നു, നമ്മൾ എല്ലാ കോച്ചസും ഇവരോട് പറഞ്ഞു കൊടുക്കും, ഗുഡ് തിങ്സ് വാട്ട് ടു ഡു, ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഫ്രീ ഫുഡ് കഴിക്കണം, റെഡി ആയിട്ട് വരണം, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം, എല്ലാം നോക്കി കറക്റ്റായിട്ട് കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ കുട്ടികളിൽ കൊണ്ട് നമ്മുടെ കൊണ്ടുവരുന്ന എല്ലാ കുട്ടികളും അത്ലറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹിപ്പ് ഓപ്പണിംഗ് എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യണമുണ്ട്, സെൽഫ് എക്സസൈസ് ചെയ്യണമുണ്ട്, ഈ റെസിസ്റ്റൻസ് ബാൻഡ് എക്സസൈസ് ചെയ്യണം, എല്ലാവരുടെ മാറ്റം ഉണ്ടാവണം. കുട്ടികൾ വന്ന് എല്ലാവരും മാറ്റം കൊണ്ടുവരും, എല്ലാവരും കൊണ്ടും എല്ലാം കിടന്നിരിക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന കറക്റ്റ് എടുത്തു. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് സമ്മർ ക്യാമ്പ് കഴിഞ്ഞിരുന്നാലും ഈ സിസ്റ്റത്തിന് മാറ്റം വരത്തരുത്. ഇപ്പൊ കഴിഞ്ഞ വർഷം കഴിഞ്ഞാൽ സമ്മർ ക്യാമ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് കുട്ടി, ഹലോ മോനെങ്ങനെയുണ്ട്, മോളെങ്ങനെയുണ്ട്, സാർ വലിയ ഉപകാരം സാർ, കുട്ടി ഒരുപാട് ഇപ്പോഴും മാറ്റമുണ്ട് സാർ, ഇപ്പൊ ബുക്സെല്ലാം കറക്റ്റായിട്ട് ടേബിളിൽ തന്നെ അടിച്ചു വയ്ക്കുന്നുണ്ട്, ഇട്ടുകൊണ്ട് പോകുന്ന സൂൺ ഷോക്സ് എല്ലാം ഒരിടത്ത് കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട്, ആദ്യത്തെ പോലെ ബുദ്ധിമുട്ടുന്നില്ല. ഇതാണ് നമ്മുടെ അവാർഡ് എന്ന് പറയുന്നത്. ആസ് എ കോച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ വന്നിട്ട് അവനിപ്പോ ഭക്ഷണം കഴിക്കുന്നുണ്ട്, സമയത്തിന് ഉറങ്ങുന്നുണ്ട്, ഈ അവന്റെ ഡെയിലി റുട്ടീനിൽ ഒരു മാറ്റം ഉണ്ടാവും സംശയം. ഈ രണ്ട് മാസം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കി എടുക്കാൻ
2: പറ്റും. കുട്ടികളെ ഈ വേനൽക്കാല കായിക പരിശീലനത്തിൽ അയക്കുന്നതിൽ മാതാപിതാക്കളുടെ ഒരു താല്പര്യത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ?
3: രണ്ട് തരം ഉള്ള മാതാപിതാക്കളുണ്ട് എന്റെ എക്സ്പീരിയൻസിൽ. ഒന്ന് വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്, വീട്ടിൽ ആരുമില്ല, അങ്ങനെയുള്ളൊരു ആദ്യം വന്നു, സാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടോ എന്ന് കേൾക്കും. ഞാൻ പറയാം, സോറി മാഡം, കുട്ടികളാണ് ഫിസിക്കൽ ആക്ടിവിറ്റി, രണ്ടു മണിക്കൂറിൽ കൂടുതൽ പറ്റില്ല, രണ്ടു മണിക്കൂർ നമ്മൾ ചെയ്യത്തില്ല, രണ്ടു മണിക്കൂർ ടൈം വെച്ചിരിക്കുന്നത് അത് ചെയ്യത്തില്ല. അപ്പോൾ രാവിലെ 6:30 to 8:30 നമ്മുടെ ഇവിടെ സമ്മർ കോച്ചിങ് ക്യാമ്പ്, അത് കഴിഞ്ഞിട്ട് ഉടനെ കൊണ്ട് 9 കുട്ടിയെ കൊണ്ടുവന്ന് വയലിലോ ഡാൻസിലോ അവിടെ കൊണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് വേറെ ഏതെങ്കിലും കൊണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് AA പഠിക്കാൻ പോകും. വൈകുന്നേരം 3:30 അവനെ വീണ്ടും നമ്മളവിടെ സമ്മർ കോച്ചിങ് കൊണ്ടുവരും. അപ്പോൾ ഇത് ഓപ്പണിംഗ് അഡ്രസ്സിൽ ഞാനിത് പറയാറുണ്ട്, ദയവേത് കുട്ടികളാണ് അവരിത് നിങ്ങൾ ഇങ്ങനെ ഓവർലോഡ് ചെയ്യുന്നത്. അപ്പോൾ പറയും, സാർ ഇല്ല അങ്ങനെയല്ല, നമുക്ക് സമയമില്ലാത്ത, അല്ല നിങ്ങൾ ഈ കാണിക്കുന്ന കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കണം, നിങ്ങൾ എന്തിനാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്, നിങ്ങളുടെ ഫ്രീന് വേണ്ടിയിട്ടാണോ, നിങ്ങൾ കുറച്ച് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. ഇത് ഒരു തരത്തിലുള്ള പേരന്റ്. രണ്ടാമത്തെ തരത്തിലുള്ള പേരന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലാളുണ്ട്, അച്ഛനും വേണ്ട, അവർ വരും, അവരുടെ ഓരോ മൂവ്മെന്റ് ചെയ്യും, അവൻ ഓടുന്നതും ചാടുന്ന കറക്റ്റ് വീഡിയോ എടുക്കും, വീഡിയോ എടുത്ത് കുട്ടി കാണിച്ചു കൊടുക്കും. അപ്പോൾ പറ ഇന്ന് എന്റെ കോച്ച് പറഞ്ഞ് ഇന്നലത്തെ കാര്യം നന്നായിട്ട് ചെയ്തു തന്നു, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കരുതണം നമ്മൾ, ആ കുട്ടികൾ ആ പേരന്റും കുട്ടിയും നമ്മൾ അറ്റാച്ച്മെന്റ്, ഏതൊക്കെ പേരന്റും കുട്ടികളും കൊണ്ട് വന്നിരുന്ന് കുട്ടിയുടെ ആക്ടിവിറ്റി കാണുന്ന അവരുടെ ഇടയിലുള്ള സ്നേഹ ബോണ്ട് ഉണ്ടല്ലോ, അത് വർദ്ധിക്കും, ഇമോഷണൽ അറ്റാച്ച്മെന്റ് വർദ്ധിക്കും. കൂടാതെ നമ്മൾ ഞാൻ ഇവിടെ ചെന്നത് കുട്ടികൾ സീനിയർ കുട്ടികളെ കൊണ്ട് ജൂനിയർ കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കും. അപ്പൊ അവർക്ക് രണ്ട് ഗുണങ്ങളാണ് കിട്ടുന്നത്. ഒന്ന്, പഠിപ്പിക്കുന്ന കുട്ടിക്ക് എന്തായിരുന്നാലും അവൻ കൂടുതൽ അതിനെപ്പറ്റി അറിയും, കാരണം അവൻ എപ്പോഴും നന്നായിട്ട് ചെയ്ത് കാണിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കുട്ടികൾ കളിയാക്കും. ആ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവൻ അവന്റെ പേഴ്സണൽ സ്കിൽ

0: ഇമ്പ്രൂവ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ കോച്ചല്ല പഠിപ്പിക്കുന്നത്, അവന് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാവും, അങ്ങനെ പഠിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. എന്തായിരുന്നാലും പേരൻസ് വന്നിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടി നല്ലൊരു പ്ലെയർ ആവണമെന്ന്. പക്ഷേ അവരോട് ഒത്ത് നിൽക്കാനുള്ള പല പേരൻസിനും സമയക്കുറവുണ്ട്.
1: സാറേ, വേനലവധി ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം, ഈ ചൂട് കൂടുതലുള്ള ഒരു സമയത്താണ് നമ്മളിതെല്ലാം പരിശീലനം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയക്രമത്തെക്കുറിച്ചും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ അധിക ക്രമീകരണങ്ങൾ?
0: നമ്മൾ സമ്മർ ക്യാമ്പിൽ ആദ്യം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോഴും കേരള സർവകലാശാല നടത്തുന്ന സമ്മർ ക്യാമ്പിന് ഡിപ്പാർട്ട്മെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാ

0: ടാലന്റ് ഉള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരൊന്നും ഈ പറഞ്ഞ പോലെ മുഖ്യധാരയിലേക്ക് വരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം? അവരൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ വേനലവധി പരിശീലന ക്ലാസ്സിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്തരം ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ മുഖ്യധാരയിൽ എത്തിക്കാൻ ഇത്തരം പരിശീലന ക്യാമ്പുകൾ സഹായിക്കുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും വളരെ നല്ല ചോദ്യം. കാരണം നമ്മളെ കാണുന്നുണ്ട് പല കോമ്പറ്റീഷനിൽ വരുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ ഒരു പി ടി പീരീഡ് പോലും ഇറങ്ങാതെ എപ്പോഴും പഠിപ്പിച്ചാണ്. പക്ഷേ ഇൻബോൺ ക്വാളിറ്റി അത് അവർക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഈ പഠിക്കുന്ന കുട്ടികളെക്കാളും നന്നായിട്ട് ഇവർ ചെയ്യാറുണ്ട്. പക്ഷേ ചില കുട്ടികൾ ഇതിലൊന്നും ഉൾപ്പെടാതെ നിന്നിട്ട് അവർ ഇവരെക്കാളും നല്ല പെർഫോം ചെയ്യും. ആ ഇൻബോൺ ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ടാലന്റ് ഐഡന്റിഫിക്കേഷൻ എത്രത്തോളം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉണ്ട്, ഓരോ ഗെയിമിനും അതിൻ്റെ ടാലന്റ് ഐഡന്റിഫൈ നടത്തണമെന്നുള്ള ഒരു പ്രൊസീജിയറുണ്ട്. നമുക്ക് ഇനി അത് ഡെവലപ്പ് ചെയ്യാനുണ്ട്. അത് ഗവൺമെന്റ് തലത്തിൽ സ്വീകരിച്ചാലേ പറ്റുള്ളൂ.
0: ഒരു കായിക പരിശീലകൻ എന്ന
1: ഇവർ വന്നിട്ട് നല്ല ബന്ധത്തിലുണ്ടായിരിക്കണം. ആ കുട്ടിയുടെ ഓരോ കാര്യങ്ങളും അറിയണം, ആ ഡെവലപ്മെന്റ് അറിയണം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കുട്ടിയിൽ വരുന്ന മാറ്റങ്ങൾ പാരന്റ്സിനെക്കാളും നന്നായി അറിയുന്നത് അധ്യാപകർക്കാലും നന്നായി അറിയുന്നത് അവന് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്പോർട്സിൽ വരുമ്പോഴാണ്. അപ്പോഴാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെ വന്നിട്ട് കുട്ടികളെ നന്നായിട്ട് പാരന്റ് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട ചുറ്റുപാടുകൊണ്ടാണ്. മരുന്ന് ഡ്രഗ്സ് എന്ന് പറയുന്നതാണ്. ഞാൻ പറയുന്നത് കായികമാണ് എൻ്റെ മരുന്ന്, കളിയാണ് എൻ്റെ മരുന്ന്, സ്പോർട്സ് എന്ന് പറയുന്നത് സ്പോർട്സ് ഈസ് മൈ മെഡിസിൻ, സ്പോർട്സ് ഈസ് മൈ ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഡ്രഗ്സിനായിരുന്നാലും ശരി, ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു കില്ലിംഗ് മെഡിസിനാണ്, അത് ആരോഗ്യം നല്ലതല്ല. മെഡിസിൻ ഉപയോഗിക്കുന്ന ഉള്ളി ആരോഗ്യ സംരക്ഷണത്തിനാണ്, അസുഖത്തിനാണ് മെഡിസിൻ ഉപയോഗിക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് മെഡിസിൻ ഉപയോഗിക്കാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പ്രോട്ടീനിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, കിഡ്നി ഫെയിലിനായിട്ട് ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോഡി ബിൽഡിങ്ങും ബോക്സിങ് അത് കഴിഞ്ഞിട്ട് പവർ ലിഫ്റ്റിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനെയുള്ള ഇടത്ത് ഒരുപാട് പ്രോട്ടീൻ ആവശ്യം പ്രോട്ടീൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പേരൻസിനടുത്ത് നിങ്ങളുടെ കുട്ടിയെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. അവൻ എന്തിനാണ് അഭിരുചിയുള്ളതെന്ന്, അത് പഠിക്കാത്ത കുട്ടികളെ ഒരിക്കലും മാറ്റി നിർത്തരുത്. അവന് വഴക്ക് പറയാണ്ട് അവൻ്റെ എൻബോൺ ടാലൻറ്റ് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഒരുപക്ഷെ അക്കാഡമിക് എക്സലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടി സ്പോർട്സിൽ ഇല്ല, സ്പോർട്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അവന് വേറെ എന്തെങ്കിലും കഴിവുണ്ടായിരിക്കും. ഇപ്പം മൾട്ടി ടാസ്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ സ്കൂളുകളിൽ, അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഗവൺമെന്റ് അതുകൊണ്ട് ഒരു മുൻകൈ എടുക്കുന്നുണ്ട്. സ്പോർട്സിൽ വന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്പോർട്സ് എന്നൊരു തപസ്യാണ്. ഞാൻ കാണുന്നത് എന്റെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ദേവാലയമാണ്. ഞാൻ എന്റെ കുട്ടികളെ അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പ്രോപ്പറായി ഡിസിപ്ലിനായിട്ട് വരിക, പോവുക, വേറൊന്നും നോക്കണ്ട. സ്പോർട്സ് തന്നെയാണ് എന്റെ വീക്ക്നെസ്.
0: വേനലവധിക്കാല കായിക പരിശീലനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇത്രയും നേരം ആകാശവാണിയോട് പങ്കുവച്ചതിൽ വളരെയധികം നന്ദി.
1: താങ്ക് യു സോ മച്ച്. എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചതിന് പ്രത്യേക നന്ദി.
2: അവധിക്കാല കായിക പരിശീലനം അത്ലറ്റിക് പരിശീലകൻ ഡോക്ടർ കെ രാജീവനുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി, നമസ്കാരം. ആസ്മ രോഗ ചികിത്സയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ശ്വാസകോശ സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ആസ്മ ചികിത്സയിലെ ശാസ്ത്രീയമായ ഇടപെടലുകളും അടിവരയിട്ടുകൊണ്ടാണ് ഇത്തവണത്തെ ലോക ആസ്മ ദിനാചരണം കടന്നുപോയത്. ആസ്മയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും രോഗികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ലോക ആസ്മ ദിനമായി ആചരിക്കുന്നു. ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഫോർ ആസ്മ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ 1998 മുതലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ആസ്മയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ തിരുത്തുക, കൃത്യമായ ചികിത്സാരീതികൾ പ്രചരിപ്പിക്കുക, വായുമലിനീകരണം പോലുള്ള ബാഹ്യഘടകങ്ങളെ പ്രതിരോധിക്കുക എന്നിവയാണ് ഈ ദിനത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന സാംക്രമികേതര രോഗങ്ങളിലൊന്നാണ് ആസ്മ. ശ്വാസകോശത്തിലെ വായുസഞ്ചാര മാർഗങ്ങളിലുണ്ടാകുന്ന വീക്കവും അതുകാരണം ശ്വാസനാളികൾ ചുരുങ്ങുന്നതുമാണ് ആസ്മയുടെ അടിസ്ഥാന കാരണം. ഇത് ശ്വസന പ്രക്രിയയെ ദുഷ്കരമാക്കുന്നു.

0: മാറാത്ത ചുമ, ശ്വാസമുട്ടൽ, നെഞ്ചിലനുഭവപ്പെടുന്ന ഭാരം, ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂളം വിളി പോലുള്ള ശബ്ദം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പൊടി, പുക, പൂമ്പൊടി, വളർത്തുമൃഗങ്ങളുടെ രോമങ്ങൾ തുടങ്ങിയ അലർജി ഘടകങ്ങൾ മൂലമോ രോഗം പ്രത്യക്ഷപ്പെടാം. കൃത്യമായ സമയത്ത് രോഗനിർണയം നടത്തുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്താൽ ആസ്മ രോഗികൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും. എന്നാൽ രോഗത്തെ അവഗണിക്കുന്നത് ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങളിലേറെ ഗൌരവത്തോടെ കാണേണ്ട ഒന്നാണ് ആസ്മ. സാധാരണഗതിയിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ആദ്യമായി പ്രകടമാകാറുള്ളതെങ്കിലും കൌമാരപ്രായത്തിലും മുതിർന്നവരിലും ഈ രോഗം കണ്ടുവരാറുണ്ട്. പലരിലും പ്രായം കൂടുന്തോറും രോഗതീവ്രത കുറയുന്നതായി കാണാമെങ്കിലും പാരമ്പര്യമായി ആസ്മയോ അലർജിയോ ഉള്ള കുടുംബങ്ങളിലെ കുട്ടികളിൽ ഇത് ദീർഘകാലം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷ മലിനീകരണവും പൊടിപടലങ്ങളും കുട്ടികളിലെ ആസ്മ വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. പുറത്തെ പൊടിയിൽ നിന്നും പുകയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാൻ മാസ്ക് ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ രോഗപ്രതിരോധത്തെ സഹായിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആസ്മ രോഗി സമൂഹങ്ങളിലൊന്ന് നമ്മുടെ രാജ്യത്താണെന്നത് അതീവ ഗൌരവകരമായ കാര്യമാണ്. ആഗോളതലത്തിൽ ആസ്മ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലും മരണനിരക്കിലും ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതിവേഗത്തിലുള്ള നഗരവൽക്കരണവും നിയന്ത്രണാതീതമായ വായുമലിനീകരണവുമാണ് ഈ അവസ്ഥ ഇത്രമേൽ ഭയാനകമാക്കുന്നത്. ആസ്മ നിയന്ത്രണത്തിനായി ഇന്ന് വിവിധ വൈദ്യശാസ്ത്ര ശാഖകൾ വ്യത്യസ്തമായ സമീപനങ്ങൾ സ്വീകരിച്ചു വരുന്നു. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങിയ രീതികളെല്ലാം രോഗികൾക്ക് ആശ്വാസം നൽകാൻ ശ്രമിക്കുന്നു. ശ്വാസതടസ്സങ്ങളെ പെട്ടെന്ന് നേരിടാനും ദീർഘകാലാടിസ്ഥാനത്തിൽ ശ്വാസകോശത്തെ ശക്തിപ്പെടുത്താനുമാണ് ഈ വൈദ്യശാസ്ത്ര ശാഖകളെല്ലാം തന്നെ ലക്ഷ്യം വയ്ക്കുന്നത്. എന്നിരുന്നാലും ഓരോ വ്യക്തിയുടെയും ശാരീരിക പ്രകൃതിയും രോഗാവസ്ഥയും വ്യത്യസ്തമായതിനാൽ ഏത് രീതി തിരഞ്ഞെടുക്കുമ്പോഴും അതത് മേഖലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട്. ആസ്മ ചികിത്സയിൽ ഏറ്റവും വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നത് ഇൻഹേലറുകളാണ്. മരുന്ന് നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നതിനാൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മരുന്ന് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. ഇത് പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും പെട്ടെന്ന് ആശ്വാസം നൽകാനും സഹായിക്കുന്നു. എന്നാൽ ഇൻഹേലർ ചികിത്സയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ രാജ്യത്തെ ചികിത്സാരംഗത്ത് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നത് ശീലമായി പോകുമെന്ന ഭയത്താൽ പലരും ഫലപ്രദമായ ഈ ചികിത്സ ഒഴിവാക്കി ഗുളികകളിലേക്കും മറ്റ് താൽക്കാലിക മാർഗങ്ങളിലേക്കും തിരിയുന്നത് രോഗം വഷളാക്കാൻ കാരണമാകുന്നു. ആസ്മ ചികിത്സയുമായി ബന്ധപ്പെട്ട മിഥ്യാധാരണകൾ അകറ്റി ഇൻഹേലറുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി സീനിയർ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് സോഫിയ സലിം മാലിക് ആകാശവാണിയോട്.
1: ലോകമാകമാനം ഏറ്റവും കൂടുതൽ മനുഷ്യരെ അലട്ടുന്ന ശ്വാസരോഗം ആസ്മയാണ്. തീർത്തും ഒഴിവാക്കാൻ പറ്റുന്നതാണ് ആസ്മ കൊണ്ടുള്ള മരണം എന്നിരിക്കെ അവികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലുമാണ് ആസ്മ രോഗമുള്ള മരണം ധാരാളമായി കണ്ടുവരുന്നത്. ഈ മരണ നിരക്ക് കുറയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടി രോഗനിവാരണ ഔഷധമായ ഇൻഹേൽഡ് സ്റ്റിറോയിഡ്സ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ആസ്മ ഡേയുടെ പ്രമേയം ആക്സസ് ടു ആന്റി ഇൻഫ്ലമേറ്ററി ഇൻഹേലേഴ്സ് ഫോർ എവറി വൺ വിത്ത് ആസ്മ സ്റ്റിൽ ആൻ ഏർജന്റ് നീഡ് എന്നതാണ്. ഇത് അർത്ഥമാക്കുന്നത് ആസ്മ ബാധിതർക്കെല്ലാം ശ്വാസനാളങ്ങൾ നീർക്കെട്ട് തടയാനുള്ള കണിക രൂപത്തിലുള്ള സ്റ്റീറോയിഡ് മരുന്നുകൾ ലഭ്യമാക്കുക എന്നത് തന്നെയാണ്. സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലർ മരുന്നുകളെ പറ്റി പല തെറ്റിദ്ധാരണകളും ജനങ്ങൾക്കിടയിലുണ്ട്. സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലർ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മരുന്നുകളാണ്. ആസ്മ നിവാരണം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലെങ്കിലും അതിനെ നിയന്ത്രിച്ചു വെക്കാനും മരണം തടയാനും സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലർ മരുന്നുകൾ അനിവാര്യമാണ്. ആസ്മയുള്ള കുട്ടികൾ പെട്ടെന്ന് ക്ഷീണിതരാവുന്നതായും കായിക വിനോദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതായും നമുക്ക് കാണാം. കുട്ടികളിലും രോഗനിവാരണ മരുന്നുകളായി സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലർ മരുന്നുകൾ ഉപയോഗിക്കുന്നു. ഇവ അതീവ ഫലപ്രദവും പാർശ്വഫലങ്ങൾ കുറഞ്ഞതുമായ മരുന്നുകളാണ്. കുട്ടികളിലെ ആസ്മയെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അതിൽ പ്രധാനമായത് കുട്ടികളിലെ ആസ്മ കൗമാരമാകുമ്പോൾ മാറും എന്നതാണ്. ജനിതഘടനയും എൻവയോൺമെന്റൽ ട്രിഗേഴ്സുമാണ് ആസ്മയുടെ കാരണമെന്നിരിക്കെ ഇത് മാറുന്ന ഒരു രോഗാവസ്ഥയല്ല. അടുത്തത് സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലേഴ്സ് അഡിക്ഷൻ ഉണ്ടാക്കും എന്നതാണ്. ഇത് തീർത്തും തെറ്റാണ്. എന്നാൽ ഇവ ഒരു ശ്വാസരോഗ വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കേണ്ടതാണ്. വൈറൽ രോഗബാധ തടയാൻ വേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ, കൃത്യമായ ഇൻഹേലർ ഉപയോഗം എന്നിവ കുട്ടികളിലെ ആസ്മ നിയന്ത്രണത്തിൽ വയ്ക്കാൻ സഹായിക്കും.
0: ആസ്മ ചികിത്സയിൽ ആയുർവേദവും വളരെ ഫലപ്രദമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ശ്വാസകോശത്തിൽ കഫം കെട്ടുന്നത് ഒഴിവാക്കാനും ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിലൂടെ ശ്വാസം മുട്ടലിന്റെ തീവ്രത കുറയ്ക്കാനും

0: ആയുർവേദ ചികിത്സകൾ സഹായിക്കുന്നു. ആയുർവേദത്തിലെ ആസ്മ രോഗ ചികിത്സാരീതിയെക്കുറിച്ച് കിളിമാനൂർ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ അർച്ചന വിഎസിന്റെ വാക്കുകളിലേക്ക്.
1: ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന വീക്കം കാരണം ശ്വാസ ഉച്ഛ്വാസത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ദീർഘകാല ശ്വാസകോശ രോഗമാണ് ബ്രോങ്കിയലാസ്മ. ശ്വാസനാളങ്ങൾ ഇടുങ്ങുകയും അധികമായി കഫം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ചുമ, ശ്വാസംമുട്ടൽ, നെഞ്ചുവേദന എന്നിവ ഉണ്ടാകുന്നു. ആയുർവേദത്തിൽ ഇതിനെ തമകശ്വാസം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജനിതകവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളുടെ സംയോജനമാണ് ആസ്മയ്ക്ക് കാരണമാകുന്നത്. ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആഹാരങ്ങൾ, സമയക്രമമില്ലാതെയുള്ള ഭക്ഷണരീതി, രാത്രി ഏറെ വൈകി ആഹാരം കഴിക്കുക, തണുത്ത ആഹാരങ്ങൾ, പാനീയങ്ങൾ എന്നിവ അമിതമായി ഉപയോഗിക്കുക മുതലായ ആരോഗ്യകരമല്ലാത്ത ഭക്ഷണരീതികളും ആസ്മ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. രോഗിയുടെയും രോഗത്തിന്റെയും അവസ്ഥയ്ക്ക് അനുസൃതമായി ഒരു വിദഗ്ധ ആയുർവേദ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ചെയ്യാവുന്ന ശോധന ചികിത്സകൾ, വിവിധ തരത്തിലുള്ള ശമന ഔഷധങ്ങൾ, രസായന ഔഷധങ്ങൾ എന്നിവ ആയുർവേദത്തിൽ ആസ്മ ചികിത്സയിൽ ഉപയോഗിച്ചു വരുന്നു. ഇത്തരം ചികിത്സകൾ ശരീരത്തിന്റെ സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിനും ഇടയ്ക്കിടെയുണ്ടാകുന്ന ശ്വസന അണുബാധകൾ തടയുന്നതിനും ആസ്മയെ പ്രതിരോധിക്കുന്നതിനും രോഗമുണ്ടാകുന്ന അവസ്ഥയിൽ അതിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനും രണ്ട് ആസ്മ രോഗകാലങ്ങൾ തമ്മിലുള്ള ഇടവേളയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി വ്യക്തിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു.
0: ആസ്മ നിയന്ത്രണത്തിൽ ശ്വസന പ്രക്രിയയെ ക്രമീകരിക്കുന്നതിലും ശ്വാസകോശത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും യോഗ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഒരു ചികിത്സാരീതി എന്നതിലുപരി ശ്വാസകോശ ആരോഗ്യത്തിനുള്ള ഒരു മികച്ച പ്രതിരോധ മാർഗമായാണ് ആധുനിക ലോകം യോഗയെ കാണുന്നത്. ആസ്മ രോഗ നിയന്ത്രണത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സീനിയർ സൂപ്രണ്ടായി വിരമിച്ച നിലവിൽ യോഗ പരിശീലകയായ CS പ്രേമകുമാരി ആകാശവാണിയോട്.
2: യോഗയിലേക്ക് വരുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് കടുത്ത ആസ്മാ രോഗികള് നേരെ കയറി കടുത്ത പ്രാണായാമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് നല്ലൊരു ട്രെയിനറുടെ കീഴിൽ ചെയ്യുകയാണെങ്കിൽ പതുക്കെ പതുക്കെ അവരുടെ ശേഷിക്കനുസരിച്ച് പതിയെ ബ്രീത്ത് ചെയ്യിച്ച് അങ്ങോട്ട് കൊണ്ടുവരികയാണ് വേണ്ടത്. ആദ്യം തന്നെ ഈ കടുത്ത രോഗമുള്ളവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, ഇനി യാതൊരു സംശയം വേണ്ട. കൺസൾട്ട് ചെയ്ത് അവരുടെ നില എന്താണെന്ന് അറിയാൻ ചിലപ്പോൾ മെഡിസിൻ ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ മെഡിസിൻ ഉപയോഗിക്കുക തന്നെ വേണം. അങ്ങനെ ഒന്ന് നോർമലൈസ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വരാൻ. അറിയത്തില്ലാതെ പെട്ടെന്ന് കയറി ശ്വസന പ്രക്രിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രഗിൾ വരും. ശ്വാസകോശ സംബന്ധമായ അസുഖം പറയുമ്പോൾ ശ്വാസകോശത്തെ മാത്രമായിട്ടല്ല നമ്മൾ ഈ യോഗയിലാണെങ്കിലും നമ്മൾ അത് പരിഗണിക്കുന്നത്. നമ്മുടെ ശരീരം മൊത്തമാണ്, അതായത് ശരീരം മൊത്തം ശരിയാകുമ്പോഴത്തേനാണ് നമ്മുടെ എല്ലാ സിസ്റ്റവും ശരിയാകുന്നത്. അതുകൊണ്ട് തന്നെ ബോഡി പോസ്റ്റർ ഇരിക്കുന്നത് വളരെ പ്രധാനമാണ്. ബോഡി പോസ്റ്റർ അതായത് വളഞ്ഞുകൂടിയിരിക്കുകയും ഒക്കെ ചെയ്യുന്ന നെഞ്ച് വികാസം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയൊക്കെ മാറ്റിയിട്ട് ബോഡി പോസ്റ്റർ കറക്റ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ബ്രീതിങ് സ്റ്റൈൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആളുകൾ എല്ലാവരും ഒന്നും കറക്റ്റ് ആയിട്ടുള്ള ബ്രീതിങ് ആയിരിക്കില്ല ചെയ്യുന്നത്. ചില ആൾക്കാർ വന്നു കഴിയുമ്പം ഇത് ആദ്യമേ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പോലെ അവരുടെ കൂടെ ഇരുന്ന് അതുപോലെ ചെയ്യാൻ ശ്രമിച്ച പ്രശ്നമാണ്. അവരോട് നിരന്തരം പറയണം അങ്ങനെയല്ല, പതുക്കെ പതുക്കെ ചെയ്യണം, പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ പതുക്കെ പതുക്കെ പിച്ച വെച്ച് നടത്തുന്ന പോലെ നടത്തി വേണം ഈ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചെടുക്കാൻ. ഡോക്ടറുടെ കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. ഡോക്ടറെടുത്ത് തന്നെ ചോദിക്കണം, എനിക്ക് എന്റെ സ്ഥിതിയിൽ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് വരുന്നത് വളരെ ഉചിതമാണ്. സ്ഥിരതയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമ്മുടെ ശരീരത്തെ മാനിച്ചുകൊണ്ട്, ശരീരത്തെ സ്നേഹിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ മതി, സ്വയം അറിഞ്ഞാൽ മതി, അപ്പത്തേന് കാര്യങ്ങൾ ശരിയാക്കി എടുക്കാൻ പറ്റും.
0: ആസ്മ ചികിത്സയിൽ രോഗലക്ഷണങ്ങളെ താൽക്കാലികമായി ശമിപ്പിക്കുന്നതിന് പകരം രോഗിയുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ വിശകലനം ചെയ്ത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയാണ് ഹോമിയോപ്പതി പിന്തുടരുന്നത്. ഓരോ വ്യക്തിയുടെയും ലക്ഷണങ്ങൾ വ്യത്യസ്തമായതിനാൽ വ്യക്തിഗതമായ ചികിത്സാരീതിക്കാണ് ഇവിടെ മുൻഗണന. ശ്വാസനാളങ്ങളിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാനും പൊടി, തണുപ്പ് തുടങ്ങിയ ഘടകങ്ങളോടുള്ള ശരീരത്തിന്റെ അമിത പ്രതികരണം നിയന്ത്രിക്കാനും ഹോമിയോപ്പതി മരുന്നുകൾ സഹായിക്കുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അവകാശപ്പെടുന്നു. ആസ്മ രോഗ പ്രതിരോധത്തെപ്പറ്റി ഹോമിയോപ്പതിക് കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ കാർത്തിക എസ് എൻ.
3: ഹോമിയോപ്പതിയിൽ രോഗങ്ങളെ ഒരു വ്യക്തിഗത രോഗമായാണ് കാണുന്നത്. ആസ്മ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കാം. കുട്ടികളിൽ ഏറ്റവും സാധാരണ കാരണം അലർജിയാണ്. പൊടി, പുക, പൂമ്പൊടി, മൃഗങ്ങളുടെ രോമം, ഇവ ശ്വാസവായു കുഴലുകളിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നു. കുടുംബത്തിൽ ആസ്മയുള്ളവർ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും സാധ്യത കൂടുതലാണ്. ചെറുപ്പത്തിൽ ആവർത്തിച്ചു വരുന്ന ചുമയും ഇൻഫെക്ഷനും ശ്വാസവായു കുഴലുകളെ കൂടുതൽ സെൻസിറ്റീവ് ആക്കുന്നു. ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുക, വീസിംഗ് അഥവാ ശ്വാസമെടുക്കുമ്പോൾ പ്രത്യേകതരം ശബ്ദമുണ്ടാകുക, ചുമ, നെഞ്ചു മുറുകുന്ന പോലെ തോന്നൽ അഥവാ ചെസ്റ്റ്

0: ടൈറ്റ്നെസ് എന്നിവ അനുഭവപ്പെടുന്നു. പ്രധാന ലക്ഷണങ്ങൾക്കൊപ്പം രാത്രിയിൽ കൂടിയ ചുമയുണ്ടാവുക, കളിക്കുമ്പോൾ വേഗം ക്ഷീണമുണ്ടാകുക, ചെറിയ ചുമ വീസിംഗ് പോലും ശ്രദ്ധിക്കേണ്ടതാണ്. ലക്ഷണങ്ങൾ ആവർത്തിച്ചാൽ ഉടനെ ഡോക്ടറെ കാണുക. മരുന്ന് സ്വയം നിർത്താതിരിക്കുക. മാത്രമല്ല റെഗുലർ ഫോളോ അപ്പ് നിർബന്ധമാണ്. ഓരോ രോഗിയും വ്യത്യസ്തനാണ്, അതുകൊണ്ട് ചികിത്സയും വ്യക്തിഗതമായിരിക്കണം. ആസ്മയെ ഭയക്കേണ്ടതില്ല. ശരിയായ പരിശോധനയും ചികിത്സയും ഉണ്ടെങ്കിൽ നമുക്കത് നന്നായി നിയന്ത്രിച്ച് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സാധിക്കും.
1: കേരളത്തിന്റെ സാഹചര്യത്തിൽ ആസ്മ ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമായി നിലനിൽക്കുന്നു. ഉയർന്ന ഈർപ്പമുള്ള കാലാവസ്ഥയും അന്തരീക്ഷത്തിലെ പൂപ്പലുകളുടെ സാന്നിധ്യവുമാണ് കേരളത്തിൽ ആസ്മ രോഗികൾ കൂടാനുള്ള പ്രധാന കാരണം. കൂടാതെ വീടിനുള്ളിലെ പൊടിയും പുകയില ഉപയോഗവും രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ മാറുന്ന ജീവിതശൈലിയും ഭക്ഷണ രീതികളും ഇതിന് ആക്കം കൂട്ടുന്നുണ്ട്. എങ്കിലും മികച്ച ആരോഗ്യ സാക്ഷരതയുള്ള സംസ്ഥാനമായതിനാൽ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിലും ചികിത്സ തേടുന്നതിലും മലയാളികൾ മുൻപന്തിയിലാണ്. സർക്കാർ ആശുപത്രികളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ആസ്മ ചികിത്സയ്ക്കായി ശ്വാസ് പോലുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ആസ്മ പ്രതിരോധത്തിനായി സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മാതൃകാ പദ്ധതിയാണ് ശ്വാസ് അഥവാ സസ്റ്റൈനബിൾ ഹെൽത്ത് വീക്ക്ലി ആസ്മ സർവീസ്. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ശാസ്ത്രീയമായ ചികിത്സയും മരുന്നുകളും ലഭ്യമാക്കുക എന്നതാണ് ശ്വാസ് സേവനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ശ്വാസകോശത്തിന്റെ ശേഷി അളക്കുന്ന സ്പൈറോമെട്രി പരിശോധനയും ഗുണനിലവാരമുള്ള ഇൻഹേലറുകളും സാധാരണക്കാർക്ക് ഈ പദ്ധതിയിലൂടെ ലഭ്യമാണ്. ഇൻഷുറൻസ് പരിരക്ഷയിലൂടെയും കുറഞ്ഞ നിരക്കിലുള്ള മരുന്ന് വിതരണത്തിലൂടെയും രാജ്യത്തെ ആസ്മ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരും സ്വീകരിച്ചു വരുന്നുണ്ട്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ആസ്മയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആശുപത്രി വാസത്തിനും ആവശ്യമായ സാമ്പത്തിക സഹായം രോഗികൾക്ക് സർക്കാർ ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന വഴി ആസ്മ നിയന്ത്രണത്തിന് അത്യാവശ്യമായ ഇൻഹേലറുകളും മറ്റു മരുന്നുകളും 50% മുതൽ 90% വരെ വിലക്കുറവിൽ ജനൌഷധി കേന്ദ്രങ്ങളിലൂടെ വിതരണം ചെയ്തു വരുന്നു. ശ്വാസകോശ സംബന്ധമായ വിട്ടുമാറാത്ത രോഗങ്ങൾ തടയുന്നതിനായി ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന NPC-DCS പദ്ധതിയുടെ ഭാഗമായും യോഗയും പ്രാണായാമവും പ്രോത്സാഹിപ്പിക്കുന്ന ആയുഷ് മിഷൻ വഴിയും ആസ്മ പ്രതിരോധത്തിന് കേന്ദ്ര സർക്കാർ പിന്തുണ നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ആസ്മയെ ഭയപ്പെടുകയല്ല, മറിച്ച് കൃത്യമായ അവബോധത്തിലൂടെ അതിനെ മെരുക്കുകയാണ് വേണ്ടത്. ലോക ആസ്മാ ദിനം നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ്. രോഗത്തെക്കുറിച്ചുള്ള അറിവ് നേടുക, കൃത്യമായ ചികിത്സ സ്വീകരിക്കുക, തടസ്സങ്ങളില്ലാതെ ശ്വസിക്കുക. വായുമലിനീകരണം കുറയ്ക്കാനുള്ള ആഗോള ശ്രമങ്ങളും വ്യക്തിപരമായ മുൻകരുതലുകളും ചേരുമ്പോൾ മാത്രമേ ശ്വാസകോശ രോഗങ്ങളില്ലാത്ത ഒരു ലോകം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. ശരിയായ ചികിത്സയും ജീവിതശൈലിയും ഉറപ്പാക്കിയാൽ ആസ്മ ഒരു പരിമിതിയല്ല, മറിച്ച് മറികടക്കാനാവുന്ന ഒരു വെല്ലുവിളി മാത്രമാണ്. ആസ്മ രോഗ ചികിത്സയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുതി, അവതരണം കൃഷ്ണ പ്രകൃതി.
2: ആകാശവാണി മഞ്ചേരി FM 102.7 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്.